ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1852 കിലോഹെർട്സിൽ പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഷഹനാസ് ബീഗം, ചാച്ചാളകപ്പാട. ഇന്ന് ശകവർഷം 1947, വൈശാഖം 31. മലയാള വർഷം 1201, ഇടവം 7. 2026 മെയ് 21, വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റും 58 സെക്കൻഡും.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം വെൺമയത്ത് ശ്രീധരൻ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, മാപ്പിളപ്പാട്ടുകൾ, A20 ദീപ് വിശേഷം, A35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി, A45 കവരത്തി ദ്വീപ് സ്വദേശി ഐഫ അക്ബർ പങ്കെടുക്കുന്ന ഇമ്മിണി ബലിരോഗം എന്ന പരിപാടിയും, 8:30 മുതൽ 9 മണി വരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥ അറിയിപ്പുകൾ. ലക്ഷദ്വീപിൽ ഇന്ന് ആകാശം പൊതുവെ ഭാഗികമായി തെളിഞ്ഞു കാണപ്പെടും. ലക്ഷദ്വീപിൽ ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 32°C, കുറഞ്ഞ താപനില 26°C. ഇനി വിവിധ ദ്വീപുകളിൽ രേഖപ്പെടുത്തിയ താപനില നോക്കാം. കവരത്തി ദ്വീപിൽ കൂടിയ താപനില 30°C, കുറഞ്ഞ താപനില 27°C. അഗത്തി ദ്വീപിൽ കൂടിയ താപനില 32°C, കുറഞ്ഞ താപനില 26°C. അമിനി ദ്വീപിൽ കൂടിയ താപനില 32°C, കുറഞ്ഞ താപനില 26°C. മിനിക്കോയ് ദ്വീപിൽ കൂടിയ താപനില 31°C, കുറഞ്ഞ താപനില 27°C. കാലാവസ്ഥ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി ഒരു ഭക്തിഗാനം കേൾക്കാം.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതഭേരി, തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ, കോഴിക്കോട് റിലേ, ആകാശവാണി കവരത്തിനിലയത്തിനുള്ള പരിപാടി 6:85 തുടർന്ന് കേൾക്കാം.

ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രഭാതഭേരി. പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. പതിവ് പോലെ ആദ്യം പത്രവൃത്താന്തം. ഈ വർഷം ഓഗസ്റ്റ് 31 അവസാനിക്കുന്ന PSC റാങ്ക് പട്ടികകളുടെ കാലാവധി നവംബർ 30 വരെ നീട്ടാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സിൽവർ ലൈൻ വേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കാൻ സർക്കാർ തീരുമാനിച്ചു. UDF സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ വിഷൻ 2031 എന്ന പേരിൽ 100-ദിന കർമ്മ പദ്ധതി ജൂൺ 1 മുതൽ ആരംഭിക്കും. വേഗത്തിൽ തീർപ്പാക്കാൻ കഴിയുന്ന വിഷയങ്ങൾ ഈ 100 ദിവസം കൊണ്ട് പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മിൽമ പാലിനും തൈരിനും ജൂൺ 1 മുതൽ ലിറ്ററിന് 4 രൂപ വില കൂട്ടാൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് യോഗം തീരുമാനിച്ചു. വർധനയിൽ 3.35 രൂപ കർഷകർക്ക് ലഭിക്കുമെന്ന് മിൽമ ചെയർമാൻ KS മണി പറഞ്ഞു. നീറ്റ് UG പരീക്ഷയുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന ടെലിഗ്രാം ചാനലുകൾക്കെതിരെ നടപടിയെടുക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നിർദ്ദേശിച്ചു. ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ജാതി കണക്കെടുപ്പ് അനിവാര്യമെന്ന് സുപ്രീംകോടതി.

0: ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി.
1: നമ്മുടെ നാട്ടിൽ വാഹന മോഡിഫിക്കേഷൻ വീണ്ടും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. സ്വന്തം വാഹനങ്ങൾക്ക് കൂടുതൽ ഭംഗിയും വ്യത്യസ്തതയും നൽകാനായി വലിയ ടയറുകൾ, തീവ്രതയേറിയ LED ലൈറ്റുകൾ, ശബ്ദമുള്ള സൈലൻസറുകൾ, അധിക ആക്സസറികൾ എന്നിവ ഘടിപ്പിക്കുന്ന പ്രവണത ഇടയ്ക്കിടെ ചർച്ചാ വിഷയമാകുന്നതാണ്. ചെകിടെ പൊട്ടിക്കുന്ന സൈലൻസറുകളും കണ്ണിനെ അസ്വസ്ഥമാക്കുന്ന ലൈറ്റുകളും മറ്റ് യാത്രക്കാരെയും കാൽനട യാത്രക്കാരെയും അപകടത്തിലാക്കുന്ന സാഹചര്യങ്ങൾ വർദ്ധിക്കുകയാണ്. ഇതിനെതിരെ സംസ്ഥാനത്ത് വ്യാപക പരിശോധനകളും നിയമ നടപടികളും ശക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരം വാഹനത്തിന്റെ അടിസ്ഥാന ഘടനയിലും ശബ്ദമലിനീകരണ നിലവാരത്തിലും അനുമതിയില്ലാതെ മാറ്റം വരുത്തുന്നത് നിയന്ത്രണ വിധേയമാണ്. അതേസമയം സുരക്ഷയെ ബാധിക്കാത്ത ചില മാറ്റങ്ങൾക്ക് ഇളവ് നൽകാമോ എന്ന വിഷയത്തിലേക്കാണ് ഇന്നത്തെ പ്രഭാതഭേരി സഞ്ചരിക്കുന്നത്.
2: മണ്ണിടിച്ചിലും 2018 വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായപ്പോൾ ഓഫ് റോഡ് വെഹിക്കിൾസ് ഒരുപാട് ജീവൻ രക്ഷിക്കാൻ സഹായിച്ചിട്ടുണ്ട്.
1: റോഡ് സുരക്ഷാ വിദഗ്ധൻ ഉപേന്ദ്ര നാരായണൻ:
2: ഒരു ആരോഗ്യകരമായ ഒരു ആൾട്ടറേഷൻസ് ഒക്കെ നമുക്കാകാം. കാറിൽ നമുക്ക് തുടങ്ങാം. കാർ മാനുഫാക്ചറേഴ്സ് ചെലവ് ചുരുക്കാൻ വേണ്ടി നാരോ ടയേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതുമൂലം എന്ത് പറ്റും? കേരളത്തിലെ മൺസൂണില് ഈ വാഹനം സ്കിഡ് ചെയ്യാനുള്ള സ്കോപ്പ് കൂടുതലാണ്. അപ്പൊ ടയറിന്റെ വിഡ്ത് അല്പം കൂടിയാൽ, 3 സെന്റിമീറ്റർ വരെ കൂടിയാൽ ഗ്രിപ്പ് കൂടും, ബ്രേക്കിംഗ് എഫിഷ്യൻസി കൂടും. അതേപോലെ തന്നെയാണ് ടേൺ ചെയ്യുന്ന സമയത്ത് വണ്ടി സ്കിഡ് ആകില്ല. ലോ പ്രൊഫൈൽ ഉണ്ട്, ഹൈ പ്രൊഫൈൽ ഉണ്ട്. ലോ പ്രൊഫൈൽ എന്ന് പറഞ്ഞ സ്പീഡിങ്ങിനും റേസിംഗിനും ടർമാക്ക് ഡ്രൈവിംഗിനുമാണ് ലോ പ്രൊഫൈൽ ടയർ അഭികാമ്യം. അതേസമയം ഹൈ പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഒരു കുഷ്യൻ എഫക്ട് ആണ് കിട്ടുന്നത്. നമ്മുടെ പഴയകാലത്ത് ഒമ്നി എന്നൊരു വാഹനം ഉണ്ടായിരുന്നു, അത് ക്രോസ് പ്ലേ ടയർ, റേഡിയൽ ടയർ പോലും അല്ല. അത് ഇട്ടിട്ട് ഒരുപാട് പേരെ ആ വാഹനം കൊന്നു. ബുള്ളറ്റ് എന്ന് പറയുന്ന വാഹനം, അതിന്റെ മുന്നിലെയും പിന്നിലെയും ടയർ നോക്കിയിട്ട് യു ഷേപ്പിലുള്ള ടയറാണ്. അപ്പൊ അതിന് ധാരാളം ഗ്രിപ്പും കിട്ടും, കോർണറിംഗ് എഫക്ട് വളരെ നന്നായിരിക്കും. അതേസമയം ഈ സ്പോർട്സ് ബൈക്കുകൾക്കൊക്കെ വി ഷേപ്പിലുള്ള ടയറുകളാണ്, ഗ്രിപ്പ് കിട്ടാവുന്ന രീതിയിലുള്ള ത്രെഡ്സ് കാണില്ല. വാഹനം സ്കിഡ് ചെയ്ത് പോകാനും വാഹനങ്ങൾ ആർഡർ ചെയ്യുമ്പോൾ എക്സോസ്റ്റ് സിസ്റ്റത്തെ തൊടാൻ പാടില്ല. എക്സോസ്റ്റ് മാനിഫോൾഡ് ആയാലും ടെയിൽ പൈപ്പ് ആയാലും മഫ്ലേഴ്സ് ആയാലും അത് അസിറ്റീസ് നിലനിൽക്കണം. കാര്യം മാനുഫാക്ചേഴ്സ് വളരെയേറെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് അനുസരിച്ച് പറഞ്ഞ എക്സോസ്റ്റ് മാനിഫോൾഡ് പിടിപ്പിക്കുന്നത്. പിന്നത്തെ കൂളിംഗ് ഫിലിം ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത്ര പെർസെന്റേജ് വിസിബിലിറ്റി കിട്ടണം. കാര്യം ഈ കൂളിംഗ് ഫിലിം മുട്ടിച്ചിട്ട് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് ഇന്ത്യയിൽ ജീവിച്ചു പോകുന്നത്. കാര്യം ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുന്നതില് ഈ ആൾട്ടറേഷൻസിനൊക്കെ വലിയൊരു പങ്കുണ്ട്. നമ്മുടെ ഹെഡ്ലൈറ്റിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 55-65 വാട്ട്സ് ആണ് അത്തരം ബൾബിന് വേണ്ടിയാണ്. അതേസമയം മാർക്കറ്റിലൊക്കെ 200 വാട്ട്സിന്റെ ബൾബ് കിട്ടും. അപ്പൊ അത് പിടിപ്പിക്കുമ്പോൾ ഈ വയറ് മെൽറ്റ് ആയിട്ട് വാഹനത്തിന് തീ പിടിക്കാൻ സാധ്യതയുണ്ട്.
3: എന്റെ പേര് വിനോദ്, തൃക്കാക്കര ഭാഗത്താണ് താമസിക്കുന്നത്. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ തീരുമാനമാണ് UDF സർക്കാർ എടുത്തിട്ടുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മോഡിഫിക്കേഷൻ നടക്കുന്നത് കേരളത്തിലാണ്. സ്വന്തം വാഹനങ്ങൾ മനോഹരമാക്കി മാറ്റുന്നതിന് എത്ര രൂപമാണെങ്കിലും ചെലവാക്കാൻ യുവാക്കൾ തയ്യാറാണ്. ഈ തീരുമാനത്തെ ഇരു കൈകളും കൊണ്ട് സ്വാഗതം ചെയ്തിരിക്കുന്നതിന്റെ തെളിവാണ് സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടിയ പൂക്കി CM എന്ന അദ്ദേഹത്തിന്റെ വീഡിയോ. അപകടകരമല്ലാത്ത രീതിയിൽ മോഡിഫിക്കേഷൻ നടത്തുന്നതിന് യാതൊരു പ്രശ്നവുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്.
4: മോട്ടോർ വാഹന നിയമത്തിന്റെ സെക്ഷൻ 52 കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം 112 മോട്ടോർ വാഹനങ്ങളിൽ വരുത്താവുന്ന ആൾട്ടറേഷൻ അതേപോലെ തന്നെ മോഡിഫിക്കേഷൻ എന്നീ കാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്.
1: SCMC ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ദിലീപ് കുമാർ KG:
4: ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ 2013 ഒരു വിധിന്യായം 27/499/2013 വിധിന്യായ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിൽ മാറ്റം വരുത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെയും കൂടി അടിസ്ഥാനത്തിലാണ് മോട്ടോർ വാഹന നിയമത്തിൽ 2019 ഭേദഗതി വരുത്തിയപ്പോൾ സെക്ഷൻ 52 കുറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനകത്ത് നോൺ വിറ്റലായിട്ടുള്ള അല്ലെങ്കിൽ റോഡ് സുരക്ഷയെ ബാധിക്കാത്ത, വാഹനത്തിന്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കാത്ത, അതിന്റെ ബേസിക് ഫീച്ചറിൽ മാറ്റം വരുത്താത്ത ചില കാര്യങ്ങളൊക്കെ അനുവദിക്കാമെന്ന് പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ നിയമപരമായിട്ട് തന്നെ ചെയ്യാമെന്ന് അനുവദിച്ചിട്ടുള്ളതുമാണ്. അപ്പൊ അതിനകത്ത് ഒരു വാഹനത്തിന്റെ ബേസിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അതിനകത്ത് ഒരു കാരണവശാലും ഒരു മാറ്റം നിലവിൽ അനുവദിച്ചിട്ടില്ല. അതിന്റെ ടയർ സൈസ്, ലൈറ്റ്, ഓവറോൾ ഡയമെൻഷൻ, ഓവർഹാങ്, ബ്രേക്ക് സിസ്റ്റം, സ്റ്റിയറിംഗ് സിസ്റ്റം, എക്സോസ് സിസ്റ്റം, എമിഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും രജിസ്ട്രിംഗ് അതോറിറ്റിക്ക് മാറ്റം അനുവദിക്കാൻ സാധ്യമല്ല. അതല്ലാത്ത തരത്തിലുള്ള അല്ലെങ്കിൽ നിയമത്തിൽ അനുശാസിക്കുന്ന കാര്യങ്ങൾ അതാത് രജിസ്ട്രിംഗ് അതോറിറ്റിക്ക് പരിശോധിച്ച് യുക്തമെന്ന് കണ്ടാൽ റോഡ് സുരക്ഷയെ ബാധിക്കാത്ത മാറ്റങ്ങൾ വരുത്താൻ 2022 തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു ഉത്തരവ് എല്ലാ രജിസ്ട്രിംഗ് അതോറിറ്റികൾക്കും നൽകിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് പ്രധാനപ്പെട്ട വരുന്ന ഒരു സംഗതികൾ എന്ന് പറയുന്നത് എഞ്ചിന്റെ ഫ്യുവൽ മാറ്റവുമായി ബന്ധപ്പെട്ടാണ്. സെക്ഷൻ 112 അതുപോലെ തന്നെ 126 പ്രകാരം റെട്രോഫിറ്റ്മെന്റ് കിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് പെട്രോൾ എഞ്ചിനെ LPG CNG വാഹനങ്ങളായി അതേപോലെ തന്നെ ബാറ്ററി വാഹനങ്ങളൊക്കെ ആക്കി മാറ്റുന്നതിനുള്ള അനുവാദം നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും ഡാമേജുകൾ വന്നാൽ എഞ്ചിനും ചേസിനൊക്കെ മാറ്റി സ്ഥാപിക്കാനുള്ള അനുവാദം നൽകിയിട്ടുണ്ട്. പ്രൊവൈഡഡ് അതിന്റെ പുതിയ നമ്പറുകൾ അതിനകത്ത് പഞ്ച് ചെയ്യാനുള്ള കുറെ ഡയറക്ഷൻസ് എല്ലാം അതിന്റെ ഭാഗമായിട്ട് കൂടി നൽകിയിട്ടുണ്ട്. വാഹനത്തിന്റെ കളറ് അതൊരു ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമാണ്. കളർ മാറ്റുന്ന അനുവദിച്ചിട്ടുണ്ട്. നിരോധിച്ച കളറുകൾ ഒഴിച്ചിട്ടുള്ള കളറൊക്കെ മാറ്റാൻ ഇപ്പൊ തന്നെ ഫീസ് അടച്ച് നിലവില് അതിന്റെ ഉപയോക്താക്കളെ അനുവദിച്ചിട്ടുള്ള കാര്യമാണ്. വാഹനത്തിന്റെ അൺലാഡൻ വെയിറ്റിൽ അതായത് എന്തെങ്കിലും നിർമ്മാണങ്ങൾ നടത്തി അതിന്റെ തൂക്കത്തില് ബേസിക് ഫീച്ച് തൂക്കത്തിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് അനുവദനീയമാണ്. പക്ഷെ വാഹനത്തിൽ ആകെ കയറ്റാവുന്ന ഭാരം GVW എന്ന് പറയുന്ന സംഗതിയിൽ മാറ്റം വരുത്താൻ നിലവില് അനുവദിച്ചിട്ടില്ല.
5: വരുൺ ഭാസ്കർ, കോഴിക്കോട്. ഓൾട്രേഷൻ സ്വാഭാവികമായിട്ടും അനുവദനീയമായ രീതിയിൽ കൊടുക്കുന്നതാണ് നല്ലത്. വല്ലാത്ത രീതിയിലേക്ക് ശബ്ദമലിനീകരണം അടക്കമുണ്ടാക്കുന്ന രീതിയിലേക്ക് സൈലൻസർ അടക്കം ഒഴിവാക്കിക്കൊണ്ട് ആകെ ശബ്ദമലിനീകരണവും പരിസ്ഥിതി മലിനീകരണമൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള ആൾട്രേഷൻ ഒക്കെ പൊതുവെ അനുവദിക്കുന്നതിനോട് യോജിപ്പില്ല. പെയിന്റിങ്ങിലോ ഗ്ലാസുകളിലൊക്കെ തന്നെ മാറ്റം വരുത്തുന്ന ചെറിയ രൂപമാറ്റമൊക്കെ വരുത്തി ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് ഉപയോഗിക്കുമ്പോൾ കുഴപ്പമില്ല. അപകട സാധ്യതകൾ വളരെ കൂടുതലാണല്ലോ. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ഒരു സമയത്ത് ചില ആളുകളുടെ വാഹനമൊക്കെ തന്നെ പിടിച്ചെടുക്കുന്ന രീതിയൊക്കെ ഉണ്ടാക്കിയത് തന്നെയാണല്ലോ. അപകട സാധ്യത വളരെയധികം വർദ്ധിക്കുന്ന രീതിയിലേക്കാ. വലിയ രീതിയിലേക്കുള്ള ലൈറ്റുകളും ഫോണുകളും ഒക്കെ വെച്ച് പോകുമ്പോൾ മറ്റ് റോഡുകളിലൊക്കെ തന്നെ പോകുന്ന ഇതര യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഒക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ നിബന്ധനകൾക്ക് വിധേയമായിട്ടുള്ള ആൾട്ടർനേഷൻ മാത്രം വരുത്തുന്നതിനോട് നമുക്കൊക്കെ യോജിപ്പുള്ളത്.
6: എന്റെ പേര് CC വിജയൻ എന്നാണ്. തൃക്കാക്കര കാക്കനാടാണ് താമസിക്കുന്നത്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇതെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോഴും എല്ലാവരും ചെയ്യണമെന്ന് ഇത് നിർബന്ധമായിട്ടുള്ളതല്ലോ. ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലേക്ക് വാഹനങ്ങളുടെ രൂപമാറ്റം വരുത്തുവാനുള്ള ഒരു നിയമം നടപ്പാക്കുന്നത് അത് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കുന്നവർക്ക് നടപ്പിലാക്കാനുള്ള ഒരു സംവിധാനവും കേരളത്തിൽ വരുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ.
1: ദിലീപ് കുമാർ KG.
4: അതേപോലെ തന്നെ 2019 മോർത്ത് ഈ പ്രകാരമുള്ള വാഹനങ്ങളിൽ നിർദ്ദേശിക്കപ്പെട്ട പാർട്സുകളോ വാഹനങ്ങളോ ഘടകങ്ങളോ ഒക്കെ മാറ്റാമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന്റെ സീറ്റിംഗുകളിൽ സുരക്ഷയ്ക്ക് വഹിക്കാവുന്ന രീതിയിൽ സീറ്റിലെ വ്യത്യാസങ്ങൾ വരുത്തുന്നതിന്, സീറ്റിന്റെ പൊസിഷൻ മാറ്റുന്നതിന്, ടാക്സിന് കുറവ് വരാത്ത രീതിയിൽ ചെയ്യുന്നതിനെല്ലാം അനുവദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ലാസ് കൺവെർഷൻ, ടാക്സി പ്രൈവറ്റ് വാഹനങ്ങൾ ടാക്സി ആക്കുന്നതിന്, ടാക്സി വാഹനങ്ങൾ പ്രൈവറ്റ് ആക്കുന്നതിന് എല്ലാം അനുവാദങ്ങൾ നൽകിയിട്ടുണ്ട്. ഗുഡ്സ് വാഹനങ്ങളുടെ ബോഡി ആൾട്രേഷൻ, അതായത് ഓപ്പൺ ബോഡി പ്ലാറ്റ്ഫോം ആക്കുക, പ്ലാറ്റ്ഫോം ബോഡി ഓപ്പൺ ആക്കുക അല്ലെങ്കിൽ കവേഡ് ആക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വാഹനത്തിന്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കാത്ത രീതിയിൽ മാറ്റം അനുവദിക്കാൻ പറ്റും. അതേപോലെ തന്നെ കുട്ടികളെ കയറ്റുന്ന വാഹനങ്ങളുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ സ്റ്റേജ് ഗ്യാരേജ് വാഹനങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം ചില ക്ലാസ് മാറ്റങ്ങളൊക്കെ അനുവദിച്ചിട്ടുണ്ട്. കാരവൻ അതേപോലെയുള്ള സ്പെഷ്യൽ പർപ്പസ് വാഹനങ്ങൾ ഒക്കെ നിർമ്മാണം നടത്തുന്നതിന് അത് അതിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ചെയ്യാനെല്ലാം നിലവിൽ അനുവദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാലും കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തില് സെക്ഷൻ 52(1) പ്രകാരം നിരോധിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒഴികെ വാഹനത്തിലെ ആൾട്രേഷനുകളും മോഡിഫിക്കേഷൻസും വരുത്താൻ അനുവദിച്ചിട്ടുണ്ട്. ഒരു വാഹനത്തിന്റെ അടിസ്ഥാനപരമായ ബേസിക് ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ഗുഡ്സ് വാഹനത്തെ പാസഞ്ചർ വാഹനമാക്കുക, പാസഞ്ചർ വാഹനത്തെ ഗുഡ്സ് വാഹനമാക്കുക എന്നുള്ള കാര്യങ്ങൾക്കൊന്നും അനുവദിച്ചിട്ടില്ല എന്നുകൂടി നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന്റെ എല്ലാം ഉദ്ദേശം എന്ത് എന്ന് വെച്ചാൽ, നമുക്കിപ്പോ ഒരാളുടെ ഹെഡ്ലൈറ്റ് മാറ്റുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അത് മറ്റുള്ളവർക്ക് ആളുകൾക്ക് ബുദ്ധിമുട്ടാവുന്ന കാര്യമാണ്. ഒരു ടയർ നമുക്ക് മാറ്റുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അത് വീലാർസിന് പുറത്തേക്ക് എന്നാൽ പുറകിൽ വരുന്ന ആളുകളുടെ മുഖത്തേക്ക് ചെളി തെറിപ്പിക്കുന്ന രീതിയിലായിക്കൂടാ. അതേപോലെ തന്നെ നമ്മൾ വരുത്തുന്ന ഒരു മാറ്റം വാഹനത്തിന്റെ സ്റ്റെബിലിറ്റിയെ, സസ്പെൻഷനും ബ്രേക്കും അടക്കമുള്ള കാര്യങ്ങളുടെ സ്റ്റെബിലിറ്റിയെ മാറ്റി അതൊരു അപകടകരമാവുന്ന രീതിയിലേക്ക് മാറിക്കൂടാ. അപ്പോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം പരിശോധിച്ചിട്ട് വേണം ഈ കാര്യത്തിൽ ഒരു ആൾട്രേഷന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ.
1: ഉപേന്ദ്ര നാരായണൻ.
2: ഒരു എക്സ്ട്രാ ഫിറ്റ്മെന്റ് കാണുന്നതാണ് ഫ്രണ്ടിലെ ക്രാഷ് ഗാർഡ്. അത് ഗവൺമെന്റ് നിരോധിച്ചിട്ടുണ്ട്. കാര്യം ക്രാഷ് ഗാർഡ് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനങ്ങൾക്കെല്ലാം ഇപ്പൊ എയർ ബാഗ് ഉണ്ട്. ഈ എയർ ബാഗ് ബാഗ് തുറക്കുന്നത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ബാഗിന്റെ സെൻസേഴ്സ് ബമ്പേഴ്സിനകത്താണ് ഇത് വെച്ചേക്കുന്നത്. അപ്പം ഈ ക്രാഷ് ഗാർഡ് പിടിപ്പിച്ചു കഴിഞ്ഞാൽ എതിരെ വരുന്ന വാഹനത്തിലോ മരത്തിലോ ഇടിച്ചു കഴിഞ്ഞാൽ അത് ഷോക്ക് ക്രാഷ് ഗാർഡ് ഒബ്സർവ് ചെയ്യുകയും ബാഗ് തുറക്കാതെ സാധിക്കാതെ വരും. പിന്നെ മഡ് ഫ്ലാപ്പ് ആണ്, മഡ് ഫ്ലാപ്പുകൾ പിടിപ്പിക്കാം, പക്ഷേ വാഹനത്തിന്റെ ബോഡിയിൽ നിന്നും വെളിയിലേക്ക് തള്ളി നിൽക്കുന്ന ടയറുകളോ മഡ് ഫ്ലാപ്പുകളോ ഒരു തരത്തിലുള്ള ഫിറ്റിംഗ്സും ചെയ്യരുത്. ഹൈവേ സേഫ്റ്റി കോഡ് എന്നൊരു പുസ്തകത്തിൽ പറയുന്നത് ഹെഡ്ലൈറ്റിന് മുകളിൽ ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള ലൈറ്റുകളും പിടിപ്പിക്കാൻ പാടില്ല. അതേസമയം നമ്മളിപ്പോ റെസ്ക്യൂ വർക്കിനൊക്കെ പോകുന്നു, അത്തരക്കാരുടെ ജീപ്പിലൊക്കെ മുകളിൽ ടോപ്പ് ലൈറ്റ് പിടിപ്പിക്കാം, പിന്നെ എക്സൈസിന്റെയും പോലീസിന്റെയും വെഹിക്കിൾസിനൊക്കെ സേർത്തി ലൈറ്റുകൾ പിടിപ്പിക്കാം. പ്രൈവറ്റ് വാഹനങ്ങൾ ചെയ്യാനേ പാടില്ല.

വാഹനം നമ്മുടെ ആവശ്യത്തിനും സുരക്ഷിതമായ യാത്രയ്ക്കുമുള്ളതാണ്. കാഴ്ചയിലെ ഭംഗിയേക്കാൾ പ്രധാനം നിരത്തിലെ ജീവനുകൾക്കാണെന്ന ബോധ്യം ഓരോ വാഹന ഉടമയ്ക്കുമുണ്ടാകണം. വാഹന മോഡിഫിക്കേഷനോടുള്ള താൽപര്യം ആളുകളിൽ വർദ്ധിച്ചു വരുമ്പോഴും റോഡുകൾ ഒരു പൊതുസ്ഥലമാണെന്ന തിരിച്ചറിവ് അത്യന്താപേക്ഷിതമാണ്. നിയമങ്ങൾ പാലിക്കുന്നത് പിഴകളിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രമല്ല ഒപ്പമുള്ളവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് കൂടിയാണ്. അതേസമയം സുരക്ഷയെ ബാധിക്കാത്ത നിയമപരമായ മാറ്റങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ശാസ്ത്രീയമായും ഉത്തരവാദിത്വത്തോടെയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഉത്തരവാദിത്തമുള്ള വാഹന സംസ്കാരവും സുരക്ഷിതമായ ഡ്രൈവിംഗും നമുക്ക് വളർത്തിയെടുക്കാം.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ആകാശവാണി. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
3: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 5 രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 36-ാം രക്തസാക്ഷിത്വ ദിനം. രാജ്യം ഇന്ന് ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ അച്ചടക്കവും സാമൂഹ്യ പ്രതിബദ്ധതയും രാജ്യത്തിന് മാതൃകയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ആഗോളതലത്തിൽ ഭീതി പരത്തുന്ന എബോള വൈറസിനെതിരായ വാക്സിൻ സജ്ജമാകാൻ 9 മാസം വരെ സമയമെടുത്തേക്കുമെന്ന് ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി. 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെയാണ് സമ്മേളനം ആരംഭിക്കുക. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പുമാണ് സമ്മേളനത്തിന്റെ ആദ്യ 2 ദിവസങ്ങളിലെ കാര്യപരിപാടികൾ. ഇന്ന് രാവിലെ 9 മണിക്ക് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ആരംഭിക്കും. ഇന്നലെ

0: എത്തിയ പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധം പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന നിലയിലേക്ക് ഉയർത്തിയതായി പ്രഖ്യാപിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: കാർഷിക മേഖല, നിർണായക ധാതുക്കൾ, ആയുർവേദം, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യയും ഇറ്റലിയും നിരവധി കരാറുകളിൽ ഒപ്പുവച്ചു. ഇതോടൊപ്പം ഇന്ത്യൻ നഴ്സുമാർക്ക് ഇന്ത്യയിൽ നിന്ന് ഇറ്റലിയിലേക്ക് മാറുന്നതിന് നടപടികൾ എളുപ്പമാക്കുന്ന സുപ്രധാന കരാറും ഒപ്പുവച്ചിട്ടുണ്ട്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകരവാദ ഫണ്ടിംഗ് എന്നിവ തടയുന്നതിന് നിർണായക ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയുമായി റോമിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഡിസൈനിംഗിലും കൃത്യതയിലും ഇറ്റലി ലോകപ്രശസ്തമാണെന്നും വിപുലമായ ശേഷി, പ്രതിഭ, താങ്ങാനാവുന്ന നവീകരണങ്ങൾ എന്നിവയാണ് ഇന്ത്യയുടെ മുഖമുദ്രയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഷിപ്പിംഗ്, തുറമുഖങ്ങളുടെ നവീകരണം, ലോജിസ്റ്റിക്സ്, ബ്ലൂ ഇക്കോണമി എന്നിവയിൽ ഇരു രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. നരേന്ദ്രമോദിയുടെ ആദ്യ ഉഭയകക്ഷി ഇറ്റലി സന്ദർശനമാണിത്.
0: സാംസ്കാരിക കൈമാറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇരു പുരാതന നാഗരികതകൾ തമ്മിൽ ആശയവിനിമയം ശക്തമാക്കുന്നതിനുമായി 2027 ഇന്ത്യ ഇറ്റലി സംസ്കാര ടൂറിസം വർഷമായി ആഘോഷിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. പരസ്പര ധാരണ ആഴത്തിലാക്കാനും ഇരു രാജ്യങ്ങളും തമ്മിലെ സാംസ്കാരിക നയതന്ത്രം കൂടുതൽ ശക്തിപ്പെടുത്താനും ഈ സംരംഭം സഹായിക്കുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി പറഞ്ഞു. ഇന്ത്യ സുസ്ഥിരവും കാലാവസ്ഥയെ പ്രതിരോധിക്കുന്നതും ഭാവിക്ക് അനുയോജ്യമായതുമായ കാർഷിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇറ്റലിയിലെ ഫുഡ് ആന്റ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ അഗ്രികോള മെഡൽ സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. റോമിലെ ഫുഡ് ആന്റ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ FIO ഡയറക്ടർ ജനറൽ ക്യൂ ഡോങ്യു ആണ് മെഡൽ സമ്മാനിച്ചത്. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് കർഷകർക്കും കാർഷിക ശാസ്ത്രജ്ഞർക്കും തൊഴിലാളികൾക്കും ബഹുമതി സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഭക്ഷ്യ കാർഷിക സംഘടനയുടെ അഗ്രികോള മെഡൽ നേടിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ കർഷകർക്കും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടവർക്കും ആദരമാണ് ബഹുമതിയെന്ന് അമിത്ഷാ സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ 5 പ്രതികളെ ഡൽഹി കോടതി അടുത്ത മാസം 2 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. മംഗിലാൽ ഖാദിക്, വികാസ് ബിവാൾ, ദിനേഷ് ബിവാൾ, യാഷ് യാദവ്, ധനഞ്ജയ് ലോകഖണ്ഡേ എന്നിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. മറ്റൊരു പ്രതി ശുഭം ഖൈർനാറിന്റെ CBI കസ്റ്റഡിയും കോടതി നീട്ടിയിട്ടുണ്ട്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 36th രക്തസാക്ഷിത്വ ദിനം രാജ്യം ഇന്ന് ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയുടെ 6th പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി 1991 May 21 തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ LTTE തീവ്രവാദികൾ നടത്തിയ ചാവേർ ആക്രമണത്തിലാണ് രക്തസാക്ഷിത്വം വഹിച്ചത്. ദിനാചരണത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളം വിപുലമായ അനുസ്മരണ ചടങ്ങുകൾ നടക്കും. ന്യൂഡൽഹിയിലെ വീർഭൂമിയിൽ രാജീവ് ഗാന്ധിയുടെ സമാധിസ്ഥലത്ത് കോൺഗ്രസ് നേതാക്കളും പ്രമുഖ വ്യക്തികളും പുഷ്പാർച്ചന നടത്തും. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് രാവിലെ കോഴിക്കോട് DCC ഓഫീസിൽ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ അച്ചടക്കവും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും രാജ്യത്തിന്റെ മാതൃകയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ദാർലേക്കർ പറഞ്ഞു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ ഈ വർഷത്തെ സംസ്ഥാനതല സഹവാസ ക്യാമ്പ് ഐക്യ 2026 തിരുവനന്തപുരം വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ. SPC ദേശീയതലത്തിൽ നടപ്പാക്കേണ്ടതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിവിധ ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 939 കേഡറ്റുകളാണ് 6 ദിവസത്തെ വാർഷിക റെസിഡൻഷ്യൽ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഈ മാസം 25 പരേഡോടെ ക്യാമ്പ് സമാപിക്കും. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം അടുത്ത ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തല യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആഗോളതലത്തിൽ ഭീതി പരത്തുന്ന എബോള വൈറസിന്റെ പുതിയ വകഭേദത്തിനെതിരായ വാക്സിൻ പൂർണ്ണ സജ്ജമാകാൻ 9 വരെ സമയമെടുത്തേക്കുമെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. എബോളയുടെ ബുന്തി ബുഗ്യോ എന്ന പ്രത്യേക വകഭേദത്തിനെതിരായ വാക്സിൻ കണ്ടെത്താൻ ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നിലവിൽ ഈ വൈറസ് വകഭേദത്തിനെതിരെ സാധ്യതാ പട്ടികയിലെ 2 വാക്സിനുകൾ വികസിപ്പിച്ചു വരികയാണെന്നും എന്നാൽ ഇവയൊന്നും ഇതുവരെ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ടില്ലെന്നും ലോകാരോഗ്യ സംഘടനയുടെ ഉപദേശകനായ ഡോക്ടർ വാസിമൂർത്തി അറിയിച്ചു. എറണാകുളം തടിയിട്ട് പറമ്പ് പാരിയത്ത്കാവ് ഉന്നതിയിലെ 7 ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള പോലീസ് നടപടി നിർത്തിവെക്കാൻ മന്ത്രി രമേശ് ചെന്നിത്തല DGP നിർദ്ദേശം നൽകി. സുപ്രീംകോടതി വിധിപ്രകാരം നടന്ന കുടിയൊഴിപ്പിക്കൽ സംഘർഷത്തിൽ കലാശിച്ചതിനെ തുടർന്നാണ് നടപടി നിർത്തിവെക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയത്. കണ്ണൂർ സർവകലാശാലയുടെ ചരിത്രത്തിലാദ്യമായി വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുന്നു. 60 രൂപ പ്രീമിയം ഈടാക്കിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കണ്ണൂർ ജില്ലാ

0: പ്രതിനിധി കെ ഒ ശശിധരൻ.
1: കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ 2025 മുതലുള്ള 17,343 വിദ്യാർത്ഥികൾ ഈ പദ്ധതിയിൽ അംഗമാകും. ഇതിൽ 70% പെൺകുട്ടികളാണ്. 125 കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇതിന്റെ ഭാഗമാകും. 5 ലക്ഷം രൂപയുടെ പോളിസി നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്നാണ് സർവകലാശാല നടപ്പാക്കുന്നത്. പോളിസി രേഖകൾ നാളെ രാവിലെ താവക്കരയിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ കൈമാറും. വൈസ് ചാൻസലർ പ്രൊഫസർ കെ കെ സാജു ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ചടങ്ങിന് ശേഷം പദ്ധതിയെക്കുറിച്ച് വിവിധ കോളേജുകളിലെ പ്രിൻസിപ്പൽമാർക്കും ക്യാമ്പസ് ഡയറക്ടർമാർക്കും വിശദീകരിക്കും.
0: IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ മഴ തടസ്സപ്പെടുത്തിയ മത്സരത്തിൽ 148 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത 4 വിക്കറ്റ് ശേഷിക്ക് ലക്ഷ്യം മറികടന്നു. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റിന് 147 റൺസ് നേടി. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അന്തർജില്ലാ അണ്ടർ 19 വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിൽ മധ്യമേഖലാ മത്സരങ്ങളിൽ പാലക്കാടും തൃശൂരും ജേതാക്കളായി. തെക്കൻ മേഖലാ മത്സരങ്ങളിൽ ആലപ്പുഴയും തിരുവനന്തപുരവും വടക്കൻ മേഖലയിൽ വയനാടും മലപ്പുറവും വിജയിച്ചു. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 68ാമത് തിരുവനന്തപുരം ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ മെയ് 23 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ ആരംഭിക്കും. കളരിപ്പയറ്റിലെ മെയ്പയറ്റ് മുതൽ അങ്കത്താരി വരെ 13 ഇനങ്ങളിലാണ് മത്സരങ്ങൾ. കണ്ണൂർ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്തുവന്ന പരാതിയിൽ 25 പേർക്കെതിരെ പഴയങ്ങാടി പോലീസ് കേസെടുത്തു. പഞ്ചായത്തിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം നീക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്നലെ DYFI നടത്തിയ മാർച്ചിനിടെ പ്രസിഡന്റ് ബി സത്യഭാമയുടെ ചേംബറിൽ തള്ളിക്കയറിയവർ കയ്യേറ്റം ചെയ്തതായാണ് പരാതി. വിദ്യാർത്ഥികളുടെ സുരക്ഷിതയാത്ര ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് മലപ്പുറം ജില്ലയിലെ സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധന തുടങ്ങി. യാന്ത്രിക ക്ഷമത, സുരക്ഷാ സംവിധാനം, ബ്രേക്ക് സംവിധാനം, തീകെടുത്താനുള്ള സൌകര്യം, സീറ്റിംഗ്, GPS വേഗനിയന്ത്രണ സംവിധാനം തുടങ്ങിയവയെല്ലാം പരിശോധിക്കും. കാലവർഷത്തെ നേരിടാൻ എറണാകുളം ജില്ല പൂർണ്ണ സജ്ജമാണെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ കലക്ടർ ജി പ്രിയങ്ക അറിയിച്ചു. DDMA അവലോകന യോഗത്തിലാണ് കലക്ടർ ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 5 രാജ്യങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 36ാം രക്തസാക്ഷിത്വ ദിനം രാജ്യം ഇന്ന് ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ അച്ചടക്കവും സാമൂഹ്യ പ്രതിബദ്ധതയും രാജ്യത്തിന് മാതൃകയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി.
2: ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1852 കിലോഹെർട്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ: ആദ്യം വെൺമയത്ത് ശ്രീധരൻ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, മാപ്പിളപ്പാട്ടുകൾ, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി, 7:45 കവരത്തിദ്വീപ് സ്വദേശി ഐഫ കബീർ അവതരിപ്പിക്കുന്ന ഇമ്മിനി ബലിരോഗം എന്ന പരിപാടിയും, 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: The Indian Navy invites online applications from unmarried male and female candidates for short service commission. Information technology entry. Last date for submission is 1st June 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy. Combat ready, cohesive. Atmanirbhar. Safeguarding seas for a Viksit Samriddh Bharat.
1: ആകാശവാണി കവരത്തി സുഭാഷിതം. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വെൺമയത്ത് ശ്രീധരൻ.
2: ഹൃദ്യമായ ഒരു പുഞ്ചിരി ആരെയാണ് ആകർഷിക്കാത്തത്? ഹൃദയനർമല്യത്തിന്റെ ബഹിർസ്ഫുരണമായി നാം അതിനെ കാണുന്നു. എത്ര കടോരഘടനായ ശത്രുവാണെങ്കിൽ പോലും

0: പുഞ്ചിരിയോടെ വാചാലമായി നാം സംസാരിക്കുമ്പോൾ അവൻ അതിൽ അകപ്പെട്ടു പോകുന്നു. ഭാഗ്യം ചെയ്തവർക്കേ ചിരിക്കുവാൻ കഴിയൂ എന്ന് പറയാറുണ്ട്. മനുഷ്യന് മാത്രമുള്ള അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ഹൃദയം തുറന്ന ചിരി. പ്രകൃതി നമ്മെ സൃഷ്ടിക്കുമ്പോൾ മാനസികോല്ലാസത്തിനായി എന്തെല്ലാം സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. പൊട്ടിവിടരുന്ന പുലരി, അതിൻ്റെ കൺകുളിർമ മനസ്സിൻ്റെ മൃദുലതന്ത്രികളെ ഇക്കിളിപ്പെടുത്തുന്നില്ലേ? ഒരു കൊച്ചുകുഞ്ഞ് കൺമിഴിക്കുന്നത് പോലെ ഇരുളിൻ്റെ പടലങ്ങൾ നീക്കി പകലിൻ്റെ നറും നാമ്പുകൾ പുറത്തേക്ക് വരുന്നു. തെന്നലിലാടുന്ന സസ്യലതാദികളും മഞ്ഞുതുള്ളിയുടെ മാസ്മരിക ഭംഗിയും നീലാകാശ ചെരുവിലെ കുങ്കുമപ്പുലരിയും നമ്മെ ഹടാതാകർഷിക്കുന്നില്ലേ? വിചിത്രവർണ്ണത്തിലുള്ള ഒരു പുസ്തകം തുറന്നിട്ടതുപോലെ ഹൃദ്യമായ ഈ സൗന്ദര്യത്തെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ? മലർത്തിയിട്ട ആ പുസ്തകത്താളുകളിലെ ജീവിതരഹസ്യം വായിച്ചെടുക്കുവാൻ നാം ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ലെന്ന ഉത്തരമാണ് പലപ്പോഴും നമുക്ക് കിട്ടുക. സ്നേഹത്തിന്റെ സന്ദേശം പ്രകൃതി മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. പാട്ടുപാടുന്ന കുയിലുകളിലൂടെ, നൃത്തം ചവിട്ടുന്ന മയിലുകളിലൂടെ, പൂക്കളെ തലോടുന്ന മന്ദ മാരുതനിലൂടെ സ്നേഹത്തിന്റെ അലൗകിക ശക്തി പ്രകൃതി നമുക്ക് കാട്ടിത്തരുന്നു. സ്നേഹമാണ് അഖില സാരമൂഴിയിൽ എന്ന മഹത്വം പ്രകൃതി നമുക്ക് സമ്മാനിക്കുന്നു. ഇതുതന്നെയാണ് ഒരു പുഞ്ചിരിയിലൂടെ നാം നേടുന്നത്. അന്യന്റെ ഹൃദയത്തിൽ കടന്നു ചെന്ന് അവിടെയുള്ള ദുർഭാവങ്ങളെ അകറ്റുവാൻ നമുക്ക് കഴിയുന്നു. മനുഷ്യന് സ്വന്തമായ ഈ ശക്തി വേണ്ടത്ര ഉപയോഗിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ചുണ്ടുകൾ രണ്ടും കടിച്ച് പിടിച്ച് മുഖം വികൃതമാക്കി ശ്വാസം പോലും നേരാമണ്ണം വിടാതെ ഗൗരവമായി ഇരിക്കുന്നതാണ് മേന്മ എന്ന് പലരും ധരിച്ചിരിക്കും. പുഞ്ചിരിയിലൂടെ നേടുന്ന പരസ്പര സൗഹൃദം നമ്മുടെ ഹൃദയതന്ത്രികളെ മീട്ടുന്നു, അതിനെ മനസ്സപ്പെടുത്തുന്നു, മനസംഘർഷത്തിന്റെ ശക്തി കുറയ്ക്കുവാൻ നമുക്ക് കഴിയുന്നു. പല രോഗങ്ങളും അത്തരത്തിലുള്ള ബന്ധം കൊണ്ട് ഇല്ലാതായിത്തീരുന്നു. ഒരു പുഞ്ചിരി കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് നേടാൻ പറ്റുന്നത്! പുഞ്ചിരിയിലൂടെ ചെകുത്താനെ തോൽപ്പിച്ച പിഞ്ചുപാലിന്റെ കഥ നിങ്ങൾ വായിച്ചില്ലേ? ഉറൂബിന്റെ ആ കൊച്ചുകഥ വെളുത്ത കുട്ടി എത്ര വലിയ ആശയമാണ് നമുക്ക് കാണിച്ചു തരുന്നത്! ചിരിക്കുന്ന ജന്തു എന്ന് മനുഷ്യനെ നിർവചിക്കുന്നു. ചിരിക്ക് വിഷയമായ ജന്തു മനുഷ്യൻ തന്നെയാണ്. ചിരിക്കാനും ചിന്തിക്കാനും ഉള്ള ഒട്ടേറെ കഴിവുകൾ മനുഷ്യനുണ്ട്. ഇപ്പോഴും എല്ലായ്പ്പോഴും നമുക്ക് മനസ്സന്തോഷം തരുന്ന ഏറ്റവും വലിയ ഒരു ശക്തിയുമാണത്. പഴയ കാലം മുതലേ ചിന്തകന്മാരും സാഹിത്യകാരന്മാരും മറ്റും ചിരിക്ക് പ്രാധാന്യം നൽകിയിരുന്നു. രാജ്യസദസ്സുകളിൽ വിദൂഷകന്മാരുണ്ടായിരുന്നു. അവർ ക്രമേണ നാടകത്തിലും അതുപോലെ സിനിമയിലുമൊക്കെ കടന്നു വന്നു. ഹാസ്യകഥാപാത്രങ്ങൾക്ക് കൊഴുപ്പുകൂടി. പ്രമേയങ്ങൾ തന്നെ ഹാസ്യ പ്രാധാന്യമുള്ളതായി മാറി. ചിരിക്ക് വക നൽകി. മാനസിക സംഘർഷത്തിൽ അയവ് വരുത്തുവാനും ചിരി പോലെ മറ്റൊരു വസ്തുവില്ല. എല്ലാം മറന്ന് ഒന്ന് ചിരിച്ചാൽ ആയുസ് ഒരു ദിവസവും കൂടി കൂട്ടിക്കിട്ടുമെന്ന ചൊല്ല് വെറുതെയല്ല. പല രോഗങ്ങളുടെയും പ്രധാന കാരണം ആത്മസംഘർഷമാണെന്ന് ശാസ്ത്രം തെളിയിക്കുന്നു. മാനസോല്ലാസത്തിന് ഉതകുന്ന സന്ദർഭങ്ങൾ സൃഷ്ടിക്കുകയാണ് പല രോഗത്തിന് ചികിത്സയ്ക്കായി ആധുനിക ചികിത്സാരീതിയിൽ കണ്ടെത്താൻ നമുക്ക് കഴിയുന്നത്. പുഞ്ചിരിയോടെയുള്ള സ്വീകരണത്തിൽ പരസ്പര വിദ്വേഷങ്ങൾ മാറുന്നു. സൗഹൃദത്തിൻ്റെതായ ഒരു ലോകം സൃഷ്ടിക്കപ്പെടുന്നു. ഈശ്വരൻ മനുഷ്യ സൃഷ്ടിയിൽ ഒരുപാട് ധനങ്ങൾ നൽകിയിട്ടുണ്ട്. അതെല്ലാം കാണാതെ നശ്വരമായ സാമ്പത്തിക ധനത്തിൻ്റെ പിന്നാലെ പരക്കം പായുകയാണ് നാം. ആർത്തസ്വരം കേട്ടൊരു കാതുകാത്, കാരുണ്യമാർന്നിയിടിന ദൃഷ്ടി, സാധുക്കളെ താങ്ങിന ബാഹുബാഹു. നമ്മുടെ കാതും കണ്ണും കരളും കയ്യും സഹജീവികളുടെ ഉന്നതിക്കു വേണ്ടി പ്രവർത്തിക്കണം. അതോടൊപ്പം ഒരു പുഞ്ചിരി കൂടി സമ്മാനിച്ചാൽ.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് വെൺമയത്തെ ശ്രീധരൻ. ആകാശവാണി കവരത്തി. ഇപ്പോൾ മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം.

0: കുട്ടികളുടെ കളിയും ചിരിയും കുസൃതികളും നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? അവരുടെ നിഷ്കളങ്കമായ ഓരോ വാക്കിലും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അവരുടെ കവിതകളും കഥകളും പാട്ടുകളും ഒക്കെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകാറുണ്ട്, നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കാറുമുണ്ട്. കളിയിലൂടെയുള്ള ആ നിഷ്കളങ്ക സൃഷ്ടികൾ ഇനി നിങ്ങൾക്കും ആസ്വദിക്കാം ഇമ്മണി വല്ല ലോകം എന്ന പരിപാടിയിലൂടെ.
1: ഇമ്മണി വല്ല ലോകം ഇത് നമ്മ

പരിപാടിയിൽ പങ്കെടുക്കാനായി 9498283833 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉടൻ സന്ദേശം

സുരക്ഷിതം അയച്ചോളൂ. ഞങ്ങളുടെ കോൾ നിങ്ങളെ തേടിയെത്തും. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9496282383. അപ്പോ വേഗം പോന്നോളൂ കുസൃതികളെ, ഇമ്മിണി ബല്യ ലോകത്തിലേക്ക്.

0: പഠിപ്പും പൊലിമയും.
1: വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും സംശയങ്ങളിലൂടെയും കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ?
0: ആകാശവാണി കവരത്തി ഒരുക്കുന്ന പരിപാടി പഠിപ്പും പൊലിമയും എല്ലാ വെള്ളിയാഴ്ചകളിലും ആകാശവാണി കവരത്തി പ്രക്ഷേപണം ചെയ്യുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആകാശവാണി കവരത്തിയുടെ വാട്സ്ആപ്പ് നമ്പറായ 9496283833 എന്ന നമ്പറിലേക്ക് സന്ദേശങ്ങളും അയക്കാവുന്നതാണ്.

സ്വയം ശോരിഷ. സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവടുവയ്പിലൂടെ അവളത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ, അവരുടെ ജീവിതാനുഭവങ്ങൾ, വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശിയായ മറ്റു വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന പരമ്പര ഫെയിം ഫോരിഷ കേൾക്കാം. ശനിയാഴ്ചകൾ രാവിലെ 7:45 വൈകിട്ട് 5:30 ആകാശവാണി കവരത്തി നിലയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9496283833 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശം അയക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496283833

ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം കവരത്തി ആകാശവാണി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാം.

0: ഇപ്പോൾ വാർത്തകൾ
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. 16 കേരള നിയമസഭയിലെ MLA മാരുടെ സത്യപ്രതിജ്ഞ ഇന്ന്. പ്രോടേം സ്പീക്കർ ജി സുധാകരൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ഇറ്റലി സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിക്ക് മടങ്ങി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തന്ത്രപരമായ പ്രത്യേക പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണ. നീറ്റ് UG പുനഃപരീക്ഷയുടെ കുറ്റമറ്റ നടത്തിപ്പ് ഉറപ്പാക്കാനായി സമൂഹ മാധ്യമ പ്രതിനിധികളുമായും സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചർച്ച നടത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250th ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. കേരളത്തിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. കേരളത്തിൽ 16 നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പുമാണ് സമ്മേളനത്തിന്റെ ആദ്യ രണ്ട് ദിവസങ്ങളിലെ കാര്യപരിപാടികൾ. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് UDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മീവിനിയം പള്ളുരുത്തി.
2: 16 നിയമസഭയുടെ ആദ്യ സമ്മേളനമാണ് ഇന്നു മുതൽ June 3 വരെ നടക്കുന്നത്. ഇന്ന് രാവിലെ 9 മുതൽ പ്രോടേം സ്പീക്കർക്ക് മുന്നിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കും. നാളെ രാവിലെ 9 സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. പിന്നീട് June 29 സഭ ചേരുക. അന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമായിരിക്കും. June 3 വരെ സഭ ചേരാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്.
1: ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന നൽകുന്ന അഗ്രിക്കോള പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. പുരസ്കാര ലബ്ധിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു.

0: രാജ്യത്തെ ദശലക്ഷക്കണക്കിന് കർഷകർക്കും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കുമുള്ള ആദരമാണ് ഈ ബഹുമതിയെന്ന് സമൂഹമാധ്യമ പോസ്റ്റിൽ അദ്ദേഹം കുറിച്ചു. ഇറ്റലി സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള ഔദ്യോഗിക പര്യടനത്തിന്റെ അവസാനഘട്ടത്തിലാണ് അദ്ദേഹം ഇറ്റലിയിലെത്തിയത്. സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പ്രത്യേക തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായി. നിർണായക ധാതുക്കൾ, പ്രതിരോധം, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് 15 കരാറുകളിലും ഒപ്പുവച്ചു.
1: ആയുർവേദം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഇന്ത്യയിൽ നിന്ന് ഇറ്റലിയിലേക്ക് നഴ്സിംഗ് ജോലിക്കായുള്ള സഞ്ചാരം സുഗമമാക്കൽ തുടങ്ങിയ നിരവധി കരാറുകൾക്കാണ് ധാരണയായത്. നികുതി കുറ്റകൃത്യങ്ങൾ, കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകരവാദ ധനസഹായം എന്നിവ തടയുന്നതിനുള്ള ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചു. ഇന്ത്യ ഇറ്റലി പ്രതിരോധ വ്യാവസായിക റോഡ്മാപ്പ്, വികസന ഉൽപ്പാദന സഹകരണത്തിന് വഴിയൊരുക്കിയതായി ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി റോമിൽ നടത്തിയ സംയുക്ത പ്രസ്താവനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഷിപ്പിംഗ്, തുറമുഖ നവീകരണം, ലോജിസ്റ്റിക്സ്, നീല സമ്പദ് വ്യവസ്ഥ എന്നിവയിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭീകരവാദ ധനസഹായത്തിനെതിരായ ഇന്ത്യ ഇറ്റലി സംയുക്ത സംരംഭം ലോകത്തിനാകെ മാതൃകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള സാംസ്കാരിക വിനിമയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2027 സാംസ്കാരിക രംഗത്തിന്റെയും വിനോദസഞ്ചാരത്തിന്റെയും വർഷമായി ആഘോഷിക്കുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പ്രഖ്യാപിച്ചു. ഇന്ത്യ മധ്യേഷ്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി വികസിപ്പിക്കുന്നതിനായി ഇന്ത്യയും ഇറ്റലിയും ചേർന്ന് പ്രവർത്തിക്കുമെന്നും അവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഒരു തരത്തിലുള്ള ആണവ ഭീഷണിയും ഇന്ത്യ വച്ചുപൊറുപ്പിക്കില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഭീകരതയോട് രാജ്യം സന്ധി ചെയ്യില്ലെന്നും റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കവേ മന്ത്രി പറഞ്ഞു. അതിനുള്ള ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അടുത്ത 2 വർഷത്തിനുള്ളിൽ പ്രതിരോധ കയറ്റുമതി 50,000 കോടി രൂപയിലെത്തുമെന്നും അടുത്ത 2 മാസത്തിനുള്ളിൽ പ്രതിരോധ ഉൽപ്പാദനം 1.75 ലക്ഷം കോടി രൂപയായി ഉയരുമെന്നും അദ്ദേഹം അറിയിച്ചു. സോളിൽ നടന്ന ഇന്ത്യ കൊറിയ പ്രതിരോധ വ്യവസായ സമ്മേളനത്തിൽ ശ്രീ രാജ്നാഥ് സിംഗ് അധ്യക്ഷത വഹിച്ചു. മെറ്റ, ഗൂഗിൾ, ടെലിഗ്രാം തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രതിനിധികളുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കൂടിക്കാഴ്ച നടത്തി. ടെലിഗ്രാം ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് സംബന്ധിച്ച് ഗുരുതരമായ ആശങ്കയുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു. ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായാണ് യോഗം വിളിച്ചത്. നീറ്റ് യുജി പുനഃപരീക്ഷയുടെ കുറ്റമറ്റ നടത്തിപ്പ് ഉറപ്പാക്കാനായി വിളിച്ചു ചേർത്ത കേന്ദ്ര സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുടെ യോഗത്തിലും അദ്ദേഹം അധ്യക്ഷത വഹിച്ചു. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ ഇന്ന് റീപോളിംഗ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. 2 സ്വതന്ത്രർ ഉൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിൻവലിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞതിനാൽ അദ്ദേഹത്തിന്റെ പേരും ബാലറ്റിലുണ്ടാകും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ മുള്ളുവേലി കെട്ടുന്നതിനായി അതിർത്തി സുരക്ഷാ സേനയ്ക്ക് ഭൂമി കൈമാറുന്ന നടപടിക്ക് തുടക്കമായി. നവന്നയിൽ BSF ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പ്രക്രിയയ്ക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു. നുഴഞ്ഞുകയറ്റം, കള്ളക്കടത്ത്, അനധികൃത കുടിയേറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾ തടയുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. 4,000 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയുടെ ഏകദേശം 2,200 കിലോമീറ്ററാണ് പശ്ചിമബംഗാൾ പങ്കിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക റിപ്പോർട്ട്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലെ ആഗോള പ്രതിസന്ധിയിലും രാജ്യം ഈ വർഷം 6.4% വളർച്ചാ നിരക്ക് നേടി. വൈവിധ്യമാർന്ന ഊർജ്ജ സ്രോതസ്സുകൾ, വിദേശ നാണയ കരുതൽ ശേഖരം, പൊതുനിക്ഷേപം, സേവന കയറ്റുമതി, ഉപഭോക്തൃ ആവശ്യകത എന്നിവ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നുവെന്ന് UNലെ സാമ്പത്തിക വിദഗ്ധൻ ഇങ്കോ പിറ്റല്ലെയും സാമ്പത്തിക വിശകലന നയവിഭാഗം ഡയറക്ടർ ശന്തനു മുഖർജിയും മാധ്യമങ്ങളോട് പറഞ്ഞു. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് ഇന്നലെ മുംബൈയിലെത്തി. മുംബൈ വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ മഹാരാഷ്ട്ര ഗവർണർ ജിഷ്ണു ദേവ് വർമ്മയും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും സ്വീകരിച്ചു. ഇന്ന് ഡൽഹിയിലേക്ക് പോകുന്ന സൈപ്രസ് പ്രസിഡന്റ്

0: നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250-ാം ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യാ സന്ദർശനത്തിന് മുന്നോടിയായി പങ്കിട്ട വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ജൂലൈ 4-നാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഒപ്പുവച്ചതിന്റെ 250-ാം വാർഷികം അമേരിക്ക ആഘോഷിക്കുന്നത്.
1: As America gets ready to celebrate our 250th birthday, we look forward to doing it with our partners in India. India is the world's largest democracy, and we are the world's oldest. So we look forward to celebrating together.
0: റൂബിയോയുടെ ഇന്ത്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിൽ ഈ മാസം 26-ന് നടക്കുന്ന ക്വാഡ് യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. എറണാകുളത്ത് തടിയിട്ടുപറമ്പ് പാരിയത്തുകാവ് ഉന്നതിയിലെ 7 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നടപടികൾ നിർത്തിവയ്ക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഡിജിപിക്ക് നിർദ്ദേശം നൽകി. സുപ്രീംകോടതി വിധിപ്രകാരം നടന്ന കുടിയൊഴിപ്പിക്കൽ സംഘർഷത്തിലേക്ക് വഴിമാറിയതിനെ തുടർന്നാണ് തീരുമാനം. അതിനിടെ സംസ്ഥാനത്തെ SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് നടക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. ഇന്നലെ കൊൽക്കത്തയിൽ നടന്ന മത്സരത്തിൽ 4 വിക്കറ്റിനാണ് മുംബൈ പരാജയപ്പെട്ടത്. 148 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 4 വിക്കറ്റ് ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടന്നു. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. ചാൻസലറുടെ ഉത്തരവുകൾ ചോദ്യം ചെയ്യാൻ സർവകലാശാല സിൻഡിക്കേറ്റിന് അധികാരമില്ലെന്ന് കേരള ഹൈക്കോടതി. അച്ചടക്ക നടപടികളിൽ അപ്പീൽ അധികാരിയായ ചാൻസലർ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ നടപ്പാക്കാൻ സിൻഡിക്കേറ്റിന് ബാധ്യതയുണ്ടെന്ന് ജസ്റ്റിസ് AA സിയാദ് റഹ്മാൻ വ്യക്തമാക്കി. 16-ാം കേരള നിയമസഭയിലെ MLA മാരുടെ സത്യപ്രതിജ്ഞ ഇന്ന്. പ്രോട്ടം സ്പീക്കർ ജി സുധാകരൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ഇറ്റലി സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിക്ക് മടങ്ങി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തന്ത്രപരമായ പ്രത്യേക പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണ. നീറ്റ് UG പുനഃപരീക്ഷയുടെ കുറ്റമറ്റ നടത്തിപ്പ് ഉറപ്പാക്കാനായി സാമൂഹ്യ മാധ്യമ പ്രതിനിധികളുമായും സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചർച്ച നടത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250-ാം ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. കേരളത്തിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കവരത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫട്ട് കേൾക്കാം. ഹലോ, ആകാശവാണി കവരത്തിയുടെ ഫാട്ടുഫട്ടി എന്ന പരിപാടിയാണ്. ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ, ഷാദിയ. ഇവിടെ നിന്നാണ് വിളിക്കുന്നത്? ആന്ത്രോത്ത് നിന്നാണല്ലേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ.
3: നല്ല വിശേഷം.
2: വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം?
3: നല്ല എല്ലാവർക്കും സുഖം തന്നെ.
2: സുഖം തന്നെയാണല്ലേ എല്ലാവർക്കും. പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
3: വീട്ടില് ഉമ്മ, ഉപ്പ, അനിയൻ, ഞാൻ.
2: ഓക്കെ, എല്ലാരും ഉണ്ടല്ലേ. ഇപ്പൊ മോള് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
3: 8th. 8th.
2: എവിടെയാണ് പഠിക്കുന്നത്?
3: നവോദയയിലാണ്,
2: മിനിക്കോയ് നവോദയയിൽ. അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് പറയൂ.
3: വിശേഷം
2: ഇപ്പൊ വെക്കേഷൻ ആണല്ലേ. പിന്നെ വെക്കേഷൻ ആയിട്ട് എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടോ? വീട്ടിൽ എന്തൊക്കെയുണ്ട് പരിപാടികള്? പോയില്ലേ, എങ്ങോട്ടും പോയില്ലേ വെക്കേഷൻ? ടൂർ ആയിട്ട്
3: കൊച്ചിയിലൊക്കെ പോയിട്ട് വന്നതാണ്. കോഴിക്കോടിലൊക്കെ.
2: ഓക്കെ, കൊച്ചിയിലും കോഴിക്കോടൊക്കെ പോയിട്ട് വന്നാണല്ലേ. പിന്നെ മോള് പാട്ട് പാടുവോ? ഓക്കെ, നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു പാട്ട് പാടിക്കോളൂ.
3: ഏത് പാട്ടാ പാടണ്ടേ?
2: മോൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട്, ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് പാടിക്കോളൂ.
3: ഹിന്ദി പാട്ടായ പ്രശ്നമുണ്ടോ?
2: ഇല്ല, ഏത് പാട്ടായാലും പ്രശ്നമില്ല. മോൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിക്കോളൂ.

0: മാഷാല്ലാ, വളരെ മനോഹരമായിട്ട് പാടിയല്ലോ. വളരെ നല്ല നല്ല വോയിസും ആണ്. പാട്ട് പാടാറുണ്ടോ സ്കൂളിലൊക്കെ?
1: പാടാറുണ്ട്.
0: പാടാറുണ്ടല്ലേ. ഓക്കെ, പിന്നെന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല വിശേഷം തന്നെയാണ് എല്ലാവർക്കും.
0: ഓക്കെ, നമ്മുടെ ഫാട്ടിഫട്ടിൽ ഏത് പാട്ടാണ് വേണ്ടത്? ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞോളൂ.
1: എല്ലാ പാട്ടും എന്ത് വേണമെന്ന് പറയാമോ?
0: ഏതെങ്കിലും ഒരു നല്ല പാട്ട് പറഞ്ഞോളൂ, ഉണ്ടെങ്കിൽ നമ്മുടെ ഗാനശേഖരത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും പാട്ട് വച്ചു തരും. പിന്നെ ഡെഡിക്കേഷനും പറയാം.
1: ഞാനിപ്പോ പാടിയ പാട്ട് തന്നെ മതി.
0: ഓക്കെ, നമ്മുടെ ഗാനശേഖര സിത്താര അല്ലേ. നമ്മുടെ ഗാനശേഖരത്തിൽ ആ പാട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും വെച്ചു തരാം. ഇനിയിപ്പോ ഇല്ലെങ്കിൽ ഏത് പാട്ടാണ് വെക്കേണ്ടത്?
1: ഇല്ലെങ്കില്
0: ഏതെങ്കിലും ഒരു നല്ല പാട്ട് വെച്ചാ മതിയോ? ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, ഫാമിലിക്ക് വേണ്ടിട്ട് നല്ലൊരു പാട്ട് വെച്ചു തരാം. വിളിച്ചതിൽ വളരെ സന്തോഷം. ഇനിയും വിളിക്കാം, എല്ലാവർക്കും അന്വേഷണം പറയാം.
1: ഓക്കെ,
0: താങ്ക് യു.

0: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് ഫാക്ട് ഫിട്ടി, അവതരണം ഷെഹനാസ് ബീഗം, ചാച്ചാലകപ്പാട്.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ ഇമ്മിണി ബലി ലോകം എന്ന പരിപാടി കേൾക്കാം. ആകാശവാണി കവരത്തി. ആകാശവാണി കവരത്തിയുടെ ഇമ്മിണി ബലി ലോകം എന്ന പരിപാടിയിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു കൊച്ചു മിടുക്കി വന്നിട്ടുണ്ട്, നമുക്ക് പരിചയപ്പെടാം. പേരെന്താ മോളുടെ?
2: ഐഫ
1: കബീർ അല്ലേ?
2: അതെ.
1: ഐഫ കബീർ, നല്ല അടിപൊളി പേരാണല്ലോ. ഇതാരായി പേരിട്ടെ? ഉമ്മാണല്ലേ. ഉമ്മയുടെ പേരെന്താ?
2: മുംതാസ്.
1: പിന്നെ ഐഫയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: ഉമ്മ, ബാപ്പ, നാനാമ്മ, പിന്നെ ഉമ്മ, മൂത്തമ്മ, ഒരു ഇളയമ്മ, ഒരു മാമം, പിന്നെ മുന്ന ഭയ്യ, റച്ചു, ഐസിൻ.
1: കുറേ പേരുണ്ടല്ലോ വീട്ടിലപ്പോൾ.
2: അതെ.
1: ആ, ഇവരുടെയൊക്കെ പേരറിയാവോ?
2: ആ, പേരറിയാം.
1: ഉമ്മയുടെ പേര് മുംതാസ് ആണല്ലേ.
2: ആ,
1: അപ്പൊ ഉപ്പയുടെ പേരെന്താ?
2: കബീർ.
1: ഐഫ കബീർ അല്ലേ.
2: ആ,
1: ഐഫ മോളിപ്പ ഏത് ദ്വീപിൽ നിന്നാ വരുന്നത്?
2: കവരത്തി. എന്റെ ഉപ്പയുടെ നാട് കൽപ്പേനി.
1: ഉപ്പയുടെ നാട് കൽപ്പേനിയാണല്ലേ.
2: അതെ.
1: ഐഫ ഇപ്പോ പഠിക്കുന്നതൊക്കെ എവിടെയാണ്?
2: കൽപ്പേനി.
1: അപ്പൊ കവരത്തിയിൽ ഇപ്പൊ എന്തിനാ വന്നേ?
2: വെക്കേഷനിൽ വന്നതാ.
1: വെക്കേഷനിൽ വന്നതാണല്ലേ. ഐഫയുടെ സ്വന്തം നാട് കവരത്തിയാണല്ലേ.
2: അതെ.
1: അപ്പൊ ഉപ്പയുടെ നാടാണ് കൽപ്പേനി അല്ലേ.
2: അതെ.
1: ഓക്കെ. ഐഫ ഇപ്പൊ വീട്ടിൽ കുറേ പേരുണ്ടെന്ന് പറഞ്ഞില്ലേ.
2: അതെ.
1: അവരോടൊക്കെ പേരറിയാവോ?
2: അതെ.
1: ഇപ്പൊ പറഞ്ഞില്ലേ മുത്തമ്മമാര് ഇളാമ്മമാരൊക്കെ ഉണ്ടെന്ന്.
2: അതെ.
1: അവരുടെയൊക്കെ പേരെന്താ?
2: മൂത്തമ്മയുടെ പേര് ജുബൈരത്ത്, ഊബിയുടെ പേര് മാര്യത്ത്, മേമയുടെ പേര് സാറ, ആയയുടെ പേര് ഹാജറ, മാമനുടെ പേര് സൽമാൻ, മുന്നയുടെ പേര് ജാബർ, ഭയ്യയുടെ പേര് യാസീൻ, റച്ചുയുടെ പേര് റയാൻ ഐസിനോസ്, നാനയുടെ പേര് പി ഫാത്തുമ്മ.
1: അപ്പൊ ഇത്രയും പേരുണ്ടല്ലേ വീട്ടില്.
2: അതെ.
1: ഐഫ മോൾ ഇപ്പോൾ ആദ്യമായിട്ട് ഇമ്മിണി ബലി ലോകത്തിൽ എന്ത് പരിപാടിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്?
2: പാട്ട്.
1: പാട്ടാണല്ലേ. നമുക്കൊരു പാട്ട് കേട്ടിട്ട് വിശേഷങ്ങൾക്ക് വീണ്ടും തിരിച്ചു വരാം.
2: സൂപ്പർ.

0: മാഷാല്ലാ, നല്ല അടിപൊളി പാട്ടായിരുന്നു. ഇതാരാ ഈ പാട്ട് പഠിപ്പിച്ച ഐഫിക്ക്?
1: യൂട്യൂബിൽ നോക്കി പഠിച്ചതും ഉമ്മയും പഠിപ്പിച്ചതും.
0: യൂട്യൂബിലൊക്കെ നോക്കിയാണോ പാട്ടൊക്കെ പഠിക്കാറ്?
1: അതെ.
0: ആണല്ലേ. പിന്നെ ഐഫ കുട്ടി ഇപ്പൊ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
1: ഇപ്പൊ മൂന്നാം ക്ലാസ്സിലേക്ക് ജയിച്ചതാ.
0: ഇപ്പൊ മൂന്നാം ക്ലാസ്സിലോട്ട് ജയിച്ചതാണല്ലേ.
1: അതെ.
0: അപ്പൊ പഠിക്കുന്നതൊക്കെ കൽപ്പിനി ദ്വീപിലാണോ?
1: അതെ.
0: ഏത് സ്കൂളിലാണ്?
1: ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂൾ കൽപ്പേനി.
0: ഓക്കെ. ഉപ്പടി വീടപ്പൊ കൽപ്പേനിയിലല്ലേ?
1: അതെ.
0: അപ്പൊ ഉപ്പടി വീട്ടിലാരൊക്കെയുണ്ട്?
1: ഉമ്മാമയും ഉപ്പയും.
0: ഉമ്മാമയും ഉപ്പയും അല്ലേ. പിന്നെ ഐഫ കുട്ടി ഇങ്ങനെ കൂടുതലായിട്ട് പഠിക്കാനൊക്കെ ആരാ സഹായിക്കുന്നേ വീട്ടില്?
1: ഉമ്മ.
0: ഉമ്മയാണോ?
1: അതെ.
0: പിന്നെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ എന്താ ചെയ്യാറ് മോള്?
1: ഡ്രോയിങ്ങും വരക്കും ടിവിയും കാണും.
0: ഏത് തരം ഡ്രോയിങ് ആണ് കൂടുതൽ ഇഷ്ടം?
1: പെയിന്റിങ്.
0: കൂടുതൽ ഇഷ്ടം പെയിന്റിങ് ആണോ? ഓക്കെ. കവരത്തിലെ വീട്ടില് കുറെ പേരുണ്ടെന്ന് പറഞ്ഞില്ലേ ഐഫയുടെ?
1: അതെ.
0: അവിടെ കൂടുതൽ ആരാണ് ഇഷ്ടം?
1: ഓസി.
0: എന്ന് പറയുമ്പോൾ ആരാ?
1: എന്റെ ഇളാമയുടെ കുട്ടി.
0: ഇളാമയുടെ കുട്ടി. ഓസി എത്രാം ക്ലാസ്സിലാണ്?
1: രണ്ട്.
0: രണ്ടാം ക്ലാസ്സിലാണോ?
1: അതെ.
0: ഇപ്പൊ കുറെ മൂത്തമ്മമാരും ഇളാമമാരും ഉണ്ടെന്ന് പറഞ്ഞില്ലേ?
1: അതെ.
0: അവിടെ നിന്ന് ആരെ കൂടുതൽ ഇഷ്ടം?
1: മേമ.
0: മേമ എന്ന് പറഞ്ഞ സാറയാണല്ലേ?
1: അതെ.
0: ആ സാറയാണോ കൂടുതലും പഠിക്കാനും കളിക്കാനൊക്കെ സഹായിക്കുന്നത്?
1: അതെ.
0: സാറയാണല്ലേ ഇഷ്ടം?
1: അതെ.
0: നിങ്ങൾ എല്ലാവരും ഒരു വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്?
1: സാറ വേറെ പുതിയ വീട്ടിൽ.
0: സാറ പുതിയ വീട്ടിലാണല്ലേ.
1: അതെ.
0: അപ്പൊ മോൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എവിടെയാണ്? അവിടെ മോളുടെ ഉപ്പയുടെ വീട്ടിലാണോ ഇവിടെയാണോ കവരത്തിയിലാണോ?
1: രണ്ടും.
0: രണ്ടും ഇഷ്ടമാണോ?
1: അതെ.
0: അപ്പൊ നല്ല കുട്ടിയല്ലേ, രണ്ടിടവും ഒരേപോലെ കാണുന്നുണ്ടല്ലേ.
1: അതെ.
0: ഇനി ഇമ്മിണി വലിയ ലോകത്തിൽ എന്ത് പരിപാടിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്?
1: കവിത.
0: കവിത. ഐഫ കുട്ടിയുടെ ഒരു കവിത കേൾക്കാം നമുക്കെന്നാൽ.
1: പാതി വിരിഞ്ഞൊരു പൂമൊട്ട് ഞാൻ എന്റെ മോഹങ്ങൾ വാടിക്കരിഞ്ഞു പോയി.

0: എനിച്ചതോ പെൺമൊട്ടുകൾ, പെണ്ണ് പിരിച്ചതാണില്ലവർക്കില്ല മാനാഭിമാനങ്ങൾ മാനനഷ്ടം. പന്നിയെ പോലെ മുഴളുന്നു ചാദ്മായ, പത്രങ്ങൾ പാത്രങ്ങളാക്കി വിളമ്പുന്നു ശർദിൽ മണക്കും പ്രഭാത സദ്യ. ഇരകൾക്കു പിറകെ കുതിക്കുന്ന പട്ടികൾ പതിവായി കുരച്ചു പെയ്യുന്ന സന്ധ്യകൾ.
1: അടിപൊളി കവിത ആയിരുന്നു. ഈ കവിത ആരാ പഠിപ്പിച്ചത് നിങ്ങൾക്ക്?
2: ടീച്ചർ ഗ്രൂപ്പിലേക്ക് വിട്ടതന്നെ.
1: ടീച്ചർ പഠിപ്പിച്ചതാണല്ലേ. ഏത് നിങ്ങളുടെ കൽപ്പനി ദ്വീപിലെത്തിയ ടീച്ചറാണോ?
2: അതെ.
1: പേരെന്താ ടീച്ചറുടെ?
2: ജസീറ ടീച്ചർ.
1: അപ്പൊ ഐഫമോള് ഇവിടെ പാഠം വേണ്ടി പഠിച്ചതാണോ?
2: സ്കൂളിൽ പാഠം വേണ്ടി പഠിച്ചു.
1: സ്കൂളില് എന്ത് പ്രോഗ്രാമിലാ പാഠം പഠിച്ചത്?
2: സ്കൂളിൽ സയൻസ് ഡേക്ക് പാടാൻ പഠിച്ച പാട്ടാ.
1: സയൻസ് ഡേക്ക് പാടാൻ പഠിച്ച പാട്ടാണല്ലേ. പിന്നെ എങ്ങോട്ടെങ്കിലും കറങ്ങാനൊക്കെ പോകാറുണ്ടോ?
2: അതെ.
1: എങ്ങോട്ടാ പോകാറ്?
2: തെക്കുംതല, അങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ പോകാം.
1: ആ, തെക്കുംതലക്കൊക്കെ പോകാറുണ്ടല്ലേ.
2: അതെ.
1: ബീച്ചിലൊക്കെ പോകാറില്ലേ നിങ്ങള്?
2: അതെ, പോകാറുണ്ട്. ബീച്ചിലേക്ക്
1: പോകാറുണ്ട്. കടലൊക്കെ കുളിക്കുന്നുണ്ടോ എന്നിട്ട്?
2: ഇടക്കിടക്ക് കുളിക്കുന്നുണ്ട്.
1: ഇടക്കിടക്ക് കുളിക്കുന്നുണ്ടല്ലേ. ഉമ്മ ചീത്ത പറയാറുണ്ടോ കടൽ കുളിച്ചാല്?
2: അതെ,
1: ചീത്ത പറയാറുണ്ടല്ലേ.
2: അതെ.
1: ആ, ഇനി ഐഫമോള് ഇനി എപ്പോഴാ പോകാറ് നാട്ടിലോട്ട്, നിങ്ങളുടെ കൽപ്പനയിലോട്ട്?
2: പെരുന്നാൾ കഴിഞ്ഞ.
1: പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടാണല്ലേ.
2: അതെ.
1: ആ, പെരുന്നാൾക്ക് ഡ്രസ്സൊക്കെ എടുത്തു വന്നിട്ട്?
2: അതെ.
1: ആ, ഇനി മിണിവല്ല ലോകത്തിൽ എന്താണ് അവതരിപ്പിക്കാൻ പോകുന്നത്?
2: കഥ.
1: കഥയാണല്ലേ. നമുക്കെന്നാ കൂട്ടുകാർക്ക് വേണ്ടി ഒരു കഥ പറയാം?
2: അതെ. പ്രിയ കൂട്ടുകാരെ, ഞാൻ നിങ്ങൾ ഒരു കഥ പറഞ്ഞു തരട്ടെ. ആരുടെ കുറിച്ചുള്ള കഥയാണെന്നറിയാമോ? നമ്മുടെ നബി തങ്ങളുടെ കുറിച്ചുള്ള കഥയാണ്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കാമല്ലോ. പ്രിയരെ, ഒരു ദിവസം നമ്മുടെ നബി തങ്ങൾ വഴിയിലൂടെ നടന്നു പോകുകയായിരുന്നു. അപ്പോൾ ഒരു കൂട്ടം

0: വഴികൾ വരുന്നു. അവർ നബി തങ്ങളെ പരിഹസിക്കാനും കളിയാക്കാനും തുടങ്ങി. അവരിൽ നിന്ന് ചിരൻ ഭ്രാന്തൻ എന്നിവരെ നബി തങ്ങളെ വിളിച്ച് കളിയാക്കി. പാവൻ നമ്മുടെ നബി തങ്ങളെ എല്ലാം കേട്ട് പുഞ്ചിരിച്ചു നിന്നു. അവരിൽ നിന്ന് ചിരൻ നബി തങ്ങളെ കല്ലെറിയാനും തുടങ്ങി. നബി തങ്ങളുടെ കാലിൽ നിന്ന് ചോര ഒഴുകാനും തുടങ്ങി. അപ്പോഴാണ് അവിടേക്ക് ജിബ്രീൽ അലൈഹി സ്വലാം വന്ന് നബി തങ്ങളോട് ചോദിച്ചത്, പുന്നാര നബിയെ, ഈ കാണുന്ന മല ഞാൻ അവരുടെ മേലിൽ മറിക്കട്ടെ. അപ്പോൾ നബി തങ്ങളുടെ മറുപടി എന്താണെന്ന് അറിയാമോ? വേണ്ട ജിബ്രീലെ, അവർ അറിവില്ലാത്ത സമുദായക്കാരാണ്. ഓ, എന്തു നല്ല സ്വഭാവമാണല്ലേ നമ്മുടെ നബിക്ക്! നമുക്കും ഈ സ്വഭാവമാണ് വേണ്ടത്.
1: മാഷാല്ലാ, നല്ല അടിപൊളി കഥയാണ്.
0: താങ്ക്യു.
1: ഇതാരാ പഠിപ്പിച്ച നീ കഥ?
0: ഉമ്മ പഠിപ്പിച്ച തന്നെ.
1: ഐഫമോൾക്ക് ഉമ്മ ആണോ കൂടുതലും കഥയും പാട്ടും ഒക്കെ പഠിപ്പിച്ചു തരുന്നത്?
0: അതെ.
1: ഉമ്മമ്മ കഥ ഒക്കെ പറഞ്ഞു തരാറുണ്ടോ?
0: ആ, പറഞ്ഞു തരാറുണ്ട്.
1: പറഞ്ഞു തരാറുണ്ട് അല്ലേ?
0: അതെ.
1: കൂടുതലും എങ്ങനത്തെ കഥകളാണ് ഐഫ കുട്ടിക്ക് ഇഷ്ടം? ശൈത്താന്റെ കഥകളാണോ ഇഷ്ടം?
0: അതെ.
1: അതെപ്പോഴാ പറഞ്ഞു തരാറ്? രാത്രിയാണോ?
0: ആ, കൂടുതലും രാത്രികള കഥ പറഞ്ഞു തരാ.
1: അപ്പൊ ഐഫ മോള് പേടിക്കാറല്ലേ ശൈത്താന്റെ കഥ ഒക്കെ പറഞ്ഞു തന്നാല്?
0: പേടിക്കാറുണ്ട്.
1: പേടിക്കാറുണ്ട് അല്ലേ? എന്നാലും കൂടുതലും ഇഷ്ടം ശൈത്താന്റെ കഥ ആണല്ലേ?
0: അതെ.
1: പിന്നെ ഐഫ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ്?
0: ബിരിയാണി.
1: ബിരിയാണി. ബിരിയാണിയാണോ കൂടുതൽ ഇഷ്ടം?
0: ആ, ബിരിയാണിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം.
1: ബിരിയാണി ഉമ്മ വെച്ചു തരാറുണ്ടോ?
0: ആ, വെച്ചു തരാറുണ്ട്.
1: ആ, വെച്ചു തരാറുണ്ട് അല്ലേ? ഏത് ബിരിയാണിയാണ് കൂടുതൽ ഇഷ്ടം? ചിക്കൻ ബിരിയാണിയാണോ ബീഫ് ബിരിയാണിയാണോ?
0: ചിക്കൻ ബിരിയാണിയാണ്.
1: ചിക്കൻ ബിരിയാണി.
0: ആ,
1: ഇനി മിഴുവല്ല ലോകത്തിൽ എന്താണ് അവതരിപ്പിക്കാൻ പോകുന്നത്?
0: കഥ.
1: അപ്പൊ കൂട്ടുകാർക്ക് വേണ്ടി ഒരു കഥ കൂടി പറയാം.
0: ഒരിടത്ത് ഒരു കുഞ്ഞിപ്പൂമ്പാറ്റുണ്ടായിരുന്നു. ഒരു ദിവസം അവൾ പൂന്തോട്ടത്തിലൂടെ പാറി പറന്നു നടക്കുകയായിരുന്നു. അപ്പോഴതുവഴി ഒരു പൂച്ച വന്നു. മഹാവികൃതിയായിരുന്നു അവൻ. പൂച്ച കരഞ്ഞു കൊണ്ട് പൂമ്പാച്ചയുടെ പിന്നാലെ ഓടി. അയ്യോ, രക്ഷിക്കണേ, പാവം പൂമ്പാച്ച പേടിച്ചു പോയി. അവൾ വേഗം പറന്നു. പൂച്ച കരഞ്ഞുകൊണ്ട് പൂമ്പാച്ചയുടെ പിന്നാലെ പാഞ്ഞു ചെന്നു. അപ്പോൾ പൂന്തോട്ടത്തിലെ റോസാച്ചെടി പൂമ്പാച്ചയെ വിളിച്ചു. ഹേ, പേടിക്കണ്ട, എന്റെ പൂവിൽ വന്നിരുന്നോളൂ. കുഞ്ഞു പൂമ്പാച്ച പറഞ്ഞു ചെന്ന് റോസാച്ചെടിയിൽ പോയിരുന്നു. ഇത് കണ്ട് പൂച്ച റോസാച്ചെടിയിലേക്ക് ഒച്ചച്ചാട്ടം. റോസാച്ചെടിയുടെ മുള്ളുകൾ പൂച്ചയുടെ ദേഹത്ത് കൊണ്ട് അവൻ വേദന എടുത്ത് കരഞ്ഞു കൊണ്ടോടി. പൂമ്പാച്ച റോസാ ചെടിക്ക് നന്ദി പറഞ്ഞു.
1: അടിപൊളി കഥ ആയിരുന്നു. ഇത് ഉമ്മ പഠിപ്പിച്ച കഥ ആയിരുന്നു.
0: അതെ.
1: ഐഫ കുട്ടിയുടെ കൂട്ടുകാരുടെ പേരെന്താ അപ്പോൾ?
0: അസ്മിന, നൈഷാന, ഫ്രഹാൻ, ഇഫ്സ, മിൻഹ.
1: കുറേ കൂട്ടുകാരുണ്ടല്ലോ അപ്പോൾ അല്ലേ?
0: അതെ.
1: ഇവരുടെക്ക് വീട് എവിടെയാ? ദൂരെയാണോ അടുത്താണോ മോളുടെ?
0: കുറച്ചു ദൂരെ.
1: കുറച്ചു ദൂരെയാണല്ലേ.
0: മിൻഹയുടേത് മാത്രം ദൂരെ.
1: ദൂരെയാണല്ലേ. ഇപ്പൊ നിങ്ങള് വൈകുന്നേരങ്ങളിൽ കളിക്കാറൊക്കെ പോവാറുണ്ടോ?
0: അതെ.
1: കൂടുതൽ എന്ത് കളിയാ കളിക്കാറ് നിങ്ങള്?
0: എണ്ണിമറ.
1: എണ്ണിപ്പിടിക്കും.
0: അതെ.
1: ആ, പിന്നെ എന്ത് കളിക്കും?
0: ഫുട്ബോൾ കളിക്കും.
1: ഫുട്ബോൾ ഒക്കെ കളിക്കും അല്ലേ?
0: അതെ.
1: ആ, ഇപ്പൊ വെക്കേഷൻ ഇപ്പൊ വെറുതെ ഇരിക്കാണോ? വീട്ടിൽ എന്താ ചെയ്യാറ് ഐഫ?
0: ഫുട്ബോളും കളിക്കും, ഡ്രോയിങ്ങും വരക്കും.
1: ആ, ഇനി സ്കൂളിലൊക്കെ പോയാ പറയോ ഇങ്ങനെ ഇമ്മിണിവല ലോകം എന്ന പരിപാടിയിൽ പങ്കെടുത്തതെന്ന്?
0: ആ, പറയുമല്ലോ.
1: ആ, ഇനി അവസാനമായി നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ഒരു പാട്ട് പാടാം.
0: അതെ.
1: ആ,

0: ശരഫുടനിധിമാതി സന്തോഷപ്പൊന്തൊരു ചന്തം മുന്തിരി സുന്ദരി ചോഭിസൂര പൊരുൾ കസൂറ.
1: മാഷാല്ലാ, അടിപൊളി പാട്ടായിരുന്നു ഹൈഫ കുട്ടിയുടേത്.
0: താങ്ക് യു.
1: ഇതാരാ പഠിപ്പിച്ച പാട്ട്?
0: ഉമ്മ പഠിപ്പിച്ചല്ല.
1: ഉമ്മ പഠിപ്പിച്ചതാണല്ലേ?
0: അതെ.
1: ആ, ഹൈഫക്കുട്ടി സ്കൂളിലൊക്കെ പരിപാടിയിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? പാട്ടിനും ഡാൻസിനൊക്കെ
0: ആ
1: പങ്കെടുക്കാറുണ്ട്?
0: ആ പങ്കെടുക്കാറുണ്ട്.
1: പങ്കെടുക്കാറുണ്ടല്ലേ. പിന്നെ വീട്ടിലെ

0: അമ്മനും ബയ്യേ മുന്നും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ,
1: ആ
0: അവരൊക്കെ കറങ്ങാനൊക്കെ കൊണ്ടുപോകാറുണ്ടോ വൈഫേ?
1: ഇടക്കിടക്ക് കൊണ്ടുപോകാറുണ്ട്.
0: ഇടക്കിടക്ക് കൊണ്ടുപോകാറുണ്ടല്ലേ. വെക്കേഷന് മാത്രാണോ നിങ്ങൾ കവരത്തിയിലോട്ട് വരുന്നത്?
1: സ്കൂളെല്ലാം ലീവ് ഉണ്ടായാൽ കവരത്തിയിലേക്ക് വരുന്നുണ്ട്.
0: സ്കൂളിലൊക്കെ ലീവ് ഉണ്ടായാൽ ഇവിടെ വരും അല്ലേ കവരത്തിയിലോട്ട്. ഐഫ കുട്ടിയുടെ പാട്ടും കഥയും കവിതയും ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു അവസരം കിട്ടിയാൽ ഇമ്മിണി വല്യ ലോകം എന്ന പരിപാടിയിൽ പങ്കെടുക്കുമോ?
1: അതെ, തീർച്ചയായും പങ്കെടുക്കും.
0: ഇമ്മിണി വല്യ ലോകം എന്ന പരിപാടിയിൽ പങ്കെടുത്തതിൽ ഒരുപാട് നന്ദി.
1: താങ്ക് യു.
0: ഈ പരിപാടി തയ്യാറാക്കിയത് റംസീന ബീഗം, ചെണ്ടിപ്പുര.

ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ 8:30 മുതൽ കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.

0: is 1st June 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar, safeguarding seas for a viksit Samriddh Bharat.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി അനിരുദ്ധ് രവിചന്ദർ സംഗീതം നൽകി ദളപതി വിജയ്, അനിരുദ്ധ് രവിചന്ദർ എന്നിവർ ചേർന്ന ലഭിച്ച ഗാനം ചിത്രം മാസ്റ്റർ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ആന്റണി ജെയിംസ്, ഈശ്വര്യ എന്നിവർ ചേർന്നാലപിച്ച ഗാനം ചിത്രം ഒരു വയനാടൻ പ്രണയകഥ.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഷഹനാസ് ബീഗം, ചാച്ചാല കപ്പാട. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.

0: സമയം 9 മണി.
1: ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി.

സുസ്ഥിര വികസന മാതൃക ദേശീയ പഞ്ചായത്ത് പുരസ്കാര തിളക്കത്തിൽ കേരളം. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന മഹാത്മാഗാന്ധിയുടെ ദർശനത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് ആവിഷ്കരിച്ചിട്ടുള്ള പഞ്ചായത്തീരാജ് സംവിധാനം രാജ്യത്തെമ്പാടും തിളക്കമാർന്ന നേട്ടങ്ങളാണ് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ഇത്തരം നേട്ടങ്ങളെയും മികച്ച പ്രവർത്തനങ്ങളെയും ആദരിക്കുന്നതിനായി കേന്ദ്ര ഗ്രാമവികസന പഞ്ചായത്തീരാജ് മന്ത്രാലയം വർഷംതോറും പുരസ്കാരങ്ങൾ നൽകിവരുന്നു. ഗ്രാമീണ ഇന്ത്യയുടെ ശാക്തീകരണവും സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ പ്രാദേശികവൽക്കരണവും ലക്ഷ്യമിട്ട് നൽകുന്ന ഈ ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾക്ക് വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ ചരിത്രമുള്ള നമ്മുടെ രാജ്യത്ത് ഏറെ പ്രാധാന്യമാണുള്ളത്. 2010 ഏപ്രിൽ 24 ആദ്യമായി ദേശീയ പഞ്ചായത്തീരാജ് ദിനം ആഘോഷിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന പഞ്ചായത്തുകളെ ആദരിക്കുന്ന ഈ പുരസ്കാര പരമ്പരയ്ക്ക് തുടക്കമിട്ടത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ആരോഗ്യം, സ്ത്രീ സൌഹൃദ അന്തരീക്ഷം, ജലസമൃദ്ധി, ഹരിതാഭ, സദ്ഭരണം തുടങ്ങി 9 സുസ്ഥിര വികസന പ്രമേയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ പുരസ്കാരങ്ങൾ. വിവിധ വിഭാഗങ്ങളിലായി രാജ്യത്തുടനീളമുള്ള 42 മികച്ച തദ്ദേശ സ്ഥാപനങ്ങളെയാണ് 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. സുസ്ഥിര വികസന സൂചികകളിൽ എക്കാലവും മുൻപന്തിയിലുള്ള കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ ഇത്തവണയും ദേശീയതലത്തിൽ തങ്ങളുടെ തനത് മാതൃകകൾ തെളിയിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ 4 തദ്ദേശ സ്ഥാപനങ്ങളാണ് 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾക്ക് അർഹമായിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് രാജ്യത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സദത് വികാസ് പുരസ്കാരം നേടി. അടിസ്ഥാന സൌകര്യ വികസനത്തിൽ കോട്ടയം മേലുകാവ് 1 സ്ഥാനവും മികച്ച ഹെൽത്തി പഞ്ചായത്ത് വിഭാഗത്തിൽ പത്തനംതിട്ട ജില്ലയിലെ നിരണം, മികച്ച ശിശു സൌഹൃദ പഞ്ചായത്തുകളിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകൾ 3 സ്ഥാനങ്ങളും കരസ്ഥമാക്കി. അടുത്തമാസം 3 ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. കേരളത്തിന്റെ വികസന മാതൃകയ്ക്ക് അടിവരയിടുന്ന വലിയ അംഗീകാരമാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചത്. സമഗ്രമായ വികസന കാഴ്ചപ്പാടുകളും ജനകീയ ഇടപെടലുകളുമാണ് ഹരിപ്പാടിനെ രാജ്യത്തെ ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി തെരഞ്ഞെടുത്തതിന് കാരണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ നാഥൻ വാർത്താതരങ്ങൾ.

0: ഞങ്ങളോട് പറഞ്ഞു.
1: ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിൽ ലഭിച്ച ഈ ദേശീയ പുരസ്കാരത്തിൽ വളരെയധികം സന്തോഷവും അതോടൊപ്പം തന്നെ ഭരണസമിതിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് വലിയ ഊർജ്ജവും നൽകുന്നതാണ് ഈ നേട്ടം. ഈ നേട്ടം കരസ്ഥമാക്കുമ്പോൾ വിവിധ മേഖലകളിൽ നിന്നുള്ള, അതിൽ പൈ എന്ന് പറയുന്ന പഞ്ചായത്ത് അഡ്വാൻസ്മെന്റ് ഇൻഡെക്സ് നടത്തിയിട്ടുള്ള മൂല്യനിർണയത്തിൽ വളരെ മികച്ച രീതിയിലുള്ള നേട്ടമാണ് ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിന് കൈവരിക്കാനായത്. അതിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള മറ്റ് ഗ്രാമപഞ്ചായത്തുകൾ, പ്രത്യേകിച്ച് ചെറുതന, അതോടൊപ്പം തന്നെ കുമാരപുരം ഗ്രാമപഞ്ചായത്തുമൊക്കെ വളരെ നല്ല രീതിയിലുള്ള നേട്ടം കൈവരിച്ചതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്തിന് ഈ അഭിമാനകരമായിട്ടുള്ള മുഹൂർത്തം കൈവരിക്കുവാൻ സാധിച്ചത്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് ആരോഗ്യരംഗത്തും അതോടൊപ്പം തന്നെ ഹരിത രംഗത്തും കുടിവെള്ളം, ശിശു സംരക്ഷണം, വനിതാ സൗഹൃദ പദ്ധതികൾ അടക്കമുള്ള വിവിധ പദ്ധതികളിൽ മികവുറ്റ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുവാനും ഇൻഫ്രാസ്ട്രക്ചർ അടക്കമുള്ള മേഖലകളിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ബ്ലോക്ക് പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുള്ളതും അതോടൊപ്പം തന്നെ മറ്റു പഞ്ചായത്തുകളിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നേട്ടം കരസ്ഥമാക്കാൻ സാധിച്ചത്.
0: ഗ്രാമപഞ്ചായത്തുകളുടെ വിഭാഗത്തിലും കേരളം ഒട്ടും പിന്നിലല്ല. സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൌകര്യ വികസനം എന്ന സുപ്രധാന മേഖലയിൽ കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമപഞ്ചായത്ത് ദേശീയതലത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. മലയോര മേഖലയുടെ പരിമിതികളെ മറികടന്ന് ആധുനിക സേവനങ്ങളും അടിസ്ഥാന സൌകര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ മേലുകാവിന് സാധിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി ടോമി പറഞ്ഞു.
2: ISO നിലവാരത്തിലെ പഞ്ചായത്ത് കെട്ടിടവും പഞ്ചായത്തിന്റെ കീഴിലുള്ള വിവിധ ഓഫീസുകളും ഉന്നത നിലവാരത്തിലെ ഹൈടെക് പഞ്ചായത്ത് സ്കൂളും CHC ഇടമറുകൾ, അത്യാധുനിക ഉപകരണങ്ങളുമായി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി സെന്ററുകൾ, എല്ലാവിധ മരുന്നുകളുമായി പ്രവർത്തിക്കുന്ന ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറികൾ, പാലിയേറ്റീവ് കെയർ, മൃഗാശുപത്രി, 14 വാർഡിലും പ്രവർത്തിക്കുന്ന അംഗൻവാടികൾ, തൊഴിലുറപ്പ് പദ്ധതികൾ, കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ 3000 സ്ക്വയർഫീറ്റിൽ 3 നിലകളിലായി പ്രവർത്തിക്കുന്ന MCF, 14 വാർഡുകളിലെ മിനി MCFകൾ, പഞ്ചായത്ത് സ്ഥലത്തുള്ള പൊതുശ്മശാനം, വായനശാലകൾ, പഞ്ചായത്ത് വെയിറ്റിംഗ് ഷെഡുകൾ, വനിതാ പ്രകടന കേന്ദ്രങ്ങൾ, സീനിയർ സിറ്റിസൺ ക്ലബ്, പൊതു കളിസ്ഥലം, പഠനമുറികൾ, പബ്ലിക് ടോയ്ലറ്റുകൾ, കുടിവെള്ള ടാങ്കുകൾ, കുളങ്ങൾ, കിണറുകൾ, നായ്ക്കൾക്കുള്ള ഷെൽട്ടറുകൾ, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡുകൾ, മെയിൻ റോഡുകളെ ബന്ധിപ്പിക്കുന്ന ഗ്രാമീണ റോഡുകൾ, പാലങ്ങൾ എന്നിവയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് മൂലയ ഗ്രാമപഞ്ചായത്ത് അവാർഡിനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അതുകൂടാതെ ലൈഫ്, PMAY, ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എന്നിവരോട് നിർമ്മിച്ച വീടുകളും ഇവയിൽ പരിഗണിക്കപ്പെടുന്നു. മേലിയാർ ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ താമസക്കാരിയായിരുന്ന ഒരമ്മയ്ക്ക് 2023-25 വർഷങ്ങളിൽ വീട് പണിതു കൊടുക്കുകയും അതിലൂടെ കോട്ടയം ജില്ലയെ ദാരിദ്ര്യമുക്ത ജില്ലയെ സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തു. കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഇലവിഴ, പൂഞ്ചിറ, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന വയർലെസ് സ്റ്റേഷൻ, അമൃത് സരോവർ കുടിവെള്ള പദ്ധതിയിലൂടെ നിർമ്മിച്ച കുളം എന്നിവ മേലിയ ഗ്രാമപഞ്ചായത്തിലാണ്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾക്കായി 3 നിലകളിലായി പ്രവർത്തിക്കുന്ന MCFൽ സോർട്ടിംഗ് ടേബിൾ, വെയിലിംഗ് മെഷീൻ എന്നിവ സ്ഥാപിച്ച് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ തരംതിരിച്ച് കെട്ടുകളാക്കി ഗ്രീൻ കേരള കമ്മിറ്റിക്ക് നൽകുകയും ചെയ്യുന്നു. 14 വാർഡുകളിലും പ്രവർത്തിക്കുന്ന അംഗൻവാടി, ടീച്ചേഴ്സ്, ഹെൽപ്പർമാർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, ആശാവർക്കർമാർ, തൊഴിലുറപ്പ് അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. ആരുമില്ലാത്ത മാനസിക വിഭ്രാന്തിയുള്ളവർക്കായി ആശ്രയ റീഹാബിലിറ്റേഷൻ സെന്ററും പ്രായമായവരെ നോക്കുന്നതിനായി വിശ്രാന്തി നിലയവും ഈ പഞ്ചായത്തിൽ പ്രവർത്തനമുണ്ട്.
0: ദേശീയ പുരസ്കാര തിളക്കത്തിൽ കേരളത്തിന് ഏറെ അഭിമാനിക്കാവുന്ന നേട്ടമാണ് തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ ഗ്രാമപഞ്ചായത്ത് സ്വന്തമാക്കിയത്. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശിശു സൌഹൃദ ഗ്രാമം എന്ന വിഭാഗത്തിലാണ് ഒറ്റൂർ ദേശീയതലത്തിൽ 3 സ്ഥാനം നേടിയത്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്ക് അനുയോജ്യമായ അന്തരീക്ഷമൊരുക്കുന്നതിനും ഒരു തദ്ദേശ സ്ഥാപനത്തിന് എങ്ങനെ മാതൃകാപരമായി ഇടപെടാം എന്ന് ഒറ്റൂർ രാജ്യത്തിന് കാട്ടിത്തരുന്നു. കേവലം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങാതെ കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് വിപ്ലവകരമായ പദ്ധതികളാണ് ഒറ്റൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയതെന്ന് പ്രസിഡന്റ് ജി ജയചന്ദ്രൻ വ്യക്തമാക്കുന്നു.
3: നമ്മുടെ കുട്ടികളുടെ നാളെയെ കരുപ്പിടിപ്പിക്കാൻ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ശിശു സൌഹൃദ മേഖലയിൽ പഞ്ചായത്ത് നടപ്പിലാക്കിയത്. പഞ്ചായത്തിലെ 4 പ്രൈമറി സ്കൂളുകളുടെയും പഴയ കെട്ടിടങ്ങൾ മാറ്റി അത്യാധുനിക സാങ്കേതിക വിദ്യയോടെ ഡിജിറ്റൽ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി. കുട്ടികളുടെ ശാരീരിക, മാനസിക, ബൌദ്ധിക വികാസത്തിനായി 13 വിഭാഗങ്ങളിലായി 83 കഴിവുകൾ വളർത്തുന്ന വർണ്ണക്കൂടാരം പദ്ധതിയും എല്ലാ സ്കൂളുകളിലും ലൈബ്രറികളും കളിസ്ഥലങ്ങളും ഞങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഗുണമേന്മയുള്ള പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും താലൂക്ക് തലത്തിൽ മാതൃകയാകും വിധം ഉറപ്പുവരുത്തുന്നു. ശുദ്ധമായ കുടിവെള്ളത്തിനായി വാട്ടർ പ്യൂരിഫയറുകളും സ്കൂളുകളിലെ മാലിന്യ സംസ്കരണത്തിനായി തുമ്പൂർമൊഴി പ്ലാന്റുകളും, വിദ്യാർത്ഥിനികൾക്കായി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനേറ്ററുകളും വിജയകരമായി സ്ഥാപിച്ചു കഴിഞ്ഞു. കായിക രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ സ്വന്തം ഫണ്ടും സർക്കാർ ഫണ്ടും ചേർത്ത് വച്ച് 2.5 കോടി രൂപയുടെ ചെലവിൽ രാജ്യാന്തര നിലവാരത്തിലുള്ള ഒറ്റൂർ VS അച്യുതാനന്ദൻ ഇൻഡോർ സ്റ്റേഡിയം നമ്മൾ യാഥാർത്ഥ്യമാക്കി. മുൻ ദേശീയ ക്യാപ്റ്റൻ ശ്രീമതി അശ്വിനി എസ് കുമാറിന്റെ നേതൃത്വത്തിൽ വോളിബോൾ, ബാഡ്മിന്റൺ ഇനങ്ങൾ 100+ കുട്ടികൾക്ക് ഇവിടെ സൌജന്യ പരിശീലനം നൽകുന്നുണ്ട്. 2032 ഒളിമ്പിക്സിലും ഏഷ്യൻ ഗെയിംസിലും നമ്മുടെ നാട്ടിലെ പ്രതിഭകളെ പങ്കെടുപ്പിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെ പ്രതിവർഷം 10 ലക്ഷം രൂപയാണ് പഞ്ചായത്ത് ഇതിനായി നീക്കിവെക്കുന്നത്. കുട്ടികളുടെ സാമൂഹിക സുരക്ഷ മുൻനിർത്തി സ്കൂളുകൾ സൈബർ സുരക്ഷ, സാമ്പത്തിക സാക്ഷരത, ലഹരിവിരുദ്ധ ബോധവൽക്കരണം, പരീക്ഷാ പേടി മാറ്റാനുള്ള മോട്ടിവേഷൻ ക്ലാസുകൾ എന്നിവ നിരന്തരമായി നടത്തിവരുന്നു. 6 മാസം മുതൽ 3 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങളെ സൌജന്യമായി പരിചരിക്കുന്നതിന് സ്പോൺസർഷിപ്പിലൂടെ സ്ഥലം കണ്ടെത്തി ഡോക്ടറുടെയും കെയർ ടേക്കറുടെയും സേവനത്തോടെ അത്യാധുനിക ക്രഷ് സൗകര്യം നമ്മൾ ഒരുക്കി. സ്വന്തമായി ഭൂമിയില്ലാത്ത 3 അംഗനവാടികൾക്ക് സ്പോൺസർഷിപ്പ് വഴി ഭൂമി കണ്ടെത്തി. കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി വരുന്നു. വാർഷിക പദ്ധതിയിൽ ലാപ്ടോപ്പ് വിതരണവും ബാലസഭാ പ്രവർത്തനങ്ങളും പഠനമുറികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
0: മികച്ച ആരോഗ്യ പരിപാലനവും പ്രതിരോധ പ്രവർത്തനങ്ങളും മുൻനിർത്തി നൽകുന്ന ഹെൽത്തി പഞ്ചായത്ത് വിഭാഗത്തിൽ പത്തനംതിട്ട ജില്ലയിലെ മിരണം ഗ്രാമപഞ്ചായത്ത് ദേശീയതലത്തിൽ 3ാം സ്ഥാനം നേടി കേരളത്തിന്റെ യശസ്സുയർത്തി. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ സമഗ്രമായ ആരോഗ്യ പരിപാലനത്തിലും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിലും അവിടുത്തെ തദ്ദേശഭരണ സ്ഥാപനത്തിന് എത്രത്തോളം മികച്ച രീതിയിൽ ഇടപെടാൻ കഴിയുമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് മിരണത്തിന്റെ ഈ വിജയം. ആരോഗ്യ പ്രവർത്തകരുടെയും ആശാവർക്കർമാരുടെയും ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സംയുക്ത പ്രയത്നത്തിന്റെ ഫലമാണ് ഈ നേട്ടമെന്നും ഈ അംഗീകാരം കൂടുതൽ ജനകീയ ആരോഗ്യ പദ്ധതികളുമായി മുന്നോട്ടു പോകാൻ പ്രചോദനം നൽകുന്നുവെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജോളി ഈപ്പൻ പറഞ്ഞു.
4: ദേശീയതലത്തിൽ തന്നെ ഹെൽത്തി പഞ്ചായത്ത് കാറ്റഗറിയിൽ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സദത് വികാസ് എന്ന അവാർഡാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയുടെ പടിഞ്ഞാറേറ്റമായ അപ്പർ കുട്ടനാട് മേഖലയിലാണ് ഞങ്ങളുടെ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കർഷകരും കർഷക തൊഴിലാളികളും അധിവസിക്കുന്ന ഒരു പ്രദേശമാണ്. അവരുടെ ഇടയിൽ ആരോഗ്യപരമായ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. ഇവിടുത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ലാബ്, ഡോക്ടർമാർക്ക് ഇരിക്കാനുള്ള ശീതീകരിച്ച മുറികള്, അവർക്കുറിക്കുന്ന മരുന്നുകൾ സാധാരണക്കാർക്ക് ലഭ്യമാക്കത്തക്ക രീതിയിലുള്ള ഫാർമസികൾ ഒക്കെ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. 3 ഡോക്ടർമാരെ കൂടാതെ 29 സ്റ്റാഫ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആംബുലൻസ് സൗകര്യത്തോടുകൂടിയുള്ള പാലിയേറ്റിന്റെ പ്രവർത്തനം നടന്നു വരുന്നു. ആശാവർക്കർമാരുടെ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. അതുപോലെ 14 വാർഡുകളിൽ 12 വാർഡുകളിൽ യോഗ ക്ലാസ് നടക്കുന്നുണ്ട്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വേസ്റ്റ് മാനേജ്മെന്റ് ബന്ധപ്പെട്ട് നടക്കുന്നു. ആയുർവേദ ആശുപത്രി, ഹോമിയോ ആശുപത്രിയുടെ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മാർച്ച് 11 കേന്ദ്ര സേന ഇവിടെ വന്ന് ഞങ്ങളുടെ പഞ്ചായത്ത് സന്ദർശിച്ച് ആരോഗ്യ മേഖലയിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു അവാർഡ് ഞങ്ങൾക്ക് ലഭിച്ചത്. തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളത് ഞാൻ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. എന്നോടൊപ്പം എന്റെ സഹപ്രവർത്തകരായ മെമ്പർമാര്, ആരോഗ്യ മേഖലയിലെ ഉദ്യോഗസ്ഥര്, പഞ്ചായത്ത് ഉദ്യോഗസ്ഥര് ഒന്നിച്ചിന്ന് പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നേട്ടം കൈവരിക്കുവാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഇത് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനമായിട്ട് കരുതുന്നു.
0: താഴെത്തട്ടിൽ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ അഹോരാത്രം പ്രയത്നിക്കുന്ന ഒരു നാടിന്റെ കൂട്ടായ്മയ്ക്കുള്ള അംഗീകാരമാണ് ഈ ദേശീയ പുരസ്കാരങ്ങൾ. അധികാരം ജനങ്ങളിലേക്ക് പൂർണ്ണമായി എത്തുമ്പോഴും വികസന പ്രക്രിയകളിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുമ്പോഴും മാത്രമേ യഥാർത്ഥ ജനാധിപത്യം സാർത്ഥമാകൂ എന്ന വലിയ സന്ദേശമാണ് ഈ പുരസ്കാരങ്ങൾ നമുക്ക് നൽകുന്നത്. വരും തലമുറയ്ക്കായി പരിസ്ഥിതി സൌഹൃദവും സുസ്ഥിരവുമായ വികസന മാതൃകകൾ സൃഷ്ടിക്കാൻ ഈ നേട്ടം മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്കും പ്രചോദനമാകട്ടെ എന്ന് പ്രത്യാശിക്കാം. ഇനിയും ഒട്ടേറെ വികസന വിസ്മയങ്ങൾ തീർക്കാൻ നമ്മുടെ ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾക്കും സാധ്യമാകട്ടെ. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച

ശനിയാഴ്ച വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ ഉപ്പുകാറ്റേറ്റ ഉടലുകൾ. ചിത്രീകരണം രചന അനിഷ എ മെൻഡസ്.

ഉപ്പുകാറ്റേറ്റ ഉടലുകൾ ചിത്രീകരണം ശനിയാഴ്ച വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ. രചന അനുഷ എ മെൻഡസ്.

ആകാശവാണി സമയം 9 കഴിഞ്ഞ് 15 മിനിറ്റ്. ഹലോ സന്ദേശഗാനം.

0: ചാറ്റൽ മഴ പോലെ മനംക വരുന്ന സ്നേഹ സന്ദേശങ്ങൾ, ഓർമ്മകൾക്ക് നിറം നൽകുന്ന പ്രിയ നിമിഷങ്ങൾ, കാതുകൾക്ക് ഇമ്പം പകരുന്ന പ്രിയ ഗാനങ്ങൾ, ആകാംക്ഷ ആനന്ദത്തിന് വഴി തുറക്കുന്ന നിങ്ങളുടെ ഹലോ സന്ദേശ ഗാനം, ആശംസകളും പരിഭവങ്ങളും ഓർമ്മകളും സ്നേഹത്തിൽ പൊതിഞ്ഞ നിങ്ങളുടെ കത്തുകളിൽ നിന്നും വാട്സപ്പ് സന്ദേശങ്ങളിൽ നിന്നും നമുക്ക് ആരംഭിക്കാം ഈ സ്നേഹയാത്ര. പ്രിയപ്പെട്ട ഹലോ സന്ദേശ ഗാനത്തിലേക്ക് കറുകച്ചാലിൽ നിന്നും ജയപ്രസാദ്. കറുകച്ചാലിൽ നിന്നും ജയപ്രസാദാണോ? മെയ് 15 ഞങ്ങളുടെ മകൾ ലക്ഷ്മിയുടെയും നിതിന്റെയും 10 വിവാഹ വാർഷികമാണ്. നിതിൻ ചാലപ്പള്ളി ബാങ്കിൽ മാനേജരാണ്. ലക്ഷ്മി കാവാലത്ത് സ്കൂൾ ടീച്ചറാണ്. നിലവും നിളയും 2 മക്കൾ, ട്വിൻസ് ആണ്, 2 ക്ലാസ്സിൽ പഠിക്കുന്നു. ലക്ഷ്മിയും കുട്ടികളും പാട്ടുപാടുന്നവരാണ്. ലക്ഷ്മിയെ വിളിച്ച് ഒരു ആശംസ അറിയിക്കാമോ? നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ ആരാ?
0: ഹലോ, ലക്ഷ്മി ടീച്ചറാണോ? ലക്ഷ്മി ടീച്ചർ തിരക്കിലാണോ? തിരക്കിലല്ല എങ്കിൽ ഉറപ്പായിട്ടും എനിക്കൊരു പാട്ടുപാടി തരണം. എനിക്കറിയാന്നുള്ളതുകൊണ്ടല്ലേ ഞാൻ വിളിച്ച്. അതുകൊണ്ടാണല്ലോ ഞാൻ വിളിച്ച് ധൈര്യമായിട്ട് എനിക്ക് ഉറപ്പായിട്ടും പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞത്. പാട്ടുപാടി തന്നാ പറഞ്ഞുതരാം. ഹലോ,
1: ആകാശവാണിന്നാണോ?
0: പാട്ടെന്ന് ചോദിച്ചാലേ ആകാശവാണിയാണോ?
1: എന്റെ അച്ഛൻ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാ. എന്റെ പിള്ളേരടുത്തുണ്ട്. അപ്പൊ അവരെന്നോട് പറഞ്ഞ
0: നിലവും നിളയുമാണോ?
1: അതന്നെ. അപ്പൊ അവിടുന്ന് തന്നെ മനസ്സിലായി. ഇങ്ങനെ പറയുന്നല്ലോ.
0: ആ, നിലവിനെ നിളയെ അറിയാൻ വേണ്ടിട്ട് ലക്ഷ്മി അറിഞ്ഞാ പോരെ?
1: ഞാനൊരു ഗസ് പറഞ്ഞേയുള്ളൂ.
0: ആ, എല്ലാ ഗസ്സും ഒന്നും ശരിയാണെന്ന് വിചാരിക്കരുത്. ഞാൻ ചോദിച്ച കാര്യം കിട്ടിയില്ല.
1: പാട്ടോ?
0: ആ,
1: പറഞ്ഞിട്ട്
0: എല്ലാ പാട്ടുകാരുടെയും നമ്പർ ഇതാ. ഒരു പാട്ട് പറഞ്ഞാൽ അയ്യോ അയ്യാ, അയ്യോ അറിയില്ല, അയ്യാ ഓർമ്മ വരുന്നില്ല, അയ്യോ തൊണ്ടവേദനയാണ്. ചുമ്മാ നമ്പരാണ്. കുറച്ച് മുമ്പേ കൂടി ആർക്കോ ഒരു പാട്ട്. ആ, അടിപൊളി.
2: മഞ്ഞനാടുന്ന പൊന്നയെ മഞ്ഞു കോടിയുടുക്കുന്നു നിന്നെ നീയുന്ന ഹിമുകിൽ.

0: അതെയോ?
1: കുറച്ചുകൂടി ബേഗട വരുമെന്ന് വിചാരിച്ചു.
0: ഓ അങ്ങനെയാണല്ലോ, പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പാടാറില്ല, കാര്യങ്ങൾ മാത്രം ഓർമ്മയില്ല.
1: ക്ലാസിക്കൽ പഠിച്ചതിന്റെ ആ പാട്ടിലുണ്ട്, ആ പാട്ട് ക്ലാസിക്കൽ പാട്ടായിട്ട് പാടി.
0: ഞാൻ പഠിച്ചിട്ടുണ്ട്, നിങ്ങളത് അധികം ഉപയോഗിക്കാറില്ല.
1: എന്തൊരു വലിയ കുറ്റമാണ് ചെയ്യുന്നതെന്നറിയാമോ? ഈ പാട്ടങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒരു അനുഗ്രഹമാണോ? അപ്പൊ പാടാതിരിക്കാമോ? അതും ക്ലാസിക്കലായിട്ട് പഠിക്കാൻ സാധ്യത കിട്ടിയ ഒരാള്. ഏ, അച്ഛനും അമ്മയ്ക്കൊക്കെ എന്ത് സങ്കടം ഉണ്ടാവും. ഈ ജയപ്രസാദ് ആരാ? ആ ജയപ്രസാദ് ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിന് ഒരു സന്ദേശം അയച്ചു. അപ്പൊ അമ്മ സന്ദേശം അയച്ചത് നിങ്ങളുടെ രണ്ടുപേരുടെ വിവാഹ വാർഷികത്തിന് ആശംസ പറയാൻ വേണ്ടിയിട്ടാ. ഇനി വരാനിരിക്കുന്ന വർഷങ്ങളുമൊക്കെ മടികൂടാതെ പാട്ടുപാടി ആഘോഷിക്കണം. അപ്പൊ മക്കളുടെ പാട്ട് കേട്ടില്ല? ഏ, അതെന്താ?
0: അല്ല, അവരെന്റെ അടുത്ത് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു ഫോൺ എടുത്തപ്പോഴേ. അണ്ണൻ നമ്പർ ആയതുകൊണ്ട് ഞാൻ ഫോൺ എടുത്തു. അത് ഇങ്ങനെ പാട്ട് പാടാന്ന് പറഞ്ഞ് നിങ്ങള് പറഞ്ഞിട്ടാ എന്നോട് പറഞ്ഞ.
1: ടീച്ചർമാർ പിള്ളേരെ ഒന്ന് പഠിക്കണം കേട്ടോ, പ്രത്യേകിച്ച് സ്വന്തം പിള്ളേരെ. എന്നീ നിലവിന്റെയും നിലയുടെയും പാട്ട് കേട്ടില്ല? മിടുക്കനും മിടുക്കിയും പോരട്ടെ. ഹലോ, ഏത് പാട്ടാ മക്കള് പാടാൻ പോകുന്നത്? ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഹലോ. ആ റേഞ്ച് പോകുന്നു എന്ന് തോന്നുന്നു. എന്തായാലും വളരെ മനോഹരമായി പാടുന്നു രണ്ടാളും. ആ കുട്ടികളെ വിചാരിച്ചെങ്കിലും ടീച്ചർ പാടാതിരിക്കരുത്. അപ്പോ ഇന്ന് ഏത് പാട്ടാ ഞങ്ങള് വെക്കേണ്ടേ? ആ പാട്ട് തന്നെ വെക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോൺസൺ ഈണം നൽകിയ പാട്ടാണ്. അപ്പോ വീണ്ടും വിവാഹ വാർഷിക ആശംസകൾ. നമുക്ക് പാട്ട് കേൾക്കാം.
0: താങ്ക് യു.

0: ഹലോ ആകാശവാണി, ഞാൻ നിഷ, കൊല്ലം കരുനാഗപ്പള്ളിയിലാണ് താമസിക്കുന്നത്. 21 എന്റെ ചേച്ചിയുടെ മകനായ മഹേഷ് ചന്ദ്രന്റെയും ഭാര്യ സ്മിതയുടെയും വിവാഹ വാർഷികമാണ്. ഇരുവരും ഹയർ സെക്കൻഡറി ടീച്ചേഴ്സാണ്. മഹേഷ് കരുനാഗപ്പള്ളിയിലും സ്മിത തൃശൂരുമാണ് പഠിപ്പിക്കുന്നത്. രണ്ടുപേരിൽ ആരെയെങ്കിലും വിളിച്ച് ആശംസകൾ അറിയിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് രണ്ടുപേരുടെയും നമ്പർ ഇവിടെ കൊടുക്കുകയാണ്. വിളിക്കുമെന്ന പ്രതീക്ഷയിൽ സ്നേഹത്തോടെ നിഷ. ഇതിപ്പോ ആരെ വിളിക്കണം? നമുക്കും കൺഫ്യൂഷൻ ആയല്ലോ. നമുക്ക് ആദ്യം മഹേഷിനെ വിളിക്കാം, കിട്ടിയില്ലെങ്കിൽ സ്മിതയെ വിളിക്കാം. ഹലോ, മഹേഷ് സാറല്ലേ? മഹേഷ് സാർ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? മഹേഷ് സാറിന് ഒരു ആശംസ അറിയിക്കാൻ വേണ്ടി വിളിച്ചതാ. വിവാഹത്തിന്റെ വാർഷികമാണല്ലോ. അതറിഞ്ഞെന്നോ? ആരറിഞ്ഞു? മഹേഷ് സാറ് കല്യാണം കഴിച്ചതിന്റെ വാർഷികമാണ്. അപ്പോ ആഘോഷ പരിപാടികളൊക്കെ ഉണ്ടോ?
1: ഓ, അങ്ങനെ
0: ഒരു ചെറിയ ഒരു കപ്പ് കേക്ക് എങ്കിലും വാങ്ങി രണ്ടായിട്ട് മുറിക്കണ്ടേ? അപ്പൊ ഈ വർഷം അങ്ങ് തുടങ്ങാം നമുക്ക്. ഛേ, അങ്ങനെ പറഞ്ഞൂടെ. ആഘോഷിക്കാൻ കരുനാഗപ്പള്ളിയിൽ ആൾക്കാർ റെഡി ആയിരിക്കാണ്. ഒരു ഒരു നിഷ എന്ന് പറഞ്ഞ ഒരാള് റെഡി ആയിരിക്കാണ് നിങ്ങളുടെ വിവാഹ വാർഷികം ആഘോഷിക്കാൻ വേണ്ടി. ആ, അമ്മയുടെ അനിയത്തിമാരാരെങ്കിലും അങ്ങ് ആ പേരിലുണ്ടോ? ആ, ശരിക്കും പറ ഉണ്ടോ ഇല്ലേ? ആ, നിഷ എന്നല്ലേ ഞാൻ പറഞ്ഞത്. അയ്യോ, അപ്പൊ നിഷ എന്ന പേരിൽ ഒരാളുണ്ട്, അതാരാ? ആ, ആ കുഞ്ഞമ്മ നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹ വാർഷികം ആഘോഷിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുവാണ്. അതിനിപ്പോ എന്താ, നിങ്ങളുണ്ടല്ലോ പിള്ളേരായിട്ട്. അതൊക്കെ വളരെ രഹസ്യം. വിവാഹ വാർഷികം ആഘോഷിക്കാൻ ഒരു ഒരു പാട്ടിട്ട് നമുക്ക് ആഘോഷിക്കാൻ പറഞ്ഞാൽ ഏത് പാട്ടിട്ട് ആഘോഷിക്കും? കല്യാണ വീഡിയോയിൽ എന്താണ് നിങ്ങളെ ഓടിയും ചാടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇട്ടിരുന്ന പാട്ടേതാ? അത് ശരി, കല്യാണം കഴിഞ്ഞ ആ എന്താണ് DVD പിന്നെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിട്ട് പോലും ഇല്ലേ? അത് DVD ആയിരുന്നു, കാസറ്റ് ആയിരുന്നു. ആൽബത്തിന്റെ അവസ്ഥ എന്താണ് ഇപ്പോ? അത് ആ ഫോട്ടോസ് ഒട്ടിച്ച് ഒരു ആൽബം ഒക്കെ എടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, മറ്റേ ബ്രഷ് ഒക്കെ കൊണ്ട് കളറൊക്കെ ചെയ്ത്. അപ്പൊ നമ്മള് വിഷയത്തിൽ നിന്ന് വിട്ടുപോയി. ഏതായിരുന്നു പാട്ട്? ഇതിപ്പം നിങ്ങള് കുഞ്ഞമ്മ പറഞ്ഞിട്ടാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത്രേ അടുപ്പമുള്ള ആളാ. ഞാൻ ആരാണെന്ന് പറഞ്ഞാൽ

0: സാർ ഞെട്ടും. മഹേഷ് സാറ് ഞെട്ടി ചിലപ്പോ തൃശ്ശൂരെത്തും, അല്ലെങ്കിൽ തൃശ്ശൂരാണെങ്കിൽ ഇപ്പൊ തിരിച്ച് കൊല്ലത്തെത്തും. അതാണ്. സാർ ഏത് വിഷയമാണ് പഠിപ്പിക്കുന്നത്?
1: ഞാൻ സൂവാജ്.
0: ആ അപ്പൊ പിന്നെ പാട്ടുമായിട്ട് ബന്ധം വേണമല്ലോ. ഞാനിപ്പോ ബന്ധിപ്പിച്ചല്ലോ. ഈ അടുത്ത കാലത്തൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നൊരു പാട്ട്?
1: അങ്ങനൊന്നുമല്ല, പാട്ടൊക്കെ ഒരുപാട് പാട്ട് വരും.
0: സാറിന് ഇഷ്ടപ്പെട്ട നായകൻ ഒക്കെ ഉണ്ടോ? അതോ ഇഷ്ടപ്പെട്ട പാട്ടുകാരൻ പാട്ടുകാരിയാണോ?
1: അങ്ങനൊന്നുമല്ല, പാട്ട് പറയുമ്പോ തീരുമല്ല.
0: ശരി ശരി, അതെ അങ്ങനെ അങ്ങനെയെങ്കിലും ഇതിൽ വെച്ചിട്ട് പോട്ടെ.
1: അതെ,
0: മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി ഓരോരുത്തന്മാര് വിളിച്ചോളൂ. എന്തായാലും എനിക്ക് പാട്ട് പറഞ്ഞു തന്നിട്ട് പോയാൽ മതി. ഓക്കെ, മാധവനും ശാലിനിയും. എന്ന് മാത്രല്ല, അതിലെല്ലാ നിറങ്ങളെ കുറിച്ചും പറയുന്ന ഒരു പാട്ടല്ലേ? വൈരമുത്തുവിന്റെ വരികളാണ്, എ ആർ റഹ്മാന്റെ സംഗീതമാണ് ഹരിഹരൻ പാടിയ പാട്ട്. യെസ്, ഇതേ സാറിന്റെ
1: പറഞ്ഞു.
0: അല്ല, സാർ എന്തോ പറയാൻ വന്നു ആ പാട്ടിനെ കുറിച്ച്.
1: അതല്ല, 91.2 എന്നാണോ?
0: 91.2 എന്നല്ല, 101.9 എന്ന. സീരിയസ് ആയിട്ട് പറഞ്ഞതാ?
1: പാട്ട് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി, പാട്ടിനകത്തുള്ള പാണ്ഡിത്യം കേട്ടപ്പോഴേ മനസ്സിലായി ഇതുമായിട്ട് കണക്ഷൻ ഉള്ളതാണ്.
0: അലൈ പായതയിലെ പാട്ട് എ ആർ റഹ്മാന്റെ സംഗീതമാണെന്നും വൈരമുത്തുവാണ് എഴുതിയതെന്നും ഹരിഹരനാണ് പാടിയതെന്നും പാട്ട് ഇഷ്ടമുള്ള എല്ലാവർക്കും അറിയാം.
1: ഈ ബാക്കിലോട്ട് പോകുമ്പോ പറയണമെങ്കിൽ അതുമായിട്ട് കണക്ഷൻ ഉള്ളത്.
0: ഒന്നുമില്ല സാറ്, ഒരു കാര്യം ചെയ്യൂ. സാർ ഇപ്പൊ എവിടെ പോവാണെന്നല്ലേ പറഞ്ഞേ? അപ്പൊ പോകുന്ന വഴിക്ക് പാട്ട് ഇഷ്ടമുള്ള ഒരാളെ കണ്ടിട്ട് ഈ പാട്ടിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചു പോയി, അയാൾ കണ്ണുടച്ച് പറഞ്ഞു
1: തരും.
0: അങ്ങനെ കുറച്ച് കാണണ്ട. അപ്പൊ ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശകാരൻ പരിപാടിയിൽ നിന്ന് വിളിച്ചതാണ്. സാറിന്റെ കുഞ്ഞമ്മ നമുക്കൊരു മെസ്സേജ് അയച്ചിരുന്നു, സാറിന്റെയും സ്മിത ടീച്ചറിന്റെയും വിവാഹ വാർഷികത്തിന്റെ ആശംസകൾ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചതാണ്. അപ്പൊ സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. അപ്പോ നമുക്ക് പാട്ട്
1: കേൾക്കാം.
0: ഓക്കെ,
2: സഖിയേ കാതൽ കാതൽ കാതൽ നിറമുണ്ട്.

0: ഹലോ സന്ദേശഗാന പരിപാടിയുടെ ഒരു ആരാധകനാണ് ഞാൻ. എന്റെ പേര് ശ്യാം കുമാർ മണക്കാട്. എന്റെ അളിയന്റെ ബർത്ത്ഡേ ആണ് May 12. കക്ഷി ഗായകനും പ്രാസംഗികനുമൊക്കെയാണ്. ആഹാ, അനേകം സംഘടനകളുടെ നേതൃത്വ സ്ഥാനവും പുള്ളിക്കുണ്ട്. സ്ഥലം വെള്ളനാട്, കുമാർ നീലാംബരി. വെള്ളനാട് സൌഹൃദ കൂട്ടായ്മയുടെ പ്രസിഡന്റുമാണ്. ഹൃദയം ഒരു വീണയായി നീരാടുവാൻ നിളയിൽ നീരാടുവാൻ, സ്വർഗപുത്രി, നവരാത്രി, ചന്ദനലേപ സുഗന്ധം, മെല്ലെ മെല്ലെ മുഖപടം തുടങ്ങിയ ഗാനങ്ങളാണ് സ്റ്റേജുകളിൽ പാടാറുള്ളത്. ആകാശവാണിയിൽ പാടുവാനും കക്ഷിക്ക് വളരെ ആഗ്രഹമുണ്ട്. അദ്ദേഹത്തെ വിളിക്കാമോ? നമുക്ക് വിളിച്ചു നോക്കാം.
1: ഹലോ.
0: ഹലോ,
1: പറഞ്ഞോളൂ.
0: ആ, കുമാറാണോ?
1: കുമാർ, ഇത് ആരാ വിളിക്കുന്നത്?
0: ആ, നമ്മുടെ പഴയ നീലാംബരി ട്രാവൽസ് ഒക്കെ ഉണ്ടായിരുന്ന,
1: അതെ,
0: വെള്ളനാട് സൗഹൃദ കൂട്ടായ്മ.
1: അതെ അതെ.
0: ആ, എന്തൊക്കെയാണ് വെള്ളനാട് വിശേഷങ്ങൾ?
1: വിശേഷം
0: ഇപ്പൊ തിരക്കാണോ?
1: തിരക്കല്ല.
0: തിരക്കല്ല എങ്കിൽ ഒരു പാട്ട് കേൾക്കാവുന്ന ഒരു ഉദ്ദേശത്തോടുകൂടി വിളിച്ചതാണ്.
1: ആണല്ലേ?
0: ആ,
1: പാട്ട് എവിടുന്ന വിളിക്കുന്നത്?
0: മാറ്റൊന്നും എടുത്ത് വിഷയമല്ലല്ലോ. താങ്കളൊരു വളരെ അറിയപ്പെടുന്ന ഒരു പാട്ടുകാരൻ, താങ്കളുടെ ഒരു പാട്ട് കേൾക്കാന്ന് വിചാരിച്ച് വിളിക്കുന്നു. തിരക്കല്ല എങ്കിൽ രണ്ടുപേരും കേൾക്കാം.
1: തീർച്ചയായിട്ടും
0: സന്തോഷമല്ലേ.
1: ഹൃദയം ഒരു വീണയ അതിൽ മൂഴിയ ഹൃദയം ഒരു വീണയ അതിൽ മൂഴിയ ിൽ താളം നിന്നിൽ കേൾക്കുമ്പോൾ, എൻ ജീവമാല്യം നിന്നിൽ കാണുമ്പോൾ, സുഹൃദീരിയിൽ അലയും വീളയിൽ ഹൃദയം ഒരു വീണയ അതിൽ മതിയാ?
0: തൽക്കാലം മതി. 12-ാം തീയതി പരിപാടി ഒന്നും വെച്ചില്ലേ?
1: ഇത് എനിക്ക് മനസ്സിലായില്ല. ഇത് എന്നെ അറിയാന്നുള്ള ആരോ വിളിക്കുന്നതാണല്ലോ. അത് 12-ാം തീയതി പരിപാടി ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു.
0: എന്തെങ്കിലും പരിപാടി വെക്കണ്ടേ?
1: എനിക്കിത് മനസ്സിലാവുന്നുള്ളത്, എന്നെ ആരോ കളിപ്പിക്കാൻ വിളിക്കുന്നതാണ്.
0: 12-ാം തീയതി വളരെ വിശേഷമുള്ള ഒരു ദിവസം, അതിങ്ങനെ വിട്ടുകളഞ്ഞത് ശരിയായില്ല.
1: 12-ാം തീയതി എന്റെ ബർത്ത്ഡേ ആയിരുന്നു.
0: എന്തായാലും 12-ാം തീയതിയിലെ വിശേഷത്തിന്റെ ആശംസ ഞാനങ്ങ് പറഞ്ഞേക്കാം. ഒരല്പം വൈകിയാണെങ്കിലും പിറന്നാൾ ആശംസകൾ.
1: താങ്ക് യു വെരി മച്ച്.
0: അപ്പോ ഇഷ്ടമുള്ളൊരു പാട്ട് ഹൃദയം ഒരു വീണയായി ഇപ്പൊ പാടി, പിന്നെ വേറൊരു പാട്ട് അല്ലെങ്കിൽ എപ്പോഴും ഇഷ്ടമുള്ളൊരു പാട്ട് എന്ന് പറഞ്ഞാൽ ഏത് പാട്ട് പറയും?
1: പെട്ടെന്ന് പറയാൻ ഈ പാട്ട് ഇഷ്ടമാണ്,
0: ഹൃദയം ഒരു വീണയായി.
1: ഹൃദയം ഒരു വീണയായി അത് ഇഷ്ടമാണ്. പിന്നെ ഇത് നീരാടുവാൻ, നിളയിൽ നീരാടുവാൻ.
0: നീ എന്തേ വൈകി വന്നു പൂന്തിങ്ങളെ.
1: അതെ.
0: അപ്പൊ ഈ പാട്ട് താങ്കൾക്ക് ആശംസയുമായി, ആശംസകളോടെ ആകാശവാണിയിൽ വെച്ച് തന്നാ എങ്ങനെയിരിക്കും?
1: ആകാശവാണിയില്ല, എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല.
0: ആ, എന്നാ വിശ്വസിക്കണം.
1: വളരെ ഉപകാരം.
0: അത് ഇവിടുത്തെ വിഷയമല്ലല്ലോ. ഒരു ആശംസ വന്നു, താങ്കൾ പാട്ട് പാടി, ഇപ്പൊ താങ്കൾക്ക് വേണ്ടി ഒരു പാട്ട് ഇതാ ആകാശവാണിയിൽ നിന്ന് വരുന്നു. അപ്പൊ അത് ഹൃദയം ഒരു വീണയായി ആണോ, നീരാടുവാൻ നിളയിൽ നീരാടുവാൻ വേണോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു കൺഫ്യൂഷൻ. തമ്മിൽ തമ്മിൽ എന്ന സിനിമയിലെ പാട്ടല്ലേ? പൂച്ചൽ ഖാദറിന്റെ വരികൾക്ക് രവീന്ദ്രൻ ഇടം നൽകി യേശുദാസ് പാടിയത്. മണക്കാടുള്ള ആരെങ്കിലും അറിയാമോ?
1: മണക്കാട് എന്റെ
0: ആ ശ്യാംകുമാർ ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിനൊരു സന്ദേശം അയച്ചിരുന്നു. എന്റെ അളിയന്റെ ബർത്ത്ഡേ ആണ് 12-ാം തീയതി, ഒന്ന് വിളിച്ച് വിഷയണം എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് സന്ദേശം കിട്ടിയപ്പോ കുറച്ച് വൈകിപ്പോയി. അപ്പൊ വൈകിയാണെങ്കിലും ആശംസകൾ അറിയിക്കാൻ കഴിഞ്ഞാലും ഞങ്ങളുടെ പാട്ട് കേൾക്കാൻ പറ്റിയതിലും ഒക്കെ സന്തോഷം. അപ്പൊ പാട്ടൊക്കെ ആയിട്ട് ഗംഭീരമായി മുന്നോട്ട് പോവുക. നമുക്ക് ഇപ്പൊ പാട്ട് കേൾക്കാം.

0: ഏറ്റവും പ്രിയപ്പെട്ട ആകാശവാണിക്ക് മെയ് 2 എന്റെ അച്ഛന്റെയും അമ്മയുടെയും 27-ാം വിവാഹ വാർഷികമാണ്. രണ്ടുപേർക്കും നല്ല ആശംസകൾ നേരണം. ഇപ്പൊ മോശം ആശംസയുണ്ട്. അമ്മ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാമാണ് ഹലോ സന്ദേശഗാനം. ഈ പ്രോഗ്രാം അമ്മ നന്നായി ആസ്വദിക്കാറുണ്ട്. വിളിച്ചാൽ അമ്മയ്ക്ക് വലിയ സന്തോഷമാകും. വിളിക്കും എന്ന പ്രതീക്ഷയോടെ മക്കൾ അർച്ചന, ആര്യലക്ഷ്മി. അമ്മയുടെ പേര് ശ്രീലത, അച്ഛന്റെ പേര് ബാബു. രണ്ടുപേരും വീട്ടിൽ പെൻഷൻ പറ്റി സുഖമായിരിക്കുന്നു. ഹലോ, ഹലോ, സിയാമ്മയാണോ? സിയാമ്മ, എന്താണ് വിശേഷങ്ങൾ? പെൻഷൻ പറ്റി രണ്ടുപേരും കൂടി അവിടെ വെറുതെ ഇരിക്കല്ലേ? അതാറാ മൂന്നാമത്? അങ്ങനെ ഞാൻ വിചാരിച്ചു ഇതാരാ അവിടെ വന്നതെന്ന്. അതെ, ഈ 27-ാം വിവാഹ വാർഷികമൊക്കെ ആഘോഷിച്ചിട്ട് ഞങ്ങളാരും വിളിച്ചില്ലല്ലോ. വിളിച്ചില്ലെങ്കിലും ആശംസകൾ. അതെ, എന്നാലും ഇരിക്കട്ടെ ഒരു ആശംസ. ഞാൻ എന്തായാലും വിളിച്ചില്ലേ, വിളിച്ച സ്ഥിതിക്ക് ഒരു ആശംസങ്ങൾ പറഞ്ഞേക്കാം. ഈ പെൻഷൻ പറ്റി വീട്ടിൽ ഇരിക്കുന്നതിനിടയിൽ ഫുൾ ടൈം റേഡിയോ കേട്ടിരിപ്പാണല്ലോ. വേറെന്തെങ്കിലും കേട്ടൂടെ? എന്നിട്ട് ഈ ആശംസയൊക്കെ വന്നത് എവിടെ നിന്നാണെന്ന് വല്ല പിടിയുണ്ടോ? എവിടെ നിന്ന്? ചുമ്മാ അങ്ങ് ഗസ് അടിച്ചോളും.
1: വർഷങ്ങളായിട്ട് ആരാധിക്കുകയായിരുന്നു. പിന്നിപ്പോ റിട്ടയറായി കഴിഞ്ഞപ്പോ പിന്നെ വീട്ടിലിരുന്നോണ്ട്
0: ആരാധിക്കുന്നു. ഈ അങ്ങനെ ആകാശവാണി എന്ന് വിളിക്കാൻ വേണ്ടിട്ട് സിയാമ്മയുടെ നമ്പർ ആരുടെയിലുണ്ട്?
1: പിള്ളേരാണെങ്കിൽ ഒപ്പിച്ചിരിക്ക.
0: ഏത് പിള്ളേര്?
1: എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്.
0: ആരൊക്കെ?
1: മൂത്താല് ചെന്നല്ല, അവിടെ ഇല്ല.
0: അർച്ചനയും ആര്യലക്ഷ്മിയോ? ആ, അപ്പൊ എല്ലാവരുമായിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇരിക്കുവാണ്. ആ, അപ്പോ ഈ 30-ാം വിവാഹ വാർഷിക ആഘോഷത്തിന് എന്നെ വിളിക്കണം.
1: 27, 28, 29, 30.
0: അതും ഉണ്ടാവുക ചെയ്യും. അതുകൊണ്ടല്ലേ ഉറപ്പുള്ളതുകൊണ്ടല്ലേ വിളിക്കണം ധൈര്യമായിട്ട് പറഞ്ഞത്. അപ്പൊ ഇതൊരു കേട്ടുകൊണ്ടിരിക്കുന്ന ആളല്ലേ, ഇത് ചലച്ചിത്ര ഗാന പരിപാടിയാണെന്ന് അറിയാലോ. അതാരാ? ഞാനതല്ലോ ചോദിച്ചത്, ഒരു പാട്ട് പറയാമോന്നല്ലേ ചോദിച്ചത്.
1: ആയിക്കോട്ടെ. എന്റെ അച്ഛന് ഇഷ്ടമുള്ളൊരു പാട്ടുണ്ടായിരുന്നു, ചിന്തുമ്പൻ താരത്തിൽ ആനന്ദയോളൊരു പാട്ടുണ്ടല്ലോ.
0: പിന്നെ അടിപൊളി പാട്ടല്ലേ, ജീവിത സമരം എന്ന സിനിമയിലെ പാട്ട്.
1: അതന്നെ.
0: എങ്ങും മലശ്വരൻ പാടുന്ന

0: ആശാ സുന്ദര കൽപ്പനാ സ്വപ്നം ജീവിതയാത്ര എന്ന് പറയുന്ന പറയുന്നതിനേക്കാൾ ഗംഭീരമായ ഒരു വരി ഒരു അതാണ് ഒരു വിവാഹ വാർഷിക മംഗളാശംസയായിട്ട് പറയാൻ പറ്റിയതിനേക്കാളും നല്ലൊരു വരിയുണ്ടോ? എന്നാണ് അർച്ചന എഴുതി
1: അയച്ചിരിക്കുന്നത്?
0: ആ അതൊക്കെ എനിക്കറിയാം, എന്നാലും ഞാൻ സിയാമ്മ എന്നെ വിളിക്കുള്ളു, കൊണ്ടു കേസ് കൊടു. അപ്പൊ എന്തായാലും 30-ാം വിവാഹ വാർഷികത്തിന് എന്നെ വിളിക്കും എന്ന പ്രതീക്ഷയോടെ ഞാൻ പാട്ട് വെക്കുവാണേ.
1: ഓക്കെ ഓക്കെ.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281420305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.

0: ശാസ്ത്രലോകത്തിൽ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം ഡോക്ടർ വി ബാലകൃഷ്ണൻ സംസാരിക്കുന്നു.
1: 1992 റിയോഡി ജനീറോയിൽ നടന്ന കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ സമ്മേളനം ഒരുപാട് തീരുമാനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ എടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് മെയ് 22 ഓരോ വർഷവും ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്.
0: ശാസ്ത്രലോകം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക്.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് രാവിലെ 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ബൌദ്ധിക സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജന്റും ട്രേഡ് മാർക്ക് അറ്റോർണിയും IPR പ്രൊഫഷണലുമായ അഡ്വക്കേറ്റ് രാജേശ്വരി സായിറാം മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 മറ്റൊരു നമ്പർ 9496596321. ഹലോ ആകാശവാണി തത്സമയ ഫോൺ പരിപാടി ഇന്ന് രാവിലെ 11:00.

ശനിയാഴ്ച വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ ഉപ്പുകാറ്റേറ്റ ഉടലുകൾ. ചിത്രീകരണം രചന അനിഷ എ മെൻഡസ്.

ಸಂಗೀತ ಸರಣಿ ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. ആകാശവാണി, സമയം 10:00. ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി.

0: ജീവനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇനി വരാൻ പോകുന്നത് മഴക്കാലമാണ്. മഴക്കാലം രോഗാതുരതയുടെ കാലം കൂടിയാണ്. മഴക്കാലം ആരംഭിക്കുന്നതിന് മുന്നോടിയായി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഒരു കരുതൽ ഏറെ അത്യാവശ്യമാണ്. അതായത് രോഗം വരാതെ ആരോഗ്യം നിലനിർത്തുക എന്നതാണ് ആയുർവേദത്തിന്റെയും അടിസ്ഥാന പ്രമാണം. മഴക്കാലം തുടങ്ങുന്നതിന് മുൻപും തുടക്കത്തിലും നമ്മൾ ചെയ്യേണ്ട മഴക്കാലപൂർവ ആരോഗ്യ സംരക്ഷണ രീതികളെക്കുറിച്ചാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ പ്രതിപാദിക്കുന്നത്. മഴക്കാലപൂർവ ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ധി ജി പി ശ്രോതാക്കളോട് സംസാരിക്കുന്നു.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. കടുത്ത വേനൽ കഴിഞ്ഞ് ഇടയ്ക്കുള്ള വേനൽ മഴയും വരാൻ പോകുന്ന മഴക്കാലവും തീർച്ചയായും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ട സമയമാണിപ്പോൾ. കാലാവസ്ഥാ വ്യതിയാനവും ആരോഗ്യ സംരക്ഷണവും വളരെയധികം ചർച്ച ചെയ്യുന്ന വിഷയമാണ് ആയുർവേദത്തിൽ. ഋതുചര്യയും ഋതുക്കളുടെ ഇടയിൽ വരുന്ന ഋതുസന്ധികളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ആയുർവേദത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. വേനൽ മാറി മഴക്കാലം എത്തുന്നതിന് തൊട്ടു മുൻപുള്ള കാലം കുറച്ച് ജാഗ്രത വേണ്ട സമയമാണ്. ചിക്കൻഗുനിയ, ഡെങ്കു ഫീവർ, എലിപ്പനി തുടങ്ങിയ പകർച്ചപ്പനികൾ പൊതുജനാരോഗ്യത്തെ സാരമായി ബാധിച്ച കാലം മുതൽക്കാണ് മഴക്കാലപൂർവ്വ ശുചീകരണത്തെയും ആരോഗ്യ സംരക്ഷണത്തെയും ഒക്കെ കൂടുതൽ പ്രാധാന്യത്തോടെ കാണാൻ തുടങ്ങിയത് എന്ന് പറയാം. മഴക്കാലം പൊതുവെ മനുഷ്യന്റെ രോഗപ്രതിരോധ ശേഷി കുറയുകയും രോഗാതുരത കൂടുകയും ചെയ്യുന്ന കാലമാണ്. രോഗകാരകമായ ബാഹ്യഘടകങ്ങൾക്ക്, അതായത് രോഗാണുക്കളുടെ വളർച്ചയും വ്യാപനവുമൊക്കെ കൂടുന്ന കാലമാണ്. ആയതിനാൽ മഴക്കാലത്തിന് മുന്നേ തന്നെ കൊതുകുജന്യ രോഗങ്ങൾ, എലി, വവ്വാൽ തുടങ്ങിയ ജന്തുജന്യ രോഗങ്ങൾ, ജലജന്യ രോഗങ്ങൾ ഇവയൊക്കെ വരാനുള്ള സാധ്യത മുന്നേ കണ്ടു വേണം പ്രവർത്തിക്കുവാൻ. ഏറ്റവും പ്രധാനം മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ ശ്രദ്ധ കൊടുക്കുക എന്നതാണ്. മഴ ശക്തമാകുന്നതിന് മുന്നേ തന്നെ മഴവെള്ളം കെട്ടി നിൽക്കാതിരിക്കുന്നതിനും ജലസ്രോതസ്സുകൾ മലിനമാക്കാതിരിക്കുന്നതിനും വേണ്ട ശ്രദ്ധ വേണം. വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും ഒരുപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അന്തരീക്ഷത്തില് വായു, ജലം, ഭൂമി ഇവയെല്ലാം ഒരുപോലെ രോഗകാരകമാകാൻ സാധ്യതയുള്ള കാലമാണ് വരുന്നത് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ടത്. ചെറിയ അശ്രദ്ധ കൂടി വലിയ രോഗാവസ്ഥയ്ക്ക് വഴിതെളിക്കാം. പ്രധാനമായും വീടിനും സ്ഥാപനങ്ങൾക്കും ചുറ്റും കാണുന്ന ചിരട്ട, പാത്രങ്ങൾ, ടയറുകൾ മുതലായവയിൽ മഴവെള്ളം കെട്ടി നിൽക്കാതെ സൂക്ഷിക്കുക. ടെറസ്, സൺഷെയ്ഡ് എന്നിവിടങ്ങളിലെ മാലിന്യങ്ങൾ പതിവായി നീക്കം ചെയ്യുകയും ശരിയായി സംസ്കരിക്കുകയും വേണം. സ്ഥിരമായി ഉപയോഗിക്കാത്ത ക്ലോസറ്റുകൾ അടച്ചു വയ്ക്കുക. കക്കൂസ് വിൻപൈപ്പ് കൊതുക് കടക്കാത്ത വിധം സംരക്ഷിക്കുക. ഫ്രിഡ്ജ്, കൂളർ, ചെടിച്ചട്ടികൾ മുതലായവയിൽ വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കുക. ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് സംസ്കരിക്കുകയും വേണം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് നൽകാവുന്നതാണ്. വീടിനും കെട്ടിടങ്ങൾക്കും ചുറ്റുമുള്ള പാഴ്ചെടികൾ, കാടുകൾ ഇവ വെട്ടിത്തെളിക്കേണ്ടതാണ്. കിണറിലെ വെള്ളം ശുദ്ധീകരിക്കുക. കിണറിന് ചുറ്റും മലിനജലം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കുകയും വേണം. ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കണം. കുടിവെള്ളം ശേഖരിക്കുന്ന പാത്രങ്ങൾ അടച്ചു സൂക്ഷിക്കണം. മണിപ്ലാന്റ് പോലുള്ള ചെടികൾ വെള്ളത്തിലിട്ട് വയ്ക്കുന്നതിന് പകരം മണ്ണിൽ കുഴിച്ചു വയ്ക്കുക.

മണ്ണ് നിറയ്ക്കുക. അതുപോലെ മലിനജലത്തിൽ ജോലി ചെയ്യുന്നവരും കൃത്യമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കണം. മണ്ണിൽ ജോലി ചെയ്യുന്നവർ, കർഷകർ, തൊഴിലുറപ്പ് ജോലിക്കാർ, വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുന്നവർ, പ്രത്യേകിച്ചും തൊഴുത്ത്, കൂട് ഇവ വൃത്തിയാക്കുമ്പോൾ, ഭക്ഷണം നൽകുമ്പോൾ, അവയെ കുളിക്കുമ്പോഴൊക്കെ ശുചിത്വ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ശരീരത്തിലുള്ള മുറിവുകൾ, കണ്ണ്, മൂക്ക്, വായ എന്നിവയിലെ ശ്ലേഷ്മ സ്തരങ്ങൾ, ഇവ വഴിയാണ് രോഗാണു ഉള്ളിൽ കടക്കുന്നത്. ആയതിനാൽ മുറിവുകൾ, കാലിൽ വിള്ളലൊക്കെ ഉള്ളവർ സുരക്ഷാ സംവിധാനം ഉറപ്പുവരുത്തുക. കയ്യുറകളും കാലുറകളും ഉപയോഗിക്കേണ്ടതാണ്. ഉണങ്ങാത്ത മുറിവുകൾ ഉള്ളവർ കൃത്യമായ ചികിത്സയും കൈകളുടെ ശുചിത്വവും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ശൌചകാര്യങ്ങൾക്ക് ശേഷവും ഭക്ഷണത്തിനു മുന്നേ മറ്റു ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷവും കൈകൾ നന്നായി സോപ്പ് ഉപയോഗിച്ച് അണുവിമുക്തമാക്കുന്ന രീതിയിൽ വൃത്തിയായി കഴുകുക. ഇതുപോലെ കൊതുക് നിയന്ത്രണത്തിനും അതുപോലെ മറ്റ് ജന്തുജാലങ്ങളുടെ മാലിന്യങ്ങളിൽ സംസർഗം വരാതിരിക്കുവാനും ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് അത്തരം രോഗങ്ങളിൽ നിന്നും മുക്തി നേടാവുന്നതാണ്. കൊതുക് നിയന്ത്രണത്തിനായി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പുകയില കഷായം, സോപ്പ് ലായനി, വേപ്പെണ്ണ ഇവ 5:3:1 എന്ന അനുപാതത്തിൽ നന്നായി യോജിപ്പിച്ചൊഴിക്കുക. കടുക്, മഞ്ഞൾ, കുന്തിരിക്കം, വെളുത്തുള്ളി എന്നിവ വേപ്പെണ്ണയുമായി ചേർത്ത് പുകയ്ക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. തുളസിയോ തുമ്പയോ അല്പം ചതച്ച് വീടിനു സമീപം തൂക്കിയിടാം. പുൽത്തൈലം, യുക്കാലിപ്റ്റസ് ഓയിൽ, കർപ്പൂര തൈലം തുടങ്ങിയവ കൊതുക് ഇരിക്കാൻ സാധ്യതയുള്ള പ്രതലങ്ങളിൽ തുടയ്ക്കുന്നതിന് ഉപയോഗിക്കാവുന്നതാണ്. കൊതുക് തിരി, മറ്റ് രാസവസ്തുക്കൾ അടങ്ങിയ ലേപനങ്ങൾ പരമാവധി കുറച്ച് പ്രകൃതിദത്ത മാർഗങ്ങൾ അവലംബിക്കുക. സർക്കാർ ആയുർവേദ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അപരാജിത ധൂമം അന്തരീക്ഷത്തിന്റെ ഈർപ്പം കുറയ്ക്കുന്നതിനും അന്തരീക്ഷത്തിലെ വൈറൽ ലോഡ് കുറയ്ക്കുന്നതിനും സഹായകമാണ്. കൊതുകിന്റെ സാന്ദ്രത കുറയ്ക്കാനും ഇത് ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ്. ജനസാന്ദ്രതയുള്ള ഇടങ്ങളിലും കൊതുക് സാധ്യത ഉള്ള പ്രദേശങ്ങളിലും എല്ലാ വീടുകളിലും ഒരേ സമയം ഇതുപയോഗിച്ച് പുകയ്ക്കുന്നതാണ് ഉത്തമം. പരിസര ശുചിത്വത്തിനോടൊപ്പം തന്നെ വ്യക്തിശുചിത്വവും വ്യക്തികളുടെ ആരോഗ്യ സംരക്ഷണത്തിനും ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ശക്തമായ മഴ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുന്ന രീതിയിൽ ജീവിതചര്യകൾ മാറ്റുക. രോഗപ്രതിരോധ ശേഷി എന്നത് ഒരൊറ്റമൂലി കൊണ്ടോ മഞ്ഞളോ വെളുത്തുള്ളിയോ കൂടുതൽ കഴിച്ചതുകൊണ്ടോ കിട്ടുന്നതല്ല. അന്തരീക്ഷത്തിൽ ഈർപ്പാംശമുള്ളപ്പോൾ രോഗാണുക്കളുടെ, അതായത് ഫംഗസ്, ബാക്ടീരിയ, വൈറസ് തുടങ്ങിയ രോഗാണുക്കളുടെ വളർച്ച കൂടുന്നു. അവ പരത്തുന്ന രോഗവാഹകർക്കും അനുകൂലമായൊരു കാലാവസ്ഥയാണിത്. ഇവയൊക്കെ എത്ര ശക്തമായിരുന്നാലും നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൃത്യമാണ് എങ്കിൽ ഒരു പരിധിവരെ പകർച്ചവ്യാധികളിൽ നിന്നും രക്ഷ നേടാം. എന്നാൽ ഇന്നത്തെ മാറിയ ഭക്ഷണ രീതിയും ജീവിതശൈലിയും ഒക്കെ കാരണം മനുഷ്യരുടെ രോഗപ്രതിരോധ ശേഷി കൃത്യമല്ല എന്ന് വേണം മനസ്സിലാക്കുവാൻ. സമയക്കുറവ്, ജനസാന്ദ്രത കൂടിയത്, അന്യരാജ്യങ്ങളിൽ നിന്നും ആളുകളുടെ വരവ്, യാത്രകൾ കൂടിയതൊക്കെ രോഗസംക്രമണത്തിന്റെ നിരക്കും കൂട്ടുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് ജീവിതചര്യകളിലും ഭക്ഷണ രീതിയിലും മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. നാം കഴിക്കുന്ന ഭക്ഷണം, ഉറക്കം, വ്യായാമം, മാനസികാരോഗ്യം, നമ്മുടെ ശീലങ്ങൾ, ഇവയൊക്കെയാണ് രോഗപ്രതിരോധ ശേഷിയുടെ സൂചകങ്ങൾ. ആയതിനാൽ വരാൻ പോകുന്ന മഴക്കാലത്തെ മുന്നിൽ കണ്ട് നമുക്ക് ഇവയിലൊക്കെ ചെറിയ ചെറിയ ക്രമീകരണങ്ങൾ വരുത്തിയാൽ രോഗപ്രതിരോധ ശേഷിയെ കൃത്യമാക്കുവാൻ സാധിക്കും. ആയുർവേദം ഒരു വ്യക്തിഗത ആരോഗ്യശാസ്ത്രമാണ്. ഒരു വ്യക്തിയുടെ ആരോഗ്യം, രോഗപ്രതിരോധ ശേഷിയൊക്കെ അയാളുടെ അഗ്നിബലം അഥവാ ചയാപചയ പ്രക്രിയയുടെ തോത്, അതായത് മെറ്റബോളിക് സ്റ്റാറ്റസ്, ഗട്ട് ഹെൽത്ത് ഇവയൊക്കെ അനുസരിച്ച് വ്യത്യസ്തമാണ്. മഴക്കാലത്ത് ഒരു വ്യക്തിയുടെ അഗ്നിബലം സാധാരണയായി കുറയുന്നു, പക്ഷേ വിശപ്പ് കൂടുകയും ചെയ്യുന്നു. അത് ഏതു പ്രായക്കാരിലും ബാധകമാണ്. ദഹനശക്തി കൃത്യമല്ല എങ്കിൽ ആയതിനനുസരിച്ചുള്ള ഭക്ഷണക്രമം ശീലിക്കേണ്ടതാണ്. മഴക്കാലത്തിന് മുന്നേ തന്നെ രോഗപ്രതിരോധ സംവിധാനം ശക്തമാക്കുന്ന രീതിയിലുള്ള ആഹാരശീലങ്ങളും ചര്യകളും ശീലിക്കേണ്ടതാണ്. പ്രതികൂലമായ കാലാവസ്ഥയിൽ രോഗകാരകമായ ബാഹ്യഘടകങ്ങൾക്ക് ബലം കൂടുന്നു. ദഹിക്കാൻ എളുപ്പമുള്ളതും പുളിരസം ആവശ്യത്തിന് ഉപ്പ്, അല്പം എണ്ണമയമുള്ള ആഹാരം ചൂടോടുകൂടി കഴിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. ചെറുപയറ്, ഉലുവ, മുതിര, ഗോതമ്പ്, റവ ഇവ കൊണ്ടുള്ള ആഹാരം ഉപയോഗിക്കാവുന്നതാണ്. വഴുതണിങ്ങ, കുമ്പളങ്ങ, പാവയ്ക്ക, തക്കാളി എന്നീ പച്ചക്കറികൾ ആവശ്യത്തിന് ഉപയോഗിക്കുക. മുന്തിരി, മാതളം എന്നീ പഴങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. തേൻ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് പ്രതിരോധ ശേഷി കൃത്യമാക്കുന്നതിന് സഹായിക്കുന്നു. പയർ, മാംസം ഇവ

കൊണ്ടുള്ള സൂപ്പും ഉപയോഗിക്കാവുന്നതാണ്. മാംസാഹാരം നന്നായി വേവിച്ചു മാത്രം ഉപയോഗിക്കുക. ദഹിക്കാൻ എളുപ്പമുള്ള കഞ്ഞി പോലുള്ള ആഹാരം ഒരു നേരത്തെ ആഹാരമായി ഉപയോഗിക്കാവുന്ന

0: ദഹനശക്തിയും കൃത്യമാക്കുന്നതിന് സഹായകമാണ്. മഴക്കാലത്ത് വിശപ്പ് കൂടിയിരിക്കുമെങ്കിലും ദഹനശേഷി ശക്തമാകണമെന്നില്ല. ആയതിനാൽ ഓരോരുത്തരുടെയും ദഹനശക്തി അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ തന്നെ വരുന്ന അലർജി പോലുള്ള കണ്ടീഷൻസ് ഒഴിവാക്കുന്നതിന് ദശമൂല കടുത്രയം കഷായത്തിൽ കരിപ്പെട്ടി ചേർത്ത് വൈകുന്നേരത്തെ ചായയ്ക്ക് പകരം ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് കൃത്യമായ വ്യായാമവും കൃത്യമായ ഉറക്കവും. ഇന്നത്തെ കാലത്ത് അമിത വ്യായാമം ചെയ്യുന്നവരും വ്യായാമം ചെയ്യാത്തവരുമാണ് കൂടുതൽ. അവനവന്റെ ബലത്തിന്റെ പകുതി മാത്രം ഉപയോഗിച്ച് വ്യായാമം ചെയ്യുക നടത്തം ശീലമാക്കാവുന്നതാണ്. മഴയിൽ പുറത്തു നടക്കാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ വീട്ടിലെ ജോലികൾ ആയതിനനുസരിച്ച് ക്രമീകരിക്കുക. ശ്രദ്ധിക്കേണ്ടത്, തളർന്ന് അവശരാകുന്നത് വരെ വ്യായാമം ചെയ്യരുത്. സർക്കാർ ആയുർവേദ ആശുപത്രികൾ വഴി യോഗ ക്ലബുകളും യോഗ പരിശീലനവും ലഭ്യമാണ്. ആയതിന്റെ പ്രയോജനം ലഭ്യമാക്കുന്നതും നല്ലൊരു വ്യായാമ മുറയാണ്. ജീവിതശൈലി രോഗമുള്ളവരും ഈ കാലഘട്ടത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രധാനമായും പ്രമേഹം, രക്താതിമർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗമുള്ളവർക്ക് രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും. ആയതിനാൽ അവരുടെ ഭക്ഷണം, വ്യായാമം, ഉറക്കം, ഔഷധം ഇവയിലും ശ്രദ്ധ വേണം. ഉപ്പ്, പഞ്ചസാര ഇവയുടെ ഉപയോഗം ക്രമപ്പെടുത്തുക. 6 മുതൽ 7 മണിക്കൂർ വരെയും ഉറക്കം ഉറപ്പുവരുത്തേണ്ടതാണ്. മറ്റ് പകർച്ചവ്യാധികൾ ഉണ്ടായാൽ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം പ്രമേഹത്തിന്റെയും രക്താതിമർദ്ദത്തിന്റെയും അതുപോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾക്കും സ്ഥിരം ഔഷധം ഉപയോഗിക്കുന്നവർ അതിന്റെ ഉപയോഗം ക്രമപ്പെടുത്തേണ്ടതാണ്. ഒരിക്കലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഔഷധം നിർത്തി സ്വയം ചികിത്സ ചെയ്യരുത്. ഇതുപോലെ ശ്രദ്ധിക്കേണ്ട കൂട്ടരാണ് കുട്ടികളും വൃദ്ധജനങ്ങളും. മഴക്കാലം കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകാൻ സജ്ജരാകുന്ന കുട്ടികൾ അവരുടെ ശുചിത്വ കാര്യങ്ങളിലും ആഹാരത്തിലും വ്യായാമത്തിലും ഉറക്കത്തിലും ശ്രദ്ധ വേണം. അതുപോലെ വൃദ്ധജനങ്ങൾ പൊതുവെ മഴക്കാലത്ത് മടി പിടിച്ചിരിക്കാൻ സാധ്യത ഉള്ളതിനാൽ വ്യായാമക്കുറവ് മൂലവും മറ്റ് രോഗാവസ്ഥ മൂലവും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഭക്ഷണ ക്രമീകരണത്തിലൂടെയും ഉറക്ക ക്രമീകരണത്തിലൂടെയും വ്യായാമത്തിലൂടെയും അവരുടെ ആരോഗ്യവും ശ്രദ്ധിക്കുക. ഇതിനോടൊപ്പം തന്നെ സാധാരണ പേശിവേദന, സന്ധിവേദന, ത്വക്ക് രോഗങ്ങളൊക്കെയും ഈ കാലത്ത് വരാൻ സാധ്യതയുണ്ട്. വ്യക്തിശുചിത്വത്തിലും പരിസര ശുചിത്വത്തിലും കൃത്യമായ പ്രാധാന്യം നൽകിയും രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുന്ന രീതിയിലുള്ള ഭക്ഷണവും ഉറക്കവും വ്യായാമവും ശീലമാക്കിയാൽ ഇനി വരാൻ പോകുന്ന മഴക്കാലത്തെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള ആരോഗ്യ സംരക്ഷണം സാധ്യമാക്കാവുന്നതാണ്. വ്യക്തിഗത ആരോഗ്യ ശുചിത്വ ശീലങ്ങളിലും പരിസര ശുചിത്വ ശീലങ്ങളിലും വേണ്ട പ്രാധാന്യം നൽകി മഴക്കാലം വരുന്നതിന് മുന്നേ തന്നെ മഴക്കാലം രോഗങ്ങളുടെ കാലമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ സ്വയം ചികിത്സ ഒഴിവാക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാൽ കൃത്യമായി ഡോക്ടറെ കണ്ട് മരുന്ന് ലഭ്യമാക്കുക. ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന നിർദ്ദേശം കൃത്യമായി ശീലിക്കുകയും വേണം. അവനവന്റെ ആരോഗ്യം അവനവന്റെ ഉത്തരവാദിത്വമാണ്, ഒരു സാമൂഹിക ഉത്തരവാദിത്വമാണ് എന്നുകൂടി മുന്നിൽ കണ്ട് ചര്യകൾ ക്രമീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും ആരോഗ്യകരമായ ഒരു മഴക്കാലം നമുക്ക് സാധ്യമാകുന്നതാണ്.
1: മഴക്കാലപൂർവ്വ ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ധി ജി പി നടത്തിയ പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: അപ്പൊ കുഞ്ഞിനെ എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ, ഇനി അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയിക്കോളൂ.
4: കുഞ്ഞിനെ കാണാൻ ഇനിയും ബന്ധുക്കള് വരാനുണ്ട് ഡോക്ടർ.
3: കുഞ്ഞിന് പാല് കൊടുക്കേണ്ട സമയമായെന്നറിയില്ലേ? കുഞ്ഞ് ജനിച്ച് അമ്മയിൽ നിന്ന് അരമണിക്കൂറിനുള്ളിൽ ഊറി വരുന്ന മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന് അത്യാവശ്യമാണ്.
4: കൊളസ്ട്രോൾ അഥവാ മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും.
3: കുഞ്ഞ് ജനിച്ച ഉടനെ അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിലെങ്കിലും മുലയൂട്ടണം. ആദ്യത്തെ 6 മാസം കുഞ്ഞിന് മുലപ്പാൽ മാത്രമേ നൽകാവൂ. ഓരോ കുഞ്ഞിന്റെയും ആരോഗ്യം രാജ്യത്തിന്റെ സമ്പത്ത്. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
5: ആകാശവാണി സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.

രാഗമൃതത്തിൽ ഇന്ന് തോപ്പൂർ ബി സായിറാം പാടിയ മുത്തുസ്വാമി ദീക്ഷിതർ കൃതികൾ കേൾക്കാം. ആദ്യം ചിദംബര നടരാജം, രാഗം കേദാരം, ആദിതാളം.

ശനിയാഴ്ച വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ ഉപ്പുകാറ്റേറ്റ ഉടലുകൾ. ചിത്രീകരണം രചന അനിഷ എ മെൻഡസ്.

ഉപ്പുകാറ്റേറ്റ ഉടലുകൾ ചിത്രീകരണം ശനിയാഴ്ച വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ. രചന അനുഷ എ മെൻഡസ്.

0: സിഐടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: ആകാശവാണി ഇപ്പോൾ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇനി പരിപാടിയിൽ ബൌദ്ധിക സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജന്റും ട്രേഡ് മാർക്ക് അറ്റോർണിയും ഐ പി ആർ പ്രൊഫഷണലുമായ അഡ്വക്കേറ്റ് രാജേശ്വരി സായിറാം മറുപടി നൽകുന്നു. പന്ത്രണ്ട് മണിവരെയാണ് പരിപാടിയുടെ സമയം. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495964321 മറ്റൊരു നമ്പർ 9495963321. സ്റ്റുഡിയോയിൽ അതിഥിയോട് സംസാരിക്കുന്നത് ജി സന്തോഷ് കുമാർ. ഹലോ ആകാശവാണി തത്സമയ ഫോണിംഗ് പരിപാടി ആരംഭിക്കുന്നു.
1: ഹലോ ആകാശവാണി തത്സമയ ഫോണിംഗ് പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ബൌദ്ധിക സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഉള്ള ശ്രോതാക്കളുടെ

0: സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് രജിസ്ട്രേഡ് പേറ്റന്റ് ഏജന്റും ട്രേഡ് മാർക്ക് അറ്റോർണിയും ഐ പി ആർ പ്രൊട്ടക്ഷൻ പ്രൊഫഷണലുമായ അഡ്വക്കേറ്റ് രാജേശ്വരി സായിറാം ആണ്. മാഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
1: താങ്ക് യു സോ മച്ച് സർ. നമസ്കാരം.
0: നമുക്കറിയാം, മറ്റ് നിയമ മേഖലകളെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ബൌദ്ധിക സ്വത്തവകാശം എന്ന് പറയുന്നത് വളരെ പുതിയൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ പല ശ്രോതാക്കൾക്കും പല നമ്മുടെ ആൾക്കാർക്കും ഇതേക്കുറിച്ച് ഒരുപക്ഷെ അവർ അജ്ഞരാണ്, അല്ലെങ്കിൽ തന്നെ വളരെ കുറച്ച് അറിവ് മാത്രമുള്ള ആൾക്കാരാണ്. എന്നാൽ നമ്മുടെ നിത്യജീവിതത്തിൽ, ഇന്നത്തെ മാറിയ ഒരു ജീവിത കാലഘട്ടത്തിൽ, നമ്മുടെ നിത്യജീവിതവുമായി വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയാണിത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കാൻ ബാധ്യസ്ഥരുമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ പരിപാടിയുടെ തുടക്കം, എന്താണ് ഐ പി ആർ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അഥവാ ബൗദ്ധിക സ്വത്തവകാശം, അതേക്കുറിച്ച് അതിന്റെ ഒരു ഡെഫിനിഷൻ എന്താണ്?
1: സർ, ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അത് അറിയുന്ന മുൻപ് നമ്മൾ വാട്ട് ഇസ് പ്രോപ്പർട്ടി, അതിന്റെ ഇങ്ങനെ ഈ പ്രോപ്പർട്ടിയിൽ ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി വരുന്നുണ്ട്, അത് ആദ്യം നമ്മൾ അറിയാം. സോ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം മൂവബിൾ പ്രോപ്പർട്ടി, ഇമൂവബിൾ പ്രോപ്പർട്ടിന്നുണ്ട്. മൂവബിൾ പ്രോപ്പർട്ടി, ഇപ്പൊ സാർക്ക് ഒരു കാർ ഉണ്ടാവും, അത് സാർ രജിസ്റ്റർ ചെയ്തിരിക്കും സാറുടെ പേരിൽ. അപ്പൊ അത് ഉപയോഗിക്കാനുള്ള എവിടെ വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാനും
0: അവകാശം
1: എനിക്കുണ്ട്. അതുപോലെ തന്നെ ഇമൂവബിൾ പ്രോപ്പർട്ടി, സാർക്ക് ഒരു വീടുണ്ട്, അത് വീട് വേണമെങ്കിൽ സാർ വെറുതെ ഇട്ട് വെക്കാം, ഇല്ല ലീസിൽ വിടാം, ഇല്ലെങ്കിൽ അത് വിൽക്കാം.
0: എന്ത് ചെയ്യാനുള്ള അവകാശം
1: സാർക്കുള്ളതാണ്. ഇത് ഒരു ടൈപ്പ് ഓഫ്, ദിസ് ഇസ് വൺ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി ടൈപ്പ്. അഗെയിൻ ദർ ഇസ് അനദർ പ്രോപ്പർട്ടി ടൈപ്പ്, അത് ടാഞ്ചിബിൾ പ്രോപ്പർട്ടി, ഇൻടാഞ്ചിബിൾ പ്രോപ്പർട്ടി എന്ന് പറയും. ടാഞ്ചിബിൾ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ സെൻസ് ഓർഗൻസ് ഉണ്ടല്ലോ, കണ്ണ്, മൂക്ക്, അത് വെച്ചിട്ട് നമ്മൾ അഞ്ച് സെൻസ് ഓർഗൻ വെച്ചിട്ട് നമുക്കത് എന്താണ് അങ്ങനെ അറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, സാർക്ക് അതുപോലെ തന്നെ ഒരു ജ്വല്ലറി ഉണ്ട്, ഒബ്ജക്റ്റ് ആണ്, അത് അറിയാൻ പറ്റും, തൊട്ടോ കണ്ടോ നമ്മൾക്ക് അറിയാൻ പറ്റുന്നതാണ്. പിന്നെ പറയുന്നത് ഇൻടാഞ്ചിബിൾ പ്രോപ്പർട്ടി. ഇൻടാഞ്ചിബിൾ പ്രോപ്പർട്ടി മീൻസ് അത് നമുക്ക് അറിയാനും പറ്റത്തില്ല, ബിക്കോസ് അത്
0: അവിടെ തന്നെ.
1: യെസ് സർ, കറക്റ്റ്. അത് ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മളുടെ മൈൻഡിൽ ഒരു പോയട്രി ഉണ്ട്, അത് ഞാൻ എഴുതുന്നവരെ അത് മൈൻഡിൽ തന്നെ ആയിരിക്കും, എഴുതുന്നവരെ അത് മൈൻഡിൽ തന്നെ ആയിരിക്കും. അതല്ല, അത് ഇൻടാഞ്ചിബിൾ ആയിട്ടാണ് ഉള്ളത്. പിന്നെ അത് ഞാൻ പോയം എഴുതി പേപ്പറിൽ എഴുതി കഴിയുമ്പോൾ എന്താവും, അത് ടാഞ്ചിബിൾ ആവുന്നത്. അപ്പോൾ ആദ്യം ഇതിന്റെ ഉരുവം എങ്ങനെയിരിക്കുമെങ്കിൽ ആദ്യം ഉള്ളത് ഇൻടാഞ്ചിബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി പറയുന്നത് ആദ്യം അതിന്റെ ഉരുവമുള്ളത് ഇൻടാഞ്ചിബിൾ ആണ്. അപ്പൊ അത് നമ്മൾ ടാഞ്ചിബിൾ ആക്കി എടുക്കുന്നുണ്ട്. എങ്ങനെ എടുക്കും? അത് ഞാൻ പോയം ഒരു പേപ്പറിൽ എഴുതും, പിന്നെ ഒരു അതുപോലത്തെ എല്ലാം ഒരു ടാഞ്ചിബിൾ.
0: എക്സാക്ട്ലി
1: സർ, അതുപോലെയാണ്. സോ ഇതാണ് ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി പറയുന്നത് ഇൻടാഞ്ചിബിൾ പ്രോപ്പർട്ടിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ നെക്സ്റ്റ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്താണെന്ന് നോക്കാം. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഞാൻ പറഞ്ഞതുപോലെ നമ്മളുടെ മൈൻഡിൽ തോന്നുന്ന ഈ പുതിയതായിട്ട് ഉള്ള നമ്മളുടെ ഇന്റലക്ച്വൽ ക്രിയേഷൻസ്, ക്രിയേറ്റിവിറ്റി എല്ലാം വേരിയസ് ഗ്രൂപ്പ്സിൽ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പേറ്റന്റ്സ്, ട്രേഡ് മാർക്സ്, കോപ്പിറൈറ്റ്, അതുപോലത്തെ കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ നോർമലി ഇത് എങ്ങനെ നമ്മൾ കാറ്റഗറീസ് ചെയ്യുന്നെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി ആൻഡ് കോപ്പിറൈറ്റ്, ഇതാണ് ബേസിക് ആയിട്ടുള്ള രണ്ട് ടൈപ്സ്. ഈ ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടീൻ്റെ അകത്ത് വരുന്നതാണ് പേറ്റന്റ്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്, ഇൻഡസ്ട്രിയൽ ഡിസൈൻ, പിന്നെ ട്രേഡ് സീക്രറ്റ്സ് വരുന്നുണ്ട്, ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻസ് വരുന്നുണ്ട്. ഈ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രീന്റെ അകത്ത് വരാതെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വേറെ ഒരു
0: കാറ്റഗറിയിലുള്ള
1: റൈറ്റ്സ്, അതുകൊണ്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടുമെങ്കിൽ ഇത് എക്സ്ക്ലൂസീവ് ആയിട്ട്, ഇപ്പൊ എങ്ങനെ സാർക്ക് ഒരു കാർ ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഒരു റൈറ്റ്സ് ഉണ്ടോ, അതുപോലെ തന്നെ ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് കിട്ടിക്കഴിയുമ്പോൾ, ഈ പേറ്റന്റ്, ട്രേഡ് മാർക്ക്, വേരിയസ് ക്ലാസസിലുള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി കിട്ടിക്കഴിയുമ്പോൾ നമ്മൾക്ക് അത് എക്സ്ക്ലൂസീവ് ആയിട്ട് എനിക്ക് മാത്രം ഉപയോഗിക്കാനുള്ള ഒരു റൈറ്റ് കിട്ടുന്നുണ്ട്. നമ്മൾക്ക് ഇപ്പൊ വേറെ ആരെങ്കിലും ഈ റൈറ്റ് മിസ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അവർക്കെതിരിൽ നമ്മൾ കേസ് കൊടുക്കാനോ അതിന്റെ എന്താ റെമിഡി കിട്ടാനോ നോക്കാം. സോ ഇതാണ് ബേസിക്സ് ഓഫ് ദി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. പിന്നെ ഇത് ഞാൻ ഒന്നൊന്നായിട്ട് വാട്ട് ഇസ് പേറ്റന്റ്, അതിലെ എന്താ പ്രൊസീജിയേഴ്സിന് ഫർദർ ടോക്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം.
0: നമ്മുടെ രാജ്യത്ത് ഇന്ത്യയില് ഈ ആദ്യമായിട്ട് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റുമായിട്ടുള്ള ഒരു നിയമം പാസ്സായത് 1957 കോപ്പിറൈറ്റ് ആക്ട് ആണ്. അതാണ് വളരെ ഏറ്റവും ആദ്യമായിട്ട് വന്നതെന്ന്, നിലവിൽ വന്നതെന്ന് തോന്നുന്നു. അപ്പൊ അതിനുശേഷമാണ് വളരെ റീസെന്റ് ആയിട്ട്, അതായത് പേറ്റന്റ് ആക്ട്

0: വന്നിരുന്നു.
1: അതിനുശേഷം ബാക്കിയുള്ളത് ട്രേഡ് മാർക്ക് ആക്ട് ഒക്കെ ഏകദേശം 1999 2000 അങ്ങനെയൊക്കെയാണ് വന്നത് അല്ലേ.
0: അപ്പൊ
1: കോപ്പിറൈറ്റ് ആക്ട് 1957 മുതൽ തന്നെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു നിയമമാണ്. അപ്പൊ നമുക്ക് കോപ്പിറൈറ്റ് ആക്ടുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്കൊന്ന് സംസാരിക്കാം, എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്.
0: അതെ സർ, യാ ഷുവർ.
1: എവിടെയൊക്കെയാണ് ഈ കോപ്പിറൈറ്റ് ആക്ട് ബാധകമാവുന്നത്, അതെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
0: യെസ് സർ. ഇപ്പോൾ കോപ്പിറൈറ്റ് ആക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ അതേവഴി കിട്ടുന്ന റൈറ്റ്സ് നമ്മൾ ബണ്ടിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് പറയുന്നത്. അതായത് ഒരുപാട് വ്യക്തികൾ അതിലുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൽ വേരിയസ് കാറ്റഗറീസ് ഉണ്ട്. ലിറ്റററി വർക്ക്, ലിറ്റററി വർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഒരു പോയം എഴുതുന്നുണ്ട്, അതിൻ്റെ റൈറ്റിംഗ്, ആ സ്ക്രിപ്റ്റ്, ആ ലിറിക്സ്, അതിന് വേണ്ടി കിട്ടുന്ന ഒരു റൈറ്റാണ് ഈ ലിറ്റററി വർക്ക് എന്ന് പറയുന്നത്. പിന്നെ ഡ്രാമാറ്റിക് വർക്ക്, ഡ്രാമാറ്റിക് വർക്ക് എന്ന് പറയുമ്പോൾ അപ്പോൾ അതിലൊരു പെർഫോമൻസ് ഉണ്ടാവും, ഡ്രാമ പോലെ ഉണ്ടാക്കും. അപ്പം അതിൽ ഒരുപാട് ആളുകൾ കാണും, ലൈക്ക് ഒരാൾ പെർഫോം ചെയ്യും, ഒരാൾ പാട്ട് പാടും, ഒരാൾ വിൽ ബി യു സ്പീച്ച് കൊടുക്കും, ഇല്ലെങ്കിൽ ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ പോയിക്കൊണ്ടിരിക്കും. അതുപോലെ വേരിയസ് റൈറ്റ്സ്, അതാണ് ബണ്ടിൽ ഓഫ് റൈറ്റ്സ് അതിൻ്റെ അകത്തുണ്ട്. പിന്നെ മ്യൂസിക്കൽ വർക്ക്, മ്യൂസിക്കൽ വർക്കും പാട്ട് പാടുന്നത് കമ്പോസേഴ്സ് അതുപോലത്തെ സോങ്സ് അതുപോലത്തെ വരാം. ആർട്ടിസ്റ്റിക് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമ്മൾ എന്തെങ്കിലും പെയിന്റിങ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രോയിങ് ചെയ്യുന്നുണ്ട്, അതൊക്കെ റൈറ്റ്സ് വാങ്ങിക്കാൻ പറ്റും, കോപ്പി റൈറ്റ് വാങ്ങിക്കാൻ പറ്റും. പിന്നെ പറയുന്നത് സിനിമറ്റോഗ്രാഫിക് വർക്ക്, സിനിമറ്റോഗ്രാഫിക് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അതുപോലെ തന്നെ ഒരു സിനിമ പ്രൊഡ്യൂസർക്ക് കുറേ റൈറ്റ്സ് ഉണ്ട്. പിന്നെ അതിൽ കൂടുതൽ ഒരുപാട് ആളുകൾ അതിൽ ഉണ്ട്, പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ ഒരു സോങ് പാടാനോ ലിറിക്സ് കൊടുക്കാനോ ഇല്ല, ഒരു ആക്ടർ ഉണ്ടാവും, പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അത് ചേർന്ന് ചെയ്യുന്നതാണ്, അസോസിയേറ്റഡ് ആണ്. അപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് ഈ പ്രൊഡ്യൂസർ എന്ത് ചെയ്യുമെങ്കിൽ അവരവരുടെ അടുത്ത് അഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് റൈറ്റ്സ് ആ പർട്ടിക്കുലർ ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടല്ലോ ആ സിനിമ, അതിന്റെ ഫുൾ റൈറ്റ്സ് ഈ പ്രൊഡ്യൂസർക്കാണ് കിട്ടുന്നത്. പക്ഷെ അതിൽ വരുന്ന
1: എല്ലാ ആളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരുമായിട്ട് അദ്ദേഹം ഒരു അഗ്രിമെന്റിൽ ഏർപ്പെടുന്നുണ്ടാവും.
0: അങ്ങനെ അവർക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് റൈറ്റ്, അവർക്ക് ബണ്ടിൽ ഓഫ് റൈറ്റ്സ് ആ പ്രൊഡ്യൂസർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഈ മോറൽ റൈറ്റ് എന്നൊന്ന് പറയും, മോറൽ റൈറ്റ് എന്ന് പറയുന്നത് ഒരു ഓത്തർക്ക്, ഒരു ഓത്തർഷിപ്പുള്ള ഒരു റൈറ്റാണ്. ഇപ്പൊ ഞാൻ ഒരു പാട്ട് എഴുതണമെങ്കിൽ അതിന്റെ ഓത്തർ ഞാനാണ്. പക്ഷെ അത് ഞാൻ വേറെ ആൾക്ക് അഗ്രിമെന്റ് ചെയ്തിട്ട് ആ ലിറിക്സ് ഉപയോഗിക്കാൻ കൊടുക്കാം. പക്ഷെ ഓത്തർഷിപ്പ് ഇസ് നോട്ട് അറ്റ് ആൾ ട്രാൻസ്ഫറബിൾ, അത് ഞാൻ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് അത് ഓഡിയോമായിട്ട് ഞാനത് ചെയ്തത് ഞാനാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഓത്തർഷിപ്പ്, അതായത് മോറൽ റൈറ്റ് ഉണ്ടാവും. ആ ഓരോരോ പ്രാവശ്യം ആ വർക്ക് ഉപയോഗിക്കുമ്പോൾ അതിന്റെ റോയൽറ്റിയും മറ്റു സാധനങ്ങൾക്ക് പ്രൊഡ്യൂസർ തരേണ്ടി വരും മറ്റ ആളുകൾക്കും. സോ പിന്നെ
1: ഓത്തർഷിപ്പ് റൈറ്റ് അദ്ദേഹത്തിന് ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുമോ?
0: ഒരു ജോയിന്റ് ഓത്തർ ആയിരിക്കാം സർ. ഇപ്പൊ ഒരു പാട്ട് തന്നെ രണ്ടു പേര് പാടിയെങ്കിൽ ജോയിന്റ് ഓത്തർ ആയിരിക്കാം. പക്ഷെ അത് ട്രാൻസ്ഫറബിൾ അല്ല, അത് ആ വ്യക്തിക്ക് മാത്രമുള്ള റൈറ്റാണ്. പക്ഷെ നമ്മൾ ആ പാട്ട് അതുവഴി വരുന്ന ഔട്ട്കം ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ നമ്മൾ വേറെ ആൾക്ക് അസൈൻ ചെയ്യാം, ലൈക്ക് പ്രൊഡ്യൂസർക്ക് കൊടുക്കാൻ പറ്റും. സോ ഇതുപോലത്തെ കുറച്ച് ടൈപ്സ് ഓഫ് വർക്ക്സ് ഉണ്ടല്ലോ, ഇതെല്ലാം നമ്മൾ ഫയൽ ചെയ്യുന്നത് കോപ്പിറൈറ്റ് ഓഫീസിന്റെ വെബ്സൈറ്റ് ഉണ്ട്. അതുവഴിയാണ് നമ്മൾ ഈ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് വർക്ക്സ് നമ്മൾ അവിടെ കോപ്പിറൈറ്റ് ഓഫീസിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ കോപ്പിറൈറ്റ് രജിസ്റ്റർ ചെയ്യണമെന്നില്ല. നമ്മളിപ്പോൾ ഒരു പോയം ഞാൻ എഴുതി എന്റെ പേരും ഡേറ്റും ഇട്ട് കഴിയുമ്പോൾ തന്നെ അപ്പത്തൊട്ട് തന്നെ കോപ്പിറൈറ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ അത് ഞാൻ തന്നെ ഈ സമയത്തിൽ തന്നെ ഞാൻ ചെയ്തു, ഞാൻ തന്നെയാണ് ചെയ്തതെന്ന് ഒരു പ്രൂഫ് വേണം അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ എങ്ങനെ നമ്മൾ വാഹനം വാങ്ങിച്ചിട്ട് നമ്മൾ എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ടോ അതുപോലെ നമ്മൾ നമ്മുടെ കോപ്പിറൈറ്റ് ഓഫീസിൽ നമ്മൾ ഇതാണ് ഞാൻ ചെയ്ത വർക്ക്, ഈ സമയത്തിലാണ് ഈ സമയത്തിൽ ഞാൻ ഈ വർക്ക് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ഒരു നമ്മൾ അവിടെ പോയിട്ട് രജിസ്റ്റർ ചെയ്ത് നമ്മളുടെ പേരിൽ അത് കാണും, നമ്മൾ ഈ വർക്കാണ്, ഇതാണ് ഇയാൾ, ഇന്നാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് ഒരു നമ്മൾ ഒരു പ്രൂഫ് പോലെ വെച്ചിരിക്കും. സോ ദാറ്റ് ഇറ്റ് ഇസ് ക്രിയേറ്റിംഗ് എൻ എവിഡൻസ് ഫോർ, സോ ദാറ്റ് പിന്നെ വേറെ ആരും വന്നിട്ട് ഞാനും ഇത് ചെയ്തു എന്ന് പറയാൻ. അതെ സർ, യാ. സോ ഇതാണ് ബേസിക്സ് ഓഫ് ദി കോപ്പി റൈറ്റ്. പിന്നെ വേറെ എന്തെങ്കിലും?
1: ഈ കോപ്പി റൈറ്റിൽ ഇപ്പം മാഡം പറയുകയുണ്ടായി, ഇപ്പൊ ഒരു ഒരു ലിറിക്സ് റൈറ്റ് ചെയ്തു, അപ്പൊ അതിന് നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിന്റെ കോപ്പിറൈറ്റ് നമുക്കായി. അതുപോലെ തന്നെ സിനിമയുടെ ഒരു ബണ്ടിൽ ഓഫ് റൈറ്റ്സ് ആണ് അത്, അദ്ദേഹം എല്ലാ അതിനകത്തിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റിന്റെയും എല്ലാ ആൾക്കാരുടെയും കയ്യിൽ നിന്ന് ഒരു അഗ്രിമെന്റ് വഴി അത് പ്രൊഡ്യൂസർക്ക് അതിന്റെ ഒരു അവകാശം ലഭിക്കുന്നു.
0: അതെ സർ.
1: അപ്പം ഇങ്ങനെ ഈ ഇങ്ങനെയുള്ള ഒരു അവകാശം അദ്ദേഹത്തിന് വേറൊരാൾക്ക് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുമോ? പ്രൊഡ്യൂസർക്ക്
0: ചെയ്യാം, ലൈസൻസ് കൊടുക്കാം, അസൈൻമെന്റ് ഇതെല്ലാം നമ്മൾ പ്രോപ്പറായി അഗ്രിമെന്റ് വഴി ചെയ്തിട്ട് അതും കൂടെ നമ്മുടെ ഓഫീസിൽ, കോപ്പിറൈറ്റ് ഓഫീസിൽ നമ്മൾ അറിയിക്കാം.
1: ഈ കോപ്പിറൈറ്റ് രജിസ്റ്റർ ചെയ്യുന്നതിന്റെ അതിന്റെ ഒരു രീതി എങ്ങനെയാണ്? നമ്മുടെ എല്ലാ എവിടെയാണ് ഇപ്പം നമ്മുടെ കേരളത്തിലെ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു ഞാൻ എന്തെങ്കിലും ഒരു എൻ്റെ പേരിൽ ഒരു കവിത എഴുതി, അപ്പോൾ അത് എൻ്റെ പേരിൽ എനിക്ക് രജിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
0: ഓക്കെ സർ, ഇവിടെ റീജിയണൽ അതായത് സ്റ്റേറ്റ് വൈസ് ഓഫീസൊന്നുമില്ല, ത്രൂഔട്ട് ഇന്ത്യ കോപ്പിറൈറ്റ് ഓഫീസ് ന്യൂഡൽഹിയിലുണ്ട്. പക്ഷെ നമ്മൾ അവിടെ പോയിക്കെ ചെയ്യാറില്ല, നമ്മൾ ഓൺലൈൻ വഴിയാണ്. കോപ്പിറൈറ്റ് ഓഫീസ് ഇന്റർനെറ്റിൽ ഇടുമ്പോൾ അവിടെ കോപ്പിറൈറ്റിന്റെ വെബ്സൈറ്റ്, ഓഫീസിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ആവും. അതിൽ നമ്മൾ യൂസർ ഐ ഡി ലോഗിൻ ക്രിയേറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് എടുത്തിട്ട് അതിൽ നമ്മൾ ചെയ്യാം. അതിൽ ഓൺലൈനിൽ അപ്ലിക്കേഷൻ ഉണ്ട്, അതിൽ യാറ് ആത്തർ യാർ അപ്ലിക്കന്റ് യാറാണ്, ഏത് ടൈപ്പ് ഓഫ് വർക്കാണ്, ലൈക്ക് ഇത് ലിറ്റററി ആണോ, പിന്നെ ആ വർക്കിന്റെ സാമ്പിൾ.
1: ഈ കോപ്പിറൈറ്റ് ഓഫീസിന്റെ വെബ്സൈറ്റ് മാഡത്തിന് പറയാൻ കഴിയുമോ?
0: ജസ്റ്റ് ഗൂഗിളിലെ കോപ്പിറൈറ്റ് ഓഫീസ് അങ്ങനെ ഇട്ടാൽ മതി സർ. ഇത് കോപ്പിറൈറ്റ് മാത്രം സെപ്പറേറ്റ് ഓഫീസാണ്. ഞാൻ പറഞ്ഞതുപോലെ മറ്റ് ഐ പി ആർ ഉണ്ടല്ലോ, പേറ്റന്റ് ട്രേഡ് മാർക്ക്, അതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒരു ഒരു വിംഗിൽ തന്നെ വരുന്നത്.
1: എക്സാക്ട്ലി
0: സർ, കറക്റ്റ്. സോ ഇങ്ങനെയാണ് നമ്മളുടെ കോപ്പിറൈറ്റ്ന്റത്.
1: അതിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരിക?
0: ഇതാണ് സർ, ആത്തർ ആരാണ്, അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ ആദ്യം, എപ്പോ ക്രിയേറ്റ് ചെയ്തു വർക്ക്, അത് കുറെ ഡീറ്റെയിൽസ് അതിലുണ്ട്. ഇത് ഇതാണ് ബേസിക് ഡീറ്റെയിൽസ് ആണ്, ഇതാണ് ലൈക്ക് അത് വേറെ വർക്ക് എന്തെങ്കിലും.
1: എക്സാമ്പിൾ, ഇപ്പൊ ഞാനൊരു കവിത എഴുതിയാലേ ആ കവിത കംപ്ലീറ്റ് അതിനകത്ത് രജിസ്റ്റർ ചെയ്യേണ്ടി വരുമോ? കംപ്ലീറ്റ് ലൈൻസ് എല്ലാം അതിനകത്ത് കൊടുക്കേണ്ടി വരുമോ?
0: അതെ സർ, അത് നമ്മൾ വർക്ക് ഫയലായിട്ട് നമ്മൾ അത് ഒരു പി ഡി എഫ് ആക്കിയിട്ട് അത് അപ്ലോഡ് ചെയ്യും. പിന്നെ പബ്ലിഷ്ഡ് ആണോ അൺപബ്ലിഷ്ഡ് ആണോ എങ്ങനെ, ഓൾറെഡി എവരെങ്കിലും കൊടുത്തിട്ടുണ്ടോ,
1: അതെങ്ങനെ വെരിഫൈ ചെയ്യും?
0: അങ്ങനെ വെരിഫിക്കേഷൻ ഒന്നും ഇല്ല സർ, നമ്മൾ വർക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യും, പിന്നെ ആരെങ്കിലും അത് കണ്ടിട്ട് ഇത് എന്റേതാണെന്ന് പറയുമ്പോൾ തന്നെ
1: മാത്രമേ
0: നമ്മൾക്ക് അത് അറിയാൻ പറ്റും. ബിക്കോസ് ഈ കോപ്പിറൈറ്റ് വർക്ക് നമ്മൾ പബ്ലിക്ക് അക്സസിബിൾ ഇല്ല. നമ്മൾ ഈ വർക്ക് ലിറ്റററി വർക്ക് ഇയാൾ ഫയൽ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ പറ്റും. ഏത് വർക്കാണ് അതിൽ എന്താണ് വർക്കുള്ളത് നമ്മൾക്ക് കാണാൻ പറ്റത്തില്ല, ബിക്കോസ് ആ ഫെസിലിറ്റി ഈ കോപ്പിറൈറ്റ് ഓഫീസിന്റെ സെർച്ചിലില്ല.
1: അപ്പം വേറൊരാള് ചലഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ അത് ആ രജിസ്റ്റർ ചെയ്ത ആളിന്റെ പേരിൽ തന്നെ കിടക്കും.
0: അതെ, യെസ്,
1: അങ്ങനെയാണ് അല്ലേ?
0: അത് അറിയത്തില്ല ആർക്കും, അൺലെസ് ആൻഡ് അതർവൈസ് ഇപ്പൊ സാറ് ഈ കവിത എവിടെയെങ്കിലും ലീക്ക് കൊടുത്തു, അപ്പൊ അത് എടുത്ത് അവർ ചെയ്താലേ നമ്മൾക്കത് അറിയാൻ പറ്റും, ഇതുപോലത്തെ കോപ്പിറൈറ്റ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റും. പിന്നെ എല്ലാ ഐ പിയിലും ഇതാണ് ബേസിക് റൂൾ, ഇസ് ഇറ്റ് ഇസ് ദ ഡ്യൂട്ടി ഓഫ് ദ അപ്ലിക്കന്റ് ടു ടേക്ക് കെയർ ദാറ്റ് വേറെ ആരും എന്റെ ഐഡിയാവോ ഇല്ല എന്ത് കോപ്പിറൈറ്റ് എടുക്കാതിരിക്കുന്ന ഇല്ലയാ നോക്കുന്നത് അപ്ലിക്കന്റിന്റെ ബർഡനാണ്. അതെ, സോ ഇതാണ് ബേസിക് ആയിട്ടുള്ളത് കോപ്പിറൈറ്റിന്റെ.
1: ഇപ്പം അതുകൊണ്ട് അനുബന്ധമായിട്ട് ഇപ്പൊ ഒരു കവിത എഴുതി ഞാൻ എന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു, പക്ഷെ കുറച്ചു നാൾ കഴിയുമ്പോൾ ആ കവിത വേറൊരാളിന്റെ പേരിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മീഡിയത്തിൽ വരികയാണ്, അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടുകയോ ടെലികാസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുമ്പോൾ നമുക്കത് ഏത് രീതിയിലാണ് ചലഞ്ച് ചെയ്യാൻ പറ്റുക?
0: ഇത് ഇൻഫ്രിഞ്ച്മെന്റ് ആണ്, ഇതിന്റെ പേര് ഇൻഫ്രിഞ്ച്മെന്റ് എന്ന് പറയുമ്പോൾ അതായത് എനിക്ക് ഒരു എക്സ്ക്ലൂസീവ് റൈറ്റ് ഉണ്ട്, എനിക്ക് മാത്രമേ അത് ഉപയോഗിക്കാം. ഇപ്പോൾ ആരെങ്കിലും അത് ഉപയോഗിക്കുമ്പോൾ എന്റെ കൺസെന്റ് വാങ്ങിക്കണം, അങ്ങനെ വാങ്ങിക്കാതെ ആരെങ്കിലും ആ കോപ്പിറൈറ്റ് കണ്ടന്റ് ഉപയോഗിച്ചെങ്കിൽ അത് നമ്മൾ ഹൈക്കോർട്ടിൽ പോയിട്ട് കോടതിയിലോ പോയിട്ട് നമ്മൾ ഇതുപോലെ ഡാമേജസ് ചോദിക്കാം, ഇതുപോലെ ഇത് നിങ്ങളുടെ
1: ചലഞ്ച് ചെയ്യാൻ ഹൈക്കോടതികളിൽ മാത്രമേ
0: കഴിയൂ,
1: മറ്റുള്ള കീഴ്ക്കോടതികളിൽ
0: ഇല്ല. കമേഴ്ഷ്യൽ കോർട്സിൽ ചിലപ്പോൾ നമ്മൾ കമേഴ്ഷ്യൽ കോർട്സ് ഒരു ഡിസ്ട്രിക്ട് കോർട്സിൽ ഉണ്ട്, ഇപ്പോൾ ട്രിവാൻഡ്രത്തിലും ഉണ്ട്, അവിടെ പോയിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ എത്ര ലോസ് ഉണ്ടോ അത് നമ്മൾ അവർക്ക് കൊടുത്തിട്ട് ഇതുപോലെ ഇൻഫ്രിഞ്ച്മെന്റ് സൂട്ട് ഫയൽ
1: ചെയ്യാം. പ്രൊസീജിയർ എങ്ങനെയാണ്?
0: നോർമൽ ഒരു കമേഴ്ഷ്യൽ സൂട്ടിന്റെ ഇത് വാല്യൂ നോക്കിയിട്ട് അവിടെ പോയി ചെയ്താൽ മതി.
1: അപ്പോൾ അതിന്റെ ഒരു നടപടിക്രമം പറയാൻ കഴിയുമോ എങ്ങനെയായിരിക്കും എന്നുള്ളത്? ഈ കോടതി അത് എങ്ങനെയാണ്?
0: ആക്ച്വലി സർ, ടു ബി ഫ്രാങ്ക്, ഇവിടെ നമ്മൾ ട്രിവാൻഡ്രത്തിൽ വലിയ കോപ്പിറൈറ്റിന്റെ ഫയലിംഗ് കുറവാണ്, പിന്നെ കേസസ് അത്ര ഒന്നും നമ്മൾക്ക് കിട്ടാറില്ല. ദാറ്റ് ഈസ് ദി ഫാക്ട്. വലിയ കമ്പനീസ് ഉണ്ടല്ലോ, അവരുകളാണ് ഇതുപോലത്തെ ഒരുപാട് കോപ്പിറൈറ്റ് റിലേറ്റഡ് ആയിട്ട് സൂട്ടൊക്കെ കൊടുക്കണമെങ്കിൽ അത് കുറച്ച് എക്സ്പെൻസ് ആയതുകൊണ്ട് അത്ര നോർമൽ പേഴ്സൺസ് അത്ര പോകാറില്ല.
1: പോകാറില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ എന്ന് പറയുന്നത് പേറ്റൻ്റ് ആണല്ലോ.

0: പേറ്റന്റുമായി ബന്ധപ്പെട്ട് ഇപ്പൊ മാഡം ഒരു പേറ്റന്റ് ഏജന്റ് കൂടിയാണ്, രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജന്റ് ആണ്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ പേറ്റന്റുമായി ബന്ധപ്പെട്ട അതിന്റെ നിയമവശങ്ങളൊക്കെ പറയാമോ?
1: സോ ഇപ്പൊ ഞാൻ പറഞ്ഞ കോപ്പി റൈറ്റ് ഇസ് സംതിങ് ഡിഫറെന്റ്. ലൈക്ക് നമ്മൾ ഇന്റലക്ച്വൽ ക്രിയേഷൻ ആയിട്ടുള്ള ലിറ്റററി ആർട്ടിസ്റ്റിക് വർക്ക് പോലെ ഒരു കല റിലേറ്റഡ് സംതിങ് അതുപോലത്തെയാണ്. ഇത് പേറ്റന്റ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് വിങ് ആണ്. ലൈക്ക് ഇത് മോസ്റ്റ്ലി റിലേറ്റഡ് ടു ദ ഇൻഡസ്ട്രീസ്, ടെക്നോളജി റിലേറ്റഡ് ആണ്, സയൻസ് റിലേറ്റഡ് ആണ്. ഇൻ ദ സെൻസ് ലൈക്ക് ഇപ്പോൾ ഞാൻ ഒരു പുതിയതായിട്ട് ഒരു ഫാൻ കണ്ടുപിടിക്കുന്നുണ്ട്. ഫാനിൽ തന്നെ എ സിയും വെച്ചിട്ട് ഒരു പുതിയ ഡിവൈസ് ഒന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെത് ഇറ്റ്സ് മൈ എന്റെ ഇന്റലക്ച്വൽ ആയിട്ട് ഈ ഐഡിയ കിട്ടി, അതിന് ഞാനത് ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ ഡിവൈസ് ഉണ്ടാക്കി, അത് വർക്കിംഗ് എങ്ങനെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കി. സോ ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് ഒരു റെക്കഗ്നിഷൻ വേണം, ഒരു എക്കണോമിക് വാല്യൂ വേണം. അപ്പൊ അത് ഞാൻ എവിടെയെങ്കിലും മാർക്കറ്റിൽ എനിക്ക് മാത്രം ഇത് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ് വേണം. അതാണ് ഈ പേറ്റന്റ് റൈറ്റ് എന്ന് പറയുന്നത് കൊടുക്കുന്നത്. അപ്പൊ എക്സ്ക്ലൂസീവ് റൈറ്റ് എനിക്ക് മാത്രം അത് സെൽ ചെയ്യാനോ അല്ലാതെ മാർക്കറ്റിൽ വിടാനോ എന്ത് ചെയ്യാനോ ഉള്ള എക്സ്ക്ലൂസീവ് റൈറ്റ് എനിക്ക് കൊടുക്കുന്നത് ഈ പേറ്റന്റ് റൈറ്റ്സ് വഴിയാണ്. ഈ പേറ്റന്റ് റൈറ്റ്സ് എന്ന് പറയുന്നത് ചെയ്യുന്നത് മോസ്റ്റ്ലി ഒരു അപ്ലിക്കന്റ് തന്നെ ചെയ്യാൻ പറ്റും. നിയമംക്ക് അറിഞ്ഞിരിക്കണം എങ്ങനെ എഴുതണം പേറ്റന്റ് അപ്ലിക്കേഷൻ, എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അപ്ലിക്കന്റ് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷെ രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജൻസ് പറയുന്നത് അവർക്ക് കുറച്ച് ഈ നിയമംക്ക് അറിഞ്ഞിട്ട് എങ്ങനെ പേറ്റന്റ് ഡ്രാഫ്റ്റിംഗിലെ കുറച്ചുകൂടെ അവർ മനസ്സിലാക്കി വെച്ചിട്ട് എക്സാമിനേഴ്സിന്റെ കൂടെ എങ്ങനെ അത് ഒബ്ജക്ഷൻസ് എന്തൊക്കെ വരാം അങ്ങനെ പ്രിഡിക്ട് ചെയ്തിട്ട് ഒരു നല്ല ഡ്രാഫ്റ്റിംഗ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ടാണ് ഇറ്റ്സ് റെക്കമെൻഡ് ടു ഗോ വിത്ത്, ബിക്കോസ് നമ്മൾ ഇത് വൺസ് നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് മാത്രം ആ അപ്ലിക്കേഷനിൽ വരുത്താൻ പറ്റത്തില്ല. അപ്പൊ ഇത് ഫസ്റ്റ് ടൈം കൊടുക്കുമ്പോൾ തന്നെ എല്ലാ ഡീറ്റെയിൽസും അതിൽ കൊടുക്കണം. അപ്പൊ പേറ്റന്റ് ഓഫീസ് എന്ന് പറയുമ്പോൾ അവർ ഒരു മോഡലോ ഇല്ല വർക്കിംഗ് പ്രോട്ടോടൈപ്പോ ചോദിക്കാറില്ല. അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെൻഷൻ ബെസ്റ്റ് മെത്തഡ് എന്താണ്, നിങ്ങളുടെ ഇൻവെൻഷനിൽ അതിൽ എന്തൊക്കെ ഉണ്ട്, അതെല്ലാം ഒരു ഡയഗ്രാം പോലെ വരച്ചിട്ട് നീറ്റായിട്ട് അത് അവർ കൊടുക്കണം, പ്രസന്റ് ചെയ്യണം. അത് പേറ്റന്റ് ആപ്ലിക്കേഷൻ പറയും, അതിലെയാണ് അവർ കൊടുക്കുന്നത്.
0: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ ഹലോ
2: ഹലോ സാർ, ഞാൻ തിരുവനന്തപുരത്താണ് വിളിക്കുന്നത്.
0: ആരാണ് വിളിക്കുന്നത്?
2: അതെ, എന്റെ പേര് അബ്ദുൽ ഹക്കീം എന്നാണ്.
0: അബ്ദുൽ ഹക്കീം, എന്താണ് അബ്ദുൽ ഹക്കീമിനെ അറിയാനുള്ളത്?
2: എനിക്ക് പിന്നെ കോപ്പിറൈറ്റുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഈ കാഴ്ച പരിമിതർക്ക് ഈ പുസ്തകങ്ങൾ ബ്രെയിലിലേക്കോ അല്ലെ ഓഡിയോയിലേക്ക് വെക്കുമ്പോൾ കോപ്പിറൈറ്റ് പ്രശ്നമുണ്ട്.
0: ഒരു ബ്ലൈൻഡ് ആൾക്കാരുടെ കാര്യമാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാമോ മാഡത്തിന്?
2: അതായത് പാഠം പുസ്തകങ്ങളുണ്ടല്ലോ, പല പുസ്തകങ്ങളും പിന്നെ ബ്രെയിൽ ലിപിയിലേക്ക് പകർത്തുമ്പോൾ കോപ്പിറൈറ്റ് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഓഡിയോ പുസ്തകമാക്കി മാറ്റുന്നതിന് ബന്ധപ്പെട്ട പ്രസാധകരിൽ നിന്ന് കോപ്പിറൈറ്റ് നേടേണ്ടതുണ്ടോ?
0: ഏതെങ്കിലും ഒരു പുസ്തകം, ഒരു ടെക്സ്റ്റ്, അത് ബ്രെയിൽ ലിപിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനോ അതിനെ ഓഡിയോ ബുക്കായിട്ട് മാറ്റുന്നതിനോ കോപ്പിറൈറ്റ് ആവശ്യമുണ്ടോ?
1: സാർ, ഈ ബുക്ക് ഉണ്ടല്ലോ, അത് ആരെങ്കിലും കോപ്പിറൈറ്റ് കണ്ടന്റ് ആരെങ്കിലും കോപ്പിറൈറ്റ് എടുത്തു വെച്ചിരുന്നെങ്കിൽ അവരുടെ ഫസ്റ്റ് കൺസെന്റ് വാങ്ങിക്കണം. വാങ്ങിച്ചിട്ട് നമ്മൾ അഡാപ്റ്റീവ് വർക്ക് പറയും, ഒരു ബേസ് വർക്കിൽ എടുത്തിട്ട് അതിലിരുന്ന് നമ്മൾ വി വിൽ ബി ഡൂയിങ് വോയിസ് റിലേറ്റഡ് ആയിട്ടോ ഇല്ല വേറെ ഫോമിൽ മാറ്റുന്നുണ്ട്. അപ്പൊ അഡാപ്റ്റീവ് വർക്കായിട്ട് അത് മാറ്റാൻ പറയും. പക്ഷെ അത് കൺസെന്റ് വേണം, മെയിൻ ആളിന്റെ കൺസെന്റ് വാങ്ങിച്ചിട്ട് അത് ഒരു വർക്കായിട്ട് നമ്മൾക്ക് കോപ്പിറൈറ്റ് എടുക്കാൻ പറ്റും.
2: ചോദിക്കാൻ കാരണം അത് കാഴ്ച വൈകിതർക്ക് ബാധകമല്ല എന്നുള്ള ഒരു കേട്ടു, അതുകൊണ്ടാണ് സംശയം ചോദിക്കാൻ കാരണം.
1: അങ്ങനെ എനിക്കൊന്നും എന്റെ അറിവിൽ അങ്ങനെ ഇല്ല സർ, എല്ലാവർക്കും ഈക്വലി ആണ്.
2: അപ്പൊ അവർക്ക് ഈ പുസ്തകങ്ങളൊന്നും ആക്സസ് ആയിട്ട് വായിക്കാനോ അതോ ലഭ്യത മാർക്കറ്റിംഗ് കാര്യമായിട്ട് വരുന്നില്ലല്ലോ, കുറച്ച് ഒരു ചെറിയൊരു മൈനോറിറ്റി ഇല്ല ഉണ്ടാവും, അതുകൊണ്ട് അത് ബാധകമല്ല എന്നുള്ള രീതിയിൽ കേട്ടിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ പല പുസ്തകങ്ങളും ഓഡിയോ പുസ്തകങ്ങളായിട്ട് ഇറങ്ങുന്നുണ്ട്, അപ്പൊ കോപ്പറേറ്റ് ഇല്ല എന്നാണ് പറയുന്നത്.
0: മാഡം പറഞ്ഞതനുസരിച്ച് ഒറിജിനൽ ഓതറിന്റെ ഒരു കൺസെന്റോട് കൂടി മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ്.
2: മരണപ്പെട്ട പോലെ ആൾക്കാരൊക്കെയാണെങ്കിൽ പഴയ പുസ്തകങ്ങളൊക്കെ ആണെങ്കില് പുരാണങ്ങളൊക്കെ ആണെങ്കിൽ
0: ഇല്ല, അതിനെ കോപ്പിറൈറ്റ് ആക്ട് നിയമപ്രകാരം അതിനൊക്കെ ഒരു കാലപരിധി ഉണ്ടല്ലോ, 50 വർഷം 60 വർഷം അതിനുശേഷം പിന്നെ കോപ്പിറൈറ്റ് നിയമം ബാധകമാണ്.
1: സോറി,
0: ഒരു
2: കാലപരിധി എങ്ങനെയാണ് കണക്കാക്കുന്നത്?
1: സർ, ഇപ്പോ ലൈഫ് ഓഫ് ദി ഓത്തർ പ്ലസ് 60 ഇയേഴ്സ് ആണ് കിട്ടുന്നത് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ

0: കോപ്പിറൈറ്റ് ഇപ്പൊ ആ വ്യക്തി മരണമായി പോയെങ്കിൽ അവർ ലീഗൽ ഹെയേഴ്സ്ക്ക് 60 വർഷം വരെ ഉപയോഗിക്കാൻ പറ്റും.
1: ഓക്കെ,
2: അത്
1: ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവാൻ വഴിയില്ല. അത് ചെയ്യുന്നതിനും ബുദ്ധിമുട്ട്, അത് ചെയ്യുന്നതിനും ബുദ്ധിമുട്ടുണ്ടാവാൻ വഴിയില്ല എന്ന്
0: തോന്നുന്നു.
1: ഓക്കെ അബ്ദുൽ ഹക്കീം, വിളിച്ചതിൽ വളരെ സന്തോഷം. അപ്പൊ നമ്മൾ പേറ്റന്റ് ആക്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്.
0: അതെ സർ, ഇപ്പോ പേറ്റന്റിൽ നമ്മൾ പറഞ്ഞതുപോലെ പേറ്റന്റബിലിറ്റി ക്രൈറ്റീരിയ എന്ന് കുറച്ച് പേറ്റന്റ് ഓഫീസ് വെച്ചിട്ടുണ്ട്. പേറ്റന്റബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ഈ പേറ്റന്റ് പേറ്റന്റ് ഓഫീസ് കൊടുക്കണമെങ്കിൽ, ഗ്രാന്റ് ചെയ്യണമെങ്കിൽ അവർ നോക്കുന്ന കാര്യം എന്താണ്, അതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഇസ് നോവൽറ്റി. നോവൽറ്റി പറയുമ്പോൾ പുതിയതായിട്ടിരിക്കണം ഈ വേൾഡിലെ തന്നെ, ഇന്ത്യ അല്ല. ഇപ്പൊ ഇന്നൊരു കാര്യം നോക്കണമെങ്കിൽ ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത് ടെറിട്ടോറിയലാണ്. ഇപ്പൊ ഞാൻ ഇന്ത്യയിൽ ഫയൽ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ മാത്രമാണ് എനിക്ക് റൈറ്റ്സ് കിട്ടുന്നത്. പക്ഷെ ഇപ്പൊ പേറ്റന്റ് എന്ന് പറയുമ്പോൾ അത് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ, പേറ്റന്റ് ഡിസൈൻ ഏതായാലും സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അത് ത്രൂ ഔട്ട് ദ വേൾഡിൽ അതുപോലത്തെ സാധനം ഇരിക്കാൻ പാടില്ല. നോവൽറ്റി എന്ന് പറയുമ്പോൾ ത്രൂ ഔട്ട് ദ വേൾഡ് ആണ് നോക്കുന്നത്. പക്ഷെ ഈ പേറ്റന്റ് ഡിസൈൻ പറയുന്ന പ്രൊട്ടക്ഷൻ കിട്ടുന്നത് ടെറിട്ടോറിയലാണ്. അതായത് ഓരോരോ കൺട്രിക്കും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ ഇട്ട് ഫയൽ ചെയ്യണം. സോ ഈ നോവൽറ്റി എന്ന് പറയുമ്പോൾ പുതിയതായിട്ടിരിക്കണം. ഇത് എവിടെയും മുമ്പ് ഉണ്ടാവാൻ പാടില്ല. ഇന്റർനെറ്റിലെയോ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കിട്ടാൻ പാടില്ല ഇതുപോലത്തെ ഐഡിയ. അതാണ് നോവൽറ്റി എന്ന് പറയുന്നത്.
1: ഈ പേറ്റന്റിംഗ് ഓഫീസ് ഇത് എങ്ങനെയാണ് ഇത് കൺഫേം ചെയ്യുന്നത്?
0: അത് സർ, ഇത് ഈ പ്രോസസ്സിൽ നമ്മൾ പേറ്റന്റ് പ്രൊഫഷണൽസ് ആയാലും ശരി, ഈ അപ്ലിക്കൻസ് ആയാലും ശരി, ഇത് അവര് ആദ്യം ഒരു സെർച്ച് നടത്തണം. നടത്തിട്ട് ഈ നമ്മളിപ്പോൾ പ്രേയറാട്ട് സെർച്ച് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ട്രിവാൻഡ്രത്തിലുള്ള ആരെങ്കിലും ഒരു ഇൻവെൻഷൻ ഉണ്ട് കയ്യിലുണ്ടെങ്കിൽ അത് പേറ്റന്റബിൾ ആണോ ഇല്ലയോ നോക്കണമെങ്കിൽ നേരെ ഇവിടെ പട്ടത്തിൽ പേറ്റന്റ് ഇൻഫർമേഷൻ സെന്റർ ഉണ്ട്.
1: അത് ഗവൺമെന്റിന്റെ ഒരു ഓഫീസ്.
0: അതെ സാർ, അവിടെ പോയിട്ട് നമ്മളുടെ ഒരു ഷീറ്റ് അവർ തരും. അതിലെല്ലാം റിക്വയർമെന്റിലെ ഇമെയിൽ വഴിയോ അവർ പറയുന്ന രീതിയിൽ അത് റെഡിയാക്കി ആ കണ്ടന്റ് എടുത്ത് അവരെ കൊടുക്കുമ്പോൾ അവർ പേറ്റന്റബിലിറ്റി സെർച്ച് ഉണ്ടാക്കിയിട്ട് റിപ്പോർട്ട് കൊടുക്കും.
1: നമ്മൾക്ക്
0: അപ്ലിക്കന്റ് തരും. അതായത് ആറ് ഇൻവെൻഷന്റെ ഓണറോ അവർക്ക് പോകുമ്പോൾ അവർക്ക് കിട്ടും. അത് വെച്ചിട്ട് ഹി ക്യാൻ ഡിസൈഡ് അത് പേറ്റന്റ്ക്ക് പോകണോ വേണ്ടേ അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും.
1: ഇത് അപ്ലിക്കേഷൻ
0: കൊടുക്കുന്ന മുമ്പ് ചെയ്യുന്നതാണ് ഈ പ്രേയറാട്ട് സെർച്ച് എന്ന്
1: പറയുന്നത്. അദ്ദേഹത്തിന് അത് രജിസ്റ്റർ ചെയ്യാതെ ഇരിക്കാം.
0: രജിസ്റ്റർ ചെയ്യാതിരിക്കാം. ഈ സെർച്ച് എന്ന് പറയുന്നത്
1: അങ്ങനെ വേറെ ഒരു ആർട്ടിക്കിൾ ഇതുമാതിരി സെയിം ഡിസൈനിൽ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് വേണമെങ്കിൽ മാറ്റി വേണമെങ്കിൽ റീഡിസൈൻ.
0: അതാണ് നമ്മൾ ആസ് എ പ്രാക്ടീസിംഗ് ഏജന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നെങ്കിൽ പ്രയറായിട്ട് സെർച്ച് നടത്തുമ്പോൾ നമ്മൾക്ക് എന്താണ് അറിയാമെങ്കിൽ നമ്മളിപ്പോ എവിടെയാണ്, നമ്മളുടെ മുൻപ് ഏത് എന്തൊക്കെ ടെക്നോളജീസ് എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ട്, നമ്മൾ എവിടെയാണ്, അത് ഫസ്റ്റ് അറിയാൻ പറ്റും. പിന്നെ അതിൽ നമ്മൾ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഓൾറെഡി ഒരുപാട് കോമൺ ആയിട്ടുണ്ട്, ഏത് ഫീച്ചറിൽ ഞാൻ ഫോക്കസ് ചെയ്യുമ്പോൾ എനിക്ക് പേറ്റന്റ് കിട്ടാൻ ചാൻസസ് ഉണ്ട്, അതുപോലത്തെ ഒരു അനാലിസിസ് ആണ് ഈ പ്രയറായിട്ട് സെർച്ച് സാധനം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദി പേറ്റന്റ് ഫയലിംഗ്. അപ്പോൾ ഈ സെർച്ച് ഇതുപോലത്തെ ഒരു സെർച്ചാണ് പേറ്റന്റ് ഓഫീസിൽ നടത്തിയിട്ട് നമ്മൾക്ക് പറയാൻ പോകുന്ന 4 ക്രൈറ്റീരിയാസ് ഉണ്ട്. 4 ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് പേറ്റന്റ് ഓഫീസർ സെർച്ച് നടത്തും. എക്സാമിനേഷൻ എന്ന് പറയും, എക്സാമിനേഷൻ ഓഫ് ദി പേറ്റന്റ് അപ്ലിക്കേഷൻ. പേറ്റന്റ് അപ്ലിക്കേഷനിൽ ഒരു ഫോർമാറ്റ് ഉണ്ട്, അതിൽ ടൈറ്റിൽ, അബ്സ്ട്രാക്ട്, പിന്നെ ഡയഗ്രാംസ് കൊടുക്കണം. ക്ലെയിംസ് എന്നൊരു സാധനമുണ്ട്, അതിലെയാണ് പേറ്റന്റിക്ക് റൈറ്റ്സ് കിട്ടുന്നത്. അപ്പോൾ അത് സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് ഡയഗ്രാംസും ആ ഇൻവെൻഷനെ കുറിച്ച് ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഡോക്യുമെന്റ് എക്സാമിനേഷൻ ചെയ്യും പേറ്റന്റ് ഓഫീസ്. ചെയ്തിട്ട് ഇപ്പൊ പറയുന്ന ഈ ക്രൈറ്റീരിയാസ്, ഫസ്റ്റ് ഇസ് എ നോവൽറ്റി. ഈ നോവൽറ്റി ഉണ്ടാ, ഓൾറെഡി ആരെങ്കിലും ഇതുപോലെ സിമിലർ ആയിട്ട് എന്തെങ്കിലും ഫയൽ ചെയ്തിട്ടുണ്ടോ എന്ന് പേറ്റന്റ് ഓഫീസ് നോക്കും. നെക്സ്റ്റ് ക്രൈറ്റീരിയ ഇസ് ഇൻവെന്റീവ് സ്റ്റെപ്പ്. ഇൻവെന്റീവ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഇപ്പൊ പുതിയതായിട്ട് കംപ്ലീറ്റ്ലി പുതിയതായിട്ട് 100% ആയിട്ട് പുതിയതായിട്ടുള്ള ഇൻവെൻഷൻ ഒന്നും ഇല്ല. ബിക്കോസ് എല്ലാം കുറച്ച് അഡ്വാൻസ്മെന്റ് ഉള്ളതാണ്. ഇപ്പോൾ ഒരു ബേസ് ഇൻവെൻഷൻ ഉണ്ടാവും, അതിന്റെ മുകളിലുള്ള ഒരു ലെയർ ആയിട്ടാണ് അപ്കമിംഗ് ഇൻവെൻഷൻസ്. അതെ, യെസ്. അപ്പം ഈ ഇൻവെന്റീവ് സ്റ്റെപ്പ് എന്ന് പറയുന്ന സാധനം ഓബിയസ് ആയിട്ട് ഇരിക്കാൻ പാടില്ല. ഇപ്പൊ സാർക്ക് ഒരു ഇലക്ട്രിക്കൽ ആയിട്ട് എല്ലാം അറിയാമെന്ന് വിചാരിച്ചു. അപ്പം ആ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ട് സാർക്ക് എല്ലാം അറിയാം. അപ്പൊ ഞാൻ ഒരു ഇൻവെൻഷൻ കൊണ്ടുവരണം സാറിന് മുൻപ്. അപ്പൊ സാർ എന്ത് പറയും, അയ്യോ ഇത് ഒരുപാട് സിമ്പിൾ ആയിട്ടുണ്ടല്ലോ എന്ന് തോന്നാൻ പാടില്ല. ദാറ്റ് ഈസ് കോൾഡ് ഓബിയസ്നെസ്. സ്കിൽഡ് ഇൻ ദ ആർട്ട് ഉള്ള ആളുകൾക്ക് അത് ഓബിയസ് ആയിട്ട് തോന്നാൻ പാടില്ല. അവിടെ ഒരു അഡ്വാൻസ്മെന്റ് ഉണ്ട്.

0: ആവണം. ഇതാണ് ഇൻവെന്റീവ് സ്റ്റെപ്പ് എന്ന് സാധനം പറയുന്നത്. നെക്സ്റ്റ്
1: നിലവിലുള്ളതിനേക്കാൾ ഏതെങ്കിലും ബെറ്റർ ആയിട്ടുള്ള,
0: അത് ഓബിയസ് ആയിട്ടില്ലാതെ കുറച്ചുകൂടെ അതിൽ അഡ്വാൻസ്മെന്റും
1: ഉണ്ടായിരിക്കണം,
0: ഇരിക്കണം. പിന്നെ ഒരു സാധനം കാര്യം, ഒരു ഇൻവെൻഷൻ പറയുമ്പോൾ ഒരു ഓൾറെഡി ഒരു പ്രോബ്ലം ഉണ്ടാവും. പ്രോബ്ലം ഇരുന്നാൽ മാത്രമേ നമുക്ക് ഇൻവെൻഷൻ വരത്തുള്ളൂ. ഇപ്പൊ ഞാൻ, എനിക്ക് ഫാൻ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ട്, ഐ മീൻ വേണ്ട, ഇനി കുറച്ചുകൂടെ കൂളിംഗ് വേണം, അതുകൊണ്ടാണ് എ സി വന്നത്. അതുപോലെ കുറച്ച് ഏതോ സം പ്രോബ്ലം ഇസ് ദേർ, അതുകൊണ്ടാണ് നമ്മൾ അടുത്ത ആയിട്ടുള്ള
1: പരിഹരിക്കാൻ സോൾവ് ചെയ്യാനുള്ള ഒരു,
0: എക്സാക്ട്ലി, അതാണ് ഒരു ഇൻവെൻഷന്റെ സാധനം. അപ്പൊ അതാണ് ഒരു അഡ്വാൻസ്മെന്റ്, അതാണ് ഒരു ടെക്നിക്കൽ ഇൻവെന്റീവ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ അത് ഉണ്ടാവണം, അത് ഉണ്ടാകാൻ നോക്കും പേറ്റന്റ് ഓഫീസ്. പിന്നെ പറയുന്നത് ഇൻഡസ്ട്രിയൽ അപ്ലിക്കബിലിറ്റിയാണ്. ഇൻഡസ്ട്രിയൽ അപ്ലിക്കബിലിറ്റി, ഇൻഡസ്ട്രിയിൽ വെച്ചിട്ട് അത് മാനുഫാക്ചർ ചെയ്യാനും അത് പ്രോസസ് ആയിരുന്നെങ്കിൽ അതൊക്കെ എന്തൊക്കെയോ അതൊക്കെ ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റ് ആയിട്ട് പബ്ലിക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അത് ഉണ്ടാവണം. ഈ മൂന്ന് ക്രൈറ്റീരിയ. നാലാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ഓൾറെഡി പേറ്റന്റ് ആക്ടിൽ തന്നെ ഏത് ഇൻവെൻഷൻസൊക്കെ നോൺ പേറ്റന്റബിൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ,
1: പേറ്റന്റ് ചെയ്യാൻ പാടില്ല.
0: അങ്ങനെ കുറേ ഉണ്ട്, ഒരു 13 അങ്ങനെ ഉണ്ട്. അതിൽ പറയുന്നത് ഡിസ്കവറീസ്, ഡിസ്കവറിയും പറയുന്നത് ഒരു ഇൻവെൻഷൻ അല്ല, അത് ആൾറെഡി ഉണ്ട്, അത് ആരും നോക്കിയില്ല ഇതുവരെ. ജസ്റ്റ് ഇപ്പോഴാണ് അത് നമ്മൾ അവിടെ ഉണ്ടെന്ന് നോക്കിയിട്ടുണ്ട്. അത് അതുപോലത്തെ പിന്നെ അബ്സ്ട്രാക്ട് ഐഡിയാസ്, അതായത് അത് ഒന്നുമില്ല, ജസ്റ്റ് മൈൻഡിൽ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഒരു ഇൻടാഞ്ചിബിൾ ഫോമിലെ തന്നെ അത് ഉണ്ട്, അത് വലുതായിട്ട് അതൊന്നും പ്രോഡക്റ്റ് ആക്കാൻ പറ്റാതെ ഒരു ഐഡിയാസ്. പിന്നെ പറയുന്നത് സോഫ്റ്റ്വെയർ കോഡിംഗ്, സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, അത് ആസ് സച്ച് സോഫ്റ്റ്വെയർ ഇസ് നോട്ട് അറ്റ് ഓൾ പേറ്റന്റബിൾ, പക്ഷെ അതെല്ലാം ഒരു ഹാർഡ്വെയർ ആക്കിയിട്ട്, ഒരു ഒരു അതെല്ലാം ഒരു ഇന്റർകണക്റ്റഡ് സിസ്റ്റം ആക്കിക്കൊണ്ട് ഒരു ടാഞ്ചിബിൾ ഫോമിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ, നമ്മളിപ്പോൾ ഒരുപാട് AI റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെൻഷൻസ് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ റിലേറ്റഡ് ഇൻവെൻഷൻസ് ഒരുപാട് വരുന്നുണ്ട്, എസ്പെഷ്യലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിലേറ്റഡ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഗ്രാന്റിംഗ് റേറ്റും കൂടുതൽ, ഇപ്പൊ പുതിയ ഗൈഡ് ലൈൻസ് വന്നിട്ടുണ്ട് കമ്പ്യൂട്ടർ റിലേറ്റഡ് ഇൻവെൻഷൻസ്
1: 2025.
0: പേറ്റന്റ് ഓഫീസ് ആണ്, പേറ്റന്റ് ഓഫീസ്ക്ക് ഒരുപാട് ചാലഞ്ച് ആണ്, ബിക്കോസ് ടെക്നോളജി വന്നോണ്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെ ഞാൻ അത് അഡ്രസ് ചെയ്യാം, വേരിയസ് കേസ് ലാസ് വെച്ചിട്ടും പിന്നെ ജുഡീഷ്യറിന്റെ ഹെൽപ്പ് വെച്ചിട്ടും ഒരു നല്ല ഒരു ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഏതൊക്കെ പേറ്റന്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ എഴുതണം ക്ലെയിംസ് ഒക്കെ, അതുപോലത്തെ ഒരുപാട് ഗൈഡ് ലൈൻസ് യൂസ്ഫുൾ ആയിട്ടുണ്ട്.
1: ഇൻഡിവിജ്വൽസിന്, വ്യക്തികൾക്ക് ലഭ്യമാണ്
0: ഈ വെബ്സൈറ്റ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞതുപോലെ IP India എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യണം, ഫസ്റ്റ് ലിങ്ക് വരും, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓഫീസ്.
1: അവിടെയാണ്. ഹലോ, ഹലോ,
2: ഹലോ, നമസ്തേ സർ. ഞാൻ നെടുമങ്ങാടുന്ന വിളിക്കുന്ന രാജേന്ദ്രൻ.
1: ഓക്കെ, എന്താണ് അറിയേണ്ടത്?
2: എന്റെ ഡൗട്ട് എന്ന് പറഞ്ഞാല് സർ, നമ്മളിപ്പോ ഒരു റിസർച്ച് ചെയ്ത് ഒരു PhD ആണെങ്കിൽ റിസർച്ച് എടുത്തിട്ട് അതിന്റെ ഒരു പേറ്റന്റ് നമുക്ക് വേണമെങ്കിൽ അതിന് എന്താണ് സർ അതിന്റെ പ്രൊസീജിയേഴ്സ്?
0: ഓക്കെ സർ, റിസർച്ച് പബ്ലിഷ് ചെയ്യാറുണ്ടോ സർ? എവിടെയാണ് സർ പബ്ലിഷ് ചെയ്തത്? ലൈക്ക് സർ, നമ്മുടെ പേറ്റന്റ് ആക്ട് പറയുന്നത്
2: കേരള യൂണിവേഴ്സിറ്റി. ഞാൻ എനിക്ക് വേണ്ടിയല്ല, അതെ മകളുടെ കാര്യത്തിലാണ് ഞാൻ ചോദിച്ചത് സർ. അത് പേറ്റന്റ് ആയി കഴിഞ്ഞാല് പേറ്റന്റ് നമുക്ക് അതിനൊരു പ്രൊസീജിയർ ഉണ്ടല്ലോ സർ, അതെങ്ങനാണെന്നറിയാൻ. പിന്നെ വേറെ കൂടെ ഉണ്ട് സർ, ഇതൊരു പക്ഷേ നമ്മളിപ്പോ ഒരു പേറ്റന്റ് ഇതായി അത് ആരെങ്കിലും ഒരു മിസ്യൂസ് ചെയ്താൽ അതിന് നമ്മൾ എങ്ങനെ അതിന്റെ നിയമ നടപടികള്? ഇത് രണ്ട് കാര്യങ്ങളാണ് അറിയേണ്ടത്
0: സർ. സർ, ഇപ്പം ഒരു റിസർച്ച് പേപ്പർ ഉണ്ട്, ഓക്കെ. അത് ആ റിസർച്ച് പേപ്പർ നമ്മൾ പബ്ലിഷ്, ഫസ്റ്റ് പേറ്റന്റിന്റെ മെയിൻ ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞത് നോവൽറ്റി ആണ്. നോവൽറ്റി എന്ന് പറയുമ്പോൾ അത് പുതിയതായിട്ടിരിക്കണം, എവിടെയും അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല, ഓക്കെ. അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്ത് പോയെങ്കിൽ നമ്മൾക്ക് പേറ്റന്റ് ആക്ടിലെ തന്നെ ഒരു 1 ഗ്രേസ് പീരിയഡ് കൊടുക്കുന്നുണ്ട് പേറ്റന്റ് ഓഫീസ്. ഒരു ലേൺഡ് സൊസൈറ്റിന്റെ അകത്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ അക്കാഡമിക് റിലേറ്റഡ് ആയിട്ട് എവിടെയെങ്കിലും പബ്ലിഷ് ആയി പോയാലും നമ്മൾ ഒരു 1 ഇയറിന്റെ ഗ്രേസ് പീരിയഡ് എടുക്കാൻ പറ്റും. പക്ഷെ പേറ്റന്റ് ആപ്ലിക്കേഷൻ 1 ഇയറിന്റെ അകത്ത് ഫയൽ ചെയ്തിട്ട് നമ്മൾ ഈ ഗ്രേസ് പീരിയഡ് നമ്മൾ ചോദിക്കാൻ പറ്റും ഓഫീസിനടുത്ത്. ഇതുപോലെ ആയിപ്പോയി, പക്ഷെ ദാറ്റ് ഈസ് എ പബ്ലിക്, ഞാൻ പറയാനുള്ളത് ഇതാണ്, പേറ്റന്റിന്റെ ഒരു സാധനം ഉണ്ടെങ്കിൽ, ഇൻവെൻഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പബ്ലിക് അടുത്ത് പറയാൻ പാടില്ല, ബിക്കോസ് അത് തന്നെ നമ്മൾക്ക് ഒരു ഒബ്ജക്ഷൻ ആയിട്ട് വരാൻ സാധ്യത ഉണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐ തിങ്ക് സാർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ സാധനം ഞാൻ ഇപ്പൊ പ്രോസസ് ഞാൻ നെക്സ്റ്റ് ഇതിൽ പറയാൻ പോകുന്നു.

0: ചെയ്തിട്ട് കൊടുക്കണം, ക്വിക്ക് പ്രോസസ് റെഡിയാക്കുമ്പോൾ കിട്ടും. ഇപ്പോൾ ഈ ബേർഡൻ, ഇപ്പോൾ ഒരു ഏത് പേറ്റന്റ് ഐ പി ആർ റൈറ്റ്സ് ആയാലും ബേർഡൻ ഇസ് ഓൺ ദ അപ്ലിക്കന്റ്. ഇപ്പൊ എനിക്ക് ഒരു പേറ്റന്റ് കിട്ടിയെങ്കിൽ അത് എന്റെ ബാധ്യതയാണ്, ഞാനാണ് നോക്കണം ആരെങ്കിലും എന്റെ പേറ്റന്റ് എടുത്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയും ഞാനാണ് നോക്കണം. അപ്പൊ അങ്ങനെ എടുത്തു കഴിഞ്ഞെങ്കിൽ നമ്മളിത് കോടതി വഴിയാണ് പോകേണ്ടത്, വേറെ ഒരു ഓപ്ഷൻ ഇല്ല. ഇത്
1: മാഡം പറഞ്ഞ പോലെ ഹൈക്കോർട്ടാണ്,
0: അതെ, ഇൻഫ്രിൻജ്മെന്റ് സൂട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇത് എന്റെ ഐഡിയ, എന്റെ അനുവാദം ഇല്ലാതെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇൻഫ്രിൻജ്മെന്റ് സൂട്ട് അതാണ് കൊടുക്കേണ്ടത്. സോ ഇപ്പൊ നെക്സ്റ്റ് ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞല്ലേ സാർ, ഈ നാലാമത്തെ ക്രൈറ്റീരിയ നമ്മൾ പേറ്റന്റ് അപ്ലിക്കേഷൻ ഇങ്ങനെ എഴുതണം, അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ നോൺ പേറ്റന്റബിൾ ഇൻവെൻഷൻസ് എന്താണ്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നോൺ പേറ്റന്റബിൾ ഇൻവെൻഷനിൽ ഇപ്പൊ കമ്പ്യൂട്ടർ ആസെറ്റ്, അതായത് കമ്പ്യൂട്ടർ കോഡ് മാത്രം എടുത്ത് എഴുതിയിട്ട് പേറ്റന്റ് ചോദിച്ചാൽ കിട്ടത്തില്ല. പക്ഷെ അത് ഒരു അൽഗോറിതം പ്രോസസ്സായിട്ട് എഴുതിയിട്ട് ഒരു അതിൽ ഇന്റർകണക്റ്റഡ് ഹാർഡ്വെയർസ് എല്ലാം നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾക്കത് കൃത്യമായിട്ട് പേറ്റന്റ് ഓഫീസ് ഇപ്പോൾ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഇൻവെൻഷൻസ് ഒക്കെ പേറ്റന്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു സർജിക്കൽ പ്രൊസീജിയർ പറ്റത്തില്ല, ലൈക്ക് ജസ്റ്റ് ഒരു അറേഞ്ച്മെന്റ് ഓഫ് ദി എലിമെന്റ്സ്, ലൈക്ക് സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഇൻവെൻഷൻ എ ബി സി ഡി എന്നുണ്ട്, അത് കുറച്ച് എലിമെന്റ്സ് ഉണ്ട്, ചുമ്മാ അത് ഞാൻ മാറ്റിയിട്ട് ഡി സി ബി എന്ന് മാറ്റിയിട്ട് ഞാൻ ഇൻവെൻഷൻ ചെയ്തു എന്ന് പറഞ്ഞെങ്കിൽ കിട്ടത്തില്ല. അതുപോലെ കുറച്ച് ഒരുപാട് ഉണ്ട് നമ്മളെ ഫാർമ റിലേറ്റഡ് ലൈ എഫ് എസ് സി എന്ന് പറയും. ഇപ്പം ഒരുപാട് നമ്മളുടെ കുറച്ചുകൂടെ ഒരു പേറ്റന്റൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്മെന്റ് കാണിക്കണം, എഫ് എസ് സി എന്ന് പറയും ഒരു ഒരു കുറച്ചുകൂടെ അതുണ്ട്. ഈ ഫാർമ റിലേറ്റഡിൽ കുറേ വരുന്നുണ്ട്, ഇത് ഇൻവെന്റീവ് സ്റ്റെപ്പും ഈ എഫ് എസ് സിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒബ്ജെക്ഷൻസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് ഫാർമ റിലേറ്റഡില്. അതൊക്കെ നോക്കി നമ്മൾ എഴുതുമ്പോൾ ഈ ടെക്നിക്കൽ അഡ്വാൻസ്മെന്റ് ഒക്കെ എന്താണ് റിസൾട്ട് കാണിക്കണം, ഫാർമ ആളുകൾക്ക് കുറച്ചുകൂടെ ഈ റിസൾട്ട്സ് കാണിച്ചാലേ അവർക്ക് ഈ പേറ്റന്റ് ഒക്കെ കിട്ടത്തുള്ളൂ. സോ ഈ നാല് ക്രൈറ്റീരിയ ഓഫീസ് നോക്കിയിട്ട് എക്സാമിനേഷൻ ചെയ്തിട്ട് റിഫ്യൂസ് ആർ ഗ്രാന്റ് ചെയ്യും. സോ ഇപ്പൊ ഞാൻ ജനറൽ ആയിട്ട് എന്തൊക്കെ പ്രോസസ്, പേറ്റന്റിന്റെ പ്രോസസ് പറയാം. പിന്നെ എല്ലാവരും വിചാരിക്കുന്നത് ഫീസ് ഒക്കെ കൂടുതലാണ് അങ്ങനെയൊക്കെ വിചാരിക്കും, പക്ഷെ സിമ്പിളാണ്. 1600 രൂപ ആണ് നമ്മളുടെ ഈ പേറ്റന്റ് ഫയൽ ചെയ്യാനുള്ള ഇൻഡിവിജ്വലിന്റെ ഫീസ്. അത് കുറച്ചുകൂടെ വലിയ കമ്പനീസ് ആകുമ്പോൾ 8000 രൂപ ആണ് ഫൈലിംഗ് ഫീസ്, 8000. അത് പിന്നെ അവർ എക്സാമിനേഷനുക്ക് നോർമലായുള്ള ആളുകൾക്ക് 4000 പ്ലസ് കുറച്ചുകൂടെ അതർ എൻറ്റിറ്റീസ് ലൈക് വലിയ കമ്പനീസ്ക്ക് 8000 ആണ്. ഇതാണ് ബേസിക് ആയിട്ട് ഗ്രാന്റ് വരെ ഉള്ള ഓഫീസ് ഫീ. പക്ഷെ പ്രൊഫഷണൽ ഫീ അതിൽ ഒരു വേരിയസ് സ്റ്റേജസിൽ വരും. പിന്നെ ഈ ഫൈലിംഗ് ഫീ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് കുറച്ച് സ്റ്റാർട്ടപ്സ് എം എസ് എം ഇസ് അവർക്ക് കുറച്ച് റിഡക്ഷൻ ഫീസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇൻഡിവിജ്വൽ പോലെ തന്നെ നിങ്ങളും കൺസെഷൻസ് കൊടുത്തിട്ടുണ്ട്, ഇൻഡിവിജ്വൽ പോലെ തന്നെ നിങ്ങളും ഫീസ് എടുത്തോണാണ് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇൻഡിവിജ്വൽസും സ്റ്റാർട്ടപ്സ്, സ്റ്റാർട്ടപ്സ് സ്റ്റാർട്ടപ്പ് റെക്കഗ്നൈസ്ഡ് സ്റ്റാർട്ടപ്സ് ആയിരിക്കും, സ്റ്റാർട്ടപ്പ് റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതും നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ 1600 രൂപ വെച്ചിട്ട് വി ക്യാൻ ഫയൽ ദി പേറ്റന്റ്. അതുപോലെ എം എസ് എം ഇയുടെയും ഉദ്യം രജിസ്ട്രേഷൻ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇത് ഇത് ഇത് ഇതാണ് മെറിറ്റ്സ് ഓഫ് ഗവൺമെന്റ് നമ്മൾ കൊടുത്തത്. പക്ഷെ ഇതിൽ ഡീമെറിറ്റ്സും ഉണ്ട്. ഇതിൽ നമ്മളിപ്പോൾ ഒരു കമ്പനിയായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ട് ചെയ്യുമ്പോൾ പുറത്തുള്ള വേറെ കൺട്രീസിലൊക്കെ ചെയ്യുമ്പോൾ ഫീസ് ചിലപ്പോൾ ഇത് കൂടാൻ സാധ്യത ഉണ്ട്, ബിക്കോസ്
1: ഇൻഡിവിജ്വൽസ്
0: മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ ഇത് അല്ലാതെ നമ്മൾ പുറത്ത് ചെയ്യുന്നെങ്കിൽ അതൊക്കെ വേറെ കുറച്ച് റൂട്ട്സ് ഉണ്ട്, ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഇപ്പൊ ഫയലിംഗ് കഴിഞ്ഞെങ്കിൽ ഫയൽ ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് 18 മാസമാകുമ്പോൾ പബ്ലിഷ് ആവും പേറ്റന്റ് ഓഫീസ്. ഞാൻ പറഞ്ഞത് ഈ ഐ പി ഇന്ത്യ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന ലിങ്കാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓഫീസ്. അതിൽ ഇപ്പൊ നല്ല ഇപ്പോ വെബ്സൈറ്റ് ഒക്കെ ലാസ്റ്റ് മന്ത് കുറച്ച് നല്ല വെബ്സൈറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അതിൽ വേരിയസ് ലാംഗ്വേജസിൽ നമ്മൾ സെലക്ട് ചെയ്യാൻ പറ്റും, ആവശ്യപ്പെടുന്ന ലാംഗ്വേജസിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് കണ്ടന്റ് ഒക്കെ നോക്കാൻ പറ്റും. അപ്പൊ അതിൽ പോയിട്ട് അതിൽ ഒരു ജേണൽ ഉണ്ട്, പേറ്റന്റ് ജേണൽ. എവറി ഫ്രൈഡേ ആണ് ആ ജേണൽ വരുന്നുണ്ട്. അതിൽ പബ്ലിഷ് ആവും എപ്പോഴെങ്കിലും 18 മന്ത്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് ഫയലിംഗ് പബ്ലിഷ്, ഓട്ടോമാറ്റിക് ആയിട്ട് പബ്ലിഷ് ആവും. ഇല്ല എനിക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ചെയ്യണമെങ്കിൽ ഇയർലി പബ്ലിക്കേഷൻ നമ്മൾക്ക് കൊടുക്കാൻ പറ്റും റിക്വസ്റ്റ്.
1: അഡീഷണൽ ഫീസ്?
0: അതെ സർ, 2500 കൊടുക്കുമ്പോൾ നമ്മൾക്ക് അഡീഷണൽ കൊടുക്കുമ്പോൾ വിത്തിൻ ഇപ്പൊ 1 വീക്കിൽ തന്നെ അത് പബ്ലിഷ് ആവുന്നുണ്ട്. 18 മാസം വെയിറ്റ് ചെയ്യേണ്ട. സോ അപ്പൊ നമ്മൾ 18 മാസം നമ്മൾ ടൈം കുറച്ചു. പിന്നെ പറഞ്ഞത് ഈ എക്സാമിനേഷൻ റിക്വസ്റ്റ് തരണം, മാൻഡറ്ററി ആയിട്ട് എക്സാമിനേഷൻ റിക്വസ്റ്റ് നമ്മൾ തരണം. എക്സാമിനേഷൻ റിക്വസ്റ്റ് കൊടുത്തില്ലെങ്കിൽ അബാൻഡായി പോകും, നമ്മളുടെ പേറ്റന്റ് പബ്ലിഷ് ആയിട്ട് അബാൻഡായി പോകും.

0: അത്രയുള്ളൂ. ഞാൻ അത് പബ്ലിക് ഡൊമൈനിക്ക് പോകും, അത് റൈറ്റ്സ് ഒന്നും കിട്ടത്തില്ല.
1: എന്താണ് എക്സാമിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
0: ഉദ്ദേശം ഞാൻ പറഞ്ഞല്ലേ, ആദ്യം പറഞ്ഞപ്പോൾ ഒരു ക്രൈറ്റീരിയാസ് ഉണ്ടല്ലോ, 4 ക്രൈറ്റീരിയ, നോവൽറ്റി, അത് വെച്ചിട്ട് പേറ്റന്റ് ഓഫീസ് എക്സാമിനേഷൻ ചെയ്യും. നമ്മുടെ പേറ്റന്റ് ആപ്ലിക്കേഷൻ ആണ് ബേസ്, അതിലെല്ലാ കണ്ടന്റും അതിൽ കാണണം. അത് വെച്ചിട്ട് അവർ എക്സാമിൻ ചെയ്യും. പിന്നെ ഹിയറിംഗ് നോട്ടീസ് തരും. ഹിയറിംഗ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. നമ്മൾ എന്താണ് നമ്മളുടെ ഇല്ലാന്ന് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ആർഗ്യുമെന്റ്സ് ഒക്കെ നമ്മൾ കൊടുക്കണം.
1: പബ്ലിഷ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ആ റൈറ്റ് കിട്ടില്ല,
0: അത്
1: അടുത്ത ഫർദർ പ്രോസസ് ഉണ്ട്.
0: അത് എന്താണെങ്കിൽ കുറച്ച് അക്കാഡമിക്സ്, അതായത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ആളുകളൊക്കെ വിചാരിക്കുന്നു പബ്ലിഷ് ആയെങ്കിൽ പേറ്റന്റ് കിട്ടിയെന്ന്. അത് ഞാൻ ഒരുപാട് കേൾക്കാറുണ്ട്. അത് തെറ്റാ. ജസ്റ്റ് അത് ഈ ഇയർ, അതായത് ഗ്രാന്റ് മുൻപ് വരണ പബ്ലിക്കേഷൻ ഇസ് ജസ്റ്റ് ആൻ ഇൻഡിക്കേഷൻ ടു ദ പബ്ലിക് ദാറ്റ് ഇതുപോലത്തെ ഒരു ഇൻവെൻഷൻ ഉണ്ട്. ആൾറെഡി ഗ്രാന്റ് ആയവർ വേണമെങ്കിൽ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു
1: അവയർനെസ്
0: ഒബ്ജക്ട് ചെയ്യാൻ പറ്റും, അപ്പോസിഷൻ കൊടുക്കാൻ പറ്റും. ഇതാണ് ബേസ് ഓഫ് ദി പ്രീ ഗ്രാന്റ് പബ്ലിക്കേഷൻ. പിന്നെ ഹിയറിംഗ് ഒക്കെ നടത്തും, ഹിയറിംഗ് ഒക്കെ നമ്മൾ റിപ്ലൈ തരും. പിന്നെ പേറ്റന്റ് ഓഫീസ് ഗ്രാന്റ് ആർ റിഫ്യൂസ് ചെയ്യും പേറ്റന്റ്. ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. ഇപ്പോ ആരെങ്കിലും ഫോറിൻ കൺട്രീസിൽ ഫയൽ ചെയ്യണമെങ്കിൽ ഈ ഫസ്റ്റ് ഫയലിംഗ് ഡേറ്റ് ഉണ്ടല്ലോ, അതിൽ തൊട്ട് 12 മാസത്തിനകത്ത് ഏത് ഇൻഡിവിജ്വൽ കൺട്രീസിൽ ഫയൽ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ പി സി ടി പറയും, പേറ്റന്റ് കോഓപ്പറേഷൻ ട്രീറ്റി. അങ്ങനെ പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് അതിലെ മെമ്പർ ആയിരിക്കും. ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ എല്ലാം നടക്കും. 30 മാസം വരെ സമയമുണ്ട്. അവിടെ തന്നെ ഇന്റർനാഷണൽ പബ്ലിക്കേഷൻ നടക്കും, ഇന്റർനാഷണൽ എക്സാമിനേഷൻ ഒക്കെ നടക്കും. അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ ഇൻഡിവിജ്വൽ കൺട്രീസ്ക്ക് പോകാൻ
1: പറ്റും. ഹലോ, ഹലോ,
2: ഹലോ സാർ, നമസ്കാരം.
1: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: ഞാനൊരു വീട്ടമ്മയാണ് സാർ.
1: പേരെന്താ?
2: ഹിന്ദു, പാപ്പനംകോട്.
1: ചോദിച്ചോളൂ, എന്താണ്
2: പാപ്പനംകോട്? എനിക്ക് ഒരു ചെറുകിട വ്യവസായം പോലെ എനിക്ക് ആരംഭിച്ചിട്ടുണ്ട്. അത് ട്രേഡ് മാർക്കിനെ കുറിച്ച് ഒരു സംശയമുണ്ട്, എങ്ങനെയാണത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ഒരു ഐഡിയ ഇല്ല.
1: ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട സംശയം അല്ലേ? ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയാണ് നടത്തുന്നത്.
0: നെക്സ്റ്റ് നമ്മൾ ട്രേഡ് മാർക്ക് പോവാം. ട്രേഡ് മാർക്ക് പറയുമ്പോൾ മാഡം പറഞ്ഞ
2: ക്വസ്റ്റ്യനിൽ,
0: സോ ഫസ്റ്റ് ഈ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഒക്കെ ഏത് ക്ലാസ്സിൽ വരണം? അതായത് ഈ ട്രേഡ് മാർക്ക് പറയുന്ന സാധനമെല്ലാം സ്പ്ലിറ്റ് ആക്കിയിട്ട്, ഇത് ട്രേഡ് മാർക്ക് കൊടുക്കുന്നത് ഗൂഡ്സ് ആൻഡ് സർവീസസ് ആണ്. ഗൂഡ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റ് ആണ്. സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ അടുത്തുള്ള ഒരുപാടുള്ള സർവീസസ് ലൈക്ക് ഹോട്ടൽ, അതുപോലത്തെ കുറച്ച് സർവീസസ് ഉണ്ട്. അപ്പൊ ഏത് കാറ്റഗറി ഓഫ് ക്ലാസ്സും കണ്ടുപിടിച്ചിട്ട് ഓക്കെ, അത് നമ്മൾ ഏത് ആ ക്ലാസ് നമ്മൾ സെർച്ച് നടത്തണം. ഇത് ഇപ്പൊ മാഡമിന്റെ ഉള്ള ഒരു പേര് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട്, ലോഗോവോ ഇല്ല പേര് അതുപോലെ കണ്ടുപിടിച്ചിട്ട് ആ പർട്ടിക്കുലർ ക്ലാസ്സിൽ നമ്മൾ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ IP India അവിടെ പോയിട്ട് ഗൂഗിളിൽ ഇട്ടിട്ട്, ഇല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആരെങ്കിലും എടുത്തിട്ട് നമ്മൾ സെർച്ച് ചെയ്യണം. ട്രേഡ് മാർക്കിന്റെ സെർച്ച് നടത്തണം. ആ പേര് അവൈലബിൾ ആണോ, പർട്ടിക്കുലർ ക്ലാസ് കണ്ടുപിടിക്കണം. ഏത് ക്ലാസ്സിന് കണ്ടുപിടിച്ചിട്ട് ആ പർട്ടിക്കുലർ ക്ലാസ് വെച്ചിട്ട് നമ്മൾ സെർച്ച് നടത്തണം. അപ്പോൾ അവൈലബിൾ ആയി ഇരുന്നാലേ നമ്മൾക്ക് ഈ ട്രേഡ് മാർക്ക് കിട്ടത്തുള്ളൂ. അത് നമ്മൾ തന്നെ പബ്ലിക് തന്നെ ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് എടുത്തിട്ട് ചെയ്യണം. ചെയ്തിട്ട് നമ്മൾ വൺസ് ട്രേഡ് മാർക്കിന്റെ പേര് ഉണ്ടാ ഇല്ലയാ നോക്കിയിട്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രേഡ് മാർക്കിന്റെ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം. അതിനു മുമ്പ് പബ്ലിക്ക് അറിയേണ്ട രണ്ട് സാധനം, രണ്ട് ഗ്രൗണ്ട്സ് ഉണ്ട് ട്രേഡ് മാർക്ക് റിജക്ട് ആവാനുള്ള സാധ്യത ഉള്ളത്. ഫസ്റ്റ് ഇസ് വെരി കോമൺ ആയിട്ടുള്ള പേരായിട്ട് ഇരിക്കാൻ പാടില്ല. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ആ പേര്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞത് അഗ്രികൾച്ചർ റിലേറ്റഡ് എങ്കിൽ അഗ്രി സർവീസ് അതുപോലെ ഇരിക്കാൻ പാടില്ല, കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഇരിക്കാൻ പാടില്ല. പിന്നെ റിലീജിയസ് അതുപോലെ ഉള്ള ആളുകൾക്ക് അഫക്ട് ചെയ്യുന്നത് പോലെ ലോഗോ അതുപോലത്തത് ഇരിക്കാൻ പാടില്ല. പിന്നെ അതുപോലത്തെ സെയിം കാറ്റഗറി, ഇപ്പൊ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടല്ലോ, അവിടെ സെയിം ആളിന്റെ പേര് തന്നെ എടുത്ത് അതുപോലത്തെ കുറച്ച് ചെറിയ മാറ്റം വരുത്തിയിട്ട് ചെയ്യാൻ പാടില്ല. ഇപ്പൊ സാർക്ക് അറിയാമല്ലോ, ഇപ്പൊ ലക്സ്
1: വളരെ വ്യത്യസ്തമായിരിക്കണം
0: ഇരിക്കണം. ഇപ്പൊ ലക്സ് എന്നുണ്ടെങ്കിൽ ലൊക്സ് എന്ന് വെക്കാൻ, LUX എന്നുണ്ടെങ്കിൽ LOX എന്ന് വെച്ചുമ്പോ സ്വാഭാവികമായിട്ട് പബ്ലിക് കൺഫ്യൂഷൻ വരും. അപ്പൊ ആ കൺഫ്യൂഷൻ
1: ചോദിച്ചോളൂ.
2: ഹലോ,
1: പറഞ്ഞോളൂ, ചോദിച്ചോളൂ.
2: ചിപ്സ് സംബന്ധമായിട്ടുള്ള ഒരു സംശയമാണ്. അതായത് യൂണിറ്റ് ആയിട്ട് ഞാനിപ്പോ വീട്ടിലെ
1: ചെറുതായിട്ട് ചിപ്സോ
2: ചിപ്സ് വായി
1: ബനാന ചിപ്സ്
2: പേര് മാത്രമല്ല സാർ, അത് പേര് നമുക്ക് പ്രത്യേകിച്ച് തീരുമാനമായിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ സംശയം ചോദിക്കുന്നത് എന്തൊക്കെ ചെയ്താലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നൊക്കെ സംശയമുണ്ട്.
1: ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്

0: അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന് പേറ്റന്റ് ഏജന്റ്സ് അങ്ങനെ
1: അഡ്വക്കേറ്റ്സ്, ട്രേഡ് മാർക്ക് അറ്റാർണീസ് ഉണ്ട്, രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ആളുകളുണ്ട്. വെബ്സൈറ്റിൽ പോയെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ
0: ആരെങ്കിലും ഇതുപോലുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. അല്ല, നമുക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റിൽ കയറി നോക്കി മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അത് ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ട്രേഡ് മാർക്ക് അറ്റോർണീസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കേട്ടോ.
1: അതെ, പിന്നെ ഇതിൽ പറഞ്ഞതുപോലെ പേറ്റന്റ് പോലെ തന്നെ ഇവർക്കും കൺസെഷൻ ഉണ്ട്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പിന്നെ ഇൻഡിവിജ്വൽസ്, പിന്നെ MSMEs, സ്റ്റാർട്ടപ്സ്, ഇവരെല്ലാവർക്കും ഫീസ് കുറവാണ്. 4,500 ഫൈലിംഗ് ഫീസ്. അതല്ലാതെ മറ്റ കാറ്റഗറീസ് ഉള്ളവർക്ക് 9,000 ആണ്. സോ അതുപോലത്തെ എല്ലാത്തിലും ഒരു ബെനിഫിറ്റ് ഉണ്ട് സാർ. ഇവിടെ എല്ലാവരും ഈ MSME, സ്റ്റാർട്ടപ്പ്, സോൾ പ്രിപ്പറേറ്ററിഷിപ്പിലെ തന്നെ മിക്കവാറും ഒരുപാട് ബിസിനസ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രൂഫ് വെച്ചിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് നിങ്ങൾ തന്നെ സെർച്ച് ചെയ്യാൻ പറ്റും.
0: പക്ഷേ അപ്ലൈ ചെയ്യേണ്ടത്,
1: അത് സാർ അവരുടെ ഒരു ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. നമ്മളുടെ കേരളത്തിൽ ചെന്നൈ ആണ് ജൂറിസ്ഡിക്ഷൻ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ പേറ്റന്റും ഒരു സെറ്റ് ഓഫ് 4 റീജിയൻ ആയിട്ട് സൗത്ത്, നോർത്ത് അതുപോലെ പിരിച്ചു വെച്ചിട്ടുണ്ട് അവർ. അതുപോലത്തെ അവരുടെ അടുത്ത് ഫയൽ ചെയ്യുമ്പോൾ പർട്ടിക്കുലർ ഓഫീസ് അത് തന്നെ ഓട്ടോമാറ്റിക്, അതിലൊന്നും വലിയതായിട്ട് നമ്മൾ ഒന്നും ചെയ്യാറ് പോകില്ല. ഓൺലൈൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ജൂറിസ്ഡിക്ഷൻ അത് തന്നെ പോയിക്കൊള്ളും. സോ ഓൺലൈനിലാണ് അപ്ലിക്കേഷൻസ് ഒക്കെ കൊടുക്കാറുള്ളൂ മിക്കാറും. അവിടെ പോയിട്ട് ഓഫീസിലും കൊടുക്കാൻ പറ്റും. ഫീസ് ഒരു 10% കൂടും. അതാണ് ബേസിക്കലി പോകുമ്പോൾ.
2: ഒരു സംശയം ചോദിച്ചോട്ടെ മാം, മോള് എനിക്കൊരു മകളുണ്ട്, അത് ഭിന്നശേഷി മോളാണ്, അവളുടെ മുൻനിർത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും കൺസെഷൻ എന്തെങ്കിലും കിട്ടുമോ?
1: സോറിയ,
2: മോള് പറയുന്നത് സ്പെഷ്യൽ ചൈൽഡ് ആണ്, അതായത് IQ കുറഞ്ഞ കുട്ടിയാണ്.
1: കൺസെഷൻ ഇല്ല, പക്ഷെ ഞാൻ പറഞ്ഞ കാറ്റഗറിയിൽ നിങ്ങൾ ഷുവർ ആയിട്ട് വരാൻ പറ്റും. സോൾ പ്രിപ്പറേറ്ററിഷിപ്പ്, പിന്നെ വരുന്നത് ഈ MSME ഉദ്യോഗം സർട്ടിഫിക്കറ്റ്, അതൊക്കെ എളുപ്പമായിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ്സ് ആണ്. ഇല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ എടുക്കാം. ഈ എടുക്കുമ്പോൾ നമ്മൾക്ക് ഇത് കൺസെഷൻ ആണ്, 4,500 മാത്രം കൊടുത്തിട്ട് ട്രേഡ് മാർക്ക് ഫയൽ ചെയ്യാൻ പറ്റും.
0: ഓക്കെ മാഡം, വിളിച്ചതിൽ വളരെ സന്തോഷം.
2: ഓക്കെ,
1: താങ്ക് യു. സോ ട്രേഡ് മാർക്ക് കുറച്ചുകൂടെ നോക്കണോ സാർ? നമ്മൾ കുറച്ചുകൂടെ, ബിക്കോസ് അതാണ് കുറച്ചുകൂടെ ഈ ട്രിവാൻഡ്രത്തിൽ ആവശ്യമുള്ളത്. അപ്പോ ഞാൻ പറഞ്ഞതുപോലെ ഈ ട്രേഡ് മാർക്ക് പറയുന്നത് എന്തെങ്കിൽ, ലൈക്ക് ഇപ്പൊ ഞാൻ ഒരു മാർക്കറ്റ്, ഒരു മാർജിൻ ഫ്രീ മാർക്കറ്റ് പോകുന്നുണ്ട്. അപ്പൊ കുറെ ഗ്രൂപ്പ് ഓഫ് പ്രോഡക്ട്സ് അവിടെ ഉണ്ട്. അപ്പോ ആ പ്രോഡക്റ്റ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ഈ പ്രോഡക്റ്റ് ഈ ആളിന്റെ അടുത്താണ് വരണത്. അത് അറിയാൻ വേണ്ടിയുള്ളതാ. സോ ദാറ്റ് ആ പേര്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു സോപ്പ് തന്നെ ഇരിക്കുമ്പോൾ ഒരു 10 ഉണ്ട്, പക്ഷെ ആ 10 ബിലോങ്സ് ടു ഡിഫറെന്റ് പീപ്പിൾ, ഡിഫറെന്റ് പ്രൊപ്പറേറ്ററിനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കസ്റ്റമർക്ക്. അപ്പൊ ഇതുപോലത്തെ ഒരു ക്ലാസിഫിക്കേഷനിലെയാണ് ഓരോരോ ഐറ്റംസും വെച്ചിട്ടുണ്ട് ട്രേഡ് മാർക്ക് ഓഫീസ്. അതായത് ടോട്ടലി 45 ക്ലാസസിലെയാണ് ഓവറോളായിട്ടുള്ള ഈ ഗൂഡ്സ് ആൻഡ് സർവീസസ് കാറ്റഗറീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നോക്കുമ്പോൾ 1-34 പറയുന്നത് ഗൂഡ്സ് ആണ്. ഗൂഡ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റാ. വേറെസ് 35-45 എന്ന് പറയുമ്പോൾ സർവീസസ്. ഈ ഹോട്ടൽ, ഇല്ലെങ്കിൽ ഒരു ഹോട്ടൽ ഔട്ട്ലെറ്റ് ആയിരിക്കാം, ഇല്ല ഒരു റെസ്റ്റോറന്റ്, അതുപോലത്തെ ഒരു സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ളത് ഒരു കാറ്റഗറി ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഏത് കാറ്റഗറിയിലാണ് നമ്മളുടെ ഗൂഡ്സ് വരണുണ്ട്, അത് സെപ്പറേറ്റ് പ്രൊട്ടക്ഷൻ ആണ്. ഒരു ബൾക്കായിട്ട് നമ്മൾ പോയിട്ട് 45 അല്ലെങ്കിൽ 45 അപ്ലിക്കേഷൻ കൊടുക്കണം.
0: അപ്പൊ
1: നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ക്ലാസ് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഫയലിംഗ്, സെർച്ച് എല്ലാം ചെയ്യുന്നത്. ഓക്കെ, സോ വൺ അപ്ലിക്കേഷൻ ഫോർ വൺ ക്ലാസ്, അതാണ് ബേസിക് റൂൾ. അല്ലെങ്കിൽ മൾട്ടി ക്ലാസ് എന്നുണ്ട്. മൾട്ടി ക്ലാസ്സിൽ കുറെ ഒരുപാട് ബഞ്ച് ഓഫ് ക്ലാസ്സസ് ഇട്ടിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഫീസ് ഒരു ക്ലാസ് വെച്ചിട്ടാണ് നമ്മളുടെ ഫീസ് വരണത്. പിന്നെ ഈ മാർക്ക് ടൈപ്പിലും പേര് മാത്രം കൊടുക്കാം, ഇല്ല ഒരു ലോഗോ ആയിട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ഒരു ട്രേഡ് ഡ്രസ്സ് എന്ന് പറയും. അതായത് ആ പ്രോഡക്റ്റിലെ തന്നെ ഫുൾ ഡ്രസ്സ് അതായിരിക്കും. സോ ഇതൊക്കെയാണ് ബേസിക്സ് ഓഫ് ദി ട്രേഡ് മാർക്ക്. അപ്പോൾ ട്രേഡ് മാർക്ക് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അപ്ലൈ ചെയ്യും, 4,500 കൊടുത്തിട്ട് പിന്നെ അത് നമ്മൾ അതുപോലെ തന്നെ പേറ്റന്റ് പോലെ തന്നെ ഒരു എക്സാമിനേഷൻ നടത്തും. എക്സാമിനേഷൻ ഞാൻ പറഞ്ഞതുപോലെ പേര്, അബ്സല്യൂട്ട് ഗ്രൗണ്ട്സും പിന്നെ റിലേറ്റീവ് ഗ്രൗണ്ട്സ് ഞാൻ പറഞ്ഞല്ലേ, സിമിലർ ആയിട്ട് ഇരിക്കാൻ പാടില്ല. അതുപോലത്തെ നോക്കിയിട്ട് എക്സാമിനേഷൻ നടത്തിയിട്ട് അത് രജിസ്ട്രേഷൻ ചെയ്യും, അല്ലെങ്കിൽ റിഫ്യൂസ് ചെയ്യും. സോ 10 ഈ പ്രൊട്ടക്ഷൻ കിട്ടുന്നത് ട്രേഡ് മാർക്ക്.
0: പിന്നെ
1: അഗെയിൻ നമ്മൾ റിന്യൂ ചെയ്യണം,
0: ഫീസ്
1: അടച്ചിട്ട് റിന്യൂ ചെയ്യണം. ഇതാണ് ട്രേഡ് മാർക്ക് ഉണ്ടത്. സമയം കുറവായതുകൊണ്ട് നെക്സ്റ്റ്.

അഡ്വക്കേറ്റ് രാജേശ്വരി സായിറാം. സ്റ്റുഡിയോയിൽ അതിഥിയോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ. സാങ്കേതിക സഹായം ഡി മനോജ്, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോയിൽ ഒപ്പം സൊഹ്റ മമ്മു, ധന്യരാജ്.

0: ആകാശവാണി സമയം 12 മണി. ഇപ്പോൾ കേൾക്കാം ശാസ്ത്രലോകം. ശാസ്ത്രലോകത്തിൽ ഇന്ന് മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
1: മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ്. 1992 റിയോഡി ജനീറോയിൽ നടന്ന കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ സമ്മേളനം ഒരുപാട് തീരുമാനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ എടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് മെയ് 22 ഓരോ വർഷവും ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. CBD കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, ഇത് ഒരുപാട് ജൈവ വൈവിധ്യ മേഖലയിൽ പ്രാധാന്യം നൽകിക്കൊണ്ട് പലവിധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്ന കർമ്മ പദ്ധതികളാണ്. അതിൽ പ്രധാനമായിട്ടും 1 ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണം അല്ലെങ്കിൽ കൺസർവേഷൻ, 2 ജൈവ വൈവിധ്യത്തിന്റെ സുസ്ഥിര ഉപയോഗം സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ, 3 അതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിന്റെ തുല്യവും നീതിയുക്തവുമായിട്ടുള്ള വിനിയോഗം, ഇക്വിറ്റബിൾ ബെനിഫിറ്റ് ഷെയറിംഗ് എന്ന് പറയും. ഈ 3 കാര്യത്തെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ജൈവ വൈവിധ്യ മേഖലയിലുള്ള പ്രവർത്തനം നടക്കുന്നത്. ജൈവ വൈവിധ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിലെ സസ്യജാലങ്ങളും ജന്തുജാലങ്ങളും സൂക്ഷ്മജീവികളും ആവാസ വ്യവസ്ഥയും എല്ലാം ഉൾപ്പെടുന്ന ഒരു സമഗ്രമായ ടെർമിനോളജിയാണ് ജൈവ വൈവിധ്യം. അതിൽ നമുക്ക് 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ കാണാം. 1 ജനിതക വൈവിധ്യം. ജനിതക വൈവിധ്യം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ വിത്തിനങ്ങളിലെ വൈവിധ്യം ഉദാഹരണമായിട്ട് പറയാം. ധാരാളം നെൽവിത്തിനങ്ങൾ, ധാരാളം പയറിനങ്ങൾ, ധാരാളം മാംഗോ ഇനങ്ങൾ, ഒരു സ്പീഷീസിൽ തന്നെയുള്ള വൈവിധ്യമാർന്ന വെറൈറ്റീസ് ആണ് ചുരുക്കി പറഞ്ഞാൽ. ജനിതക വൈവിധ്യം 1. 2 ജനുസുക്കളിലെ വൈവിധ്യം അല്ലെങ്കിൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. സ്പീഷീസ് ഡൈവേഴ്സിറ്റി നമ്മുടെ നാട്ടിൽ കാണുന്ന അനേകായിരം സ്പീഷീസുകൾ. ഇന്ത്യയിൽ ഏകദേശം 100,000-ത്തിലധികം ജന്തുജാലങ്ങളും 50,000-ത്തിലധികം സസ്യജാലങ്ങളും ഉണ്ട് എന്നാണ് നാളിതുവരെ ശാസ്ത്രജ്ഞന്മാർ കണക്കാക്കിയിട്ടുള്ളത്. സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടാതെ 3 തലം കൂടി ജൈവ വൈവിധ്യത്തിനുണ്ട്. അത് ആവാസ വ്യവസ്ഥാ വൈവിധ്യമാണ്, ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. ആവാസ വ്യവസ്ഥാ വൈവിധ്യം വൈവിധ്യമാർന്ന കണ്ടൽക്കാടുകളും കാവുകളും കുളങ്ങളും നദികളും തടാകങ്ങളും ഫോറസ്റ്റ് ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകളാണ് അതിലുൾപ്പെടുന്നത്, അതിന്റെ വൈവിധ്യം. ഇത് 3 കൂടാതെ ഇതിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്ന ഒരു വൈവിധ്യം എന്ന് പറയുന്നത് കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. കൾച്ചറൽ ഡൈവേഴ്സിറ്റി സാംസ്കാരിക വൈവിധ്യം, വൈവിധ്യമാർന്ന ആദിവാസി വിഭാഗങ്ങളും ഫിഷർമെൻ കമ്മ്യൂണിറ്റി, കർഷകര്, അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നാട്ടറിവുകളുടെ ഉടമകളായിട്ടുള്ള ജനങ്ങൾ ഉൾപ്പെടുന്നതാണ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ CBD കൺവെൻഷന്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഓരോ രാജ്യവും ഏറ്റെടുത്ത് നടത്തേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യം 2002 അത്തരത്തിലൊരു നിയമം കൊണ്ടുവന്നത്, ദി ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട്, ജൈവ വൈവിധ്യ നിയമം 2002. കേന്ദ്ര നിയമമാണ് ജൈവ വൈവിധ്യ നിയമം. കേന്ദ്ര സർക്കാരാണ് ഇതിനെ പ്രധാനമായും കൈയാളുന്നത്. കേന്ദ്രത്തിൽ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് MOFCC ആണ് ഈ നിയമം കൈയാളുന്നത്. അതിന്റെ സൌകര്യാർത്ഥം നിയമത്തിൽ തന്നെ നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി വേണം, NBA എന്നാണ് ചുരുക്കപ്പേര്. നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി ചെന്നൈയിലാണ് അതിന്റെ ആസ്ഥാനം. അതിന്റെ കീഴിൽ

ഓരോ സംസ്ഥാനത്തും ജൈവവൈവിധ്യ ബോർഡുകളും അതുപോലെ കേന്ദ്രഭരണ പ്രദേശ സ്ഥാപനങ്ങളിൽ ജൈവവൈവിധ്യ കൌൺസിലുകളും വേണം. നമ്മുടെ രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും ജൈവവൈവിധ്യ ബോർഡുകളുണ്ട്. കേരള ജൈവവൈവിധ്യ ബോർഡ് പരിസ്ഥിതി വകുപ്പിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ജൈവവൈവിധ്യ ബോർഡ് കൂടാതെ കേരള സംസ്ഥാനത്ത് ഈ നിയമത്തിന്റെ വകുപ്പ് 41 പറയുന്ന പ്രകാരം നമുക്ക് ജൈവ വൈവിധ്യ പരിപാലന സമിതികൾ വേണം. ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി എന്നാണ് ഇതിന് പറയാം. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജൈവ വൈവിധ്യ പരിപാലന സമിതികൾ രൂപീകരിച്ച രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. നമുക്ക് 1034 ജൈവ വൈവിധ്യ പരിപാലന സമിതികൾ പ്രാദേശിക തലത്തിലും ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നമുക്ക് BMC അഥവാ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി അഥവാ ജൈവ വൈവിധ്യ പരിപാലന സമിതികളുണ്ട്. ജൈവ വൈവിധ്യ പരിപാലന സമിതികൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ നിയമത്തിൽ പറയുന്നുണ്ട്. അതിൽ ബയോഡൈവേഴ്സിറ്റി, കൺസർവേഷൻ, സസ്റ്റൈനബിൾ യൂസ്, ഇക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് ദി ബെനിഫിറ്റ്, ഈ മൂന്ന് കാര്യങ്ങളിൽ ഊന്നിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനാണ് നിയമത്തിൽ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്കെടുപ്പ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതാത് പ്രദേശത്തെ ജൈവ സമ്പത്ത് രേഖപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതാണ് ജൈവ വൈവിധ്യ രജിസ്റ്ററുകൾ, ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്ററുകൾ എന്നാണ് പറയുക. പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ, PBR. ഈ PBR എന്ന രേഖ ഉണ്ടാക്കേണ്ടുന്നത് ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റികളാണ്. നമ്മുടെ പ്രദേശത്തെ സസ്യജന്തുജാലങ്ങളുടെ എണ്ണം, അവയുടെ ഇനങ്ങൾ, അവയുടെ പേര്, നാടൻ പേര്, അതിന്റെ ശാസ്ത്രീയ നാമം, അതുൾപ്പെടെയുള്ള നാട്ടറിവുകൾ ഈ പറയുന്ന രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നാട്ടറിവുകളുടെ രേഖപ്പെടുത്തലാണ്. നമ്മുടെ പ്രാദേശികമായിട്ടുള്ള കർഷകരുടെയും ഫിഷർമൻ കമ്മ്യൂണിറ്റിയുടെയും അതേപോലെ ആദിവാസി ജനതയുടെയും പരമ്പരാഗതമായിട്ടുള്ള ധാരാളം അറിവുകൾ, നാട്ടുവൈദ്യന്മാരുടേത് ഉൾപ്പെടെയുള്ള രേഖപ്പെടുത്താത്ത, കോഡിഫൈ ചെയ്യാത്ത പല അറിവുകളും നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. അത് രേഖപ്പെടുത്തേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു രേഖയാണ് ജൈവ വൈവിധ്യ രജിസ്റ്ററുകൾ. നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജൈവ വൈവിധ്യ രജിസ്റ്ററുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് 1034 ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഉണ്ടാക്കിയിട്ടില്ല. കാരണം അത് ഓവർലാപ്പ് ചെയ്യാനുള്ള സാഹചര്യമുള്ളതുകൊണ്ട്. പക്ഷേ ചില ജില്ലാ പഞ്ചായത്ത്, പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത്, ജൈവ വൈവിധ്യ രജിസ്റ്റർ, ജില്ലയുടെ ജൈവ വൈവിധ്യ രജിസ്റ്റർ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അതിന്റെ ഒരു പ്രത്യേകത, ജൈവ വൈവിധ്യ രജിസ്റ്റർ EPBR എന്ന് പറയും, ഇലക്ട്രോണിക് PBR എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിനെ ഡിജിറ്റലൈസ് ചെയ്യാനുള്ള ഒരു മാർഗം ബയോമിസ് എന്ന പോർട്ടലിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയുടെ പോർട്ടലാണ്. അതിന് പ്രത്യേക പാസ്വേഡും യൂസർ ഐഡിയും വെച്ചുകൊണ്ട് അത് സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും അതിനുള്ള പ്രത്യേക പാസ്വേഡ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് അവിടുത്തെ ഈ പറയുന്ന വിവരങ്ങൾ, ജൈവ വൈവിധ്യ സംബന്ധിയായിട്ടുള്ള വിവരങ്ങൾ, ഫ്ലോറ, ഫോണ, മൈക്രോബ്സ്, ഇക്കോസിസ്റ്റം, ട്രഡീഷണൽ നോളജ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഉൾപ്പെടെയുള്ള വിവിധ വിവരങ്ങൾ ഇതിലേക്ക് രേഖപ്പെടുത്താനുള്ള സാഹചര്യം നിലവിലുണ്ട്. അത്തരത്തിൽ 1034 PBR നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. നിലവിൽ അതിന്റെ അപ്ഡേഷൻ നടത്തുന്ന സാഹചര്യമാണ്. PBRകൾ കാലോചിതമായിട്ട് പുതുക്കണം. പുതുക്കണം എന്ന് വെച്ചുകഴിഞ്ഞാൽ പുതിയ അറിവുകളും പുതിയ ഇനങ്ങളും അതിൽ ചേർക്കണം. ഇതൊരു ചെറിയൊരു ജോലിയല്ല, വലിയ ഉത്തരവാദിത്തമാണ്. കാരണം നമ്മുടെ നാട്ടിലെ ജൈവ സമ്പത്തിനെ രേഖപ്പെടുത്തുക എന്നുള്ളത് എളുപ്പം വിഷയമല്ല. ജനങ്ങളും ശാസ്ത്രജ്ഞരും ഗവേഷകരും കർഷകരും ആദിവാസി വിഭാഗങ്ങളും നമ്മുടെ ഫിഷർമാൻ കമ്മ്യൂണിറ്റിയും എല്ലാവരും ഇതിലേക്ക് സഹായിക്കേണ്ടതുണ്ട്. കാരണം ഒരു പ്രദേശത്തിന്റെ ജൈവ സമ്പത്തിന്റെ ആകെ തുക കണ്ടെത്തിയാൽ മാത്രമേ അവിടെ പ്രാദേശികമായി കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സാഹചര്യത്തിൽ ജൈവ വൈവിധ്യത്തിന് നാശം സംഭവിക്കുമ്പോൾ അതിനെ എങ്ങനെ സംരക്ഷിക്കണം, ഏതിനെ ആദ്യം സംരക്ഷിക്കണം, എങ്ങനെ സംരക്ഷിക്കണം, ആരിലൂടെ സംരക്ഷിക്കണം എന്നുള്ളതിന്റെയൊക്കെ ഒരു ധാരണ ഉണ്ടാവുകയുള്ളൂ പ്രാദേശിക സർക്കാരുകൾക്ക്. അതിനാണ് നമ്മൾ PBRന് ശേഷം ഇതിന്റെ സെക്കൻഡ് വോളിയം അല്ലെങ്കിൽ അപ്ഡേഷൻ എന്നുള്ള രീതിയിൽ വീണ്ടും ട്രെയിനിങ് നൽകിക്കൊണ്ട് BMCകളോട് PBR പുതുക്കാനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മുടെ 2023 ഈ ആക്ട് അമെന്റ് ചെയ്തത്. 2023 മുന്നേ വരെ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിയിൽ നമുക്ക് 8 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ചെയർമാൻ, അധ്യക്ഷനും സെക്രട്ടറിയായി ഉള്ള കമ്മിറ്റിയാണ്. അതിൽ ഒരാളെ കൺവീനറായിട്ട് തെരഞ്ഞെടുക്കാൻ സാധിക്കും. നിലവിൽ ആക്ട് അമെന്റ്മെന്റിന് ശേഷം ഈ കമ്മിറ്റി 11 അംഗങ്ങളായിട്ട് കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തും അത്തരത്തിലുള്ള നിർദ്ദേശമാണ് സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. 11 BMC അംഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിലവിൽ BMC പുനഃസംഘടിപ്പിക്കുന്ന പാതയിലാണ്.

ധാരാളം സാഹചര്യങ്ങൾ നിലവിൽ ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നിലവിലുണ്ട്. അതുകൊണ്ട് BMC ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി വളരെ ശാക്തീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി അഡ്വക്കസി പവറുള്ള ഒരു ബോഡിയാണ്. ഇതിന് നമ്മുടെ സർക്കാരിനെ ഉപദേശിക്കാനുള്ള പവറുണ്ട്, അതേപോലെ സ്റ്റാറ്റ്യൂട്ടറി അധികാരങ്ങൾ ഈ കമ്മിറ്റിക്കുണ്ട്. അതൊക്കെ ഉണ്ടാവണമെങ്കിൽ പ്രദേശത്തെ ജൈവ വൈവിധ്യത്തെ രേഖപ്പെടുത്തണം. അതാണ് PBR ചെയ്യുന്നത്. മാത്രമല്ല, കുൻമിൻ മോൺട്രിയൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക്, നമ്മുടെ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ടാർഗറ്റുകൾ, 23 ടാർഗറ്റുകളും 4 ഗോളുകളും, 2030 ആകുമ്പോഴേക്കും ഈ 23 ടാർഗറ്റ് അഥവാ ലക്ഷ്യങ്ങൾ കൈവരിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ 2050 ആകുമ്പോഴേക്കും ഗോളുകൾ കൈവരിക്കേണ്ടതായിട്ടുണ്ട്, 4 എണ്ണം. ഈ 23 ടാർഗറ്റുകൾക്കനുസരിച്ച് ദേശീയ ജൈവ വൈവിധ്യ ആക്ഷൻ പ്ലാൻ, നാഷണൽ ബയോഡൈവേഴ്സിറ്റി സ്ട്രാറ്റജി ആൻഡ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നാഷണൽ സ്ട്രാറ്റജി ആൻഡ് ആക്ഷൻ പ്ലാനിനനുസരിച്ച് തന്നെ സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി സ്ട്രാറ്റജി ആൻഡ് ആക്ഷൻ പ്ലാനും തയ്യാറാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ അത് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അതിനെയാണ് ലോക്കൽ ബയോഡൈവേഴ്സിറ്റി സ്ട്രാറ്റജി ആൻഡ് ആക്ഷൻ പ്ലാൻ, LBSAP എന്ന് പറയുന്നത്. അങ്ങനെ LBSAP പ്രിപ്പറേഷനോടുകൂടി 2030 ആകുമ്പോഴേക്കും നമ്മുടെ സംസ്ഥാനത്തെ ജൈവ വൈവിധ്യ സൌഹൃദ സംസ്ഥാനമാക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ BMCകൾ നടത്തിവരുന്നത്. PBRഉം LBSAP കൂടാതെ ഒരു പ്രദേശത്തെ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റുകൾ അഥവാ പ്രാദേശിക ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രങ്ങൾ പ്രഖ്യാപിക്കാനുള്ള അധികാരവും നമ്മുടെ BMCകൾക്കുണ്ട്. നമ്മുടെ ആക്ടിന്റെ സെക്ഷൻ 37 പ്രകാരം അത്തരത്തിൽ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രങ്ങളെ പ്രഖ്യാപിക്കാം. കേരളത്തിൽ കൊല്ലം ജില്ലയിലെ ആശ്രാമം കണ്ടൽ പ്രദേശം ആണ് ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം. അതിനുശേഷം നമ്മുടെ സർക്കാർ പ്രത്യേക അധികാരം BMCകൾക്ക് നൽകിക്കൊണ്ട് ഒരു പ്രദേശത്തെ കണ്ടൽക്കാടുകളും കാവുകളും തടാകങ്ങളും കുളങ്ങളും പ്രാദേശികമായി പ്രാധാന്യമുള്ളവ അതിനെ പ്രാദേശിക ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കാനുള്ള അധികാരം കൂടി എല്ലാ BMCകൾക്കും നൽകിയിട്ടുണ്ട്. കൂടാതെ ഓരോ ജില്ലയ്ക്കും ജില്ലയുടേതായ തനത് സസ്യജന്തുജാലങ്ങളെ പ്രഖ്യാപിക്കാനുള്ള അധികാരം നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ കാസർഗോഡ് ജില്ലയിലാണ് അത്തരത്തിൽ ജില്ലാ സ്പീഷീസ് പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. അങ്ങനെ ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതികൾക്ക് ജില്ലാ സ്പീഷീസ് പ്രഖ്യാപനം നടത്താനുള്ള അധികാരവും നൽകിയിട്ടുണ്ട്. അതായത് ആ പ്രദേശത്തുള്ള വൈവിധ്യമാർന്ന ഇനങ്ങൾ, അല്ലെങ്കിൽ ആ പ്രദേശത്തിന്റെ പ്രാധാന്യം, വംശനാശ ഭീഷണി നേരിടുന്ന ഇനങ്ങൾ, സാംസ്കാരിക സാഹചര്യം ഉള്ള ഇനങ്ങൾ, സംരക്ഷിത പ്രാധാന്യം ഉള്ള ഇനങ്ങൾ, അങ്ങനെയുള്ള ഇനങ്ങളെയാണ് ജില്ലാ സ്പീഷീസായിട്ട് പ്രഖ്യാപിക്കുക. കാസർഗോഡ് ജില്ലയിൽ ക്രൈനം മലബാറിക്കും എന്ന് പറയുന്ന ഒരു ചെടിയാണ് അവിടുത്തെ ജില്ലാ ഫ്ലവറായിട്ട് പ്രഖ്യാപിച്ചത്. കാഞ്ഞിരം എന്ന് പറയുന്ന സ്ട്രിക്നോസ് മുക്സ്വാമിക്ക എന്ന് പറയുന്ന ഒരു മരമാണ് അവിടുത്തെ ജില്ലാ സ്പീഷീസായിട്ട് പ്രഖ്യാപിച്ചത്. അങ്ങനെ വൈവിധ്യമാർന്ന ഇനങ്ങളെ പ്രഖ്യാപിക്കാനുള്ള അധികാരം ഉണ്ട്. കൂടാതെ അഗ്രോ ബയോഡൈവേഴ്സിറ്റി പ്രഖ്യാപിക്കാനുള്ള അധികാരവും നൽകിയിട്ടുണ്ട്. അതായത് കാർഷിക ജനിതക വൈവിധ്യം, ജില്ലാ നെൽവിത്തനം, ജില്ലാ തെങ്ങിനം, അത് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ വൈൽഡ് സ്പീഷീസിൽ വയനാട് ജില്ലയും കോഴിക്കോട് ജില്ലയും നടത്തിക്കഴിഞ്ഞു. 3 ജില്ല, മറ്റു ജില്ലകൾ അത്തരത്തിലുള്ള പ്രഖ്യാപനത്തിന്റെ പാതയാണ്. സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് സ്റ്റാറ്റ്യൂട്ടറി അഡ്വക്കസി ബോഡിയാണ്. അതിനനുസരിച്ച് അധിനിവേശ സസ്യജന്തുജാലങ്ങളുടെ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോളിസി നമ്മുടെ സർക്കാരിലേക്ക് ഇതിനകം സമർപ്പിച്ചിട്ടുണ്ട്. അത് കൂടാതെ കാർഷിക ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബൃഹത് പോളിസിയും നമ്മുടെ സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് ഇതിനകം തയ്യാറാക്കിയിട്ടുണ്ട്. അത് ജനങ്ങളുടെ അവരുടെ ഇൻപുട്ട് നേടിയെടുക്കാനായിട്ട് നിലവിൽ ലഭ്യമാണ്. ഇതാണ് പ്രധാനമായും നമ്മുടെ ആക്ടിന്റെ റെഗുലേറ്ററി കാര്യങ്ങൾ ഒഴികെയുള്ള മറ്റ് കൺസർവേഷൻ കാര്യങ്ങൾ. റെഗുലേറ്ററി കാര്യങ്ങൾ കുറച്ച് ഈ ആക്ടിലുണ്ട്. അതിന് പ്രത്യേകിച്ചും ABS ആക്സസ് ആൻഡ് ബെനിഫിറ്റ് ഷെയറിംഗ് എന്നാണ് പറയുക. അതായത് നമ്മുടെ കമേഴ്ഷ്യൽ കമ്പനികൾ, നമ്മുടെ ജൈവ വൈവിധ്യം ഉപയോഗിക്കുന്ന കമേഴ്ഷ്യൽ കമ്പനികൾ, അത് ഇവിടെയുള്ള ആയുർവേദ കമ്പനികളാവാം, റെസിൻസ് അതുപോലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികളാവാം, മറൈൻ ഇനങ്ങൾ, മത്സ്യസമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് കമേഴ്ഷ്യൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികളാവാം, ഇങ്ങനെയൊക്കെയുള്ള കമ്പനികൾ മുൻകൂട്ടി പെർമിഷൻ സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റേത് എടുക്കേണ്ടതായും, ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് ഇന്റർനാഷണൽ കൊളാബറേഷൻ ഉണ്ടെങ്കിൽ നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയുടെ അനുവാദം തേടേണ്ടതായിട്ടുമുണ്ട്. കാരണം അവരൊരു നിശ്ചിത തുക, 5 മുതൽ 50 വരെ കോടി ടേണോവറുള്ള കമ്പനി 0.2%, 50 മുതൽ 250 വരെ കോടി ടേണോവറുള്ള കമ്പനി 0.4%, 250 മുകളിൽ ടേണോവറുള്ള കമ്പനി 0.6%, അതാത് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡുകൾക്ക് കൈമാറണം. തീർച്ചയായിട്ടും ആ തുക വീണ്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ BMCകൾക്കും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾക്കുമാണ് ഈ പൈസ തിരിച്ചു പോവുക. കാരണം ഈ എന്ത് ബയോറിസോഴ്സസ് ആണോ എടുത്തിട്ടുള്ളത് കമേഴ്ഷ്യൽ ഉപയോഗത്തിന്

0: ഡി. ആ ബയോ റിസോഴ്സ് തിരിച്ചവിടെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ പറയുന്ന ആക്സസ് ആൻഡ് ബെനിഫിറ്റ് ഷെയറിംഗ് മെക്കാനിസത്തിലൂടെ നമ്മൾ ഈ ആക്ട് പ്രത്യേകിച്ചും വിഭാവനം ചെയ്യുന്നത്. ജൈവ വൈവിധ്യ ദിനത്തിൽ ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുള്ള മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും അതേപോലെ കുട്ടികൾ ഉൾപ്പെടുന്ന ബയോഡൈവേഴ്സിറ്റി ക്ലബുകളെയും ഇതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ബയോഡൈവേഴ്സിറ്റി ഡേ ആശംസകൾ, ജൈവ വൈവിധ്യ ദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.
1: മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ശാസ്ത്രലോകം സമാപിക്കുന്നു.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

ಕೇಳಿದ ಸರಣಿ. ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಡಿಪಿಗಿನ എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ശനിയാഴ്ച വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ ഉപ്പുകാറ്റേറ്റ ഉടലുകൾ. ചിത്രീകരണം രചന അനിഷ എ മെൻഡസ്.

ഉപ്പുകാറ്റേറ്റ ഉടലുകൾ ചിത്രീകരണം ശനിയാഴ്ച വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ. രചന അനിഷ എ മെൻഡസ്.

ആകാശവാണി. ഇപ്പോൾ ജെയിം സാബു പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം നൽകിയത് രാജീവ് ശിഖ. ആദ്യം പഞ്ചമം പാടാൻ വാക്കുയിലേ എന്ന് തുടങ്ങുന്നു. രചന അസുരമംഗലം വിജയകുമാർ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 52 സെക്കൻഡും. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. 16 കേരള നിയമസഭയിലെ നിയുക്ത എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ദേവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ, സഗൌരവം പ്രതിജ്ഞയെടുത്ത മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇംഗ്ലീഷിലും, മഞ്ചേശ്വരം എംഎൽഎ എ കെ എം അഷ്റഫ് കന്നഡയിലും, ദേവികുളം എംഎൽഎ എഫ് രാജ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. യുഡിഎഫിനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിക്കും. എൻഡിഎയ്ക്കായി ബി ഗോപകുമാർ എന്ന സൂചന. എൽഡിഎഫ് തീരുമാനം ഇന്നുണ്ടായേക്കും. 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയെത്തി. സൈപ്രസ് പ്രസിഡന്റുമായി നാളെ ഡൽഹിയിൽ കൂടിക്കാഴ്ച. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 16 നിയമസഭയിലെ നിയുക്ത എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. രാവിലെ 9 മണിയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. പ്രോട്ടീം സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ജി സുധാകരനാണ് സഭാ നടപടികൾ നിയന്ത്രിക്കുന്നത്. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. യുഡിഎഫിനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിക്കും. എൻഡിഎയ്ക്കായി ബി ഗോപകുമാർ മത്സരിക്കുമെന്നാണ് സൂചന. എൽഡിഎഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. എൽഡിഎഫ് തീരുമാനം ഇന്നുണ്ടായേക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പണ്ഡിതി.
1: ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിലായിരുന്നു അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. കളമശ്ശേരിയിൽ നിന്നുള്ള അംഗം വി അബ്ദുൾ ഗഫൂറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം അംഗമായ എ കെ എം അഷറഫ് കന്നഡയിലാണ് പ്രതിജ്ഞ എടുത്തത്. ദേവികുളം അംഗം എഫ് രാജ തമിഴിൽ സത്യപ്രതിജ്ഞ ചെയ്തു. സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് സത്യപ്രതിജ്ഞാ പട്ടികയിൽ അവസാന അംഗം.
0: എറണാകുളം പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു.
2: വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തതയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യും.
0: കണ്ണൂർ ധർമ്മടത്തു നിന്നും വിജയിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രോടൈം സ്പീക്കർക്ക് മുന്നിൽ സഗൌരവം സത്യപ്രതിജ്ഞ ചെയ്തു.
3: പിണറായി വിജയൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തതയോടുകൂടി നിർവഹിക്കുമെന്നും സഗൌരവം പ്രതിജ്ഞ ചെയ്യുന്നു.
0: തിരുവനന്തപുരം നേമം സീറ്റ് തിരിച്ചുപിടിച്ച ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ദേവനാമത്തിൽ എംഎൽഎയായി സത്യപ്രതിജ്ഞ ചെയ്തു.
4: രാജീവ് ചന്ദ്രശേഖർ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
0: യുഡിഎഫ് എംഎൽഎമാർ മിക്കവരും ദേവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ എൽഡിഎഫ് എംഎൽഎമാർ കൂടുതൽ പേരും സഗൌരവമാണ് പ്രതിജ്ഞയെടുത്തത്. എൻഡിഎ എംഎൽഎമാർ ദേവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ ചിത്രമുള്ള വസ്ത്രമണിഞ്ഞാണ് ശ്രീ ചാണ്ടി ഉമ്മൻ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത്. തളിപ്പറമ്പിൽ നിന്ന് നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ടി കെ ഗോവിന്ദൻ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടുമുമ്പ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കൈകൊടുത്തത് കൌതുകമായി. 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം

0: വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ ന്യൂഡൽഹിയിലെത്തി. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത്. പര്യടനത്തിന്റെ അവസാനഘട്ടത്തിൽ ഇറ്റലിയെത്തിയ പ്രധാനമന്ത്രി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി കൂടിക്കാഴ്ച നടത്തി. സൈപ്രസ് പ്രസിഡന്റ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്നലെയാണ് സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് മുംബൈയിലെത്തിയത്. അദ്ദേഹം ഇന്ന് ഡൽഹിയിലേക്ക് പോകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് ആചരിച്ചു. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ രാജീവ് ഗാന്ധിയുടെ ചിത്രത്തിന് പുഷ്പാർച്ചന നടത്തി. തുടർന്ന് അനുസ്മരണ പ്രഭാഷണം നടന്നു. 1991 മെയ് 21-ന് തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ LTTE ബോംബ് സ്ഫോടനത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വം വരിച്ചതിന്റെ സ്മരണയിലാണ് തീവ്രവാദ വിരുദ്ധ ദിനം ആചരിക്കുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ KG പരമേശ്വരൻ നായരുടെ സംസ്കാരം വൈകിട്ട് 3:30 തൃക്കണ്ണാപുരത്തെ വീട്ടുവളപ്പിൽ നടക്കും. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു. പത്രപ്രവർത്തന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭാശാലിയായിരുന്നു അദ്ദേഹം. കേരള നിയമസഭാ ചരിത്രവും ഉൾക്കാഴ്ചയും എന്ന ഗ്രന്ഥം രചിച്ചു. സംസ്ഥാനത്തെ SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് നടക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. അതിനിടെ എറണാകുളത്ത് തടിയിട്ടുപറമ്പ് പാരിയത്തുകാവ് ഉന്നതിയിലെ 7 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നടപടികൾ നിർത്തിവയ്ക്കാൻ ആഭ്യന്തരമന്ത്രി DGP നിർദ്ദേശം നൽകി. കുടിയൊഴിപ്പിക്കൽ സംഘർഷത്തിന് വഴിമാറിയതിനെ തുടർന്നാണ് തീരുമാനം. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലക്ഷദ്വീപിൽ പുതിയ അധ്യയന വർഷത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്കൂളുകളും വേനലവധിക്ക് ശേഷം June 5 തുറക്കുമെന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ എം ഭരണി അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
2: എല്ലാ അധ്യാപകരും അനധ്യാപകരും അതാത് സ്കൂളുകളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്നും June 5 മുതൽ 9 വരെയുള്ള ദിവസങ്ങൾ സ്കൂളുകളിലെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിനായി വിനിയോഗിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഈ ദിവസങ്ങളിൽ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള ആസൂത്രണം, ക്ലാസ് മുറികളുടെ ക്രമീകരണങ്ങൾ, ടൈം ടേബിൾ തയ്യാറാക്കൽ, സ്കൂൾ സന്നദ്ധത പ്രവർത്തനങ്ങൾ എന്നിവ പൂർത്തിയാക്കാൻ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി. June 10 മുതലായിരിക്കും റെഗുലർ ക്ലാസുകൾ ആരംഭിക്കുക. കുട്ടികൾക്ക് മികച്ച രീതിയിൽ പഠനം ആരംഭിക്കുന്നതിനാവശ്യമായ എല്ലാ മുൻ ക്രമീകരണങ്ങളും സ്കൂൾ മേധാവികളും പ്രിൻസിപ്പൽമാരും ഉറപ്പുവരുത്തും.
0: കണ്ണൂർ സർവകലാശാലയുടെ ചരിത്രത്തിലാദ്യമായി വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുന്നു. 60 രൂപ പ്രീമിയം ഈടാക്കി 5 ലക്ഷം രൂപയുടെ പോളിസിയാണ് നൽകുന്നത്. നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്ന് ഏർപ്പെടുത്തുന്ന ഇൻഷുറൻസിന്റെ പോളിസി രേഖകൾ നാളെ കൈമാറും. വൈസ് ചാൻസലർ പ്രൊഫസർ KK സാജു ഉദ്ഘാടനം ചെയ്യും. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 4 വിക്കറ്റിന് വിജയിച്ചു. 68-ാമത് തിരുവനന്തപുരം ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് ശനിയാഴ്ച ആരംഭിക്കും. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്യും. സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ വിഭാഗങ്ങളിലായി 400-ഓളം കുട്ടികൾ പങ്കെടുക്കും. കണ്ണൂർ ആറളത്ത് ഓപ്പറേഷൻ ഗജമുക്തി ദൌത്യം തുടരുന്നു. ഇന്നലെ ഹെലിപ്പാട് വട്ടക്കാട് ഭാഗത്ത് നിലയുറപ്പിച്ചിരുന്ന കൊമ്പനാനയെ കാട്ടിലേക്ക് തുരത്തി. കഴിഞ്ഞ ദിവസം വട്ടക്കാട് ഭാഗം വരെ എത്തിച്ച 6 ആനകളിൽ ഒന്നാണിത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 103 പോയിന്റ് ഉയർന്ന് 75,421-ലും നിഫ്റ്റി 61 പോയിന്റ് നേട്ടത്തിൽ 23,720-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 360 രൂപ വർദ്ധിച്ച് 1,17,280 രൂപയും ഗ്രാമിന് 14,660 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം PTP നഗറിലുള്ള ഭൂതല ജലസംഭരണിയിൽ വൃത്തിയാക്കൽ ജോലികൾ നടത്തുന്നതിനാൽ കാഞ്ഞിരമ്പാറ, പാങ്ങോട്, വട്ടിയൂർക്കാവ്, വാഴോട്ടുകോണം, നെട്ടയം, കൊടുങ്ങാനൂർ, തിരുമല, വല്യവിള, പുന്നയ്ക്കാമുകൾ, തുരുത്തുമൂല, പൂജപ്പുര, കരമന, മുടവൻമുകൾ, നെടുങ്കാട്, കാലടി, ആറന്നൂർ, വല്യശാല

പാപ്പനംകുളം തുടങ്ങിയ വാർഡുകളിൽ ഇന്നും നാളെയും ജലവിതരണം തടസ്സപ്പെടും. നാളെ രാത്രിയോടെ ജലവിതരണം പുനഃസ്ഥാപിക്കും. കണ്ണൂർ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ കൈയേറ്റം ചെയ്തെന്ന പരാതിയിൽ 25 പേർക്കെതിരെ പഴയങ്ങാടി പോലീസ് കേസെടുത്തു. പഞ്ചായത്തിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം നീക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്നലെ DYFI നടത്തിയ മാർച്ചിനിടെ പ്രസിഡന്റ് ബി സത്യഭാമയുടെ ചേംബറിൽ തള്ളിക്കയറി കൈയേറ്റം ചെയ്തതായാണ് പരാതി. പതിനാറാം കേരള നിയമസഭയിലെ നിയുക്ത MLA സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രി VD സതീശൻ, സഗൌരവം പ്രതിജ്ഞയെടുത്ത മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇംഗ്ലീഷിലും മഞ്ചേശ്വരം MLA AKM അഷ്റഫ് കന്നഡയിലും ദേവികുളം MLA FRAJ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. UDFനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിക്കും. NDAക്കായി BB ഗോപകുമാർ എന്ന സൂചന. LDF തീരുമാനം ഇന്നുണ്ടായേക്കും. 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയെത്തി. സൈപ്രസ് പ്രസിഡന്റുമായി നാളെ ഡൽഹിയിൽ കൂടിക്കാഴ്ച. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ഉടലിന്റെ ആരോഗ്യം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രകൃതി ചികിത്സാ വിദഗ്ധനും യോഗ പരിശീലകനുമായ ഡോക്ടർ ഷാൻ എസ് ബി സംസാരിക്കുന്നു.
1: ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുടലാരോഗ്യത്തെക്കുറിച്ചാണ്. നമ്മൾ ഒരിക്കലും ഗൌരവമായി ആലോചിക്കാത്ത ഒരിടം അതാണ് നമ്മുടെ കുടൽ. ദഹനവ്യൂഹം, അടിവയർ ശരിയല്ലെങ്കിൽ ഒന്നും ശരിയാകില്ല. ഇത് നമ്മുടെ അമ്മമാർ പറഞ്ഞിരുന്നു. ആധുനിക ശാസ്ത്രം ഇന്ന് അത് തെളിയിക്കുന്നു. എന്താണ് കുടലാരോഗ്യം? നമ്മുടെ ദഹനനാളം ഏകദേശം 8 മീറ്റർ നീളമുള്ളതാണ്. ഇതിൽ ശതകോടിക്കണക്കിന് സൂക്ഷ്മജീവികൾ വസിക്കുന്നു. ഇതിനെ ഗട്ട് മൈക്രോബ് എന്ന് വിളിക്കുന്നു. ഈ സൂക്ഷ്മജീവ സമൂഹം നമ്മുടെ ദഹനം, രോഗപ്രതിരോധം, ഹോർമോൺ ബാലൻസ്, മാനസികാരോഗ്യം ഇവ എല്ലാം നിയന്ത്രിക്കുന്നു. നമ്മുടെ സന്തോഷ ഹോർമോണായ സെറട്ടോണിൻ 90% ഉൽപ്പാദിപ്പിക്കുന്നത് കുടലിലാണ്, തലച്ചോറിലല്ല. അതായത് നിങ്ങൾ സന്തോഷവാനാകണമെങ്കിൽ ആദ്യം കുടൽ ആരോഗ്യകരമാകണം. ആയുർവേദം ഇത് അഗ്നി ദഹനശക്തി എന്ന ആശയത്തിലൂടെ പ്രകടിപ്പിക്കുന്നു. അഗ്നി ക്ഷീണിച്ചാൽ ശരീരം ക്ഷീണിക്കും, അഗ്നി ശക്തമായാൽ ജീവൻ ശക്തമാകും. എന്തുകൊണ്ട് ഇന്ന് കുടലാരോഗ്യം വളരെ പ്രധാനമാണ്? ഒരു തലമുറ മുൻപ് നമ്മുടെ അച്ഛനമ്മമാർ ഭൂരിഭാഗം വീട്ടിലുണ്ടാക്കിയ തൊഴുത്തിൽ നിന്ന് കൊണ്ടുവന്ന പറമ്പിൽ വിളഞ്ഞ ഭക്ഷണം കഴിച്ചിരുന്നു. ഇത് കാരണത്താൽ ഗട്ട് ബാക്ടീരിയ സമൃദ്ധമായിരുന്നു. ഇന്ന് പാക്കറ്റ് ഭക്ഷണം, പ്രിസർവേറ്റീവ്, ആന്റിബയോട്ടിക്സ്, പൊല്യൂഷൻ എന്നിവ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് കാരണത്താൽ മൈക്രോബയോമിനെ ദ്രോഹിക്കുന്നു. ഫലം ദഹനപ്രശ്നം, അലർജി, ഭാരക്കൂടുതൽ, ചർമ്മപ്രശ്നങ്ങൾ ഇവ ഇന്ന് എപ്പിഡമിക് ആയി കണ്ടുവരുന്നു. എങ്ങനെ കുടലാരോഗ്യം തകരുന്നു? കൂടുതലായി ജങ്ക് ഭക്ഷണങ്ങളും അധികമായി പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങളും അധികമായി പഞ്ചസാരയുടെ ഉപയോഗവും ദോഷകരമായ ബാക്ടീരിയകൾ കൂടുന്നു. ആന്റിബയോട്ടിക്സ് അമിതമായി ഉപയോഗിക്കൽ നല്ല ബാക്ടീരിയകൾ കൂടി നശിപ്പിക്കും. സ്ട്രെസ്, ഉറക്കക്കുറവ് എന്നിവ മൈക്രോബിന്റെ ഘടനയെ മാറ്റുന്നു. വെള്ളം കുറവ് കുടിക്കുകയാണെങ്കിൽ അതും കുടലാരോഗ്യത്തിനെ ബാധിക്കുന്നതാണ്. ഭക്ഷണത്തിൽ ഫൈബറിന്റെ അളവ് അഥവാ നാര് അടങ്ങിയ ഭക്ഷണം കഴിക്കാത്തതും കുടലാരോഗ്യത്തിനെ നശിപ്പിക്കുന്നതാണ്. ധൃതിയിൽ ഭക്ഷണം കഴിക്കുന്നതും ദഹനം ശരിയാകാതെ വരുന്നതും കുടലാരോഗ്യത്തിനെ ബാധിക്കുന്നതാണ്. എപ്പോഴാണ് നമ്മൾ ആശങ്കപ്പെടേണ്ടത്? ഈ പറയുന്ന ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക: വയർ ഉപ്പ് അഥവാ വയർ വീർത്ത് വരിക, ഗ്യാസ്, ആസിഡ്, നെഞ്ചരിച്ചിൽ, കുടൽ സമ്മർദ്ദം എന്നിവ ഉണ്ടാകുന്നത് കുടൽ സമ്മർദ്ദത്തിന്റെ ആദ്യ സൂചനകളാണ്. ഇടയ്ക്കിടെ വയറിളക്കം, മലബന്ധം എന്നിവ ഉണ്ടാകുന്നത് മൈക്രോബ് ബാലൻസ് തകർന്നതിന്റെ ലക്ഷണമാണ്. ചർമ്മപ്രശ്നങ്ങൾ, പിമ്പിൾ, എക്സിമ പോലുള്ള സ്കിൻ അഥവാ ത്വക്ക് രോഗങ്ങൾ കുടലാരോഗ്യവുമായി ബന്ധപ്പെട്ടുണ്ടാകാം. ക്ഷീണം, ഉറക്കക്കുറവ് എന്നിവ ഗട്ട് ബ്രെയിൻ ആക്സിസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുടലാരോഗ്യത്തിന്റേതായ സങ്കീർണതകൾ എന്തൊക്കെയാണ് നോക്കാം. ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം ദൈനംദിന ജീവിതം ദുഷ്കരമാക്കുന്ന ഒന്നാണ് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം. ലീക്കി ഗട്ട് സിൻഡ്രോം, കുടൽ ഭിത്തി ദ്രവിച്ച് വിഷവസ്തുക്കൾ രക്തത്തിൽ കലരുന്നതിനെയാണ് ലീക്കി ഗട്ട് സിൻഡ്രോം എന്ന് പറയുന്നത്. ഓട്ടോഇമ്മ്യൂൺ രോഗങ്ങൾ, ശരീരം സ്വന്തം കോശങ്ങളെ ആക്രമിക്കുന്ന അവസ്ഥയാണ് ഓട്ടോഇമ്മ്യൂൺ. വിഷാദം, സെറട്ടോൺ ഉൽപാദനം കുറഞ്ഞ് മനസ്സ് ക്ഷീണിക്കും, അത് കാരണത്താൽ വിഷാദ രോഗം ഉണ്ടാകും. ദഹനം ശരിയാകാതെ ശരീരത്തിൽ കൊഴുപ്പ് ശേഖരിക്കപ്പെടുമ്പോഴാണ് ഭാരക്കൂടുതൽ ഉണ്ടാകുന്നത്. കുടലാരോഗ്യത്തിൽ നാച്ചുറോപ്പതിയുടെ സമീപനം എങ്ങനെയാണെന്ന് നോക്കാം. നാച്ചുറോപ്പതിയിൽ ദഹനവ്യൂഹം ആരോഗ്യത്തിന്റെ കണ്ണാടിയാണ് കുടൽ. കുടൽ ശുദ്ധമാണെങ്കിൽ ശരീരം ശുദ്ധമാണ്. ആഴ്ചയിൽ 1-2 ദിവസം ഉപവസിക്കുന്നത് കുടലിന് വിശ്രമം ലഭിക്കുന്നതിനും കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതിനും കാരണമാണ്. മട്ട് തെറാപ്പി, അബ്ഡമിനിൽ മട്ട് പാക്ക് ചെയ്യുന്നതിലൂടെ കുടലിന്റെ ഇൻഫ്ലമേഷൻ കുറയുന്നു. 100+ ഉപയോഗിച്ചു വരുന്ന ചികിത്സയാണിത്. ഫെർമെന്റഡ് ഫുഡായ തൈര്, മോര്, കഞ്ഞി, ഇഡലി, ദോശ നമ്മുടെ പരമ്പരാഗത പ്രോബയോട്ടിക് ഭക്ഷണങ്ങളാണ്. ഇവ ഉൾപ്പെടുത്തുന്നതും ഗുണകരമാണ്. ത്രിഫല ഉപയോഗിക്കുന്നതിലൂടെ ദഹനം ഉത്തേജിപ്പിക്കുന്നു. ഇഞ്ചി, ജീരകം എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ ഗ്യാസ് ബ്ലോട്ടിംഗ് ഒഴിവാക്കുന്നു. യോഗ സമീപനം, പവനമുക്താസനം, ഇരു കാലുകളും വയറ്റിലേക്ക് ചേർത്ത് വെച്ച് കിടക്കുന്നതിനെയാണ് പവനമുക്താസനം എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നതിലൂടെ ഗ്യാസ് ഒഴിവാക്കുന്നതിനും കുടൽ ചലനം ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. അർദ്ധമത്സ്യേന്ദ്രാസന, കുടലിൽ ട്വിസ്റ്റിംഗ് എഫക്ട് ഉണ്ടാകുന്നതിലൂടെ ദഹനവ്യൂഹത്തെ മസാജ് ചെയ്യുന്ന എഫക്ട് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മസാജ് ചെയ്യുന്ന പ്രതിവിധി ഉണ്ടാവുകയും ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യുന്നു. ഭുജംഗാസന, അടിവയറ്റിലെ അവയവങ്ങൾക്ക് പ്രഷർ കൊടുക്കുന്നതിലൂടെ ദഹനം ഉത്തേജിപ്പിക്കുന്നതിന് കാരണമാകുന്നു. കപാൽപതി പ്രാണായാമ. ഉദരം ഉപയോഗിച്ചുള്ള ശ്വസന പ്രക്രിയയാണ് കപാൽപതി പ്രാണായാമ. അതായത് നിവർന്നിരുന്ന് ശ്വാസം ഉള്ളിലേക്കെടുത്ത് ശക്തിയായി ശ്വാസം പുറത്തേക്ക് തള്ളുന്നതോടൊപ്പം വയറിനെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് ചെയ്യുന്ന പ്രാണായാമയാണ് കപാൽപതി പ്രാണായാമ. ഇപ്രകാരം ചെയ്യുന്നത് ശരീരത്തിൽ അമിതമായി വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നതിനും ടോക്സിൻസിനെ പുറത്തേക്ക് തള്ളുന്നതിനും സഹായിക്കുന്നു. വജ്രാസന. ഭക്ഷണം കഴിച്ച് 10 മിനിറ്റ് വജ്രാസനയിലിരിക്കുന്നത് ദഹനം ത്വരിതപ്പെടുത്തുന്ന ഒരു ആസനമാണ്. ആരോഗ്യകരമായ കുടലിന്റെ ഗുണങ്ങൾ. ദഹനം സുഗമമാക്കുന്നതിനും ഗ്യാസ് ആസിഡ് ബ്ലോട്ടിംഗ് ഒഴിവാക്കുന്നതിനും കാരണമാണ്. ഭാരം ക്രമീകരിക്കുന്നതിനും ശരിയാക്കുന്നതിനും കുടലാരോഗ്യം വളരെ അത്യന്താപേക്ഷിതമാണ്. ചർമ്മം തിളങ്ങുന്നതും കുടലാരോഗ്യത്തിന്റെ ഗുണങ്ങളാണ്. ഉറക്കം ഗുണകരമാക്കുന്നതിനും സന്തോഷം ലഭിക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും മനസ്സ് ശാന്തമാക്കുന്നതിനും വളരെ ഉത്തമമാണ് കുടലാരോഗ്യം. ഡോക്ടറെ കാണാതെ ആന്റിബയോട്ടിക് കഴിക്കരുത്. ആന്റാസിഡ് ദിനം പ്രതി കഴിക്കുന്നവർ ഒന്നാലോചിക്കണം. കാരണം ചികിത്സിക്കൂ, ലക്ഷണം മറക്കരുത്. ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ. രാവിലെ എഴുന്നേറ്റ ഉടൻ 1 ഗ്ലാസ് ചൂടുവെള്ളം. കുടലുണർത്തുന്നതിന് ഇത് ഗുണകരമാണ്. ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കുക. ഓരോ ഉരുളയും 30 മുതൽ 40 തവണ ചവച്ചരയ്ക്കുന്നതിന് ശ്രദ്ധിക്കുക. ദഹനം വായിൽ നിന്ന് തുടങ്ങട്ടെ. ദിവസവും കുറഞ്ഞത് 8 ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിനായി ശ്രദ്ധിക്കുക. കുടലിന്റെ ആദ്യ ഔഷധമാണിത്. മൈദ, പഞ്ചസാര, ഫ്രൈ ചെയ്ത ഭക്ഷണങ്ങൾ ഇവ കുറയ്ക്കുക. ഭക്ഷണത്തിൽ ദിവസവും 1 ഗ്ലാസ് മോര്. ഇത് നാച്ചുറൽ പ്രോബയോട്ടിക്കാണ്. ഇത് വളരെ ഗുണകരവുമാണ്. ഉള്ളി, വെളുത്തുള്ളി, വഴുതന, വാഴയ്ക്ക എന്നിവ പ്രീബയോട്ടിക് ഭക്ഷണങ്ങളാണ്. നല്ല ബാക്ടീരിയകൾക്ക് നല്ല ഭക്ഷണം കഴിക്കേണ്ടതാണ്. ദിവസവും 30 മിനിറ്റ് നടത്തം. കുടൽ ചലനം ഉത്തേജിപ്പിക്കുന്നതിന് ഇത് കാരണമാണ്. ഭക്ഷണം കഴിച്ചതിനു ശേഷം 10 മിനിറ്റ് വജ്രാസന ചെയ്യുന്നത് ദഹനത്തിന് വളരെ ഉത്തമമാണ്. കഴിച്ച ഉടനെ കിടക്കുന്നത് ഒഴിവാക്കുക. ഇത് ദഹനത്തിനെ ബാധിക്കുന്ന ഒന്നാണ്. നിങ്ങളുടെ കുടലിനെ ബഹുമാനിക്കൂ, അത് നിങ്ങളെ ബഹുമാനിക്കും.
0: കുടലിന്റെ ആരോഗ്യം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രകൃതി ചികിത്സാ വിദഗ്ധനും യോഗ പരിശീലകനുമായ ഡോക്ടർ ഷാൻ എസ് ബി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന.

വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിന് പുറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിമിർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 5 രാജ്യങ്ങളിലെ 6 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ തിരിച്ചെത്തി. സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അംഗങ്ങൾ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. പശ്ചിമബംഗാളിലെ പാൽട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. 11 മണിവരെ 42% പോളിംഗ്. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇറ്റലി സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള ഔദ്യോഗിക പര്യടനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് അദ്ദേഹം ഇറ്റലിയിലെത്തിയത്. സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിന് 15 കരാറുകളിൽ ഒപ്പുവച്ചു. യുഎഇ, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലേക്കാണ് പ്രധാനമന്ത്രി ഔദ്യോഗിക സന്ദർശനം നടത്തിയത്. ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള സാംസ്കാരിക വിനിമയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2027 സാംസ്കാരിക രംഗത്തിന്റെയും വിനോദസഞ്ചാരത്തിന്റെയും വർഷമായി ആഘോഷിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഇത് സഹായകമാകുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി പറഞ്ഞു. രാഷ്ട്രീയപരമായും സാമ്പത്തികമായും മാത്രമല്ല, ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലൂടെയും ഒരു രാജ്യത്തിന്റെ ശക്തി അളക്കപ്പെടുമെന്നും അവർ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250-ാം ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. മറ്റന്നാൾ ആരംഭിക്കുന്ന ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ജൂലൈ 4-നാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഒപ്പുവച്ചതിന്റെ 250-ാം വാർഷികം അമേരിക്ക ആഘോഷിക്കുന്നത്. സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സൌന്ദര്യവർദ്ധക വസ്തുക്കൾ മനുഷ്യ ശരീരത്തിൽ ലേപനങ്ങളായോ സ്പ്രേ ആയോ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ അറിയിച്ചു. സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലെ നിരോധിത ചേരുവകളുടെ ഉപയോഗം, തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ എന്നിവ നിയമലംഘനമാണെന്നും CDSCO വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ 23 മന്ത്രിമാർ കൂടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സത്യപ്രതിജ്ഞ ചെയ്തവരിൽ 3 വനിതാ മന്ത്രിമാരും ഉൾപ്പെടുന്നു. നിലവിൽ സി ജോസഫ് വിജയ് സർക്കാരിൽ 1 വനിതാമന്ത്രി ഉൾപ്പെടെ 9 മന്ത്രിമാരുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള 2 അംഗങ്ങൾ കൂടി മന്ത്രിസഭയുടെ ഭാഗമായതോടെ ആകെ അംഗസംഖ്യ 32. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കർ ജി സുധാകരന്റെ മുന്നിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
2: ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിലായിരുന്നു അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. കളമശ്ശേരിയിൽ നിന്നുള്ള അംഗം VE അബ്ദുൾ ഗഫൂറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം അംഗമായ AKM അഷ്റഫ് കന്നഡയിലാണ് സത്യപ്രതിജ്ഞ എടുത്തത്. ദേവികുളം അംഗമായ F രാജ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. ഫൈസൽ ബാബു, മാണി സി കാപ്പൻ, മാത്യു കുഴൽനാടൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയവർ ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ എടുത്തു. സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് സത്യപ്രതിജ്ഞാ പട്ടികയിൽ അവസാനത്തെ അംഗം. ജൂൺ 3 വരെയാണ് 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. അംഗങ്ങളുടെ സത്യ

0: പ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പുമാണ് സമ്മേളനത്തിന്റെ ആദ്യ ദിവസങ്ങളിലെ പ്രധാന കാര്യപരിപാടികൾ. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് യുഡിഎഫിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം പിരിയുന്ന സഭ ഈ മാസം 29 വീണ്ടും ചേരും. അന്നേ ദിവസം ഗവർണറുടെ നയപ്രഖ്യാപനം നടക്കും. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ച സഭയിൽ നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പശ്ചിമബംഗാളിലെ ഫാൽട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. 11 മണിവരെ 42% പോളിംഗ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. 2 സ്വതന്ത്രരുൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മാസം 24-നാണ് വോട്ടെണ്ണൽ. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ രാജീവ് ഗാന്ധിയുടെ ചരമവാർഷികത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയും ഡൽഹിയിലെ വീർഭൂമിയിൽ പുഷ്പാർച്ചന നടത്തി. തിരുവനന്തപുരം കെപിസിസി ആസ്ഥാനത്ത് നടന്ന അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുത്തു. ത്രിപുര, അരുണാചൽ പ്രദേശ്, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലെ ഹൈവേകളുടെ ഗുണനിലവാരവും പരിപാലനവും സംബന്ധിച്ച പുരോഗതി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സുസ്ഥിരവും കാര്യക്ഷമവുമായ ഹൈവേകൾ കണക്ടിവിറ്റിക്കും യാത്രാ സൌകര്യം ശക്തിപ്പെടുത്തുന്നതിനും അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രിമാരായ അജയ് തംത, ഹർഷ് മൽഹോത്ര, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: മെറ്റ, ഗൂഗിൾ, ടെലിഗ്രാം തുടങ്ങിയ സമൂഹമാധ്യമങ്ങളുടെ പ്രതിനിധികളുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കൂടിക്കാഴ്ച നടത്തി. ടെലിഗ്രാം ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നതിൽ അദ്ദേഹം ആശങ്ക അറിയിച്ചു. ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായാണ് യോഗം വിളിച്ചത്. നീറ്റ് യുജി പുനഃപരീക്ഷ കുറ്റമറ്റ രീതിയിൽ നടത്തുന്നതിന് വിളിച്ചു ചേർത്ത കേന്ദ്ര സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുടെ യോഗത്തിലും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ അധ്യക്ഷത വഹിച്ചു. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. എബോള റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങൾ വഴി യാത്ര ചെയ്തു വരുന്നവർക്കും ഇത് ബാധകമായിരിക്കുമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് അറിയിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ അതീവ ജാഗ്രതാ നിർദ്ദേശമുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചവർ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണം. എബോള രോഗിയുടെ രക്തവുമായോ ശരീരസ്രവങ്ങളുമായോ നേരിട്ട് സമ്പർക്കം പുലർത്തിയ യാത്രക്കാർ ഇമിഗ്രേഷൻ ക്ലിയറൻസിന് മുമ്പ് എയർപോർട്ട് ഹെൽത്ത് ഓഫീസറെയോ ഹെൽത്ത് ഡെസ്കിനെയോ അറിയിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിലിൽ പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ത്യ. സ്വന്തം രാജ്യത്തെ പരാജയങ്ങൾ മറച്ചുവെക്കാനാണ് പാകിസ്ഥാൻ അതിർത്തിയിലും മറ്റ് രാജ്യങ്ങളിലും അക്രമങ്ങൾ നടത്തുന്നതെന്ന് യുഎനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെട്ട് പാകിസ്ഥാൻ സംസാരിക്കുന്നത് ഉചിതമല്ലെന്നും അദ്ദേഹം പറഞ്ഞു.
3: It is ironic that Pakistan, with its long-tainted record of genocidal acts, has chosen to refer to issues that are strictly internal to India. The United Nations Assistance Mission in Afghanistan has reported that in the first 3 months of 2026, 750 civilian deaths and injuries were documented in Afghanistan as a result of cross-border armed violence perpetrated by Pakistani military forces, most of which occurred due to airstrikes. It is hypocritical to espouse high principles of international law while targeting innocent civilians in the dark.
1: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 171 പോയിന്റ് ഇടിഞ്ഞ് 75,131 നിഫ്റ്റി 21 പോയിന്റ് നഷ്ടത്തിൽ 23,626 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 360 രൂപ വർദ്ധിച്ച് 1,17,280 രൂപയും ഗ്രാമിന് 14,660 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന്

യേശുദാസ് പാടിയ മറ്റൊരു ഗാനം കേൾക്കാം. പിൻനിലാവ് എന്ന ചിത്രത്തിനുവേണ്ടി യൂസഫലി കേച്ചേരി വരികളെഴുതി ഇളയരാജ ഇണം പകർന്നത്.

0: மானே மதுர கரிம்பு மலர்த்தேனே மதன குழம்பு.
1: ഒരുവട്ടം കൂടിയിൽ ഇനി ചിത്രപാടിയ ഗാനം കേൾക്കാം. വരികൾ പൂവച്ചൽ ഖാദർ, സംഗീതം രഘുകുമാർ, ചിത്രം താളവട്ടം.

ചിലമ്പ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ലതികയും പാടിയ ഗാനമാണ് ഒരുവട്ടം കൂടിയിലെടുത്തത്. ഈ ഗാനത്തിന്റെ വരികളെഴുതിയത് ഭരതൻ, സംഗീതം നൽകിയത് ഔസേപ്പച്ചൻ.

തെങ്കാശി പട്ടണം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം കേൾക്കൂ. കൈതപ്രത്തിന്റെ വരികൾ സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം.

ഒരുവട്ടം കൂടിയിൽ ഇനി അപരിചിതൻ എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയ ഗാനം കേൾക്കാം. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് വിദ്യാസാഗർ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം. ചിത്രം കൃഷ്ണഗുഡിയിലെ ഒരു പ്രണയകാലത്ത്.

അച്ചു തിരുമലയുടെ വരികൾ, ജെറി അമൽദേവിന്റെ സംഗീതം, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം.

പൂവച്ചൽ ഖാദർ വരികളെഴുതി ജോൺസൺ ഈണം പകർന്ന് വാണി ജയറാമും ഉണ്ണി മേനോനും പാടിയ ഗാനം കേൾക്കാം. ചിത്രം പാളങ്ങൾ.

0: ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 52 സെക്കൻഡും. 2 മണിക്ക് കേൾക്കാം മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.
1: Good afternoon. This is Akashvani and I am Valsa Williams with the Midday News. The headlines. India and Italy agree to further develop India-Middle East-Europe

0: Pakistan in the world. Addressing the Amtrak's annual leadership summit in New Delhi, the minister highlighted that the country's automobile industry is the third largest in the world, surpassing Japan. He said the USA holds the first position, having the size of 79 lakh crore. China is second with 49 lakh crore, and now India has secured the third position at 22 lakh crore. Mr. Gadkari said India's annual automobile industry growth is at 30 to 40%.
1: The ministry total size of the automobile industry was at time was 14 lakh crore. Now the size of the automobile industry is 22 lakh crore. And now we have just surpassed Japan and our number is third. The first is USA having the size of 79 lakh crore. Second is China 49 lakh crore. And India is now 22 lakh crore. Our every year growth is 30 to 40%. Now our aim is to make Indian automobile industry number one in the world.
0: The minister added that the government is also working on alternative fuel and biofuel, ethanol, methanol, biodiesel, LNG, electric and hydrogen. In an effort to decongest examination centres for the Civil Services Preliminary Examination 2026, the Union Public Service Commission, UPSC, has introduced three new examination centres at Bhubaneswar, Kanpur and Meerut. With the addition of these centres, the total number of centres for the preliminary examination has increased from 80 to 83. According to UPSC, nearly 23,000 candidates have applied to these new centres, easing the rush at the adjoining centres for civil services examination. This is Akashvani giving you the news. For quick news updates round the clock, follow us on our X handle at AIR News Alerts. And for details of stories and more, log on to our website www.newsonair.gov.in and download News on AIR app. Welcome back to the Midday News. The West Bengal government has made the singing of Vande Mataram mandatory during morning assembly prayers in all madrasas across the state with immediate effect. The order has been issued by the Directorate of Madrasa Education. According to the notification, the directive will apply to government model madrasas, government aided madrasas, recognized unaided madrasas, as well as approved Shishu Shiksha Kendras and Madhyamik Shiksha Kendras functioning under the Minority Affairs and Madrasa Education Department. A report.
2: The move aims to bring uniformity in assembly practices across all educational institutions under the department. The order has been circulated to district magistrates, district inspectors of schools and the West Bengal Board of Madrasa Education for implementation. The development comes nearly a week after the state government made the singing of Vande Mataram compulsory in all state-run and aided schools. Heads of institutions were directed to ensure that all students participate in the national song before the commencement of classes. Meanwhile, the move also comes amid efforts by the union government to strengthen provisions related to respect for national symbols. The centre has proposed amendments to the Prevention of Insults to National Honour Act 1971, including making obstruction to the singing of Vande Mataram a punishable offence. Anuja Kumar for Akashwani News.
0: The repoll in the Paltta Assembly constituency is going on peacefully in West Bengal. Peaceful voting is being conducted in the Paltta Assembly constituency in South 24 Parganas district in the state today. Total 60.43% voting has been recorded till 1 p.m. After the withdrawal of TMC candidate Jahangir Khan from the contest, the main fight is among the BJP, Congress and CPI-M. In Tamil Nadu, the Joseph Vijay-led government expanded its ministry today, paving the way for a coalition cabinet in the state. 23 new ministers, including two members from the Congress Party, were inducted into the cabinet. With the latest expansion, the cabinet's strength has risen to 32, including Chief Minister C. Joseph Vijay. The Congress has now returned to the state cabinet after nearly 6 decades, with the National Party being represented in the Tamil Nadu ministry for the first time since 1967. The newly expanded cabinet also includes 4 women ministers. We have more from our correspondent.
3: The 10-day-old government led by Chief Minister Joseph Vijay has been on support given by the Congress, VCK, CPI, CPM, IUML and a part of the AIADMK. Earlier today, the newly inducted Congress ministers, accompanied by senior Congress leaders of the state, visited the Rajiv Gandhi Memorial at Sri Paramathur to pay their respects on his memorial day. The AIADMK faction supporting the government was not present at the expansion event today at Lok Bhavan. Joy, Akashwani reporting from Chennai.
0: The first session of the newly constituted Keralam Assembly commenced in Thiruvananthapuram today. Pro Tem Speaker G. Sudhakaran administered the oaths to the newly elected members. The election for the Speaker's post will be held tomorrow. The ruling UDF has nominated Thiruvanchur Radhakrishnan as its candidate for the post. The BJP, which has three members in the Assembly, is expected to field B.B. Gopakumar as its candidate, while the opposition LDF is yet to announce its decision on the election. In Jharkhand, 25 CPI Maoist insurgents and two members of the extremist outfit JJMP surrendered before the state police at the headquarters in Dhurwa, Ranchi today. The surrendered ultras also laid down a large cache of arms and ammunition, including an LMG, INSAS and SLR rifles, a pistol, magazines and nearly 3,000 live cartridges. Police said eight of the surrendered Maoists carried a combined bounty of 33 lakh rupees and a total of 426 criminal cases were registered against them. Director General of Police Tadasa Mishra said the state government will ensure rehabilitation of the surrendered insurgents and address their demands under the surrender policy. India has called out Pakistan's long-tainted record of genocidal acts at the United Nations Security Council. Speaking at the annual UNSC open debate on protection of civilians in armed conflict yesterday, India's permanent representative to the UN, Ambassador Harish Parvathaneni, said Pakistan's inhuman conduct reflects its attempts over decades to externalize internal failures through acts of violence within and beyond its border.
4: It is ironic that Pakistan, with its long tainted record of genocidal acts, has chosen to refer to issues that are strictly internal to India. The United Nations Assistance Mission in Afghanistan has reported that in the first 3 months of 2026, 750 civilian deaths and injuries were documented in Afghanistan as a result of cross-border armed violence perpetrated by Pakistani military forces, most of which occurred due to airstrikes. It is hypocritical to espouse high principles of international law while targeting innocent civilians in the dark.
0: In IPL cricket, Gujarat Titans will take on Chennai Super Kings at the Narendra Modi Stadium in Ahmedabad this evening. The match is scheduled to begin at 7:30 p.m. Gujarat Titans have already secured a place in the playoffs, while Chennai Super Kings will be looking to strengthen their chances for the fourth spot in the points table. Meanwhile, Kolkata Knight Riders kept their playoff hopes alive with a 4-wicket victory over Mumbai Indians at the Eden Gardens in Kolkata last night. The Indian Meteorological Department, IMD, has issued a red colour warning for heatwave to severe heatwave conditions over Uttar Pradesh, Madhya Pradesh and Vidarbh till tomorrow. An orange colour warning for heatwave conditions has been issued over Delhi, Haryana and Chandigarh. Heatwave conditions are also expected over Punjab, Bihar, Chhattisgarh, Andhra Pradesh, Himachal Pradesh, Odisha, Rajasthan, Telangana and Uttarakhand today. And now before we end the bulletin, the headlines once again. India and Italy agree to further develop India-Middle East-Europe economic corridor for deepening economic relations. Government prohibits use of cosmetic as injection by consumers, professionals and aesthetic clinics. Centre issues health advisory for passengers arriving from or transiting through Ebola-affected countries. West Bengal government directs Vande Mataram compulsory as prayer song in all madrasas. Chief Minister C. Joseph Vijay-led cabinet in Tamil Nadu expanded to 32, including 4 women ministers. And in IPL cricket, Gujarat Titans to take on Chennai Super Kings in Ahmedabad this evening. And with that, we end the midday news.
5: Agashavani.
6: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 25-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, മീന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
7: കൂട്ടുകാരൻ റസുമിഹിന്റെ പാലുകാച്ചിനു പോയി മടങ്ങി വരുന്ന നിക്കോവിന്റെ മുറിയിൽ വെളിച്ചം കാണാം. ആരാണ് ഇവിടെ സ്നേഹദീപം തെളിച്ച് വഴിക്കണ്ണുമായി കാത്തിരിക്കുന്നത്? റസ്കോൾനിക്കോവിന്റെ മൂക്കിൽ താൻ ചിന്തിയ ചോരമണം ചെകിടിച്ചിരിക്കുകയാണെന്ന് ആരറിയുന്നു? പട്ടിണി കിടന്ന് മകനെ പഠിക്കാൻ വിട്ട് അവൻ ഉടൻ പ്രൊഫസറാകുമെന്ന് സ്വപ്നം കാണുന്ന ഒരമ്മയുണ്ട് നിക്കോവിന്. കുടുംബത്തിന്റെ കടക്കണി പൊട്ടിക്കാൻ ഇഷ്ടമില്ലാത്തൊരഴകിയ രാവണൻ ലൂഷൻ എന്നൊരാളെ കെട്ടാൻ വാക്കു പറഞ്ഞൊരു പെങ്ങളുണ്ട് അയാൾക്ക്. അഭിമാനിയും അവിവേകിയുമായ നിക്കോവ് പെങ്ങൾ ഡോണിയയുടെ ഭാവി വരൻ ലൂഷനെ തലേന്ന് തന്നെ ആട്ടിപ്പുറത്താക്കിയത് വീട്ടുകാരറിഞ്ഞിട്ടില്ല. പീറ്റേഴ്സ്ബർഗിൽ പോലീസ് തേടുന്ന കൊലപാതകിയാണ് നിക്കോഫ്. പുറമേ കുടുംബത്തിൽ പൊട്ടാനൊരുങ്ങുന്ന ബോംബുകൾ, അകമേ അലകടലിരമ്പം പോലെ മനസ്സിന്റെ പിടിവലികൾ, കുറ്റവും ശിക്ഷയും തമ്മിൽ ബലാബലം.
8: നിന്റെ പരിപാടി എന്തായിരുന്നു? എന്തോ ഗൂഢമായ പദ്ധതികളുണ്ട്, ഞാൻ അറിയാത്തതായിട്ടല്ലേ.
9: ഡേയ്, ഞാൻ സ്വല്പം മദ്യപിച്ചിട്ടുണ്ടേ.
10: ആ, അതെനിക്ക് മനസ്സിലായി. നീ സന്തോഷിക്കേണ്ട ദിവസമല്ലേ ഇന്ന്. സ്വന്തമായ ഒരു വീട്, ഞാനും സന്തോഷിക്കുന്നു. അതിന് കാരണം ഞാൻ നിന്നോട് തുറന്നു പറയാം. ഞാനൊരു മരണശൈലിക്കടുത്തു നിന്നാണ് വരുന്നത്.
8: ആരുടെ, എവിടെ? എനിക്കറിയാമോ ആളിനെ?
10: ഇല്ല, നിനക്കറിയില്ല. മർമലഡോവ്, ഒരു സർക്കാർ ഗുമസ്തൻ. കുടിച്ച് പിമ്പിരിയായി കുതിരവണ്ടിക്ക് കുറുകെ ചാടിച്ചാവാൻ ശ്രമിച്ചു.
8: എന്നിട്ട്
10: അയാള് മരിച്ചു. അയാളുടെ വീട്ടുകാർക്ക് ഞാൻ എന്റെ പേരിൽ നിന്ന് പണം മുഴുവൻ കൊടുത്തു. ഞാൻ ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ.
8: എന്തു പറ്റി? എന്താണ് നിനക്ക് പറ്റിയത്?
10: എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നുന്നു. എന്നാൽ അതല്ല കാര്യം. ഞാൻ വളരെ ദുഃഖിതനാണ്.
8: നോക്ക്, നിന്റെ കെട്ടിടം എത്തി.
10: നീ അങ്ങോട്ട് നോക്ക്.
8: എങ്ങോട്ട്? എന്താണ്?
10: നീ കാണുന്നില്ലേ, എന്റെ മുറിയിൽ വിളക്ക് കത്തിക്കിടക്കുന്നു.
8: അത് നസ്താസ്യ വന്നിരിക്കും.
10: അവള് വിളക്ക് കൊളുത്താറില്ലല്ലോ. പാവം, അവൾ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു.
8: എന്നിട്ടും നീ അതൊന്നും ശ്രദ്ധിക്കാതെ.
10: അട്ടെ, നിന്റെ പരിപാടി എന്താ?
8: ഞാനും വരുന്നു നിന്റെ മുറിയിലേക്ക്.
10: മുറി അടച്ചിരിക്കുന്നു, അകത്ത് ലൈറ്റും കിടക്കുന്നു. ആരാ? ഹലോ, ആരാകത്ത്?
8: കേട്ടില്ലേ, ആരാകത്തെന്ന്?
10: അകത്ത് ആരാണെന്ന്?
11: നിന്റെ തള്ള.
10: അയ്യോ, ഇന്നാണല്ലോ അമ്മയും സഹോദരിയും വരുമെന്ന് പറഞ്ഞിരുന്നത്.
8: അതുപോലും നീ മറന്നോടാ.
11: എന്റെ മോനെ, നിനക്ക് എന്ത് പറ്റിയടാ? ഇതെന്ത് കോല? മോനെ, എന്റെ പൊന്നു മോനെ.

0: ഇപ്പോൾ നിങ്ങൾ സ്വന്തം താമസ സ്ഥലത്തേക്ക് പോകൂ. എന്റെ സുഹൃത്ത് റസ്മിഹിൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും.
1: അപ്പൊ ശരി, നാളെ കാണാം. നാളെ നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് സംസാരിക്കാം.
2: മോനെ, നിക്കോ, ഞങ്ങൾ ഇന്ന് വൈകുന്നേരമാണ് ഇവിടെ എത്തിയത്. വിചാരിച്ച സമയത്തിന് എത്താൻ കഴിഞ്ഞില്ല. നീ എന്തു പറഞ്ഞാലും ഈ അവസ്ഥയിൽ ഞാൻ നിന്നെ വിട്ട് എവിടെയും പോവില്ല. ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ താമസിക്കും നിന്നോടൊപ്പം.
0: എന്നെ സ്വൈര്യം കെടുത്താനാണോ ഭാവം? അമ്മേ, എന്നെ ഒറ്റയ്ക്ക് വിടെ.
3: അമ്മേ, നിങ്ങൾ വെക്കോളൂ, ഞാൻ ഇവിടെ നിന്നോളാം.
2: എന്റെ മനസ്സിലുള്ള നന്ദിയും കടപ്പാടും റസ്മിഹിൻ നിന്നോട് എങ്ങനെ ഞാൻ അറിയിക്കും?
0: അതിന്റെ ആവശ്യമില്ല. എന്നെ കുറിച്ച് ഓർത്ത് ആരും വിഷമിക്കണ്ട. എനിക്ക് കാവലിന് ആരും വേണ്ട. എല്ലാവരും എല്ലാവരും വയ്ക്കോ, എല്ലാവരും വയ്ക്കോ.
1: അമ്മേ, നമ്മൾ ഇവിടെ നിന്ന് ചേട്ടന് ബുദ്ധിമുട്ടിക്കണ്ട. സമാധാനത്തോടെ കിടക്കട്ടെ, നമുക്ക് പോവാം.
2: മൂന്ന് വർഷമായി ഞാൻ എന്റെ മകനെ പിരിഞ്ഞിരിക്കുന്നു. ഇപ്പോ ഞാൻ അവനെ ശരിക്കൊന്ന് കണ്ടോട്ടെ മോനെ.
0: ഞാൻ ഇവിടെ ഒറ്റ കിടന്നോളാം. അമ്മേ, ഡോണി ലൂഷിനെ കണ്ടിരുന്നോ?
2: ഇല്ല മോനെ, ഞങ്ങൾ എത്തിയ കാര്യം അയാൾക്കറിയാം. ലൂഷൻ ഇന്ന് നിന്നെ കാണാനുള്ള കാരുണ്യം കാണിച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞു.
0: ആ അതെ, അയാൾ കാരുണ്യവാനാണ്. ഡോണിയാ, ഞാൻ അയാളെ താഴേക്ക് വലിച്ചെറിയുമെന്ന് ഭീഷണിപ്പെടുത്തി ഏതെങ്കിലും നരകത്തിലേക്ക് പോകാൻ അട്ടഹസിച്ചാണ് ഞാൻ പറഞ്ഞയച്ചത്.
2: മോനെ, എന്താ നീ പറയുന്നത്? നിന്റെ ഉദ്ദേശം എന്താണ്?
0: ഡോണിയ, ആ വിവാഹം എനിക്കിഷ്ടമല്ല. നിനക്ക് ആദ്യം ലഭിക്കുന്ന അവസരത്തിൽ തന്നെ, അതായത് നാളെ തന്നെ, നീ ലൂഷിനെ നിരസിക്കണം. ആ പേര് ഇനിയും എന്റെ കാതിൽ കേൾക്കാൻ ഇടവരരുത്.
2: ദൈവമേ, എന്താ നീ കേൾക്കുന്നത്?
1: ചേട്ടാ, ഒന്നുകൂടി ചിന്തിച്ചു നോക്കണ്ടേ? ആ, ഇപ്പൊ തന്നെ ചേട്ടന് നല്ല ക്ഷീണമുണ്ട്. അധികം സംസാരിക്കണ്ട, വിശ്രമിക്കേ.
0: ഞാൻ ബോധമില്ലാതെ സംസാരിക്കുന്നെന്നാണോ നീ കരുതിയത്? ഒരിക്കലുമില്ല. നീ ലൂഷനെ വിവാഹം കഴിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. എനിക്ക് ആ ത്യാഗം വേണ്ട. നീ അയാൾക്കെഴുത്, അയാൾക്കെഴുത് ഈ വിവാഹത്തിന് സമ്മതമല്ലെന്ന്.
1: എനിക്ക് കഴിയില്ല.
2: നാളെ കാര്യങ്ങൾ തീരുമാനിക്കാം. സാവകാശമായി ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോകാം. അതെ, പോകുന്നതാണ് നല്ലത്.
3: അതെ അതെ അമ്മേ, പക്ഷെ സാരമില്ല, ഇവനാകെ അസ്വസ്ഥനാണ്. അതുകൊണ്ടാണ് നിക്കോ ഇങ്ങനെ പെരുമാറുന്നത്, അല്ലേടാ? അല്ലെങ്കിൽ ഇവനതിന് ധൈര്യപ്പെടോ? ഇന്നിവൻ ലൂഷിനെ ഓടിച്ചു വിട്ടതാണ്. പക്ഷെ അത് ഇവന്റെ കുറ്റമല്ല. ലൂഷിൻ ഇവിടെ വലിയ പാണ്ഡിത്യ പ്രകടനം തന്നെ നടത്തി. ഒരു വിധത്തിൽ ഓടിച്ചു വിട്ടത് നന്നായെന്ന് എനിക്കും തോന്നി.
2: അപ്പോ ഞാൻ കേട്ടതെല്ലാം വാസ്തവമാണല്ലേ?
1: നമുക്ക് പോവാം അമ്മേ. ചേട്ടൻ വിശ്രമിക്കേ.
2: ഇല്ല, ഞാൻ ഒരിടത്തേക്കുമില്ല, മോന്റെ കൂടെ തന്നെ. ഞാന് ഇവിടെ എവിടെയെങ്കിലും കിടന്നുകൊള്ളാം.
3: അയ്യോ, ഇവിടെ വേണ്ട. ഇന്ന് വൈകുന്നേരം ഇവൻ ഡോക്ടറെയും എന്നെയും അടിച്ചില്ലെന്നേ ഉള്ളൂ. ഇവന് പ്രകോപനം ഉണ്ടായാലേ ഇവൻ ചെയ്യുന്നത് എന്തെന്ന് ഇവന് പോലും അറിയില്ല.
2: എന്താ ഈ പറയുന്നത്?
3: പിന്നെ ആ സ്ഥലത്ത് നിങ്ങളില്ലാതെ ഡോണിയെ ഒറ്റയ്ക്ക് താമസിക്കൂ? അത്തരം ഒരു സ്ഥലമല്ലേ നിങ്ങളുടെ ഭാവി മരുമകൻ ലൂഷൻ നിങ്ങൾക്ക് താമസിക്കാൻ ഏർപ്പാടാക്കിയിട്ടുള്ളത്?
2: എന്നാ ഞാൻ ഈ വീട്ടുടമസ്ഥയെ ഒന്ന് കാണട്ടെ. ഈ രാത്രി കഴിച്ചുകൂട്ടാൻ ഒരു മുറി തരുമോന്ന് ഞാൻ കേണ അപേക്ഷിക്കും.
3: വേണ്ട വേണ്ട, നിങ്ങൾ അങ്ങോട്ട് പോണ്ട. വേണ്ട.
2: എന്താ?
3: വരൂ, നമുക്ക് പോവാം. വരൂ അമ്മ, വരൂ, നമുക്ക് പോവാം.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 25-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എം ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIRTVMPM@gmail.com.

യുവസംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭക യാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവസംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ youth.airtvm@gmail.com അല്ലെങ്കിൽ 8281420305 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സാപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 8281420305.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഷൈനാസ് ബീഗം ചാച്ചാളകപ്പാടാണ്.

0: കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: ആദ്യം വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കവരത്തി ദ്വീപ് സ്വദേശി ഐഫ കബീർ പങ്കെടുക്കുന്ന ഇമ്മിനി വെള്ളിലോകം എന്ന പരിപാടിയും, തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫെട്ടിയും ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.
1: Invites online applications from unmarried male and female candidates for short service commission information technology entry. Last date for submission is 1st June 2026. For more details visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar, safeguarding seas for a viksit samriddh Bharat.

0: പഠിപ്പും പൊലിമയും.
1: വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും സംശയങ്ങളിലൂടെയും കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ?
0: ആകാശവാണി കവരത്തി ഒരുക്കുന്ന പരിപാടി പഠിപ്പും പൊലിമയും എല്ലാ വെള്ളിയാഴ്ചകളിലും ആകാശവാണി കവരത്തി പ്രക്ഷേപണം ചെയ്യുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആകാശവാണി കവരത്തിയുടെ വാട്സ്ആപ്പ് നമ്പറായ 9496283833 എന്ന നമ്പറിലേക്ക് സന്ദേശങ്ങളും അയക്കാവുന്നതാണ്.

0: होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
1: जन-जन का रखे ध्यान, टीबी मुक्त भारत अभियान।
2: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: फेम फोरिशा സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവടുവയ്പിലൂടെ അവളത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ, അവരുടെ ജീവിതാനുഭവങ്ങൾ, വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശിയായ മറ്റു വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന പരമ്പര ഫെയിം ഫോറിഷ കേൾക്കാം. ശനിയാഴ്ചകൾ രാവിലെ 7:45 വൈകിട്ട് 5:30 ആകാശവാണി കവരത്തി നിലയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9496282383 എന്ന ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സന്ദേശമയക്കാം. സന്ദേശമയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496282383.
4: ആകാശവാണി കവരത്തി. ഇപ്പോൾ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാങ്കു എന്ന ചിത്രത്തിൽ നജീം അർഷാദ് ആലപിച്ചത്, ഗാനരചന റഫീഖ്, സംഗീതം നൽകിയത് ഔസേപ്പച്ചൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി പ്രസൂൺ ജോഷിയുടെ വരികൾക്ക് ജതിൻ ലളിത സംഗീതം നൽകി സോനു നിഗം, സുനിധി ചൗഹാൻ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ഫനാം.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി സൂഫിയും സുജാതയും എന്ന ചിത്രത്തിൽ അർജുൻ കൃഷ്ണ, നിത്യ മാമൻ, സിയാവുൽ ഹക്ക് എന്നിവർ ചേർന്ന് ആലപിച്ചത്, ഗാനരചന ഹരിനാരായണൻ ബി കെ, സംഗീതം നൽകിയത് ജയചന്ദ്രൻ.

0: ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 4 മണി വരെ ആകാശവാണി കവരത്തി നിലയത്തിൽ വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം.
1: വിളിക്കേണ്ട നമ്പർ 0489626247474.
0: മറ്റൊരു നമ്പർ 0489626247474.
1: പ്രക്ഷേപണ സമയം എല്ലാ ദിവസവും രാവിലെ 7:35.
0: പുനഃപ്രക്ഷേപണം തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം 5:45.
1: മറക്കാതെ കേൾക്കുക

ഹജ്ജിനായിത്തും കോടി ജനമുത്തി വളകുന്ന ഹജുറുള്ളസ്വത് കാണുവാനെത്തിക്കേണമേ. ഹറമിന്റെ ആകെ തന്നും അതുപത്തിൽ ഒളിയുന്ന ഹജുറുള്ള

0: மதுரும் கந்தக்கு வழக்கு நெய்னி மேடக்கமர் மீனா மதுரும் தானே விரோவ மதீனா காண்மானாய் தேனா மெத்தி தேரும் பதிமக தகத்தின் திருமடி மகுடம் காணுவானத்தி கேளமே ஹஜின்னாய் மக்கத்தெத்தும் கோடி தினமுத்தி மணக்குன ஹஜருள் அஸ்மது காணுவானத்தி கேளமே.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ ഇമ്മിനി ബലിലോകം എന്ന പരിപാടി കേൾക്കാം. ആകാശവാണി കവരത്തി. ആകാശവാണി കവരത്തിയുടെ ഇമ്മിനി ബലിലോകം എന്ന പരിപാടിയിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു കൊച്ചു മിടുക്കി വന്നിട്ടുണ്ട്, നമുക്ക് പരിചയപ്പെടാം. പേരെന്താ മോളുടെ? ഐഫ കബീർ അല്ലേ?
2: അതെ,
1: ഐഫ കബീർ. നല്ല അടിപൊളി പേരാണല്ലോ. ഇതാരായി പേരിട്ടെ? ഉമ്മാണല്ലേ. ഉമ്മയുടെ പേരെന്താ?
2: മുംതാസ്.
1: പിന്നെ ഐഫയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: ഉമ്മ, ബാപ്പ, നാനാമ്മ, പിന്നെ ഉമ്മ, മൂത്തമ്മ, ഒരു ഇളയമ്മ, ഒരു മാമം, പിന്നെ മുന്ന ഭയ്യ, റച്ചു, ഐസിൻ.
1: കുറേ പേരുണ്ടല്ലോ വീട്ടിലപ്പോൾ.
2: അതെ.
1: ആ, ഇവരുടെയൊക്കെ പേരറിയാവോ?
2: ആ, പേരറിയാം.
1: ഉമ്മയുടെ പേര് മുംതാസ് ആണല്ലേ.
2: ആ,
1: അപ്പൊ ഉപ്പയുടെ പേരെന്താ?
2: കബീർ.
1: ഐഫ കബീർ അല്ലേ.
2: ആ,
1: ഐഫ മോളിപ്പ ഏത് ദ്വീപിൽ നിന്നാ വരുന്നത്?
2: കവരത്തി. എന്റെ ഉപ്പയുടെ നാട് കൽപ്പേനി.
1: ഉപ്പയുടെ നാട് കൽപ്പേനിയാണല്ലേ.
2: അതെ.
1: ഐഫ ഇപ്പോ പഠിക്കുന്നതൊക്കെ എവിടെയാണ്?
2: കൽപ്പേനി.
1: അപ്പൊ കവരത്തിയിൽ ഇപ്പൊ എന്തിനാ വന്നേ?
2: വെക്കേഷനിൽ വന്നതാ.
1: വെക്കേഷനിൽ വന്നതാണല്ലേ. ഐഫയുടെ സ്വന്തം നാട് കവരത്തിയാണല്ലേ.
2: അതെ.
1: അപ്പൊ ഉപ്പയുടെ നാടാണ് കൽപ്പേനി അല്ലേ.
2: അതെ.
1: ഓക്കെ. ഐഫ ഇപ്പൊ വീട്ടിൽ കുറേ പേരുണ്ടെന്ന് പറഞ്ഞില്ലേ?
2: അതെ.
1: അവരോടൊക്കെ പേരറിയാവോ?
2: അതെ.
1: ഇപ്പൊ പറഞ്ഞില്ലേ മുത്തമ്മമാര് ഇളാമ്മമാരൊക്കെ ഉണ്ടെന്ന്?
2: അതെ.
1: അവരുടെയൊക്കെ പേരെന്താ?
2: മൂത്തമ്മയുടെ പേര് ജുബൈരത്ത്, ഊബിയുടെ പേര് മാര്യത്ത്, മേമയുടെ പേര് സാറ, ആയയുടെ പേര് ഹാജറ, മാമനുടെ പേര് സൽമാൻ, മുന്നയുടെ പേര് ജാബർ, ഭയ്യയുടെ പേര് യാസീൻ, റച്ചുയുടെ പേര് റയാൻ ഐസിനോസ്, നാനയുടെ പേര് പി ഫാത്തുമ്മ.
1: അപ്പൊ ഇത്രയും പേരുണ്ടല്ലേ വീട്ടില്.
2: അതെ.
1: ഐഫമോളിപ്പോൾ ആദ്യമായിട്ട് ഇമ്മണിബലി ലോകത്തിൽ എന്ത് പരിപാടിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്?
2: പാട്ട്.
1: പാട്ടാണല്ലേ. നമുക്കൊരു പാട്ട് കേട്ടിട്ട് വിശേഷങ്ങൾക്ക് വീണ്ടും തിരിച്ചു വരാം.
2: സുബർഗ

0: മാഷാല്ലാ, നല്ല അടിപൊളി പാട്ടായിരുന്നു. ഇതാരാ ഈ പാട്ട് പഠിപ്പിച്ച ഐഫിക്ക്?
1: യൂട്യൂബിൽ നോക്കി പഠിച്ചതും ഉമ്മയും പഠിപ്പിച്ചതും.
0: യൂട്യൂബിലൊക്കെ നോക്കിയാണോ പാട്ടൊക്കെ പഠിക്കാറ്?
1: അതെ.
0: ആണല്ലേ. പിന്നെ ഐഫ കുട്ടി ഇപ്പൊ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
1: ഇപ്പൊ മൂന്നാം ക്ലാസ്സിലേക്ക് ജയിച്ചതാ.
0: ഇപ്പൊ മൂന്നാം ക്ലാസ്സിലോട്ട് ജയിച്ചതാണല്ലേ.
1: അതെ.
0: അപ്പൊ പഠിക്കുന്നതൊക്കെ കൽപ്പിനി ദ്വീപിലാണോ?
1: അതെ.
0: ഏത് സ്കൂളിലാണ്?
1: ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂൾ കൽപ്പേനി.
0: ഓക്കെ. ഇപ്പടി വീടപ്പൊ കൽപ്പേനിയിലല്ലേ?
1: അതെ.
0: അപ്പൊ ഉപ്പടി വീട്ടിലാരൊക്കെയുണ്ട്?
1: ഉമ്മാമ്മയും ഉപ്പയും.
0: ഉമ്മാമ്മയും ഉപ്പയും അല്ലേ. പിന്നെ ഐഫക്കുട്ടി ഇങ്ങനെ കൂടുതലായിട്ട് പഠിക്കാനൊക്കെ ആരാ സഹായിക്കുന്നേ വീട്ടില്?
1: ഉമ്മ.
0: ഉമ്മയാണോ?
1: അതെ.
0: പിന്നെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ എന്താ ചെയ്യാറ് മോള്?
1: ഡ്രോയിങ്ങും വരക്കും ടിവിയും കാണും.
0: ഏത് തരം ഡ്രോയിങ് ആണ് കൂടുതൽ ഇഷ്ടം?
1: പെയിന്റിങ്.
0: കൂടുതൽ ഇഷ്ടം പെയിന്റിങ് ആണോ? ഓക്കെ. കവരത്തിലെ വീട്ടില് കുറെ പേരുണ്ടെന്ന് പറഞ്ഞില്ലേ ഐഫയുടെ?
1: അതെ.
0: അവിടെ കൂടുതൽ ആരെയാണ് ഇഷ്ടം?
1: ഓസി.
0: എന്ന് പറയുമ്പോൾ ആരാ?
1: എന്റെ ഇളാമയുടെ കുട്ടി.
0: ഇളാമയുടെ കുട്ടി. ഓസി എത്രാം ക്ലാസ്സിലാണ്?
1: രണ്ട്.
0: രണ്ടാം ക്ലാസ്സിലാണോ?
1: അതെ.
0: ഇപ്പൊ കുറേ മൂത്തമ്മമാരും ഇളാമമാരും ഉണ്ടെന്ന് പറഞ്ഞില്ലേ?
1: അതെ.
0: അവിടെ നിന്ന് ആരെ കൂടുതൽ ഇഷ്ടം?
1: മേമ.
0: മേമ എന്ന് പറഞ്ഞ സാറയാണല്ലേ?
1: അതെ.
0: ആ സാറയാണോ കൂടുതലും പഠിക്കാനും കളിക്കാനും ഒക്കെ സഹായിക്കുന്നത്?
1: അതെ.
0: സാറയാണല്ലേ ഇഷ്ടം?
1: അതെ.
0: നിങ്ങളെല്ലാവരും ഒരു വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്?
1: സാറ വേറെ പുതിയ വീട്ടിൽ.
0: സാറ പുതിയ വീട്ടിലാണല്ലേ.
1: അതെ.
0: അപ്പൊ മോൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എവിടെയാണ്? അവിടെ മോളുടെ ഉപ്പയുടെ വീട്ടിലാണോ ഇവിടെയാണോ കവരത്തിയിലാണോ?
1: രണ്ടും.
0: രണ്ടും ഇഷ്ടമാണോ?
1: അതെ.
0: അപ്പൊ നല്ല കുട്ടിയല്ലേ, രണ്ടിടവും ഒരേപോലെ കാണുന്നുണ്ടല്ലേ.
1: അതെ.
0: ഇനി ഇമ്മിണവല്ലി ലോകത്തിൽ എന്ത് പരിപാടിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്?
1: കവിത.
0: കവിത. ഐഫക്കുട്ടിയുടെ ഒരു കവിത കേൾക്കാം നമുക്കെന്നാൽ.
1: പാതി വിരിഞ്ഞൊരു പൂമൊട്ട് ഞാൻ എന്റെ മോഹങ്ങൾ വാടിക്കരിഞ്ഞു പോയി, ഏതോ

0: നിച്ചതോ പെൺമൊട്ടുകൾ പെണ്ണ് പിരിച്ചതാണില്ലവർക്കില്ല മാനാഭിമാനങ്ങൾ മാനനഷ്ടം. പന്നിയെ പോലെ മുഴളുന്നു ചദ്മായ പത്രങ്ങൾ പാത്രങ്ങളാക്കി വിളമ്പുന്നു ശർദിൽ മണക്കും പ്രഭാത സദ്യ. ഇരകൾക്കു പിറകെ കുതിക്കുന്ന പട്ടികൾ പതിവായി കുരച്ചു പെയ്യുന്ന സന്ധ്യകൾ.
1: അടിപൊളി കവിത ആയിരുന്നു. ഈ കവിത ആരാ പഠിപ്പിച്ചതാണ് നിങ്ങൾക്ക്?
0: ടീച്ചർ ഗ്രൂപ്പിലേക്ക് വിട്ടതന്ന.
1: ടീച്ചർ പഠിപ്പിച്ചതാണ് അല്ലേ? ഏത്? നിങ്ങളുടെ കൽപ്പനി ദ്വീപിലെത്തിയ ടീച്ചറാണോ?
0: അതെ.
1: പേരെന്താ ടീച്ചറുടെ?
0: ജസീറ ടീച്ചർ.
1: അപ്പൊ ഐഫമോള് ഇവിടെ പാഠം വേണ്ടി പഠിച്ചതാണോ?
0: സ്കൂളിൽ പാഠം വേണ്ടി പഠിച്ചു.
1: സ്കൂളിൽ എന്ത് പ്രോഗ്രാമിലാ പാഠം പഠിച്ചത്?
0: സ്കൂളിൽ സയൻസ് ഡേക്ക് പാടാൻ പഠിച്ച പാട്ട.
1: സയൻസ് ഡേക്ക് പാടാൻ പഠിച്ച പാട്ടാണല്ലേ. പിന്നെ എങ്ങോട്ടെങ്കിലും കറങ്ങാനൊക്കെ പോകാറുണ്ടോ?
0: അതെ.
1: എങ്ങോട്ടാ പോകാറ്?
0: തെക്കുംതല. അങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ പോകാം.
1: ആ, തെക്കുംതലക്കൊക്കെ പോകാറുണ്ടല്ലേ.
0: അതെ.
1: ബീച്ചിലൊക്കെ പോകാറില്ലേ നിങ്ങള്?
0: അതെ, പോകാറുണ്ട്. ബീച്ചിലേക്ക്
1: പോകാറുണ്ട്. കടലൊക്കെ കുളിക്കുന്നുണ്ട് എന്നിട്ട്?
0: ഇടക്കിടക്ക്
1: കുളിക്കുന്നുണ്ട് അല്ലേ. ഉമ്മ ചീത്ത പറയാറുണ്ടോ കടൽ കുളിച്ചാല്?
0: അതെ,
1: ചീത്ത പറയാറുണ്ടല്ലേ.
0: അതെ.
1: ആ, ഇനി ഐഫമോള് ഇനി എപ്പോഴാ പോകാറ് നാട്ടിലോട്ട്, നിങ്ങളുടെ കൽപ്പനയിലോട്ട്?
0: പെരുന്നാൾ കഴിഞ്ഞ.
1: പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടാണല്ലേ.
0: അതെ.
1: ആ, പെരുന്നാൾക്ക് ഡ്രസ്സൊക്കെ എടുത്തു വന്നിട്ട്?
0: അതെ.
1: ആ, ഇനി മിണിവല്ലി ലോകത്തിൽ എന്താണ് അവതരിപ്പിക്കാൻ പോകുന്നത്?
0: കഥ.
1: കഥയാണല്ലേ. നമുക്കെന്നാ കൂട്ടുകാർക്ക് വേണ്ടി ഒരു കഥ പറയാം.
0: അതെ. പ്രിയ കൂട്ടുകാരെ, ഞാൻ നിങ്ങൾ ഒരു കഥ പറഞ്ഞു തരട്ടെ. ആരുടെ കുറിച്ചുള്ള കഥയാണെന്നറിയാമോ? നമ്മുടെ നബി തങ്ങളുടെ കുറിച്ചുള്ള കഥയാണ്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കാമല്ലോ. പ്രിയരെ, ഒരു ദിവസം നമ്മുടെ നബി തങ്ങൾ വഴിയിലൂടെ നടന്നു പോകുകയായിരുന്നു. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ വരുന്നു. അവർ നബി തങ്ങളെ പരിഹസിക്കാനും കളിയാക്കും.

0: കാലം തുടങ്ങി. അവരിൽ നിന്ന് ചിരൻ ഭ്രാന്തൻ എന്നിവരെ നബി തങ്ങളെ വിളിച്ച് കളിയാക്കി. പാവൻ നമ്മുടെ നബി തങ്ങളെ എല്ലാം കേട്ട് പുഞ്ചിരിച്ചു നിന്നു. അവരിൽ നിന്ന് ചിരൻ നബി തങ്ങളെ കല്ലറിയാനും തുടങ്ങി. നബി തങ്ങളുടെ കാലിൽ നിന്ന് ചോര ഒഴുകാനും തുടങ്ങി. അപ്പോഴാണ് അവിടേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നബി തങ്ങളോട് ചോദിച്ചത്, പുന്നാര നബിയെ, ഈ കാണുന്ന മല ഞാൻ അവരുടെ മേലിൽ മറിക്കട്ടെ. അപ്പോൾ നബി തങ്ങളുടെ മറുപടി എന്താണെന്ന് അറിയാമോ? വേണ്ട ജിബ്രീലെ, അവർ അറിവില്ലാത്ത സമുദായക്കാരാണ്. ഓ, എന്തു നല്ല സ്വഭാവമാണല്ലേ നമ്മുടെ നബിക്ക്! നമുക്കും ഈ സ്വഭാവമാണ് വേണ്ടത്.
1: മാഷാല്ലാ, നല്ല അടിപൊളി കഥയാണ്.
0: താങ്ക്യു.
1: ഇതാരാ പഠിപ്പിച്ച നീ കഥ?
0: ഉമ്മ പഠിപ്പിച്ച.
1: ഐഫ മോൾക്ക് ഉമ്മ ആണോ കൂടുതലും കഥയും പാട്ടും ഒക്കെ പഠിപ്പിച്ചു തരുന്നത്?
0: അതെ.
1: ഉമ്മമ്മ കഥ ഒക്കെ പറഞ്ഞു തരാറുണ്ടോ?
0: ആ, പറഞ്ഞു തരാറുണ്ട്.
1: പറഞ്ഞു തരാറുണ്ട് അല്ലേ?
0: അതെ.
1: കൂടുതലും എങ്ങനത്തെ കഥകളാണ് ഐഫ കുട്ടിക്ക് ഇഷ്ടം? ശൈത്താന്റെ കഥകളാണോ ഇഷ്ടം?
0: അതെ.
1: അതെപ്പോഴാ പറഞ്ഞു തരാറ്? രാത്രിയാണോ?
0: ആ, കൂടുതലും രാത്രികളാ കഥ പറഞ്ഞു തരാ.
1: അപ്പൊ ഐഫ മോള് പേടിക്കാറല്ലേ ശൈത്താന്റെ കഥ ഒക്കെ പറഞ്ഞു തന്നാല്?
0: പേടിക്കാറുണ്ട്.
1: പേടിക്കാറുണ്ട് അല്ലേ? എന്നാലും കൂടുതലും ഇഷ്ടം ശൈത്താന്റെ കഥ ആണല്ലേ?
0: അതെ.
1: പിന്നെ ഐഫ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ്?
0: ബിരിയാണി.
1: ബിരിയാണി. ബിരിയാണി ആണോ കൂടുതൽ ഇഷ്ടം?
0: ആ, ബിരിയാണിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം.
1: ബിരിയാണി ഉമ്മ വെച്ച് തരാറുണ്ടോ?
0: ആ, വെച്ച് തരാറുണ്ട്.
1: ആ, വെച്ച് തരാറുണ്ട് അല്ലേ? ഏത് ബിരിയാണിയാണ് കൂടുതൽ ഇഷ്ടം? ചിക്കൻ ബിരിയാണിയാണോ ബീഫ് ബിരിയാണിയാണോ?
0: ചിക്കൻ ബിരിയാണിയാണ്.
1: ചിക്കൻ ബിരിയാണി. ഇനി മിഴുവൽ ലോകത്തിൽ എന്താണ് അവതരിപ്പിക്കാൻ പോകുന്നത്?
0: കഥ.
1: അപ്പൊ കൂട്ടുകാർക്ക് വേണ്ടി ഒരു കഥ കൂടി പറയാം.
0: ഒരിടത്ത് ഒരു കുഞ്ഞിപ്പൂമ്പാറ്റുണ്ടായിരുന്നു. ഒരു ദിവസം അവൾ പൂന്തോട്ടത്തിലൂടെ പാറി പറന്നു നടക്കുകയായിരുന്നു. അപ്പോഴതുവഴി ഒരു പൂച്ച വന്നു. മഹാവികൃതിയായിരുന്നു അവൻ. പൂച്ച കരഞ്ഞുകൊണ്ട് പൂമ്പാച്ചയുടെ പിന്നാലെ ഓടി. അയ്യോ, രക്ഷിക്കണേ, പാവം പൂമ്പാച്ച പേടിച്ചു പോയി. അവൾ വേഗം പറന്നു. പൂച്ച കരഞ്ഞുകൊണ്ട് പൂമ്പാച്ചയുടെ പിന്നാലെ പാഞ്ഞു ചെന്നു. അപ്പോൾ പൂന്തോട്ടത്തിലെ റോസാ ചെടി പൂമ്പാച്ചയെ വിളിച്ചു. ഹേ, പേടിക്കണ്ട, എന്റെ പൂവിൽ വന്നിരുന്നോളൂ. കുഞ്ഞു പൂമ്പാച്ച പറഞ്ഞു ചെന്ന് റോസാ ചെടിയിൽ പോയിരുന്നു. ഇത് കണ്ട് പൂച്ച റോസാ ചെടിയിലേക്ക് ഒച്ചച്ചാട്ടം. റോസാ ചെടിയുടെ മുള്ളുകൾ പൂച്ചയുടെ ദേഹത്ത് കൊണ്ട് അവൻ വേദന എടുത്ത് കരഞ്ഞു കൊണ്ടോടി. പൂമ്പാച്ച റോസാ ചെടിക്ക് നന്ദി പറഞ്ഞു.
1: അടിപൊളി കഥ ആയിരുന്നു. ഇത് ഉമ്മ പഠിപ്പിച്ച കഥ ആയിരുന്നു.
0: അതെ.
1: ഐഫ കുട്ടിയുടെ കൂട്ടുകാരുടെ പേരെന്താ അപ്പോൾ?
0: അസ്മിന, നൈഷാന, ഫഹാൻ, ഇഫ്സ, മിൻഹ.
1: കുറേ കൂട്ടുകാരുണ്ടല്ലോ അപ്പോൾ അല്ലേ?
0: അതെ.
1: ഇവരുടെക്ക് വീട് എവിടെയാ? ദൂരെയാണോ അടുത്താണോ മോളുടെ?
0: കുറച്ചു ദൂരെ.
1: കുറച്ചു ദൂരെയാണല്ലേ.
0: മിൻഹയുടേത് മാത്രം ദൂരെ.
1: ദൂരെയാണല്ലേ. ഇപ്പൊ നിങ്ങള് വൈകുന്നേരങ്ങളിൽ കളിക്കാറൊക്കെ പോവാറുണ്ടോ?
0: അതെ.
1: കൂടുതൽ എന്ത് കളിയാ കളിക്കാറ് നിങ്ങള്?
0: എണ്ണിമറ.
1: എണ്ണിപ്പിടിക്കും.
0: അതെ.
1: പിന്നെ എന്ത് കളിക്കും?
0: ഫുട്ബോൾ കളിക്കും.
1: ഫുട്ബോൾ ഒക്കെ കളിക്കും അല്ലേ?
0: അതെ.
1: ഇപ്പൊ വെക്കേഷൻ ഇപ്പൊ വെറുതെ ഇരിക്കാണോ? വീട്ടിൽ എന്താ ചെയ്യാറ് ഐഫ?
0: ഫുട്ബോളും കളിക്കും, ഡ്രോയിങ്ങും വരക്കും.
1: ഇനി സ്കൂളിലൊക്കെ പോയാ പറയോ ഇങ്ങനെ ഇമ്മിണുവിലെ ലോകം എന്ന പരിപാടിയിൽ പങ്കെടുത്തതെന്ന്?
0: ആ, പറയുമല്ലോ.
1: ഇനി അവസാനമായി നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ഒരു പാട്ട് പാടാം.
0: അതെ.

0: ുഷാരീമാതി സന്തോഷപ്പൊന്ത് ചന്തം മുന്തിർ സുന്ദിർ ചോഭിസൂര പോരുൾ കസൂറ.
1: മാഷാല്ല, അടിപൊളി പാട്ടായിരുന്നു ഹൈഫ കുട്ടിയുടേത്.
0: താങ്ക് യു.
1: ഇതാരാ പഠിപ്പിച്ച പാട്ട്?
0: ഉമ്മ പഠിപ്പിച്ചല്ല.
1: ഉമ്മ പഠിപ്പിച്ചതാണല്ലേ?
0: അതെ.
1: ആ, ഹൈഫ കുട്ടി സ്കൂളിലൊക്കെ പരിപാടിയിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? പാട്ടിനും ഡാൻസിനൊക്കെ പങ്കെടുക്കാറുണ്ട്?
0: പങ്കെടുക്കാറുണ്ട്.
1: പങ്കെടുക്കാറുണ്ടല്ലേ. പിന്നെ ഈ വീട്ടിലെ മാമനും ബയ്യയും മുന്നോക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവരൊക്കെ കറങ്ങാനൊക്കെ

0: വൈഫേ?
1: ഇടക്കിടക്ക് കൊണ്ടുപോകാറുണ്ട്.
0: ഇടക്കിടക്ക് കൊണ്ടുപോകാറുണ്ടല്ലേ. വെക്കേഷന് മാത്രാണോ നിങ്ങൾ കവരത്തിയിലോട്ട് വരുന്നത്?
1: സ്കൂളെല്ലാം ലീവുണ്ടായാൽ കവരത്തിയിലേക്ക് വരുന്നുണ്ട്.
0: സ്കൂളിലൊക്കെ ലീവുണ്ടായാൽ ഇവിടെ വരും അല്ലേ കവരത്തിയിലോട്ട്. ഐഫ കുട്ടിയുടെ പാട്ടും കഥയും കവിതയും ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു അവസരം കിട്ടിയാൽ ഇമ്മിണി വലിയ ലോകം എന്ന പരിപാടിയിൽ പങ്കെടുക്കുമോ?
1: അതെ, തീർച്ചയായും പങ്കെടുക്കും.
0: ഇമ്മിണി വലിയ ലോകം എന്ന പരിപാടിയിൽ പങ്കെടുത്തതിൽ ഒരുപാട് നന്ദി.
1: താങ്ക് യു.
0: ഈ പരിപാടി തയ്യാറാക്കിയത് റംസീന ബീഗം, ചെണ്ടിപ്പുര.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുപെട്ടി കേൾക്കാം. ഫാട്ടുപെട്ടി. ഹലോ, ആകാശവാണി കവരത്തിയുടെ ഫാട്ടുപെട്ടി എന്ന പരിപാടിയാണ്. ആരാണ് സംസാരിക്കുന്നത്?
1: ഷാദിയ അസലി.
0: ഓക്കെ ഷാദിയ, ഇവിടെ നിന്നാണ് വിളിക്കുന്നത്? ആന്ത്രോത്ത് നിന്നാണല്ലേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ.
1: നല്ല വിശേഷം.
0: വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല എല്ലാവർക്കും സുഖം തന്നെ.
0: സുഖം തന്നെയാണ് അല്ലേ എല്ലാവർക്കും. പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് ഉമ്മ, അപ്പ, അനിയൻ, ഞാൻ.
0: ഓക്കെ, എല്ലാരും ഉണ്ടല്ലേ. ഇപ്പൊ മോള് എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8th. 8th ലാണല്ലേ. എവിടെയാണ് പഠിക്കുന്നത്?
1: നവോദയ.
0: നവോദയയിലാണ്, മിനിക്കോയി നവോദയയില്. അവിടത്തെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് പറയൂ.
1: വിശേഷം
0: ഇപ്പൊ വെക്കേഷൻ ആണല്ലേ. പിന്നെ വെക്കേഷൻ ആയിട്ട് എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടോ? വീട്ടിൽ എന്തൊക്കെയുണ്ട് പരിപാടികള്? പോയില്ലേ, എങ്ങോട്ടും പോയില്ലേ വെക്കേഷൻ ടൂറായിട്ട്?
1: ഓക്കെ,
0: കൊച്ചിയിലും കോഴിക്കോടൊക്കെ പോയിട്ട് വന്നാണല്ലേ. പിന്നെ മോള് പാട്ട് പാടുവോ? ഓക്കെ, നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു പാട്ട് പാടിക്കോളൂ.
1: ഏത് പാട്ടാ വേണ്ടേ?
0: മോൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട്, ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് പാടിക്കോളൂ.
1: ഹിന്ദി പാട്ടായ പ്രശ്നമുണ്ടോ?
0: ഇല്ല, ഏത് പാട്ടായാലും പ്രശ്നമില്ല, മോൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട്
1: പാടിക്കോളൂ.

0: മാഷാല്ലാ, വളരെ മനോഹരമായിട്ട് പാടിയല്ലോ. വളരെ നല്ല നല്ല വോയിസുമാണ്. പാട്ട് പാടാറുണ്ടോ സ്കൂളിലൊക്കെ?
1: പാടാറുണ്ട്.
0: പാടാറുണ്ടല്ലേ. ഓക്കേ, പിന്നെന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല വിശേഷം തന്നെയാണ് എല്ലാവർക്കും.
0: ഓക്കെ, നമ്മുടെ ഫാട്ടിഫട്ടിൽ ഏത് പാട്ടാണ് വേണ്ടത്? ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞോളൂ.
1: എല്ലാ പാട്ടും എന്ത് വേണമെന്ന് പറയാമോ?
0: ഏതെങ്കിലും ഒരു നല്ല പാട്ട് പറഞ്ഞോളൂ, ഉണ്ടെങ്കിൽ നമ്മുടെ ഗാനശേഖരത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും പാട്ട് വച്ചു തരും. പിന്നെ ഡെഡിക്കേഷനും പറയാം.
1: ഞാനിപ്പോ പാടിയ പാട്ട് തന്നെ മതി.
0: ഓക്കെ, നമ്മുടെ ഗാനശേഖര സിത്താര അല്ലെ, നമ്മുടെ ഗാനശേഖരത്തിൽ ആ പാട്ടുണ്ടെങ്കിൽ തീർച്ചയായും വെച്ചു തരാം. ഇനിയിപ്പോ ഇല്ലെങ്കിൽ ഏത് പാട്ടാണ് വെക്കേണ്ടത്? ഏതെങ്കിലും ഒരു നല്ല പാട്ട് വെച്ചാ മതിയോ? ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, ഫാമിലിക്ക് വേണ്ടിട്ട് നല്ലൊരു പാട്ട് വെച്ചു തരാം. വിളിച്ചതിൽ വളരെ സന്തോഷം. ഇനിയും വിളിക്കാം, എല്ലാവർക്കും അന്വേഷണം പറയാം. ഓക്കെ, താങ്ക് യു.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫാക്ട് ഫിട്ടി, അവതരണം ഷഹനാസ് ബീഗം ചാച്ചാളകപ്പാട്.
1: കണ്ണിന് കുളിർമേകുന്ന വെള്ളമണലും നീലാകാശവും നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലും, ഇതാണ് നമ്മുടെ ദ്വീപ്. മലിനീകരണത്തിൽ നിന്നും നമ്മുടെ പരിസ്ഥിതിയെ എപ്രകാരം സംരക്ഷിക്കണം കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഹരിതചിന്തകൾ എന്ന പരിപാടിയിലൂടെ. ലക്ഷദ്വീപിലെ പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിപാടി ഹരിതചിന്തകൾ എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 7:45 വൈകുന്നേരം 5:30 കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിൽ ഹരിതചിന്തകൾ.
2: Provides online applications from unmarried male and female candidates for short service commission, information technology entry. Last date for submission is 1st June 2026. For more details visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar, safeguarding seas for a viksit samriddh Bharat.
3: ആകാശവാണി കവരത്തിയിൽ കെടാത്ത കനലുകൾ, ദ്വീപ് ജനതയുടെ അതിജീവനത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പ്രക്ഷേപണ പരമ്പര, മുതിർന്ന പൗരന്മാർ മനസ്സ് തുറക്കുന്ന പരമ്പര കെടാത്ത കനലുകൾ, ബുധനാഴ്ചകളിൽ രാവിലെ 7:45 കേൾക്കാം കെടാത്ത കനലുകൾ.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഷാനാസ് ബീഗം, ചാച്ചാളകപ്പാട. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: കഥകൾ ജനനന്മയ്ക്ക്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതേക്കുറിച്ച് ഡോക്ടർ നൌഫൽ ഇപ്പോൾ സംസാരിക്കുന്നു.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, SISFS എന്നാണ് ഈ പദ്ധതിയുടെ ചുരുക്കപ്പേര്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായാണ് SISFS വിഭാവന ചെയ്തിരിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ 477.25 കോടി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഈ പദ്ധതിയുടെ നടത്തിപ്പിനുവേണ്ടി അനുവദിച്ചിരുന്നു. എന്താണ് SISFS? ഒരു സ്റ്റാർട്ടപ്പിന്റെയോ ബിസിനസ് ആശയത്തിന്റെയോ പ്രാഥമിക ഘട്ടത്തിൽ, അത് വിത്തായിരിക്കുന്ന ഘട്ടത്തിൽ വേണ്ടുന്ന നിക്ഷേപ സമാഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. കമ്പനിയെ സ്വന്തം നിലയ്ക്ക് നിക്ഷേപം കണ്ടെത്താനും സമാഹരിക്കാനും കഴിയുന്ന ഘട്ടത്തിലേക്ക് എത്താൻ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ പദ്ധതിക്കുള്ളത്. സ്റ്റാർട്ടപ്പ് സ്വയം പര്യാപ്തമാകും വരെ ഏത് ഘട്ടത്തിലും ഈ സാമ്പത്തിക സഹായം ലഭിക്കും. രാജ്യത്ത് വ്യവസായ സൌഹൃദ അന്തരീക്ഷം ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളുടെ തുടർച്ചയാണ് SISFS. ഈ പദ്ധതിയുടെ ഭാഗമായി 19 ആക്ഷൻ പോയിന്റുകൾ ഉൾപ്പെടുന്ന ഒരു ആക്ഷൻ പ്ലാൻ 2016 ജനുവരിയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ വരുന്ന പ്രധാന പദ്ധതികളാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ട്സ്അപ്പ്, SISFS, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ട് അപ്സ് എന്നിവ. ആദ്യഘട്ടം എന്ന നിലയിൽ വ്യവസായവും ആഭ്യന്തര വാണിജ്യവും വികസിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര വകുപ്പ് 945 കോടി രൂപ സ്റ്റാർട്ടപ്പുകൾക്ക് 2021-22 കാലത്ത് അനുവദിച്ചിരുന്നു. വിദഗ്ധ ഉപദേശ സമിതിയാണ് ഈ പദ്ധതി നടപ്പാക്കാനുള്ള അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഈ കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഫണ്ട് അനുവദിക്കുന്നത്. കമ്പനികളെ തിരഞ്ഞെടുക്കുക, അവയുടെ വളർച്ച നിരീക്ഷിക്കുക, ആവശ്യം വേണ്ട മറ്റിതര സഹായങ്ങൾ ഉറപ്പാക്കുക എല്ലാം കമ്മിറ്റിയുടെ ലക്ഷ്യമാണ്. ഈ പദ്ധതിയിൽ ഗുണഭോക്താവാൻ വേണ്ട യോഗ്യതകൾ ഇനി പറയുന്നവയാണ്. വാണിജ്യ വ്യവസായ മന്ത്രാലയം അംഗീകരിച്ച 2 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഈ ഫണ്ടിന് അപേക്ഷിക്കാനാവുക. 10 ലക്ഷത്തിന് മുകളിലുള്ള യാതൊരു സഹായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാകൂ. സാമൂഹിക പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളിലോ മലിനീകരണ നിയന്ത്രണം, ജല

ശനിയാഴ്ച വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ ഉപ്പുകാറ്റേറ്റ ഉടലുകൾ. ചിത്രീകരണം രചന അനിഷ എ മെൻഡസ്.

ഉപ്പുകാറ്റേറ്റ ഉടലുകൾ ചിത്രീകരണം ശനിയാഴ്ച വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ. രചന അനിഷ എ മെൻഡസ്.

0: Railway Minister Ashwini Vaishnav today held a high-level security review meeting in New Delhi with field officers. During the meeting, it was noted that preliminary investigations into several recent fire incidents in trains have revealed the involvement of anti-social elements. The ministry said that such incidents have been taken up seriously and the Railway Protection Force is actively probing them. The discussions during the security review meeting focused on strengthening intelligence gathering mechanisms from the field through an improved reporting system. Emphasis was also laid on enhancing technology-driven security systems, expanding CCTV coverage across the railway network, and improving operational security. The meeting also highlighted strengthening cyber security, upgrading camera specifications, and deploying AI-based surveillance and monitoring systems. India's call for united global efforts to combat terrorism in all its forms, including cross-border terror. Addressing the 11th Annual BRICS Counter-Terrorism Working Group meeting in New Delhi today, Minister of External Affairs Secretary West C.B. George stressed the need to hold accountable those sheltering and supporting terrorism. In IPL cricket, Gujarat Titans will take on Chennai Super Kings in Ahmedabad this evening. The match is scheduled to begin at 7:30 p.m. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. മലപ്പുറം ജില്ലാ വൃത്താന്തം.
2: കടലാസ് രഹിതമാക്കുന്നതിന്റെ ഭാഗമായി കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി പൂർണ്ണമായും ഡിജിറ്റൽ സേവനത്തിലേക്ക് മാറി. രോഗികളുടെ ആരോഗ്യ വിവരങ്ങൾ അടങ്ങിയ റെക്കോർഡ് സൂക്ഷിക്കുന്നതും ഒ പി ഷീറ്റ്, ടോക്കൺ എന്നിവ നൽകുന്നതും ഇനി മുതൽ ഡിജിറ്റൽ സൌകര്യങ്ങളിലായിരിക്കും. രോഗികൾക്ക് ഫോൺ നമ്പർ നൽകി ഒ പി ടിക്കറ്റും ഷീറ്റും എടുക്കാം. തുടർ പരിശോധനയ്ക്ക് വരുമ്പോൾ ഫോൺ നമ്പർ മാത്രം നൽകിയാൽ മതി. ഡിജിറ്റലൈസേഷന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മൂസക്കുട്ടി നിർവഹിച്ചു. കൃഷിയിറക്കുന്ന ഭൂമിയിലും അല്ലാത്തിടങ്ങളിലും നേരിടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ വർധനവിനെതിരെ തിരുവങ്ങാടി നഗരസഭ ആരോഗ്യ വിഭാഗം ബോധവൽക്കരണ പരിപാടികൾ ആരംഭിച്ചു. കൃഷിയിടങ്ങളിൽ കർഷകർ നേരിടുന്ന വലിയ പ്രതിസന്ധിയുമാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. ഹരിതകർമ്മസേനാ പ്രവർത്തകർ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ശേഖരിച്ച 1000 പ്ലാസ്റ്റിക് കുപ്പികളുടെ അടപ്പുകൾ ഉപയോഗിച്ചാണ് വേസ്റ്റ് ടു ആർട്ട് എന്ന പേരിൽ ബോധവൽക്കരണ ചിത്രം നിർമ്മിച്ചത്. നഗരസഭ ആസ്ഥാനത്ത് സ്ഥാപിച്ച ബോധവൽക്കരണ ചിത്രത്തിന്റെ പ്രകാശനം നഗരസഭാ അധ്യക്ഷ സി പി ഹബീബ ബഷീർ നിർവഹിച്ചു. ജില്ലയിലെ വനിതാ സംരംഭകർക്ക് കരുത്തേകാൻ കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് രൂപകൽപ്പന ചെയ്ത ഉയരെ പദ്ധതിക്ക് തുടക്കമായി. നിലവിലുള്ള കുടുംബശ്രീ വനിതാ സംരംഭകരിൽ അടിസ്ഥാന ബിസിനസ് നൈപുണ്യങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ ജൂൺ വരെയുള്ള കാലയളവിൽ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ 40 ഗ്രാമപഞ്ചായത്തുകളിൽ 700 വനിതകൾക്ക് പഞ്ചായത്ത് തലത്തിൽ ബിസിനസ് പരിശീലനം നൽകും. ജില്ലയിലെ 12 പഞ്ചായത്തുകളിലായി 250 വനിതാ സംരംഭകർക്കാണ് പരിശീലനം ലഭിക്കുക. 2 നീണ്ടു നിൽക്കുന്ന പരിശീലന പ്രവർത്തനങ്ങൾ കോഴിക്കോട് IIM പ്രൊഫസർമാരായ ചിത്തൻ ലാൽജി, രുദ്ര സെൻ ശർമ്മ, അശോക് തോമസ്, ഡോക്ടർ സ്കോളർ, MS ഗായത്രി എന്നിവരടങ്ങിയ ഗവേഷക സംഘമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. IIM ലൈവ് വിഭാഗവും പ്രൊജക്ടിന് പിന്തുണ നൽകുന്നുണ്ട്. പദ്ധതിയിൽ പങ്കാളികളായ സംരംഭകത്വ വികസന സൊസൈറ്റിയിലെ ട്രെയിനർമാർക്ക് പ്രത്യേക നൈപുണി വികസന പരിശീലനം നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടർക്കാണ് പദ്ധതിയുടെ ഇൻചാർജ്. ജില്ലാ കുടുംബശ്രീ മിഷനും പദ്ധതിയുടെ സുഗമമായ ഏകോപനത്തിന് ആവശ്യമായ പിന്തുണ നൽകുന്നുണ്ട്. പദ്ധതിയുടെ ഉദ്ഘാടനം ADM CS രാജേഷ് നിർവഹിച്ചു. തുഞ്ചൻ പറമ്പിൽ സംഘടിപ്പിച്ച തുഞ്ചൻ ബാലസമാജത്തിന്റെ ദ്വിദിന ശില്പശാല സമാപിച്ചു. ക്യാമ്പിൽ കവിതാ രചന, കളിമൺ ശില്പനിർമ്മാണം, അഭിനയം എന്നിവയിൽ പരിശീലനം നൽകി. വിനോദ് ആലത്തിയൂർ, PP ലക്ഷ്മണൻ, അനിൽ കോവിലകം എന്നിവർ ക്ലാസ് എടുത്തു. ക്യാമ്പിൽ 39 കുട്ടികൾ പങ്കെടുത്തു. സമാപന സമ്മേളനത്തിൽ ആലങ്കോട് ലക്ഷൻ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഡോക്ടർ കെ ശ്രീകുമാർ, TP സുബ്രഹ്മണ്യൻ, ബീന മേലരി, കമൽനാഥ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. സാഹിത്യകാരൻ KS വെങ്കിടാചലം, തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് അംഗങ്ങളായ കൃഷ്ണൻകുട്ടി, അഡ്വക്കേറ്റ് എം വിക്രംകുമാർ എന്നിവർ പങ്കെടുത്തു. തീരദേശ മേഖലയിലെ കായിക പ്രതിഭകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി തിരൂർ ജനമൈത്രി പോലീസും പറവണ്ണയിലെ സഞ്ജയ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും സംയുക്തമായി പറവണ്ണ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. തീരദേശ മേഖലയിൽ വിവിധ ക്ലബ്ബുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു. തിരൂർ പോലീസ് സ്റ്റേഷൻ SHO അനിൽകുമാർ ടി മേപ്പള്ളി മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വാടംഗം അബ്ദുൾ ജലീൽ, സ്കൂൾ PTA പ്രസിഡന്റ് നാസർ, ക്ലബ്ബ് ഭാരവാഹികളായ PV ആറൂബ്, KV വിശാരത്ത്, രക്ഷാധികാരി റിട്ടയർഡ് SI അബ്ദുൾ ഷുക്കൂർ തുടങ്ങിയവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ ജനമൈത്രി പോലീസ് തീരദേശ മേഖലയിൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് ജനമൈത്രി പോലീസ് കോർഡിനേറ്റർ SI നസീർ തിരൂർക്കാട് അറിയിച്ചു. ജീവിത വൈരുദ്ധ്യങ്ങളെ സമന്വയിപ്പിച്ച കഥാകാരനായിരുന്നു നന്ദനാരെന്ന് സാഹിത്യകാരൻ KP രാമനുണ്ണി അഭിപ്രായപ്പെട്ടു. അങ്ങാടിപ്പുറം വള്ളുവനാടൻ സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയ നന്ദനാർ സാഹിത്യ പുരസ്കാരം സമ്മാനിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ സോണിയ ചെറിയാന്റെ സ്നോ ലോട്ടസ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് നൽകിയ 20,000 രൂപയുടെ കേശവാട് രാമച്ചത്ത് സേതുമാധവൻ കൈമാറി. സാംസ്കാരിക വേദി ചെയർമാൻ അഡ്വക്കേറ്റ് PN നിഷാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ NP വിജയകൃഷ്ണൻ പുരസ്കാര പ്രഖ്യാപനവും ഡോക്ടർ PG ഗീത ശതാബ്ദി ആഘോഷ പ്രഖ്യാപനവും PS വിജയകുമാർ പുസ്തക പരിചയവും നടത്തി. VK വേണുഗോപാലൻ, K കൃഷ്ണൻകുട്ടി എന്നിവരെ സജിത്ത് ബിരുദമണ്ണ അനുസ്മരിച്ചു. ജീവകാരുണ്യ പ്രവർത്തകൻ KR രവി, കലാകാരൻ ബാപ്പു, തട്ടാരക്കാട് ചാർട്ടേഡ് അക്കൗണ്ടിംഗിൽ 2nd rank നേടിയ ഫാത്തിമ ഷഹ്സ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു.
1: മലപ്പുറം ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി മലപ്പുറം പ്രതിനിധി M സുരേഷ് ബാബു.

ആകാശവാണി. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ സ്കൂൾ വിദ്യാർത്ഥികളിൽ കൃഷിയും കൃഷി അനുബന്ധ അറിവുകളും പ്രത്യേക പരിപാടി. രാത്രി 8:00 നീർമുഴിയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തൃശൂർ സർക്കിളിലെ സൂപ്രണ്ടന്റിംഗ് ആർക്കിയോളജിസ്റ്റായ വിജയകുമാർ എസ് നായരുമായി അഭിമുഖം. രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ മൈൻഡ്ഫുൾനെസ് കുട്ടികൾക്ക്, കൌൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ലക്ഷ്മി കെ സംസാരിക്കുന്നു.

ഇന്ന് രാത്രി 9:30 നാടകം ഇത്തിൽക്കണ്ണി. രചന എൻ കൃഷ്ണപിള്ള, സംവിധാനം ടി എൻ ഗോപിനാഥൻ നായർ. ശബ്ദം നൽകിയവർ പി ഭാസ്കരൻ, സത്യൻ, പ്രേം നസീർ, അടൂർ ഭാസി, കോട്ടയം ചെല്ലപ്പൻ, ജോസ് പ്രകാശ്, ടി എൻ ഗോപിനാഥൻ നായർ, ഷീല, ടി ആർ ഓമന, ഹരിപ്പാട് മീനാകുമാരി.

നാളെ രാവിലെ 5:55 സുഭാഷിതം പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരി ചെങ്ങമ്പുഴയുടെ രമണൻ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം, ആലാപനം ഉമാനായർ. 6:15 ഉദയഗീതം, ആശാബിൻ പ്രതിഭ എന്നിവർ പാടിയത്.

നാളെ രാവിലെ 9:15 സഞ്ചാരി വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി തിരുവനന്തപുരം താളിയോലരേഖ മ്യൂസിയം. രാവിലെ 10:15 രാഗാമൃതത്തിൽ സംഗീത് ശിവസൌധം പാടുന്ന കൃതികൾ, എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, നാടകം കേരളവർമ്മ ആർ മൃദംഗം, പനമറ്റം എ അരുൺ ഗഞ്ചറ, തുടർന്ന് ഇ ഗായത്രി വീണയിൽ വായിച്ച കൃതികൾ. ഉച്ചയ്ക്ക് 12 മാപ്പിളപ്പാട്ടുകൾ എ ബഷീറ ബീവി, ആലപ്പുഴ റംല ബീഗം എന്നിവർ പാടിയത്. 12:20 വന്ദന വി നായർ പാടിയ ലളിതഗാനങ്ങൾ. 12:40 പ്രകാശധാര, നെഞ്ചരിച്ചിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ജലധരൻ സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 2:15 തുടർനാടകം, ദസ്തോവെസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം, കുറ്റവും ശിക്ഷയും ഭാഗം 26, നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ.

വൈകിട്ട് 6:50 കേരള കാർഷിക സർവകലാശാല വയലമേട് മുന്നേറാം കൃഷിയിലൂടെ പുത്തൻ തലമുറ കീടനാശിനികളും സുരക്ഷിത ഉപയോഗവും ഡോക്ടർ ബെറിൻ പത്രോസുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. നാളെ രാത്രി 8:00 സാഹിത്യവേദിയിൽ സുരേഷ് വിട്ടിയറും അരുവിക്കര വിൽഫ്രഡ് എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും ടെറിൻ ലോറൻസ് പള്ളിത്തുറ എഴുതി അവതരിപ്പിക്കുന്ന കഥയും കേൾക്കാം. രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം, പഴമൊഴിയും കടങ്കഥയും, മലയാളത്തിന്റെ മാണിക്യമുത്തുകൾ, മനോജ് കെ പുളിമാത്ത് സംസാരിക്കുന്നു. രാത്രി 9:30 ഇംഗ്ലീഷ് പരിപാടി, മെഷീൻ മൈൻഡ്സ് ആന്റ് ഹ്യൂമൻ ഹാർട്സ്, ദ ന്യൂ ഏജ് ഓഫ് ഡിജിറ്റൽ കമ്പാനിയൻഷിപ്പ്, ഡയാന വി പ്രകാശ് സംസാരിക്കുന്നു. നാളെ രാത്രി 9:45 മൊഴിയാമൊരു കഥയിൽ തകഴി ശിവശങ്കരപിള്ള എഴുതിയ കഥ വിമോചനം. 10:00 മെഹ്ഫിൽ, 11:00 സുഭാഷിതം, പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിച്ചത്. പുനഃപ്രക്ഷേപണം കേൾക്കാം. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

0: एषः निर्देशः सर्वकारीय प्रारूप मदरसा इत्येतेषु सर्वकारीय अनुदान प्राप्त मदरसा इत्येतेषु मान्यता प्राप्त मदरसा इत्येतेषु तथा च अल्पसंख्यक कार्य मन्त्रालयस्य एवं मदरसा शिक्षा विभागस्य अन्तर्गतं कार्यरतासु अनुमोदितासु शिशु शिक्षा केन्द्रेषु माध्यमिक शिक्षा केन्द्रेषु च प्रवर्तिष्यते। रक्षामंत्री राजनाथ सिंह तथा दक्षिण कोरिया देशस्य देशभक्ति भूतपूर्व सैनिक कार्यमंत्री कून ओह योल च अद्य सियोल नगरस्य इमजिंगक उद्याने भारतीय युद्ध स्मारकस्य संयुक्त रूपेण उद्घाटनम् अकुरुताम्। आईपीएल क्रिकेट क्रीडायाम् अद्य सायंकाले अहमदाबाद नगरस्य नरेन्द्र मोदी क्रीडांगणे गुजरात टाइटन्स दलं चेन्नई सुपर किंग्स दलं सम्मुखीकरिष्यति। क्रीडा सायं सार्धसप्तवादनतः आरभ्यते। गुजरात टाइटन्स दलेन पूर्वमेव अन्तिम चतुष्क क्रीडायां स्वस्थानं निश्चितम्। चेन्नई सुपर किंग्स इत्येतत् दलं च अंकतालिकायां चतुर्थस्थानं प्राप्तुं स्वस्य संभावनां सुदृढीकर्तुं प्रयतते। अत्रांतरे गतरात्रौ कोलकाता नगरस्य ईडन गार्डन मध्ये कोलकाता नाइट राइडर्स दलेन मुंबई इंडियंस दलं चतुर्भिः स्तोभैः पराजितम्। इति वार्ताः।
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലെ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം MLA മാരുടെ സത്യപ്രതിജ്ഞ നടന്നു. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം DGP റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ദേശീയ പദ്ധതി ഉമിദിന് രാജ്യത്ത് തുടക്കമായി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 16th കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ ഇന്ന് MLA മാരുടെ സത്യപ്രതിജ്ഞ നടന്നു. പ്രോട്ടം സ്പീക്കർ ജി സുധാകരന് പുറമെ 139 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് കന്നഡയിലും ദേവികുളം അംഗം FRaja തമിഴിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. June 3 വരെയാണ് 16th നിയമസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. നിയമസഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. സ്പീക്കർ സ്ഥാനത്തേക്ക് UDF, LDF, BJP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: നാളെ രാവിലെ 9 മണിക്കാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. 3 മുന്നണികളും സ്പീക്കർ തെരഞ്ഞെടുപ്പിനായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരിക്കും തങ്ങളുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയെന്ന് UDF നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി AC മൊയ്തീനായിരിക്കും. BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി BB ഗോപകുമാറാണ്. നാളെ സ്പീക്കറെ തെരഞ്ഞെടുത്ത ശേഷം പിരിയുന്ന സഭ പിന്നീട് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി May 29 വീണ്ടും സമ്മേളിക്കുന്നത്.
1: എറണാകുളം കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം DGP റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് നടപടികൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം വകുപ്പ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ നിർദ്ദേശം നൽകി. പോലീസ് നടപടികളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഭാവിയിൽ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചുള്ള സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തര റിപ്പോർട്ട് തേടി. എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കും. കേസിലെ 5 പ്രതികൾക്കാണ് നിലവിൽ പരോൾ ലഭിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലും

0: ക്രൂഡ് ഓയിൽ, പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം, എൽ പി ജി എന്നിവയ്ക്ക് ക്ഷാമമില്ലെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. റിഫൈനറികൾ പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ പെട്രോൾ പമ്പുകളിലും ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള കേന്ദ്ര ബയോടെക്നോളജി വകുപ്പിന്റെ ദേശീയ പദ്ധതിയായ ഉമ്മിത്തിന് രാജ്യത്ത് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ജനിതക വൈകല്യങ്ങൾ തടയുന്നതിനായി രോഗനിർണയം, കൌൺസിലിംഗ്, പ്രതിരോധം, പരിശീലനം, പൊതുജനാരോഗ്യ ബോധവൽക്കരണം എന്നിവ ഏകോപിപ്പിച്ച് നടപ്പാക്കുന്ന ആദ്യ സമഗ്ര ദേശീയ പദ്ധതിയാണിത്. സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് 2026 സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ ബാധകമല്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളുടെ ചെലവുകൾക്കായി സർക്കാരിൽ നിന്നോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നോ ഒരു ഗ്രാന്റും ലഭിക്കുന്നില്ല എന്നതാണ് ഇതിന് കാരണം. സുതാര്യത, ഉത്തരവാദിത്തം, പങ്കാളിത്ത ഭരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളിൽ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സൌന്ദര്യവർദ്ധക വസ്തുക്കൾ മനുഷ്യ ശരീരത്തിൽ ലേപനങ്ങളായോ സ്പ്രേ ആയോ മാത്രമേ ഉപയോഗിക്കാവൂവെന്നും സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ അറിയിച്ചു. സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലെ നിരോധിത ചേരുവകളുടെ ഉപയോഗം, തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ എന്നിവ നിയമലംഘനമാണെന്നും CDSCO വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ സേന എറണാകുളം ജില്ലയിലെത്തി. ചെന്നൈ അറക്കോണം ആസ്ഥാനമായുള്ള NDRFന്റെ 4th Battalionലെ 33 സംഘമാണ് ജില്ലയിലെത്തിയത്. കാക്കനാട് കളക്ടറേറ്റിലെത്തിയ സേനാംഗങ്ങൾ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം മഴക്കാലത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലകളിൽ പൊതുജന സുരക്ഷയും സുഗമമായ ഗതാഗതവും ഉറപ്പാക്കുന്നതിനായി വിപുലമായ സുരക്ഷാ ട്രാഫിക് നിയന്ത്രണ നടപടികൾ കൊച്ചി മെട്രോ ശക്തിപ്പെടുത്തി. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി K.മുരളീധരൻ നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി നടക്കുന്ന ശില്പശാലയിൽ മാതൃകാ ജൈവവൈവിധ്യ സൌഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ വിവിധ പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. ജൈവവൈവിധ്യ ദിനത്തിൽ കേരള തപാൽ സർക്കിൾ മൈന്യൂട്ട് ലൈഫ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി 6 പ്രത്യേക കവറുകൾ പുറത്തിറക്കും. എറണാകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിലും ദേവികുളം, പൊന്മുടി, കൽപ്പറ്റ, അഗളി, വെള്ളായണി, പാലക്കാട് തപാൽ ഓഫീസുകളിലും പ്രത്യേക കവറുകൾ നാളെ പ്രകാശനം ചെയ്യും. കർഷകർക്ക് പ്രതീക്ഷയേകി സംസ്ഥാനത്ത് റബ്ബർ വില ഉയരുന്നു. RSS 4-ാം തരം റബ്ബറിന് കിലോയ്ക്ക് 260 രൂപയാണ് വില. മഴക്കാലത്ത് ഉൽപാദനം വർദ്ധിക്കുമെന്നതിനാൽ മരങ്ങളിൽ മഴമറ ഘടിപ്പിച്ച് ടാപ്പിംഗ് നടത്താനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വിപണിയിൽ ഇത്രയും ഉണർവ് ദൃശ്യമാകുന്നത്. വേനൽക്കാലത്ത് ഇലകൊഴിച്ചിലിനെ തുടർന്ന് ഉൽപാദനം കുറഞ്ഞിരുന്നു. പുതുമഴയ്ക്ക് ശേഷം ഇലകൾ തളർത്ത് ടാപ്പിംഗ് പുനരാരംഭിച്ച വേളയിലാണ് വിലയും ഉയർന്നത്. ശക്തമായ മഴ നീണ്ടുനിന്നാൽ മഴമറ വെച്ചാൽ പോലും ടാപ്പിംഗ് നടത്താനാകുമോ എന്ന ആശങ്കയും കർഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. വിലയിലെ സ്ഥിരതയില്ലായ്മയും കർഷകരുടെ ആശങ്ക ഇരട്ടിയാക്കുന്നു. എങ്കിലും അനുകൂല സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ടു പോകാനാണ് ഒരു വിഭാഗം കർഷകരുടെ തീരുമാനം.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. മുതിർന്ന മാധ്യമപ്രവർത്തകൻ KG പരമേശ്വരൻ നായർക്ക് വിട. തിരുവനന്തപുരം തൃക്കണ്ണാപുരത്ത്

0: വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നേരത്തെ പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ മാധ്യമ രംഗത്തെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 174 പോയിന്റ് ഇടിഞ്ഞ് 75154, നിഫ്റ്റി 22 പോയിന്റ് നഷ്ടത്തിൽ 23636 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 360 രൂപ വർദ്ധിച്ച് 117280 രൂപയും ഗ്രാമിന് 14660 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തുന്ന അപകട ഇൻഷുറൻസിന്റെ പോളിസി രേഖകൾ നാളെ കൈമാറും. വൈസ് ചാൻസലർ കെ കെ സാജു ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. 16-ാം കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നടന്നു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം DGP റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ദേശീയ പദ്ധതി ഉമിദിന് രാജ്യത്ത് തുടക്കമായി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി. ഇപ്പോൾ സന്ധ്യാഗീതം കേൾക്കാം. സന്ധ്യാഗീതത്തിൽ ഇന്നാദ്യം സസ്നേഹം സുമിത്ര എന്ന ചിത്രത്തിൽ ഗായത്രി പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

ആകാശവാണി. നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ.

നിമിഷം കോപത്തിനെ അടക്കിയാൽ ദുഃഖത്തിന്റെ 1000 നിമിഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാകും. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? സ്കൂൾ വിദ്യാർത്ഥികളിൽ കൃഷിയും കൃഷി അനുബന്ധ അറിവുകളും നൽകുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയാണ് ഇന്ന് വയലുമീടും പരിപാടിയിൽ പ്രധാനമായും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, എന്താണ് ഫെർട്ടിഗേഷൻ അഥവാ ഫെർട്ടിലൈസർ ഇറിഗേഷൻ? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം.

0: പച്ചപ്പിന്റെ പാഠശാല. സ്കൂൾ വിദ്യാർത്ഥികളിൽ കൃഷിയും കൃഷി അനുബന്ധ അറിവുകളും നൽകുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: ഇന്നത്തെ കാലത്ത് കുട്ടികളെ പ്രകൃതിയോടും മണ്ണിനോടും ചേർത്ത് നിർത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിനേറ്റവും നല്ല മാർഗങ്ങളിലൊന്നാണ് സ്കൂളിൽ നടത്തുന്ന കൃഷിപ്രവർത്തനങ്ങൾ. പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങാതെ ജീവിത പാഠങ്ങൾ നേരിട്ട് പഠിക്കാനുള്ള സുവർണ അവസരമാണ് സ്കൂൾ കൃഷി. ചെറിയൊരു പച്ചക്കറി തോട്ടമോ പൂന്തോട്ടമോ ആയാൽ പോലും അത് കുട്ടികളുടെ മനസ്സിൽ പ്രകൃതിയോടുള്ള സ്നേഹവും ഉത്തരവാദിത്വവും വളർത്തുന്നു. സ്കൂളിൽ കുട്ടികൾ ചേർന്ന് വിത്ത് നട്ട് ചെടികൾ വളർത്തുമ്പോൾ അവർ ക്ഷമയും കഠിനാധ്വാനവും പഠിക്കുന്നു. ഒരു വിത്ത് മുളച്ച് വളർന്ന് വിളവാകുന്നതുവരെ അതിനെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത അവർ മനസ്സിലാക്കുന്നു. ഇത് കുട്ടികളിൽ ആത്മവിശ്വാസവും കൂട്ടായ്മയെക്കുറിച്ചുള്ള ബോധവും വർദ്ധിപ്പിക്കുന്നു. ഓരോ കുട്ടിയും സ്വന്തം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെടികളെ പരിപാലിക്കുമ്പോൾ സഹകരണ മനോഭാവവും വളരുന്നു. സ്കൂൾ കൃഷിയുടെ മറ്റൊരു പ്രധാന ഗുണം ആരോഗ്യകരമായ ഭക്ഷണത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ്. കുട്ടികൾ സ്വന്തം കൈകൊണ്ട് വളർത്തി വിളവെടുക്കുന്ന പച്ചക്കറികളും പഴങ്ങളും ഭക്ഷിക്കുമ്പോൾ പ്രകൃതിദത്ത ഭക്ഷണത്തിന്റെ മൂല്യം അവർ തിരിച്ചറിയുന്നു. രാസവളങ്ങളുടെയും വിഷാംശങ്ങളുടെയും ദോഷങ്ങളെക്കുറിച്ചും ജൈവകൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവർ പഠിക്കുന്നു. ഇത് ഭാവിയിൽ ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരാൻ കുട്ടികളെ പ്രേരിപ്പിക്കും. കൃഷിപ്രവർത്തനങ്ങൾ കുട്ടികളിൽ പരിസ്ഥിതി ബോധവും വളർത്തുന്നു. വെള്ളത്തിന്റെ പ്രാധാന്യവും മണ്ണിന്റെ സംരക്ഷണവും മരങ്ങളുടെയും ചെടികളുടെയും ആവശ്യകതയും അവർ നേരിട്ട് അനുഭവിച്ചറിയുന്നു. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണെന്ന ബോധം ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ വളരുന്നു. ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള സാഹചര്യത്തിൽ ഈ ബോധവൽക്കരണം ഏറെ പ്രാധാന്യമുള്ളതാണ്. സ്കൂൾ കൃഷി കുട്ടികളുടെ മാനസിക സന്തോഷത്തിനും സഹായകരമാണ്. മണ്ണിൽ പ്രവർത്തിക്കുകയും ചെടികളോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്യുന്നത് മനസ്സിന് സമാധാനവും സന്തോഷവും നൽകുന്നു. പഠന സമ്മർദ്ദങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കാനും ഇത് സഹായിക്കുന്നു. കൊല്ലം ജില്ലയിലെ പള്ളിമൺ എന്ന ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂൾ ഇത്തരത്തിലുള്ള മാതൃകാപരമായ കൃഷിപ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സ്കൂളാണ്. പന്ത്രണ്ട് ഏക്കറോളം വരുന്ന ക്യാമ്പസിൽ ഏകദേശം 2000 മരങ്ങളുണ്ടെന്നാണ് കണക്ക്. അവയിൽ പലതും അധ്യാപകരും വിദ്യാർത്ഥികളും പലയിടങ്ങളിൽ നിന്നായി ശേഖരിച്ച് കൊണ്ടുവന്ന് നട്ടതാണ്. 3200 കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയം വൈവിധ്യമാർന്ന കൃഷികളുടെ കലവറയാണ്. മാസത്തിൽ 4 പിരീഡ് കൃഷിക്കുവേണ്ടി മാറ്റിവെക്കുന്ന ഇവിടെ കാർഷിക വിജ്ഞാന വ്യാപന വിഭാഗവും കാർഷിക ലൈബ്രറിയും പ്രവർത്തിക്കുന്നുണ്ട്. സ്കൂൾ മാനേജർ ശ്രീ സുരേഷ് സിദ്ധാർത്ഥ:
2: ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പ്രകൃതിക്കിണങ്ങിയ തരത്തിലുള്ള കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ ക്യാമ്പസും ഒക്കെ ആയിരുന്നു. അന്ന് മുതൽ തന്നെ നമ്മൾ മരങ്ങളെയും ചെടികളെയും പരിപാലിപ്പിക്കുന്നതിന് കുട്ടികൾക്ക് വേണ്ട പരിശീലനങ്ങളൊക്കെ നൽകി വരികയാണ്. ആദ്യകാലം മുതൽ തന്നെ ഈ ക്യാമ്പസിനെ വൈവിധ്യമാക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ കിട്ടാവുന്ന തരത്തിലുള്ള മരങ്ങൾ, പേഴ്, പുന്ന, ഞാവൽ, ഇലഞ്ഞി തുടങ്ങി നാട്ടുമരങ്ങളും അതുപോലെ തന്നെ വിദേശയിന മരങ്ങളും ഫലവൃക്ഷങ്ങളും അടങ്ങിയ ഒരു സുന്ദരമായ ക്യാമ്പസാക്കി ഈ 12 ഏക്കർ ഭൂമിയെ മാറ്റാനുള്ള പരിശ്രമം ആദ്യകാലം മുതൽ തുടങ്ങിയിരുന്നു. 2000 വരുന്ന വിവിധങ്ങളായ മരങ്ങളുണ്ട്. ഇവയൊക്കെ പല കാലത്ത് പല ഇടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം ചേർന്ന് നട്ടിട്ടുള്ളതാണ്. എല്ലാ വർഷവും ഇവിടെ വനങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ ക്യാമ്പസിലെ ഓരോ ഏരിയയും പ്രത്യേകമായിട്ട് തിരിച്ച് 9 വനങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഇതിന്റെ ചുറ്റുപാടുകളിൽ അനേകം കൃഷി പരിശീലനങ്ങൾ നമ്മൾ നൽകി വരുന്നത്. അത് കുട്ടികൾക്ക് പ്രകൃതിയെ അറിയാൻ ഏറെ സഹായിക്കുന്നുണ്ട്. അത് കുട്ടികളുടെ ക്ഷമയും സഹവർത്തിത്വവും പരസ്പര സ്നേഹവും വളർത്തിയെടുക്കുന്നുണ്ട്. കൃഷി പഠിക്കുന്നതിലൂടെ അവർ സ്വയം പര്യാപ്തമാവുകയാണ്. നാളെ ആന്റർപ്രണേഴ്സിനെ സൃഷ്ടിക്കാൻ ഏറ്റവും ബേസിക്കായ പാഠമാണ് കൃഷി. കുട്ടികൾ ഒരു പ്രാവശ്യം കൃഷി ചെയ്ത് ഒരു കിലോ തക്കാളിയോ മുളകോ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് അവരുടെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുമ്പോൾ അവർ സേവ് ചെയ്യുന്നത് അല്പം ധനം മാത്രമല്ല, അവരുടെ ജീവിതത്തിലേക്ക് വേണ്ടുന്ന ഏറ്റവും വലിയൊരു സമ്പാദ്യമാണ്, അറിവാണ് അവരതിലൂടെ നേടുന്നത്. ഇവിടെ ഏകദേശം 250 വരുന്ന കുട്ടികൾ വീടുകളിൽ കൃഷി ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ പോയി കാണുകയും അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും പലതരത്തിലുള്ള പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. കൃഷി ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ മറ്റ് കാർഷിക മേഖലയിലെ പ്രഗത്ഭരും ഒക്കെ വന്ന് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. കൂൺ കൃഷിയും മത്സ്യകൃഷിയും അതുപോലെ തന്നെ മൃഗപരിപാലനവും കോഴിയും അതിനോടൊപ്പം നടക്കുന്നുണ്ട്. മഞ്ഞളും ഇഞ്ചിയും ഒക്കെ പലയിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് പലതരത്തിൽ പ്ലാന്റ് ചെയ്ത് അതിന്റെ വളർച്ചയും അതിന്റെ വിളവെടുപ്പും കണ്ടു വളരുന്നവരാണ് ഈ കുഞ്ഞുങ്ങൾ. വഴുതനയും മുളകും തക്കാളിയും ഒക്കെ നമ്മുടെ ഗാർഡനോടൊപ്പമാണ് അവർ പരിപാലിക്കുന്നത്. പാഠപുസ്തകങ്ങൾക്കകത്ത് നിന്ന് കിട്ടുന്ന അറിവ് തുലവും പരിമിതമാണ്. അത് പലപ്പോഴും പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയുന്ന പുതിയ നൂതന വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഏറ്റവും കാതലായ അറിവാണ് പ്രകൃതി പരിപാലനത്തിലൂടെ അവർക്ക് കിട്ടുന്നത്. അത് ജീവിതഗ്രന്ഥിയാണ്. അതുകൊണ്ട് അവർക്ക് നിലനിൽപ്പിനെയും അതുപോലെ തന്നെ ഭാവിയിലേക്കുള്ള കരുതലിനെയും ഒക്കെ വളരെ കൂടുതൽ സഹായിക്കുന്നുണ്ടെന്നാണ് രക്ഷിതാക്കളും പറയുന്നത്. ഞങ്ങൾ ഈ അടുത്ത കാലത്ത് തെങ്ങിന്റെ വെച്ചൊരു വിപ്ലവം നടത്തുകയുണ്ടായി. കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം സമീപപ്രദേശങ്ങളിൽ ആവശ്യമുള്ള വീടുകളിലെത്തി വെസ്റ്റ് കോസ്റ്റ് ടാൾ എന്ന് പറയുന്ന തീരദേശ നെടിയൻ അത് വെച്ചു കൊടുക്കുകയുണ്ടായി. കാരണം നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പൊ പുതിയ തലമുറയ്ക്ക് പുതിയ ഫാഷനോടൊപ്പം നാടൻ തെങ്ങുകളെ മാറ്റിവെച്ചിട്ട് കുള്ളൻ തെങ്ങുകളിലേക്ക് ഒരു പ്രേമം ഉണ്ടാവുകയുണ്ടായി. ഈ കുള്ളൻ തെങ്ങുകൾ അവയ്ക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവുകയും പെട്ടെന്ന് നശിച്ചു പോവുകയും ചെയ്തു. യഥാർത്ഥത്തിൽ തെങ്ങ് കർഷകർ വലിയൊരു പ്രതിസന്ധിയിലാണ്. അതിനൊരു ബദൽ സമ്പ്രദായം എന്ന നിലയിൽ നാടൻ തെങ്ങിൻ തൈകളുമായി കുട്ടികൾ നേരിട്ട് പോയി അവരാവശ്യപ്പെടുന്ന സ്ഥലത്ത് കൃഷി ഭവനിൽ നിന്ന് കളക്ട് ചെയ്ത 250 തെങ്ങിൻ തൈകൾ 250 വീടുകളിൽ വെച്ചു കൊടുത്തു. അപ്പൊ ഇങ്ങനെ കുട്ടികളിലേക്ക് മാത്രമല്ല നാട്ടുകാരിലേക്ക് കൂടി കൃഷിയെക്കുറിച്ച് അവർ

0: കേരള സൽഗുന്ദർ വിദ്യാലയമായി സിദ്ധാർത്ഥ മാറി.
1: സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി രോഹിണി,
2: കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ കേരളത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് കൃഷിയെയും സംസ്കാരത്തെയും പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു മൂല്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിന്റെ വൈവിധ്യമാർന്ന കാർഷിക പ്രവർത്തനങ്ങളെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളുടെ വിദ്യാലയത്തിന് സാധിക്കുന്നു എന്നത് ഈ സ്കൂളിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് വളരെ വൈവിധ്യമാർന്ന ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് കൃഷിയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ക്യാമ്പസിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയിട്ട് കൃഷി പഠിപ്പിക്കാൻ ഒരു അധ്യാപകനെ തന്നെ ഞങ്ങൾ ചുമതലയേൽപ്പിക്കുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ വളരെ വൈവിധ്യമാർന്ന, ശരിക്കും പറഞ്ഞാൽ നൂതനമായ രീതിയിൽ കൃഷി എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ, പാരമ്പര്യ സമ്പ്രദായങ്ങൾക്കോടൊപ്പം തന്നെ പുതിയ പുതിയ ആശയങ്ങൾ കൃഷികളിൽ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുകൂടി കുട്ടികളെ പഠിപ്പിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അതിനുവേണ്ടിയിട്ട് ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ് തുടങ്ങിയ പുതിയ കാർഷിക പ്രവർത്തനങ്ങളും, അതോടൊപ്പം തന്നെ ഈ കാർഷിക ഉൽപ്പന്നങ്ങളെയെല്ലാം തന്നെ എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാം, അത് പലതരത്തിലുള്ള ഉൽപ്പാദന മേഖലകളെ കൂടി പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അവരിലേക്ക് എത്തിക്കാം എന്ന് വളരെ വ്യക്തമായ ഒരു പ്ലാനിങ്ങോടുകൂടിയാണ് ഈ വിദ്യാലയം മുന്നോട്ട് പോകുന്നത്.
1: സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി സുലഭ,
3: നമ്മുടെ ക്യാമ്പസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രീൻ ക്യാമ്പസ് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. കുട്ടികളിൽ നമ്മൾ അവരുടെ വിദ്യാഭ്യാസവും പ്രകൃതിയുമായിട്ട് ഒന്നിണങ്ങി ചേർന്ന് പോകത്തക്ക രീതിയിലാണ് നമ്മളുടെ കരിക്കുലം തന്നെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ക്ലാസ്സിലെയും കുട്ടികൾക്ക് ഏകദേശം മാസത്തിൽ 4 പീരീഡെങ്കിലും അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റീസിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. അതിന് പ്രത്യേകം നമുക്കൊരു ഇൻസ്ട്രക്ടർ തന്നെയുണ്ട്, ആഷിക് ദത്ത് എന്നാണ് സാറിന്റെ പേര്. സാറും ഈ കുട്ടികളുമായിട്ട് നമ്മളുടെ കൃഷി രീതികൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതിനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനും സാർ വളരെയധികം കുട്ടികളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫലമായിട്ട് കുട്ടികൾ അവരവരുടെ വീട്ടിൽ വെജിറ്റബിൾസ് ഒക്കെ കൃഷി ചെയ്യുക, അവരുടെ ഒഴിവ് സമയങ്ങളിലെല്ലാം അവർ എൻഗേജ്ഡ് ആകുന്നുണ്ട്. അതിലൂടെ കുട്ടികൾക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും കുഞ്ഞുങ്ങൾക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നുണ്ട്.
1: നഴ്സറി വിഭാഗം മുതലുള്ള കുട്ടികൾക്ക് കൃഷിയെക്കുറിച്ചുള്ള ബാലപാഠങ്ങൾ സ്കൂളിൽ നിന്ന് നൽകുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളെ മണ്ണും മരങ്ങളും പരിചയപ്പെടുത്തുന്ന കാർഷിക പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കി വരുന്നു. നഴ്സറി വിഭാഗം പ്രിൻസിപ്പൽ ശ്രീമതി പ്രിയ,
4: കുഞ്ഞു കുട്ടികളിൽ കൃഷിരീതിയെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഈ വർഷം ഞങ്ങൾ ആരംഭിച്ചത്. ഇതിന്റെ പേര് കുഞ്ഞുളം കൈകളിൽ മണ്ണ് പറ്റട്ടെ എന്നുള്ള ഒരു പ്രോജക്റ്റ്. ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചുകുട്ടികളിൽ കൃഷിരീതിയെക്കുറിച്ചും കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കുട്ടികളിൽ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയുമാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് നടപ്പാക്കിയത്. അതിനോടൊപ്പം ഞങ്ങൾ മൈക്രോ ഗ്രീൻ ഫാമിംഗ് എന്ന് പറയുന്ന ഒരു കൃഷിരീതിയും കൂടി കുട്ടികളിൽ പരിചയപ്പെടുത്തി. ഈ കൃഷിരീതിയിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയ ആദായങ്ങളെ കുട്ടികൾ തന്നെ മാർക്കറ്റിംഗ് നടത്തുകയും അതിന്റെ പ്രോഫിറ്റിനെ വീണ്ടും കൃഷിരീതിയിൽ തന്നെ ചിലവാക്കുന്നതുമായിരുന്നു അതിന്റെ ഒരു പ്രോജക്റ്റ്. കൃഷിരീതിയിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ അധ്യാപകർ കൂടി അത് മേടിക്കുമായിരുന്നു. അത്രയും എളുപ്പത്തിൽ അത് സെയിൽ നടത്തുന്ന ഒരു രീതിയാണ്. അതുപോലെ ഇപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് പോലും കുട്ടികൾക്ക് ഞങ്ങൾ വാട്സപ്പിലൂടെ ഇതിനുള്ള മെസ്സേജസ് കൊടുക്കുന്നുണ്ട്. തുടർന്നും അവർ മൈക്രോ ഗ്രീൻ ഫാമിംഗ് വീടുകളിൽ വെച്ച് ഇപ്പോഴും ചെയ്യുന്നുണ്ട്.
1: കോവിഡ് കാലത്ത് ധാരാളം കുട്ടികൾ കൃഷിയിൽ ആകൃഷ്ടരായി മുന്നോട്ട് വരികയും കാർഷിക പ്രവർത്തനങ്ങൾ വീടുകളിൽ ഉൾപ്പെടെ അക്കാലത്ത് നടക്കുകയും ചെയ്തു. എന്നാൽ പല കാരണങ്ങളാൽ അത് മുന്നോട്ട് പോയില്ല. ഇങ്ങനെ നിന്നുപോയ കൃഷി പുനരുജ്ജീവിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ പ്രവർത്തനങ്ങൾ ലക്ഷ്യം കണ്ട സന്തോഷം പങ്കുവയ്ക്കുന്നു അധ്യാപക രക്ഷാകർത്തൃ സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ ഗിരീഷ് ചന്ദ്രൻ.
5: പൊതുവെ നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ, കുട്ടികളിൽ കൃഷിയും അല്ലെങ്കിൽ ഈ മത്സ്യകൃഷി ഇതിനോട് താല്പര്യം കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. നമ്മുടെ നാട്ടിലെ കോവിഡ് കാലത്തൊക്കെ ആണെങ്കിൽ ധാരാളം മത്സ്യകൃഷി അക്വേറിയങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ കുറഞ്ഞു, കുട്ടികളെല്ലാം മൊബൈലിലോട്ട് മാറി. അതിൽ നിന്ന് കുട്ടികളെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നൊരു ചിന്തയും മാനേജ്മെന്റിനുണ്ടായിരുന്നു. നമ്മുടെ തന്നെ ചെറിയ കുട്ടികൾ, നഴ്സറി കുഞ്ഞുങ്ങളെ ചെറിയ തൈകൾ, വഴുതന തൈകളും ഒക്കെ കൊടുത്തിട്ട് അത് നമ്മുടെ നെടുമ്പന കൃഷിഭവന്റെ കൃഷി ഓഫീസർ അതിന്റെ ഉദ്ഘാടനമൊക്കെ ചെയ്തു. ചെറിയ കുഞ്ഞുങ്ങൾ LKG-യിലും UKG-യിലും പഠിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങൾക്ക് അതിന്റെ തൈ കൊടുത്ത് അത് വീട്ടിൽ നട്ട് വളർത്തി അതിന്റെ ഫോട്ടോയൊക്കെ അവരുടെ ക്ലാസ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തു. അത് ബാക്കിയുള്ള കുട്ടികൾക്കും കൃഷിയോടൊരു താല്പര്യമുണ്ടാക്കി. മുതിർന്ന കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, നമുക്ക് താഴെ ഒരു പോളി ഹൗസ് ഉണ്ട്. അപ്പൊ ആ പോളി ഹൗസിൽ ആദ്യം സാലഡ് വെള്ളരിയാണ് ചെയ്തത്. ആ സാലഡ് വെള്ളരി ചെയ്ത് അതിന്റെ വിളവെടുത്ത് നമ്മുടെ ഇവിടുത്തെ തന്നെ അധ്യാപകരും

0: വിളവെടുത്ത് അതിന്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളില് വെണ്ട കൃഷി ചെയ്തു, അതിനെയും വിളവെടുത്തു. അതിന്റെ വിത്തുകൾ ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ അവൈലബിൾ ആണ്. ഇത് കുട്ടികൾക്ക് തന്നെ കൊടുത്ത് അവർ വീട്ടിൽ കൊണ്ടുപോയി പരിപാലിച്ച് ചെടികൾ വളർത്തി എടുക്കുന്നുണ്ട്. അതിന്റെ ഫോട്ടോ ക്ലാസ് ഗ്രൂപ്പുകളിൽ അവർ ഷെയർ ചെയ്യുന്നുണ്ട്. അത് മറ്റുള്ള കുട്ടികൾക്കും ഒരു ഇൻസ്പിറേഷൻ ആവുന്നുണ്ട്. പിന്നെ മിക്ക സ്കൂളുകളും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഉച്ചയ്ക്ക് കൊണ്ടുവരുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ. സ്കൂൾ മാനേജ്മെന്റ് തന്നെ എങ്ങനെ ഇത് സംസ്കരിക്കും എന്നുള്ളത് ചിന്തിച്ചപ്പോൾ കുറച്ച് മുട്ടക്കോഴികൾ കൊണ്ടുവന്നു. അതുപോലെ താഴെ ഒരു ഫാമിൽ തന്നെ താറാവ് കൃഷിയുണ്ട്. ഇതിന് ആഹാരവുമായി നമ്മുടെ ആഹാരവശിഷ്ടം അത് പെട്ടെന്ന് സംസ്കരിച്ചു പോയി. ഇതിന്റെ ഒരു പരിണതഫലമായി ധാരാളം മുട്ടകൾ കിട്ടി. ആ മുട്ടകളും നമ്മുടെ സ്കൂളിൽ തന്നെ കുട്ടികൾക്ക് വിപണനം ചെയ്ത് അതും ഒരു വരുമാന മാർഗമാക്കി മാനേജ്മെന്റ് മാറ്റുന്നുണ്ട്. പക്ഷെ വരുമാന മാർഗം എന്നതിനേക്കാൾ ഉപരി ഇതെല്ലാം കുട്ടികൾക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റും. അപ്പൊ വീടുകളിൽ തന്നെ ഈ മാലിന്യം ഒരു വലിയ പ്രശ്നമാണ്. അപ്പൊ അത് വീടുകളിൽ ചെറിയ മുട്ടക്കോഴികളെയൊക്കെ വളർത്തിയാൽ വീട്ടിലൊരു മുട്ടയുമായി വീട്ടിലെ മാലിന്യ സംസ്കരണം നടത്താനും കഴിഞ്ഞു.
1: പള്ളിമൺ സെൻട്രൽ സ്കൂളിന്റെ അഭിമാനകരമായ കാർഷിക നേട്ടങ്ങളിൽ പ്രധാന പങ്കുവഹിച്ചത് കാർഷിക അധ്യാപകനായ ശ്രീ ആഷിഖ് ദത്താണ്. പലപ്പോഴും സോഷ്യൽ മീഡിയയുടെ മാസ്മരിക വലയത്തിൽ അകപ്പെട്ടുപോകുന്ന കുട്ടികളെ അത്ര രസകരമല്ലാത്ത മണ്ണും ചെളിയും പുരളുന്ന കാർഷിക വൃത്തിയിലേക്ക് കൊണ്ടുവരിക എന്നതും അവരെ അവിടെ ഉറപ്പിച്ചു നിർത്തുക എന്നതും ചെറിയ കാര്യമല്ല. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൃഷി എന്ന വിരസ സബ്ജക്റ്റിനെ രസകരമാക്കി അവതരിപ്പിച്ച് ധാരാളം കുട്ടികളെ സ്കൂളിലും വീട്ടിലും കൃഷി ചെയ്യിപ്പിക്കുക എന്ന ലക്ഷ്യം വിജയകരമായി നിർവഹിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ഇദ്ദേഹം. സ്കൂളിലെ കാർഷിക പ്രവർത്തനങ്ങളെക്കുറിച്ച് ശ്രീ ആഷിഖ് ദത്ത്.
2: വൈവിധ്യമാർന്ന കാർഷിക നൂതന രീതികളാണ് നമ്മുടെ സ്കൂൾ അവലംബിച്ചിരിക്കുന്നത്. അക്വാപോണിക്, ഹൈഡ്രോപോണിക്, മഴമറയിലെ പച്ചക്കറി കൃഷി, കൂൺ കൃഷി, കമ്പോസ്റ്റ് നിർമ്മാണം, കോഴി വളർത്തൽ, താറാവ് വളർത്തൽ, പന്നിക്കൃഷി, ആട്, പശു മുതലായ എല്ലാത്തരം കാർഷിക രീതികളും നമ്മുടെ സ്കൂളിൽ ചെയ്തു വരുന്നു. അതുപോലെ തന്നെ ഇടവിള കൃഷി, ഇഞ്ചി, മഞ്ഞൾ മുതലായവയും നല്ല രീതിയിൽ തറയിലും ഗ്രോ ബാഗിലുമായി കൃഷി ചെയ്തു വരുന്നു. കൂടാതെ സംയോജിത കൃഷി മാതൃകകൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി മീൻ കൃഷിയും താറാവ് കൃഷിയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള കൃഷി മാതൃകയും ഇവിടെ ചെയ്തു വരുന്നു. കൂടാതെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി, കേരള കാർഷിക സർവകലാശാലയുടെ 3 മുൻനിര പ്രദർശനത്തോട്ടങ്ങളും ഇവിടെ ചെയ്തു വരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് സുസ്ഥിര എന്ന ഇനം തീറ്റപ്പുല്ലിന്റെ മുൻനിര പ്രദർശനത്തോട്ടവും അതോടൊപ്പം ഞാലിപ്പുവൻ വാഴയുടെ ഒരു പ്രദർശനത്തോട്ടവും കൂരവ് കൃഷിയുടെ പ്രദർശനത്തോട്ടവും ചെയ്തു വരുന്നുണ്ട്. കേരള കാർഷിക സർവകലാശാലയുടെയും കൃഷി വിജ്ഞാന കേന്ദ്രം കൊല്ലം, അതുപോലെ നെടുമ്പന കൃഷിഭവൻ എന്നിവരുടെ സഹകരണങ്ങൾ നമ്മുടെ കാർഷിക പ്രവർത്തനത്തിൽ ലഭിക്കാറുണ്ട്. കുട്ടികൾ സ്കൂളിലെ പ്രവർത്തനങ്ങൾ അനുകരിച്ചുകൊണ്ട് അവരുടെ വീട്ടിലും മികച്ച പച്ചക്കറി തോട്ടവും മൃഗപരിപാലനവും ചെയ്തു വരുന്നുണ്ട്. കുട്ടികൾ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതിനായി വിശാലമായൊരു ഔഷധ തോട്ടവും നക്ഷത്രവനവും സ്കൂളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മുടെ സ്കൂളിന്റെ ഏറെ വലിയൊരു പ്രത്യേകതയാണ് കൃഷിക്കായി പ്രത്യേകം പിരീഡ് ഉള്ളത്. ഈ ഒരു പിരീഡ് വഴി കുഞ്ഞുങ്ങൾ ധാരാളമായ നൈപുണികൾ നേടുകയും അത് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. അഗ്രികൾച്ചറിനായി പ്രത്യേക കാർഷിക വിജ്ഞാന വ്യാപന വിഭാഗം സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അഗ്രികൾച്ചർ ലൈബ്രറി കോർണർ എന്ന രീതിയിൽ കാർഷിക നൂതന രീതികളുടെ പുസ്തകങ്ങൾ കുട്ടികളെ പരിചയപ്പെടുത്തുന്നതിനായി പ്രത്യേക അഗ്രികൾച്ചർ ലൈബ്രറിയും സ്കൂളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. മൈക്രോ ഇറിഗേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായി വിക് ഇറിഗേഷൻ അഥവാ തിരുനന കൃഷിയും അതോടൊപ്പം ഫോഗ് ഇറിഗേഷൻ, ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിങ്കറിംഗ് ഇറിഗേഷൻ ഇത്തരത്തിലുള്ള ഇറിഗേഷൻ രീതികൾ കുട്ടികളെ പരിചയപ്പെടുത്തുന്നതിനായി അവയും സ്കൂളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. മരച്ചീനി കൃഷി, ചേന, ചേമ്പ്, കാച്ചിൽ മുതലായ കിഴങ്ങുവിളകളെ കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തുന്നതിനായി കിഴങ്ങുവിളകളും കൃഷി ചെയ്തു വരുന്നു. കൂടാതെ വൈവിധ്യമാർന്ന വാഴകളും കൃഷി ചെയ്തു വരുന്നു. കുഞ്ഞുങ്ങളിൽ കാർഷിക സംരംഭകത്വം വളർത്തുന്നതിന്റെ ഭാഗമായി കൂൺ കൃഷിയും സ്കൂളിൽ ചെയ്തു വരുന്നു. ശാസ്ത്രീയമായി എങ്ങനെയാണ് കൂൺ കൃഷി ചെയ്യേണ്ടതെന്നതിന്റെ തിയറിയും പ്രാക്ടിക്കലും സ്കൂളിൽ ചെയ്യുകയും അത് അനുകരിച്ചുകൊണ്ട് ധാരാളം കുട്ടികൾ വീട്ടിൽ

0: കൃഷി ചെയ്യുകയും പഠനത്തോടൊപ്പം ഒരു അധിക വരുമാനം കൂടി ഇതുവഴി കുട്ടികൾ നേടുന്നുണ്ട്. സ്കൂളിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികളും മറ്റും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുക എന്ന സാധ്യത കുട്ടികളെ മനസ്സിലാക്കുന്നതിനായി മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണവും ചെയ്തു വരുന്നുണ്ട്. ജാം, സ്കോഷ്, അച്ചാറുകൾ, അതുപോലെ കൊണ്ടാട്ടങ്ങൾ മുതലായവയും ഇവിടെ ചെയ്തു വരുന്നു.
1: കാർഷിക സർവകലാശാല, കൊല്ലം കൃഷി വിജ്ഞാന കേന്ദ്രം, നെടുമ്പന കൃഷിഭവൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചാണ് ഇവിടെ കാർഷിക പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നെടുമ്പന കൃഷി ഓഫീസർ ശ്രീമതി സുമി മോഹൻ.
2: പള്ളിമൺ വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിലെ കൃഷിക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും നെടുമ്പന കൃഷിഭവൻ നൽകി വരാറുണ്ട്. കൃത്യമായ ഇടവേളകളിൽ ഫീൽഡ് സന്ദർശിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ കൃഷിവകുപ്പിന്റെ വിവിധങ്ങളായ പദ്ധതികളിൽ ഉൾപ്പെടുത്തി റെഡിയിൽ വസ്തുക്കളും സബ്സിഡിയും മറ്റും അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. സ്കൂളിൽ അഗ്രികൾച്ചർ ക്ലബ്ബ്, നേച്ചർ ക്ലബ്ബ്, സീഡ് ക്ലബ്ബ്, ടെക്സ് ക്ലബ്ബ് എന്നീ 4 ക്ലബ്ബുകളിലായിട്ടാണ് കുട്ടികളെ തിരിച്ചിട്ടുള്ളത്. ഈ 4 ക്ലബ്ബിലെ വിദ്യാർത്ഥികളാണ് സ്കൂളിലെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അതോടൊപ്പം മാസത്തിൽ 4 പിരീഡ് അഗ്രികൾച്ചറിനായി മാറ്റിവെച്ചിട്ടുണ്ട്. എല്ലാത്തരം കൃഷികളുടെ ഒരു ഡെമോൺസ്ട്രേഷൻ പ്ലോട്ട് സ്കൂൾ ക്യാമ്പസിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. നെടുമ്പന കൃഷിഭവന്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും സ്കൂളിലെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ നൽകി വരാറുണ്ട്.
1: പള്ളിമൺ സെൻട്രൽ സ്കൂളിലെ കാർഷിക പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം എടുത്തു പറയേണ്ട ഒന്നാണ്. ധാരാളം കുട്ടികൾ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ താൽപര്യത്തോടെ ഏർപ്പെടുന്നുണ്ട്. മാത്രമല്ല, സ്കൂളിൽ നിന്ന് കിട്ടുന്ന കൃഷിപാഠങ്ങൾ വീട്ടിൽ ചെയ്തു നോക്കി വിജയം കൈവരിക്കുകയും ചെയ്യുന്നു. എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രാവൺ ആർ അനൂജ്.
3: നമ്മുടെ സ്കൂളിൽ വിവിധ തരമായ കൃഷി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കൂളിൽ നിന്ന് നമുക്ക് വിത്തുകളും തൈകളും തന്ന് വീട്ടിലുള്ള കൃഷിയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിൽ മഷ്റൂം, ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം, പിന്നെ പശു, പന്നി, എമു, കൃഷിത്തോട്ടം, വയലുകൾ, അങ്ങനെ വിവിധ തരമായ കാര്യങ്ങളുണ്ട്. പിന്നെ മോഡേൺ ടെക്നോളജീസ് കൃഷികളായ ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ് എന്ന കൃഷികളുണ്ട്. നമ്മുടെ സ്കൂളിലെ കൃഷി കണ്ടും അറിഞ്ഞും എന്റെ വീട്ടിൽ കൃഷി പരിപാലിക്കുന്നു. 100 ഗ്രോ ബാഗുകളിൽ പച്ചക്കറി കൃഷിയും 30 ബെഡുകളായി 2 റൂമിൽ മഷ്റൂം കൃഷിയും ഞാൻ ചെയ്യുന്നു. അതുപോലെ തന്നെ മീൻ വളർത്തുന്നുണ്ട്. ബ്രാൽ, വരാൽ എന്നിവയായ മീനുകൾ വാട്ടർ ടാങ്കിലിട്ടാണ് ഞാൻ വളർത്തുന്നത്. അതുപോലെ തന്നെ ഡ്രമ്മിൽ ഫ്രൂട്ട് പ്ലാന്റ്സ് നട്ട് അത് വളർത്തുന്നുണ്ട്. കുറെ അധികം ചെടികളും കടലാസ് പൂക്കൾ, ആപ്പിൾ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഞാൻ വീട്ടിൽ ചെയ്യുന്നുണ്ട്. കൃഷി ചെയ്ത് കിട്ടുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ സ്കൂളിൽ തന്നെ കൊണ്ടുവന്ന് വിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള സംവിധാനം നമ്മുടെ സ്കൂൾ നമുക്ക് തരുന്നുണ്ട്. എനിക്ക് നമ്മുടെ സ്കൂൾ വളരെ സ്പെഷ്യൽ ആണ്. കാരണം ഇവിടെ പഠനം മാത്രമല്ല, പ്രകൃതിയെയും കൃഷിയെയും കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. കൂൺ കൃഷി, പച്ചക്കറി തോട്ടം, ഔഷധ തോട്ടം, ഒരു വിശാലമായ ഫാം, മീനുകളും എന്നിവയൊക്കെ ഉണ്ട്. ആ മീൻകുളത്തിൽ കരിമീൻ, വരാൽ, ബ്രാൽ പോലെയുള്ള മീനുകൾ വളർത്തുന്നുണ്ട്. അതുപോലെ എമു, പശു, താറാവ്, കോഴി, പന്നി എന്നിവയും നമ്മുടെ ഫാമിന്റെ ഭാഗമാണ്. ഇതൊക്കെ ഞങ്ങൾ പുസ്തകത്തിൽ വായിക്കുന്നത് മാത്രമല്ല, നേരിട്ട് കണ്ടും ചെയ്തും പഠിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നേച്ചറിനോടും അഗ്രികൾച്ചറിനോടും കൂടുതൽ ഇഷ്ടവും കെയറും വരുന്നു ഞങ്ങൾക്ക്. ടീം വർക്ക്, റെസ്പോൺസിബിലിറ്റി, കോൺഫിഡൻസ് എന്നിവയും ഇതിലൂടെ പഠിക്കാനാകുന്നു ഞങ്ങൾക്ക്. ഞങ്ങളുടെ സ്കൂൾ ഞങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ പോലെയാണ്. ഇവിടെ നിന്ന് മാർക്സ് മാത്രമല്ല, ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന പല നല്ല കാര്യങ്ങളും ഞങ്ങൾ പഠിക്കുന്നു.
1: കൃഷി സ്കൂളിലൊതുക്കാതെ അത് കുട്ടികളുടെ വീട്ടിലേക്കും അതുവഴി അയൽപ്പക്കങ്ങളിലേക്കും അങ്ങനെ സമൂഹത്തിലേക്കും കൃഷിയുടെ നല്ല പാഠങ്ങൾ വ്യാപിപ്പിക്കുക എന്ന വലിയ ലക്ഷ്യത്തിന്റെ ചെറിയ തുടക്കമാണ് ഇത്തരം കാർഷിക പ്രവർത്തനങ്ങൾ. സ്കൂൾ കൃഷി വെറും പച്ചക്കറി വളർത്തൽ മാത്രമല്ല, അത് ജീവിതത്തെ പഠിപ്പിക്കുന്ന ഒരു പാഠശാലയാണ്. കുട്ടികളെ ഉത്തരവാദിത്വ ബോധമുള്ളവരായും പ്രകൃതി സ്നേഹികളായും ആരോഗ്യബോധമുള്ള പൌരന്മാരായും വളർത്താൻ സ്കൂൾ

0: കൃഷിക്ക് കഴിയും. അതുകൊണ്ട് തന്നെ എല്ലാ സ്കൂളുകളിലും കൃഷി പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്.
1: പച്ചപ്പിന്റെ പാഠശാല പ്രത്യേക പരിപാടി സമാപിക്കുന്നു. ആഖ്യാനം ഗായത്രി ദേവി.
2: കർഷകരുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ ഇന്ന് നിലവിലുണ്ട്. ഇന്നത്തെ പരിപാടിയിൽ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്താണെന്ന് നോക്കാം. കൃഷിയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങൾ കുറയ്ക്കുന്നതും കർഷകരുടെ വരുമാനം ഉയർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ചുരുക്കത്തിൽ AIF എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ പ്രധാന ലക്ഷ്യം വിളവെടുപ്പിന് ശേഷമുള്ള കാർഷികാടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയാണ്. ഗോഡൌണുകൾ, സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജുകൾ, പ്രോസസിംഗ് യൂണിറ്റുകൾ, പാക്കിംഗ് സെന്ററുകൾ, കാർഷിക വിപണന അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ ഈ പദ്ധതി സാമ്പത്തിക പിന്തുണ നൽകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി കർഷക സംഘടനകൾ, FPOകൾ, സഹകരണ സംഘങ്ങൾ, കാർഷിക സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാകുന്നു. കൂടാതെ പലിശയിൽ ഇളവും ക്രെഡിറ്റ് ഗ്യാരണ്ടി സൌകര്യവും പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഇതുവഴി കാർഷിക മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനും കഴിയും. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധന സാധ്യമാകുന്നു. വിളകൾ സംഭരിച്ച് അനുയോജ്യമായ സമയത്ത് വിപണിയിലെത്തിക്കാൻ കഴിയുന്നതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നു. അതോടൊപ്പം ഭക്ഷ്യനഷ്ടം കുറയുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നത് കൃഷിയെ ഉൽപാദനഘട്ടത്തിൽ മാത്രം ഒതുക്കാതെ മൂല്യശൃംഖലയുടെ മുഴുവൻ ഘട്ടങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന ഒരു ദീർഘദർശന പദ്ധതിയാണ്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിൽ ഈ പദ്ധതി നിർണായക പങ്കുവഹിക്കുന്നു.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമെന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് ഫെർട്ടിഗേഷൻ അഥവാ ഫെർട്ടിലൈസർ ഇറിഗേഷൻ? ഉത്തരം, മണ്ണിന്റെ ഘടനയ്ക്കും വിളകളുടെ ആവശ്യങ്ങൾക്കും യോജിച്ച രീതിയിൽ വളം പല തവണകളായി വെള്ളത്തോടൊപ്പം നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ അഥവാ ഫെർട്ടിലൈസർ ഇറിഗേഷൻ. കുറഞ്ഞ അളവിൽ കൂടുതൽ തവണകളായി വളങ്ങൾ, സസ്യവളർച്ച ത്വരിതപ്പെടുത്തുന്ന പോഷകങ്ങൾ, രാസലായനികൾ തുടങ്ങിയവ ജലസേചന സംവിധാനത്തിലൂടെ നൽകുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്.
3: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

ಸಂಗೀತ ಸರಣಿ ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಡಿಪಿಕ್ಕುವ എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കേൾക്കാം. ലോകബാങ്കിന്റെ സഹായത്തോടെ കൃഷിവകുപ്പ് നടപ്പാക്കുന്ന കേര പദ്ധതിയിലൂടെ പുനർനടീൽ നടത്തുന്ന റബ്ബർ കർഷകർക്ക് ഹെക്ടറിന് 75,000 രൂപ നിരക്കിൽ സർക്കാരിന്റെ നേരിട്ടുള്ള ധനസഹായം ലഭ്യമാക്കുന്ന സ്കീമിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. സംസ്ഥാനത്ത് 30,000 ഹെക്ടറിലെ പുനർനടീലിലൂടെ 50,000 റബ്ബർ കർഷകർക്ക് സഹായം ലഭ്യമാക്കും. 25 സെന്റ് മുതൽ 5 ഹെക്ടർ വരെ റബ്ബർ കൃഷിയുള്ള ചെറു കർഷകർക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നതാണ് പദ്ധതി. ആദ്യവർഷം 55,000 രൂപയും രണ്ടാം വർഷം 20,000 രൂപയും ഓരോ കർഷകനും പരമാവധി 2 ഹെക്ടർ വരെയുള്ള റബ്ബർ പുനർനടീലിന് ധനസഹായം ലഭിക്കും. ഉൽപാദനക്ഷമത കുറഞ്ഞ പഴയ റബ്ബർ മരങ്ങൾ മുറിച്ചുമാറ്റി ഉൽപാദനക്ഷമതയുള്ളവ വെച്ചുപിടിപ്പിക്കുന്നതിന് പ്രോത്സാഹനം നൽകുന്നതാണ് പദ്ധതി. ഗുണമേന്മയുള്ള തൈകൾ കുറഞ്ഞ ചെലവിൽ കർഷകർക്ക് ലഭ്യമാക്കുന്നതിന് ഓരോ നഴ്സറിക്കും പരമാവധി 6,00,000 രൂപ വരെ സബ്സിഡി അനുവദിക്കും. അപേക്ഷകർ തിരിച്ചറിയൽ രേഖ, ഫോട്ടോ, ബാങ്ക് പാസ്ബുക്ക്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, കൃഷിയിടത്തിന്റെ സ്കെച്ച്, അംഗീകൃത നഴ്സറിയിൽ നിന്ന് നടീൽ വസ്തുക്കൾ വാങ്ങിയതിന്റെ ബിൽ തുടങ്ങിയ രേഖകൾ ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷ നൽകേണ്ട ഓൺലൈൻ പോർട്ടൽ www.keraplantation.kerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ തിരുവനന്തപുരം 6238450476, 9037824036 കോട്ടയം, 9037824049 തൃശൂർ, 9037824047 കണ്ണൂർ എന്നീ നമ്പറുകളിലോ ബന്ധപ്പെടുക. റബ്ബർ കൃഷി ചെയ്യുന്നതിന് ഓരോ പ്രദേശത്തേക്കും യോജിച്ച ഇനങ്ങളെക്കുറിച്ചും അവയുടെ പ്രത്യേകതകളെക്കുറിച്ചും അറിയാൻ റബ്ബർ ബോർഡ് കോൾ സെന്ററിൽ വിളിക്കാം. കർഷകരുടെ ചോദ്യങ്ങൾക്ക് നാളെ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഗിരീഷ് ടി ഫോണിലൂടെ മറുപടി പറയും. കോൾ സെന്റർ നമ്പർ 04812576622. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലെ കോഴിക്കോട് ചാത്തമംഗലം പ്രാദേശിക കോഴിവളർത്തു കേന്ദ്രത്തിൽ വിരിയിച്ച അംഗീകൃത എഗർ നഴ്സറിയിൽ വളർത്തിയ 45-60 ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ 1 ന് 130 രൂപ നിരക്കിൽ 23/5/2026 ശനിയാഴ്ച രാവിലെ 9 മുതൽ 12 വരെ കോഴിക്കോട് ജില്ലാ മൃഗാശുപത്രിയിൽ വെച്ച് വിതരണം ചെയ്യുന്നു. ഫോൺ നമ്പർ 9847932809. ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കമ്പോള നില നിലവാര ബുള്ളറ്റിൻ ശ്രദ്ധിക്കാം. വെള്ളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 24,200 രൂപ, ആലപ്പുഴ 24,700, ചെങ്ങന്നൂർ 28,000, കോട്ടയം 28,400, വടക്കൻ പറവൂർ 26,000. കൊപ്ര ക്വിന്റലിന് കൊല്ലം 14,800, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 14,200, വടക്കൻ പറവൂർ 14,700. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 13,800 രൂപ, തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ, എറണാകുളം, വടക്കൻ പറവൂർ എന്നിവിടങ്ങളിൽ 4,000 രൂപ, നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിൻകര 22,000, അടൂർ 18,000, കായംകുളം 20,000, പുളിങ്കുന്ന് 24,000, നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 20,000, കോട്ടയം, എറണാകുളം എന്നിവിടങ്ങളിൽ 26,000, തൊടുപുഴ 30,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600, തൊടുപുഴ 2,800, കട്ടപ്പന 2,400. കുരുമുളക് അൺഗാർബിൾഡ് നെടുമങ്ങാട് 66,000, അടൂർ 70,000, പാല 68,000, കൊച്ചി ഗാർബിൾഡ് 72,400, കൊച്ചി അൺഗാർബിൾഡ് 70,400. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 4,900. കാപ്പിക്കുരു ക്വിന്റലിന് കട്ടപ്പന 35,000 രൂപ. ചുക്ക് ക്വിന്റലിന് അടൂർ 27,000, കൊച്ചി 29,000, മൂവാറ്റുപുഴ 28,000, തൊടുപുഴ 25,000. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് കൊല്ലം 78,100. അടയ്ക്ക 1,000, അടൂർ 4,000, എറണാകുളം 4,600. ഇതുവരെ കേട്ടത് കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. പ്രോടേം സ്പീക്കർ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത എംഎൽഎമാർ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4-ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചു. ആഫ്രിക്കൻ മേഖലയിലെ ആരോഗ്യ സാഹചര്യം പരിഗണിച്ചാണ് തീരുമാനം. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. ട്രെയിനുകളിലെ തീപിടുത്തത്തിന് പിന്നിൽ സാമൂഹിക വിരുദ്ധരെന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ അവലോകന യോഗം ചേർന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പശ്ചിമബംഗാളിലെ മദ്രസകളിൽ വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. പ്രോടേം സ്പീക്കർ ജി സുധാകരന് മുന്നിൽ എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ബിജെപി അംഗം രാജീവ് ചന്ദ്രശേഖറും ഉൾപ്പെടെ കൂടുതൽ എംഎൽഎമാരും മലയാളത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം എംഎൽഎ എ കെ എം അഷ്റഫ് കന്നഡയിലും ദേവികുളം അംഗം എഫ് രാജ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, ഷിബു ബേബി ജോൺ, സണ്ണി ജോസഫ്, കെ മുരളീധരൻ തുടങ്ങിയവർ ഇംഗ്ലീഷിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അക്ഷരമാല ക്രമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിയമസഭയിൽ നാളെ നടക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് യുഡിഎഫ് സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. എ സി മൊയ്തീനാണ് എൽഡിഎഫിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. ബിജെപിയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി ബി ബി ഗോപകുമാറാണ്. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം നാളെ പിരിയുന്ന സഭ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29-ന് വീണ്ടും ചേരും. ജൂൺ 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ സഭയിൽ നടക്കും. തമിഴ്നാട്ടിൽ 23 മന്ത്രിമാർ കൂടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ടിവികെയിൽ നിന്ന് 21 പേരും കോൺഗ്രസിൽ നിന്നുള്ള 2 പേരുമാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതോടെ വിജയ് മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം 32. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി വിജയും 9 മന്ത്രിമാരുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4-ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചതായി വിദേശകാര്യ മന്ത്രാലയം. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കർശന ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: ആഫ്രിക്കയിലെ ആരോഗ്യ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് ഈ മാസം 28 മുതൽ 31 വരെ ന്യൂഡൽഹിയിൽ നടക്കേണ്ടിയിരുന്ന ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചത്. ആഫ്രിക്കൻ യൂണിയനുമായും ആഫ്രിക്കൻ യൂണിയൻ കമ്മീഷനുമായും നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് തീരുമാനമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പുതിയ തീയതികൾ പിന്നീട് തീരുമാനിക്കും. ആരോഗ്യ പ്രതിസന്ധിയെ നേരിടാനുള്ള ആഫ്രിക്കൻ ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ സന്നദ്ധതയും അറിയിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ എബോള ജാഗ്രതാ നിർദ്ദേശമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തുന്നവർ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. എബോള രോഗിയുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയ യാത്രക്കാർ ഇമിഗ്രേഷൻ ക്ലിയറൻസിന് മുമ്പ് ഇക്കാര്യം എയർപോർട്ട് ഹെൽത്ത് ഓഫീസറെയോ ഹെൽത്ത് ഡെസ്കിനെയോ അറിയിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. കോംഗോയിലും യുഗാണ്ടയിലുമായി 130-ലേറെ എബോള മരണങ്ങളും 600-ലേറെ പേർക്ക് രോഗബാധയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. ഉൽപാദനം വർദ്ധിപ്പിച്ചതായും റിഫൈനറികൾ പരമാവധി ശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയതല വാർത്താ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു.
3: हमारे पास सफिशियंट सप्लाईज है, क्रूड हो, नेचुरल गैस हो, पेट्रोल हो या डीजल हो. हमारी रिफाइनरीज ऑप्टिमम कैपेसिटी पर ऑपरेट कर रही है ताकि जो देश की डिमांड है उसको मीट किया जा सके. इसके अलावा रिफाइनरीज में एलपीजी प्रोडक्शन

0: रैंप अप किया गया है। लगभग 46 से 47 हजार टन LPG देश की रिफाइनरीज में बनाई जा रही है।
1: എല്ലാ പെട്രോൾ പമ്പുകളിലും ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കൾ ആശങ്കമൂലം ഇന്ധനം വാങ്ങുന്ന രീതി ഒഴിവാക്കണമെന്നും ശ്രീമതി സുജാത ശർമ്മ അഭ്യർത്ഥിച്ചു. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗ് ഇന്ന് നടന്നു. ഇതുവരെയുള്ള കണക്ക് പ്രകാരം 87%-ൽ അധികം പേർ വോട്ട് രേഖപ്പെടുത്തി. 2 സ്വതന്ത്ര ഉൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഈ മാസം 24-നാണ് വോട്ടെണ്ണൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പാരമ്പര്യമായി ജനിതക വൈകല്യങ്ങൾ പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ഉമ്മീദ് നെറ്റ്വർക്ക് രാഷ്ട്രത്തിന് സമർപ്പിച്ച് കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്രസിംഗ്. ബയോടെക്നോളജി വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ സംരംഭമാണിത്. രോഗനിർണയം, പ്രതിരോധം, പരിശീലനം, ബോധവൽക്കരണം എന്നിവ ഉൾക്കൊള്ളുന്ന സംയോജിത സമീപനമാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ക്ഷയരോഗം ഇല്ലാതാക്കുന്നതിനായി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പരിശോധനയും രോഗനിർണയ പ്രവർത്തനങ്ങളുമാണ് ഇന്ത്യ നടത്തിവരുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ജനീവയിൽ നടന്ന 79th ലോകാരോഗ്യ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
3: India has recently launched the strategy for artificial intelligence in healthcare for India. The future of AI depends on our collective ability to build ethical and human-centric approach. India is known for pharmacy of the world for its leadership in generic medicines. India's commitment to global health partnership and cooperation was demonstrated during the COVID-19 pandemic through vaccine maitri initiatives under the India supplied 300 million vaccine doses to around 100 countries.
1: അടുത്തിടെ ട്രെയിനുകളിലുണ്ടായ തീപിടുത്തങ്ങൾക്ക് പിന്നിൽ സാമൂഹിക വിരുദ്ധരെന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് കേന്ദ്ര റെയിൽമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ ഉന്നതതല സുരക്ഷാ അവലോകന യോഗം ചേർന്നു. വിഷയം അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് വ്യക്തമാക്കിയ റെയിൽവേ മന്ത്രാലയം, അട്ടിമറി ശ്രമങ്ങളിൽ റെയിൽവേ സുരക്ഷാ സേന അന്വേഷണം നടത്തി വരികയാണെന്നും അറിയിച്ചു. സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക, റെയിൽവേ ശൃംഖലയിലുടനീളം CCTV ക്യാമറകൾ സ്ഥാപിക്കുക, നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നിവയെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. യാത്രക്കാർ ജാഗ്രത പുലർത്തണമെന്നും റെയിൽവേ നിർദ്ദേശിച്ചു. പശ്ചിമബംഗാളിലെ എല്ലാ മദ്രസകളിലും പ്രഭാത അസംബ്ലിയിൽ വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ. ഉത്തരവ് ഉടൻ നടപ്പാക്കാൻ ഡയറക്ടറേറ്റ് ഓഫ് മദ്രസ എഡ്യൂക്കേഷൻ നിർദ്ദേശം നൽകി. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ 2026. സർക്കാരിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഗ്രാന്റുകൾ സ്വീകരിക്കാത്ത സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് ബാധകമല്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. എന്നാൽ സുതാര്യത, പങ്കാളിത്ത ഭരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇത്തരം സ്കൂളുകളിലും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കാനാവുന്നതാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കായിക രംഗത്തെ ഉത്തേജക മരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ ക്രിമിനൽ കുറ്റമാക്കുന്നതിനുള്ള ഭേദഗതി നിർദ്ദേശങ്ങളിൽ പൊതുജനാഭിപ്രായം തേടി കേന്ദ്ര സർക്കാർ. നിരോധിത ഉത്തേജക മരുന്നുകളുടെ കടത്ത്, വിതരണം എന്നിവ നടത്തുന്ന സംഘടിത ശൃംഖലകളെ തടയുകയാണ് ഭേദഗതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് യുവജനകാര്യ കായിക മന്ത്രാലയം അറിയിച്ചു. മരുന്നുകടത്ത്, മാഫിയ പ്രവർത്തനങ്ങൾ എന്നിവയിൽ പങ്കാളികളാകാത്ത കായിക താരങ്ങളെ ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടു എന്ന കാരണത്താൽ മാത്രം ക്രിമിനൽ കുറ്റവാളികളായി കണക്കാക്കില്ല. കായിക താരങ്ങൾ നടത്തുന്ന ഉത്തേജക മരുന്ന് നിയമലംഘനങ്ങൾ നിലവിലുള്ള ആന്റി ഡോപ്പിംഗ് ചട്ടങ്ങൾക്ക് കീഴിൽ തന്നെ തുടർന്നും കൈകാര്യം ചെയ്യും. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുന്നു. ടോസ് നേടിയ ചെന്നൈ ബൌളിംഗ് തിരഞ്ഞെടുത്തു. അഹമ്മദാബാദിലാണ് മത്സരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൈലാസ് മാനസ സരോവർ യാത്രയ്ക്കായി നറുക്കെടുപ്പിലൂടെ 1000 പേരെ തെരഞ്ഞെടുത്തതായി വിദേശകാര്യ മന്ത്രാലയം. നറുക്കെടുപ്പ് കേന്ദ്രമന്ത്രി S.J. ശങ്കർ നിർവഹിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട യാത്രികർ ലിപുലേഖ്, നാഥുല പാസുകൾ വഴി 50 യാത്രികർ അടങ്ങുന്ന 20 ബാച്ചുകളിലായാണ് യാത്ര ചെയ്യേണ്ടത്. 2 റൂട്ടുകളും പൂർണ്ണമായും ഗതാഗത യോഗ്യമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വർഷത്തെ യാത്ര ജൂണിൽ ആരംഭിച്ച് ഓഗസ്റ്റിൽ അവസാനിക്കും. 120 കോടി രൂപയിലധികം രൂപ വിലമതിക്കുന്ന 3 ലക്ഷം നിരോധിത ഇ സിഗരറ്റുകൾ പിടിച്ചെടുത്ത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഡൽഹി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ നടന്ന പരിശോധനയിലാണ് ഇവ പിടിച്ചെടുത്തത്. ഇത്തരം നിരോധിത വസ്തുക്കൾ ചൈനയിൽ നിന്നാണ് വരുന്നതെന്ന് ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. പ്രോടേം സ്പീക്കർ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത MLA മാർ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4th ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി

0: മാറ്റിവച്ചു. ആഫ്രിക്കൻ മേഖലയിലെ ആരോഗ്യ സാഹചര്യം പരിഗണിച്ചാണ് തീരുമാനം. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. ട്രെയിനുകളിലെ തീപിടുത്തത്തിന് പിന്നിൽ സാമൂഹിക വിരുദ്ധരെന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ അവലോകന യോഗം ചേർന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പശ്ചിമബംഗാളിലെ മദ്രസകളിൽ വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി യുവവാണി
2: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യുവവാണിയിൽ നവനീത് കൃഷ്ണൻ അവതരിപ്പിക്കുന്ന വയലിൻ വാദനം, അമൽ കൃഷ്ണ ആലപിക്കുന്ന ലളിതഗാനം, നിഖിലേഷ് ശിവ അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ വാദനം എന്നിവ ആസ്വദിക്കാം. ആദ്യമായി നവനീത് കൃഷ്ണൻ അവതരിപ്പിക്കുന്ന വയലിൻ വാദനം കേൾക്കാം.
3: ശ്രീ മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ഹംസധ്വനി രാഗത്തിലും ആദ്യ താളത്തിലും ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഗണപതിയെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു കീർത്തനം.

നവനീത് കൃഷ്ണൻ അവതരിപ്പിച്ച വയലിൻ വാദനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അടുത്തതായി അമൽ കൃഷ്ണ ആലപിക്കുന്ന ലളിതഗാനം കേൾക്കാം.

അമൽകൃഷ്ണ ആലപിച്ച ലളിതഗാനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവസാനമായി നിഖിലേഷ് ശിവ അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ വാദനം കേൾക്കാം.

സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി, നമസ്കാരം. നിർവഹണ സഹായം അരുൺ ശ്രീകാര്യം. നിർവഹണം മൃദുൽ ജേക്കബ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ആകാശവാണി, സമയം 8:00.
3: നേർമൊഴി.
4: ഇന്നത്തെ നേർമൊഴിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. മണ്ണറഞ്ഞുപോയ നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ച് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പഠിക്കുന്ന ശാസ്ത്രമേഖലയാണ് ആർക്കിയോളജി അഥവാ പുരാവസ്തുശാസ്ത്രം. സംസ്കാരങ്ങളുടെ അവശേഷിപ്പുകളെ കണ്ടെത്തുകയും അവയെ ഖനനം ചെയ്ത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയും അതിനെ പഠനവിധേയമാക്കുകയുമാണ് പുരാവസ്തു ഗവേഷകർ ചെയ്യുന്നത്. പുരാതന മനുഷ്യ സംസ്കാരങ്ങളുടെ ആരംഭം, അവർ കൈവരിച്ച പുരോഗതി, അവയുടെയെല്ലാം രേഖപ്പെടുത്തൽ, വിശദീകരിക്കൽ, സംസ്കാരങ്ങളുടെ ചരിത്രം മനസ്സിലാക്കൽ, അവയുടെ പരിണാമദശകളുടെ കാലഗണന, അതിപുരാതനവും പുരാതനവുമായ സമൂഹങ്ങളിലെ മനുഷ്യ സ്വഭാവത്തെക്കുറിച്ചും അവർ ജീവിച്ചിരുന്ന പരിസ്ഥിതികളെക്കുറിച്ചും പഠിക്കൽ എന്നിവയാണ് പുരാവസ്തുശാസ്ത്രത്തിന്റെ ലക്ഷ്യങ്ങൾ. ഇന്നത്തെ നേർമൊഴിയിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഒരു പുരാവസ്തു ഗവേഷകനാണ്, വിജയകുമാർ എസ് നായർ. അദ്ദേഹം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തൃശൂർ സർക്കിളിലെ സൂപ്രണ്ടന്റും ആർക്കിയോളജിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ കേൾക്കാം. വിജയകുമാർ എസ് നായരുമായി സംസാരിക്കുന്നത് എം കെ ദിലീപ്.
5: നേർമൊഴിയിലേക്ക് സ്വാഗതം.
6: എല്ലാവർക്കും നമസ്കാരം.
5: നമ്മുടെ ലിസണേഴ്സിനെ സംബന്ധിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത ഒരു സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. നമ്മുടെ ലിസണേഴ്സൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. പലയിടങ്ങളിലും ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണയിലുള്ളതാണെന്നുള്ളത് പലപ്പോഴും ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എന്താണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അതിന്റെ ഒരു ലക്ഷ്യം, അതിന്റെ ഒരു പ്രവർത്തനങ്ങൾ?
6: ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭാരതീയ പുരാവസ്തു വകുപ്പ് നമ്മുടെ ഭാരതത്തിലുള്ള പുരാതനമായിട്ടുള്ള അതായത് ആർക്കിയോളജിക്കൽ സൈറ്റുകളുടെയും ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള മോണുമെന്റ്സ് സംരക്ഷിത സ്മാരകങ്ങളുടെയും കസ്റ്റോഡിയനാണ്. ആ മോണുമെന്റുകളുടെയും സൈറ്റുകളുടെയും സംരക്ഷണവും അതിന്റെ കൺസർവേഷൻ റിപ്പയർ ഇതെല്ലാം നടത്തുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. അത് AMASR Act 1958 ഏൻഷ്യൻ മോണുമെന്റ്സ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റിമൈൻസ് ആക്ട് 1958 പ്രകാരം ഒരു മോണുമെന്റ് നാഷണൽ മോണുമെന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് വരുന്നത്. അത് പുരാവസ്തു സൈറ്റാവാം അല്ലെങ്കിൽ മോണുമെന്റും ആവാം. മോണുമെന്റ് എന്ന് പറയുമ്പോൾ തഞ്ചാവൂർ ടെമ്പിൾ അതൊരു മോണുമെന്റ് ആണ്. അതേസമയം ആദിച്ചെന്നല്ലൂർ അതൊരു ആർക്കിയോളജിക്കൽ സൈറ്റാണ്. നമ്മുടെ കേരളത്തില് വടക്കുനാഥ ടെമ്പിൾ അതൊരു മോണുമെന്റ് സംരക്ഷിത സ്മാരകമാണ്. അതുപോലെ തന്നെ പാലക്കാട് കോട്ട, ബേക്കൽ കോട്ട, കണ്ണൂർ കോട്ട, അഞ്ചുതെങ്ങ് കോട്ട, തിരുവല്ലം പരശുരാമ ടെമ്പിൾ ഇതെല്ലാം സംരക്ഷിത സ്മാരകങ്ങളാണ്. നമുക്ക് സൈറ്റുകളായിട്ട് കുടക്കൽ പറമ്പ് അതൊരു മെഗാലിത്തിക് സൈറ്റാണ്. കേരളത്തിൽ നമുക്ക് സ്മാരകങ്ങളും സൈറ്റുകളുമായിട്ട് ഒരു 30 പ്രോപ്പർട്ടീസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് AMASR Act 1958 പ്രകാരം.
5: സാറിന്റെ ഒരു വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഓൾറെഡി ഉണ്ടായിട്ടുള്ള ആസറ്റ് സംരക്ഷിക്കുന്നതാണ് ഈ സംരക്ഷിത സ്മാരകങ്ങൾ. സൈറ്റുകൾ നമ്മൾ പുതുതായിട്ട്
6: അല്ലല്ല, സൈറ്റുകളും പുരാതനമായിട്ടുള്ളതാണ്. അതെ, നമ്മൾ സൈറ്റ് എക്സ്കവേഷനുകളുടെയും പര്യവേഷണങ്ങൾ എക്സ്പ്ലോറേഷൻ അതുവഴിയും നമ്മൾ കണ്ടെത്തിയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റിയതാണെങ്കിൽ നമ്മൾ നാഷണൽ മോണുമെന്റ് ആയിട്ട് പ്രൊട്ടക്റ്റഡ് സൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു.
5: റീസെന്റ് ആയിട്ടുള്ള പാസ്റ്റിൽ നമ്മൾ അങ്ങനെ ഡിക്ലെയർ ചെയ്യപ്പെട്ടുള്ള സൈറ്റുകളെ കുറിച്ച് പറയാം.
6: നമ്മളിപ്പോ റീസെന്റ് ആയിട്ട് ഒരു ടെമ്പിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, മോണുമെന്റ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് AMASR Act 1958. അത് പാലക്കാട് ഉള്ള ഓങ്ങല്ലൂർ ശിവ ടെമ്പിൾ, മഞ്ചുള്ളാങ്കലാണ് എക്സാക്ട് പ്ലേസ് നെയിം. അതാണ് ഒരു 2 മാസം മുൻപ് ഡിക്ലെയർ ചെയ്തത്. അതിന്റെ ഫൈനൽ നോട്ടിഫിക്കേഷനും വന്നു. ഇനിയിപ്പോ പെരിഞ്ചാല ഒരു ടെമ്പിൾ, ശിവ ടെമ്പിൾ നമ്മള് പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട് ഡിക്ലെയർ ചെയ്യുന്നതിന് വേണ്ടി.
5: ഇത്തരത്തില് സൈറ്റുകൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ

0: വടക്കനാഥ ടെമ്പിൾ, ഇതെല്ലാം തൃശൂർ സബ് സർക്കിളിന് കീഴിലാണ്. കണ്ണൂർ സബ് സർക്കിളിന് കീഴിൽ വരുമ്പോൾ ബേക്കൽ കോട്ട, കണ്ണൂർ കോട്ട, വയനാട് നമുക്കൊരു ജൈന ടെമ്പിൾ ഉണ്ട്, അതെല്ലാം കണ്ണൂർ സബ് സർക്കിളിന് കീഴിൽ. പിന്നെ പാലക്കാട് വരുമ്പോൾ പാലക്കാട് കോട്ട, പിന്നെ അവിടെ നേത്രമംഗലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശിവ ടെമ്പിൾ ഉണ്ട്, അതെല്ലാം പാലക്കാട് സബ് സർക്കിളിന് കീഴിലാണ്. അങ്ങനെ ഒരു 30 സംരക്ഷിത സ്മാരകങ്ങളും സൈറ്റുകളുമായിട്ട് നമുക്ക് കേരളത്തിലുണ്ട്.
1: താങ്കൾ ഈ സൂചിപ്പിച്ച സ്മാരകങ്ങളിൽ പലതും ഒക്കെ ആരാധനാലയങ്ങളാണ്. അപ്പൊ അവിടെ എപ്പോഴും ഒരു മനുഷ്യന്റെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതെങ്ങനെയാണ് ബാലൻസ് ചെയ്ത് പോകുന്നത്? ദൈനംദിന പൂജ നടക്കുന്ന ഒരു അമ്പലം, അതേസമയം അതൊരു സംരക്ഷിത സ്മാരകം.
0: നമ്മുടെ ഹെറിറ്റേജ് സ്ട്രക്ചേഴ്സ്, അത് പ്രൊട്ടക്റ്റഡ് മോണുമെന്റ് ആണെങ്കിലും അല്ലെങ്കിലും, അതെല്ലാം മനുഷ്യനിർമ്മിതമാണല്ലോ. അതൊന്നും ഒരു ഡെഡ് മോണുമെന്റ് അല്ല, അതെല്ലാം ഡൈനാമിക് ആണ്. അതിനൊരു കൾച്ചറൽ കണ്ടിന്യൂറ്റി ഉണ്ട്. നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആൾക്കാർ അത് സൃഷ്ടിച്ച് അത് നമുക്ക് ഇന്നത്തെ തലമുറയിലേക്ക് നമുക്ക് എത്തി. അന്ന് തൊട്ട് ഇന്ന് വരെ അതൊരു ലിവിങ് മോണുമെന്റ് ആണ്. അപ്പോ അതിന്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെ കാണണം. അത് ആൾക്കാർ ചെന്നുകൂടാത്ത ഒരു സ്ഥലമാണെന്ന്, അപ്പൊ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. ഇനിയുള്ള കാലങ്ങളിലും അവിടെ എല്ലാം അമ്പലമായിരുന്നാലും മറ്റു കോട്ടകളായിരുന്നാലും ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതൊരു ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ്. അത് പൗരാണിക മോണുമെന്റ് ആണെങ്കിലും അത് നമ്മുടെ കൾച്ചറുമായിട്ടും ഇന്നത്തെ തലമുറയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അത് നമ്മുടെ ആക്ടിവിറ്റീസും എല്ലാം അവിടെയുണ്ട്.
1: ഇത്തരം സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത പലപ്പോഴും മറ്റുള്ളവരിലായിരിക്കുമല്ലോ, എന്നാൽ സംരക്ഷണം ASI കീഴിൽ.
0: അതെ അതെ.
1: അപ്പൊ ഈ റിനോവേഷൻ പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ASI ഇടപെടൽ എന്തൊക്കെയാണ്?
0: ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നമ്മുടെ മെയിൻ മാൻഡേറ്റ് എന്ന് പറയുന്നത് കൺസർവ് ചെയ്ത് നിലനിർത്തുക എന്നുള്ളതാണ്. മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒന്നും പെർമനന്റ് അല്ല, എല്ലാം ഒരു സമയത്ത് നശിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഇതിന്റെ ഡീജനറേഷൻ പ്രോസസ് ഉണ്ടല്ലോ, അതിനെ ഡിലേ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. സയന്റിഫിക് കൺസർവേഷനിലൂടെ ഒരു 10 വർഷം കൊണ്ട് നശിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഇന്റർവെൻഷൻ കൊണ്ട് 1000 വർഷം എടുക്കും. അങ്ങനെ നമുക്ക് അതിന്റെ ലോഞ്ചിവിറ്റി നീട്ടിക്കൊണ്ടു പോവാം. പക്ഷെ എത്ര ഇതായിരുന്നാലും ഒരു കാലമാകുമ്പോൾ ഇതെല്ലാം മോണുമെന്റ് ആയിരുന്നാലും എന്തായിരുന്നാലും അതിന്റേതായിട്ടുള്ള ഡീജനറേഷൻ അതിന് സംഭവിക്കും.
1: ഇപ്പൊ നമ്മൾ കേരളത്തിൽ നോക്കിയാൽ നമുക്ക് പെയിന്റിങ്ങുകൾ അല്ലെങ്കിൽ മ്യൂറൽ പെയിന്റിങ്സ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു നമ്മുടെ സംസ്കാരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. മ്യൂറൽ പെയിന്റിങ്ങുകൾ അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള ഘടനയുള്ള കെട്ടിടങ്ങൾ, ഇതൊക്കെ റീവർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ പലപ്പോഴും അന്ന് ഉപയോഗിച്ച മെറ്റീരിയല് അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ആളുകളുടെ സ്കില്ല്, ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവാറുണ്ട്.
0: നമ്മുടെ കൺസർവേഷനിലെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 2 മെയിൻ പ്രിൻസിപ്പിൾസ് ആണ്. ഓതന്റിസിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി. ഒരു പ്രൊട്ടക്റ്റഡ് മോണുമെന്റ് അല്ലെങ്കിൽ ഒരു ഹെറിറ്റേജ് സ്ട്രക്ചറിൽ നമ്മൾ കൺസർവേഷൻ നടത്തുമ്പോൾ 100 വർഷം 200 വർഷം അല്ലെങ്കിൽ 1000 വർഷം മുമ്പ് കൺസ്ട്രക്ട് ചെയ്ത അതേ മെറ്റീരിയൽസ്, അതേ സിമിലർ ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കണമെന്നാണ്. ഇപ്പോൾ ഒരു ഗ്രാനൈറ്റ് മോണുമെന്റ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടിക ഉപയോഗിക്കാൻ പറ്റില്ല, ഗ്രാനൈറ്റ് തന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇഷ്ടിക മോണുമെന്റിൽ ഗ്രാനൈറ്റ് ചെയ്യാൻ പറ്റില്ല. ലൈം മോട്ടർ ഉപയോഗിച്ച് ബൈൻഡിങ് മെറ്റീരിയൽ, ലൈം മോട്ടർ ആണെങ്കിൽ നമുക്ക് സിമെന്റ് ഉപയോഗിച്ചുകൂടാ. അപ്പോൾ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ വർക്ക് തുടങ്ങുന്നത്. അതുമല്ല, നമുക്ക് ഡിഗ്രി ഓഫ് ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രിൻസിപ്പിളും കൂടെ ഉണ്ട്. നമുക്ക് എത്രമാത്രം ഒരു മോണുമെന്റിന് കൺസർവ് ചെയ്യാം, അതിൽ ഇന്റർവെൻഷൻ, ഹ്യൂമൻ ഇന്റർവെൻഷൻ പാടുള്ളൂ. അപ്പോൾ അതിന്റെ മോണുമെന്റിന്റെ ഡിറ്റീരിയേഷൻ അനുസരിച്ചായിരിക്കും നമ്മുടെ ഇന്റർവെൻഷൻ, ഡിഗ്രി ഓഫ് ഇന്റർവെൻഷനും കൂടെ. ചെറിയൊരു റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി വലിയൊരു കൺസർവേഷൻ വർക്ക് ഏറ്റെടുക്കേണ്ട കാര്യമില്ല, അങ്ങനെ ചെയ്തും കൂടെ. അപ്പോൾ അതിന്റെ ഒറിജിനാലിറ്റിയും ഓതന്റിസിറ്റി ഇന്റഗ്രിറ്റിയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് വേണം, ഹിസ്റ്റോറിക്കൽ വാല്യൂവും എല്ലാം ഉൾക്കൊണ്ട് വേണം നമ്മൾ കൺസർവേഷൻ ചെയ്യുന്നതിന്. സിമെന്റ് മോട്ടോർ നമ്മൾ മോണുമെന്റിൽ സാധാരണ ഉപയോഗിക്കാറില്ല. ട്രഡീഷണൽ മെത്തേഡിൽ ലൈം മോട്ടോർ റിപ്പയർ ചെയ്തിട്ട് ആണ് കൺസർവേഷൻ ചെയ്യാറ്. ചിലതൊക്കെ ഡ്രൈ സ്റ്റോൺ മേസൺറി ആയിരിക്കും, അവിടെ മോട്ടോർ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ പല പല ടെക്നിക്കുകളുണ്ട്. അത്തരം സിസ്റ്റംസ് ഉപയോഗിച്ചാണ് നമ്മൾ കൺസർവേഷൻ ചെയ്യുന്നത്.
1: പ്രധാനമായിട്ടും നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന പുരാവസ്തു, പുരാവസ്തു വകുപ്പ് എന്തെങ്കിലാണ്. അപ്പൊ ആളുകൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ പറമ്പൊക്കെ കിളയ്ക്കുമ്പോൾ നാട്ടിലൊക്കെ പറയാറുണ്ട്, നിധി കിട്ടി അല്ലെങ്കിൽ പഴയ ഒരു സംഗതി കിട്ടി അല്ലെങ്കിൽ വളരെയധികം വിലയുള്ള ഒരു സാധനം കിട്ടി. ഇന്നത്തെ കാലത്ത് ഇപ്പൊ അത്തരത്തിലുള്ള ഒരു സംഗതി നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ ഒഫീഷ്യലി നമ്മൾ എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത്? നമുക്ക് ഇങ്ങനെ ഒരു സംഗതി ലഭിച്ചു എന്നുള്ളത് എവിടെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്?
0: നമുക്കൊരു പുരാവസ്തു കിട്ടിയെന്ന് വെച്ചോളൂ, അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ അറിയിക്കാം, കളക്ടറെ അറിയിക്കാം, അല്ലെങ്കിൽ തഹസീൽദാരെ അറിയിക്കാം, ലോക്കൽ പോലീസിനെ അറിയിക്കാം. അവർ വന്നിട്ട് അടുത്ത് അതിന്റെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. ഏത് പുരാവസ്തു ആണെങ്കിലും അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിൽ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ട്. ആന്റിക്വിറ്റി രജിസ്ട്രേഷൻ എന്നാണ് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ തൃശൂർ സർക്കിള് ഇത്തരം വർക്കുകൾ ചെയ്യുന്നുണ്ട്. അവിടുന്ന് ടെക്നിക്കൽ ഓഫീസർ വന്നിട്ട് അത് രജിസ്റ്റർ ചെയ്യും. പഴയതാണെങ്കിൽ, ആന്റിക്വിറ്റി ആണെങ്കിൽ അത് ചില കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ കോയിൻസ്, പുരാതനമായിട്ടുള്ള കോയിൻസ് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ള പുതിയ ഗൈഡ് ലൈൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചില വാളുകൾ, ഇത്തരം കാര്യങ്ങളൊന്നും രജിസ്റ്റർ ചെയ്യേണ്ട. എന്നാൽ ശില്പങ്ങൾ രജിസ്റ്റർ ചെയ്യണം. സ്റ്റോൺ കൊണ്ടുള്ള ശില്പങ്ങൾ, വെങ്കല

0: ഇതിലുള്ള ശില്പങ്ങൾ ഇതെല്ലാം നമുക്ക് പൗരാണികമായിട്ടുള്ള സംഗതികൾ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ട്. അത് ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയെ അറിയിച്ചാൽ മതി, നമുക്ക് അതിന്റെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതേ ഉള്ളൂ.
1: നമ്മുടെ നാട്ടിലിപ്പോ എല്ലാവർക്കും മാധ്യമങ്ങളിലൂടെ അറിയാവുന്നതാണ്, ഇതിന്റെ ഒരു സമാന്തരമായ ഒരു വിപണിയുണ്ട്. അധികം പഴക്കമില്ലാത്ത സംഗതി പല സിനിമകളിലും നമ്മൾ തമാശയായിട്ട് കാണുന്നുണ്ട്. വളരെ പഴക്കം തോന്നിപ്പിക്കുന്ന വിധത്തിലൊക്കെ ഉള്ള സാധനങ്ങൾ വലിയ വിലയ്ക്ക് വിൽക്കുക, ആളുകളത് അഭിമാനത്തോടുകൂടി അവരുടെ വീടുകളിൽ വാങ്ങി വെക്കുക, ഇത്തരം മേഖലകളിൽ ആളുകൾക്ക് ഒരു ജാഗ്രതയുടെ ആവശ്യമില്ലേ?
0: അതുണ്ട്, തീർച്ചയായിട്ടുണ്ട്. കാരണം നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഇവിടുത്തെ പുരാവസ്തുക്കൾ. ഈ പുരാവസ്തുക്കൾ പലതും വിദേശത്തേക്ക് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കിവിടെ പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളുണ്ട്. ആന്റിക്വിറ്റീസ് ആൻഡ് ആർട്ട് ട്രഷേഴ്സ് ആക്ട്, അത് പ്രകാരം നമുക്ക് പുരാവസ്തുക്കളെ സംരക്ഷിച്ചിട്ടുണ്ട് ഇവിടെ. ഈ പുരാവസ്തുക്കള് വിദേശത്തേക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ റീസെന്റ് നിർദ്ദേശം ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ എന്ന് വന്നിട്ടുണ്ട്, ചില പുരാവസ്തുക്കൾ നമ്മൾ രജിസ്റ്റർ മാൻഡേറ്ററി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. ഈ രജിസ്റ്റേർഡ് ചെയ്ത പുരാവസ്തുക്കൾ അത് ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്ത്, അത് അവരുടെ ഉത്തരവാദിത്വമാണ് അതിന് പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി. ഇത് വേറൊരാൾക്ക് കൈമാറ്റം ചെയ്യാം, അതിന് കുഴപ്പമില്ല. പക്ഷെ അത് വിദേശത്തേക്ക് നമുക്ക് അയക്കാൻ പറ്റില്ല. അത് കസ്റ്റംസിൽ അവര് അത് തടഞ്ഞു വെക്കുകയും ചെയ്യും. മാത്രമല്ല അത് ക്രിമിനൽ ഓഫൻസും കൂടെയാണ്.
1: നമ്മൾ ഇതിന്റെ ഈ സൈറ്റുകളിലേക്ക് തന്നെ വന്നാൽ കാലാന്തരത്തിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പുതിയ പുതിയ സൈറ്റുകൾ, പ്രത്യേകിച്ച് പ്രളയം കഴിയുമ്പോൾ അല്ലെങ്കിൽ പുതിയ സൈറ്റുകൾ രൂപപ്പെടാണ്. അപ്പൊ അത്തരത്തിലൊരു പുതിയ സൈറ്റിലേക്കുള്ള ASI ഇനിഷ്യൽ ഇടപെടലുകൾ എങ്ങനെയാണ്?
0: നമ്മൾ ആർക്കിയോളജിക്കൽ എക്സ്പ്ലോറേഷൻ നടത്താറുണ്ട്. അപ്പൊ അതിന് ടെക്നിക്കൽ ടീം ആർക്കിയോളജിസ്റ്റുകൾ പല സ്ഥലങ്ങളിൽ ചെന്നിട്ട് അവര് പര്യവേഷണം നടത്തിയിട്ട് റിപ്പോർട്ട് ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ സൈറ്റുകൾ കണ്ടുപിടിക്കും. അത് ആദ്യമായിട്ട് സർഫസ് സർവേ ആയിരിക്കും നടത്തുന്നത്. പെഡസ്ട്രിയൻ സർവേ എന്നാണ് നോർമലി നമ്മൾ ആർക്കിയോളജിയിൽ പറയുന്നത്. പെഡസ്ട്രിയൻ സർവേ എന്ന് പറയുന്നത് കാൽനട ആയിട്ട് പോയി സൈറ്റുകൾ കണ്ടുപിടിക്കുക. അത് ഇപ്പോ ഒരു സ്ഥലത്ത് പോയിട്ട് അതിന്റെ സർഫസ് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ആ മണ്ണിന് കീഴിൽ ആർക്കിയോളജി ഉണ്ടോ ഇല്ലയോ എന്ന് ഒരു ആർക്കിയോളജിസ്റ്റിനെ അറിയാൻ പറ്റും. ഇപ്പോ എന്റെ എക്സ്പീരിയൻസിലാണെങ്കിൽ ഞാൻ ആസാമില് നോർത്ത് കാച്ചാർ ഹിൽസ് ദിമാഹസോ ഡിസ്ട്രിക്റ്റാണ് ഇപ്പോൾ പുതിയതായിട്ട്. ദിമാഹസോ ഡിസ്ട്രിക്റ്റിൽ ഞാൻ എക്സ്പ്ലോറേഷൻ നടത്തിയിട്ടുണ്ട്. അവിടെ പല നിയോലിത്തിക് സൈറ്റുകൾ, നവീന ശിലായുഗ സൈറ്റുകൾ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പുരാതന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ നമ്മൾ കാണും. അത് കണ്ടാൽ നമുക്ക് ആർക്കിയോളജിസ്റ്റിനെ തിരിച്ചറിയാൻ പറ്റും എത്ര വർഷം പഴക്കമുണ്ടെന്നൊക്കെയാണ്. അപ്പൊ അതിനനുസരിച്ച് അതിന്റെ കോൺസെൻട്രേഷനൊക്കെ പഠിച്ചതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റും അതിന്റെ മണ്ണിന് കീഴിൽ സ്ട്രക്ചർ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഒരു ഏകദേശ ധാരണ നമുക്ക് കിട്ടും. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടാനായിട്ട് നമുക്ക് എക്സ്കവേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ. ഇപ്പൊ ഒരു സൈറ്റ് കണ്ടുപിടിച്ചെന്ന് വെച്ചോളൂ, നമുക്ക് ഒരു സംശയമുണ്ട് മണ്ണിന് കീഴിൽ സ്ട്രക്ചർ ഉണ്ട്, അതായത് വീടുകളുടെ അവശിഷ്ടങ്ങൾ ഉണ്ട്, പക്ഷെ നമുക്ക് അതിന്റെ വ്യാപ്തി അറിഞ്ഞൂടെ എത്രയാണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് സർഫസ് സ്കാൻ ചെയ്യാൻ പറ്റും. സ്കാൻ ചെയ്തതിന് ശേഷം അതിന്റെ ആ റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് എക്സ്കവേഷൻ ചെയ്യാം. അപ്പൊ അതൊരു കൺട്രോൾഡ് എക്സ്കവേഷനും ആയിരിക്കും. അപ്പൊ ഇത്തരം സാങ്കേതിക വിദ്യകൾ നമുക്ക് ഉപയോഗിക്കാം.
1: ഡിജിറ്റൽ ആയിട്ടുള്ള സാങ്കേതിക വിദ്യകൾ എത്രത്തോളം ആർക്കിയോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്?
0: ഇപ്പൊ ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് ലിഡാർ സർവേ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ലിഡാർ സർവേയൊക്കെ വളരെ എഫിഷ്യന്റ് ആണ് പുതിയ സൈറ്റുകൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ 3D സ്കാനിങ്, നമുക്ക് സൈറ്റുകളൊക്കെ 3D സ്കാൻ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ പല സോഫ്റ്റ്വെയറുകളും ഉണ്ട്, അതുവഴി നമുക്ക് ഇപ്പോൾ ഒരു എക്സ്കവേഷൻ നടത്തി കഴിഞ്ഞാൽ അതിന്റെ 3D മോഡൽ വേണം. അപ്പം 3D സ്കാൻ ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ അതിന്റെ ലെങ്ത് ഒരു ട്രെഞ്ച് നമുക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ സ്കാൻ ചെയ്തിട്ട് ആ റിസൾട്ട് നമുക്ക് റീപ്രൊഡ്യൂസിബിൾ ആണ്. കാരണം ഒരു എക്സ്കവേഷൻ നടത്തിയെന്ന് വെച്ചോ അതിന്റെ പല ഫേസുകൾ നമ്മൾ 3D സ്കാൻ എടുക്കും, എന്നിട്ട് അത് ലാബിൽ കൊണ്ടുവന്ന് നമുക്ക് ആ സൈറ്റ് എങ്ങനെയായിരുന്നു എന്ന് പറയുന്നത് നമുക്ക് ലെയർ ബൈ ലെയർ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. മാത്രമല്ല അതൊരു ടൈം സേവിങ് കൂടെയാണ്. പണ്ട് കാലത്ത് നമ്മൾ സർവേയറോ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്മാനോ ചെന്നിട്ട് ഓരോന്നും ഡ്രോ ചെയ്ത് വളരെ ടൈം എടുക്കുന്ന ഒരു വർക്കാണ്. ഇപ്പോൾ സ്കാൻ ചെയ്ത് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും.
1: ഇത്തരത്തിൽ നമ്മളൊരു സൈറ്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? അവിടെ പിന്നെ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ റെസ്ട്രിക്ട് ചെയ്യുക, അങ്ങനെ ഇത് ക്ലാസിഫൈ ചെയ്യോ, പ്രവേശനം നിരോധിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ?
0: അത് പ്രൊട്ടക്റ്റഡ് സൈറ്റ് ആണെങ്കിൽ അത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, പക്ഷെ വിസിറ്റേഴ്സിന് അലോഡാണ്. കാരണം അത് നമ്മളിപ്പോ ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു എക്സ്കവേഷൻ അത് പബ്ലിക്കിന് വേണ്ടിയുള്ളതാണല്ലോ. അപ്പൊ അതിന്റെ റിപ്പോർട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യും പബ്ലിക്കിന് വേണ്ടി. ആൾക്കാർക്ക് വന്ന് കാണാം എക്സ്കവേഷൻ ചെയ്ത സ്ഥലം, അതിനെല്ലാമുള്ള ഫെസിലിറ്റി ഉണ്ട്. അതിന്റെ ഒരു എക്സാമ്പിളാണ് തമിഴ്നാട്ടില് ആദിച്ചനെല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഗാലിത്തിക് സൈറ്റ്. അവിടെ എക്സ്കവേഷൻ ചെയ്തതിന് ശേഷം പബ്ലിക്കിന് വേണ്ടി അത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്തരം പ്രോജക്ടുകളൊക്കെ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ ചെയ്യുന്നുണ്ട്.
1: നമ്മൾ പലപ്പോഴും ഇത്തരം സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇതിന്റെ ഒരു ആക്ച്വൽ വാല്യൂ പബ്ലിക്കിന് പലപ്പോഴും അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഇൻഫർമേഷനിലൂടെ നമുക്കത് കിട്ടുന്നത്.

0: അപ്പുറത്തേക്ക് വിസിറ്റേഴ്സ് മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് പ്രൊട്ടക്റ്റഡ് സൈറ്റിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ വരേണ്ട ഒരു മാറ്റത്തെ കുറിച്ച്.
1: ഓരോ മോണുമെന്റിനും സൈറ്റിനും കാരിയിങ് കപ്പാസിറ്റി ഉണ്ട്. 500 പേര് വരാൻ പറ്റുന്ന ഒരു സൈറ്റിലോ അല്ലെങ്കിൽ മോണുമെന്റിലോ 5000 പേര് വന്നു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യുന്നതിനും ബുദ്ധിമുട്ടാണ്. ഇപ്പം താജ്മഹലിലൊക്കെ അതാണ് സംഭവിക്കുന്നത്. വളരെയധികം ബുദ്ധിമുട്ടാണ് അവിടെ ക്രൗഡ് മാനേജ്മെന്റ്. മാത്രമല്ല വിസിറ്റേഴ്സ് ചിലപ്പോഴൊക്കെ ഒരു ഇറസ്പോൺസിബിൾ ആയിട്ട് ബിഹേവിയർ ചെയ്യുന്നുണ്ട്. അത് ഒരു മോണുമെന്റിൽ വന്നു, ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ സംരക്ഷിച്ചിട്ടുള്ള ഒരു കോട്ടയിലോ അങ്ങനെ അതുപോലുള്ള സംരക്ഷിത സ്മാരകങ്ങളിൽ വന്നിട്ട് അവർ മോണുമെന്റിന് പുറത്ത് പല കാര്യങ്ങളും എഴുതി വയ്ക്കും. അവരുടെ പേര്, അവരുടെ അത്തരം കാര്യങ്ങൾ എഴുതി വയ്ക്കുന്നത് മോണുമെന്റിനെ നശിപ്പിക്കുന്നതാണ്. അത് 1000-2000 വർഷം പഴക്കമുള്ള യാതൊരു പ്രശ്നമില്ല, നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി കൈമാറ്റം ചെയ്തിട്ടുള്ള ഹെറിറ്റേജ് സ്ട്രക്ചേഴ്സ് ആണ്, അത്തരം സ്മാരകങ്ങളാണ്. അത് 2026 വന്നിട്ട് ഇന്നത്തെ ആൾക്കാര് അവിടെ ചെന്ന് പാറയിലും മറ്റുമായിട്ട് സ്ക്രാച്ച് ചെയ്യുകയും ഇരുമ്പ് സംഗതികൾ കൊണ്ടുവന്നിട്ട് ആ മോണുമെന്റിന്റെ പുറത്തിട്ട് വരയ്ക്കുകയും അതൊക്കെ ചെയ്യുമ്പോൾ അത് തികച്ചും ആ മോണുമെന്റിനോട് കാണിക്കുന്ന അനാദരവാണ്. മാത്രമല്ല നമ്മുടെ മുൻഗാമികളോട് കാണിക്കുന്ന അനാദരവുമാണ്.
0: ചിലയിടങ്ങളിലെങ്കിലും സതുദ്ദേശപരമായി ആളുകൾ ഇത് പെയിന്റ് അടിക്കുക, സിമെന്റ് പൂശുക, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള സാധ്യതയില്ല.
1: നമ്മുടെ സംരക്ഷിത സ്മാരകങ്ങളാണെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ അലോവബിൾ അല്ല. അത് ASI തന്നെ സയന്റിഫിക് ആയിട്ട് നമ്മൾ അതിനെ സ്ട്രക്ചറൽ സ്ട്രെങ്ത് ചെയ്യുന്നുണ്ട്. നമ്മുടെ ASI പ്രൊട്ടക്റ്റഡ് അല്ലാത്ത മോണുമെന്റുകളിൽ പലതും ആൾക്കാരെ അറിഞ്ഞുകൂടാതെ ചിലപ്പോ കുമ്മായമൊക്കെ
0: സംരക്ഷിക്കാനെന്ന പേരിൽ തന്നെ നല്ല പെയിന്റ് അടിക്കുക,
1: അവരുടെ അറിവില്ലായ്മയാണത്. പക്ഷെ അവർ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെതായിട്ടുള്ള ടെക്നിക്കൽ നോ ഹൗ അവർക്ക് കൊടുക്കാറുണ്ട്. ഏത് രീതിയിലാണ് അവരത് ചെയ്യേണ്ടത്? ചിലപ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും. ഇപ്പം 100 വർഷമോ 200 വർഷമൊക്കെ പഴക്കമുള്ള ചിലപ്പോൾ അമ്പലങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും പാലസുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യും, ഞങ്ങളത് ടെക്നിക്കൽ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മൾ റീസെന്റ് ആയിട്ട് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു പാലസ്, അത് അവിടെ നിന്ന് ഞങ്ങളെ അറിയിച്ചു, ഞങ്ങൾ ഇന്ന് ഇൻസ്പെക്ഷൻ നടത്തി, എന്റെ ടെക്നിക്കൽ എക്സ്പീരിയൻസ് അവർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. മാത്രമല്ല ഇരിങ്ങാനൂർ അവിടെ ഒരു ശിവ ടെമ്പിൾ ആണ്, അത് നമ്മുടെ മോണുമെന്റ് അല്ല, ASI കീഴിൽ വരുന്നതല്ല. പക്ഷെ അവർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു, ഞങ്ങൾ തന്നെ അൺപ്രൊട്ടക്റ്റഡ് മോണുമെന്റ് ഹെഡില് ബഡ്ജറ്റ് വകയിരുത്തി ഞങ്ങളത് വർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അവർ. അത്തരം കാര്യങ്ങളൊക്കെ ASI ചെയ്യാറുണ്ട്. പ്രൊട്ടക്റ്റഡ് മോണുമെന്റ് അല്ലെങ്കിൽ പോലും ആ സംരക്ഷിക്കേണ്ട മോണുമെന്റ് ആണ് എന്ന് ഞങ്ങൾ വിലയിരുത്തി കഴിഞ്ഞാൽ ഞങ്ങളത് ചെയ്തു കൊടുക്കാറുണ്ട്.
0: ഈ ശിലാലിഖിതങ്ങള്, ശാസനങ്ങൾ, ഇതൊക്കെ ഓപ്പൺ എയറിലായിരിക്കും. നമ്മുടെ ക്ലൈമറ്റ് ആണെങ്കിലും വളരെ പ്രക്ഷുബ്ധമായ ഒരു ക്ലൈമറ്റാണ്, ഈർപ്പം, മഴ, വെയില്. അത്തരം ഓപ്പൺ സ്പേസിലിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രത്യേക ലിപികളിലൊക്കെ എഴുതിയിട്ടുള്ള അതിന്റെയൊക്കെ ഒരു റീസ്റ്റോറേഷൻ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ അതെങ്ങനെയാണ്?
1: അത് എപ്പിഗ്രാഫി ബ്രാഞ്ച് അതിനെ സ്റ്റഡി ചെയ്യും. ആദ്യം നമുക്ക് ASI തന്നെ എപ്പിഗ്രാഫി ബ്രാഞ്ച് ഉണ്ട്, ഒന്ന് മൈസൂരുണ്ട്, പിന്നെ നാഗ്പൂരും ചെന്നൈയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരതും ചെന്ന് സ്റ്റഡി ചെയ്തതിന് ശേഷം പിന്നെ അതിന്റെ വർക്ക് സംരക്ഷണവും കാര്യങ്ങളൊക്കെ നടത്തുന്നത് സർക്കിൾ, അതായത് സ്റ്റേറ്റുകളിലെ ASI സർക്കിൾസ് ആണ്. ഇപ്പം തൃശ്ശൂര് നമുക്ക് അങ്ങനെ ഒരു സംഗതി കണ്ടു കഴിഞ്ഞാൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള മെഷേഴ്സ് നമ്മൾ എടുക്കാറുണ്ട്, അതിനെ പ്രോപ്പറായിട്ട് കവർ ചെയ്യുക. പക്ഷെ ഇതുവരെയും കേരളത്തിൽ നമ്മളങ്ങനെ ശിലാലിഖിതങ്ങൾ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള ആരും അപ്രോച്ച് ചെയ്തിട്ടില്ല. ഫ്യൂച്ചറിൽ എങ്ങനെ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിന്റെ ടെക്നിക്കലായിട്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും, കൺസർവ് ചെയ്യും അതിന്.
0: ഇപ്പൊ താങ്കൾ എപ്പിഗ്രാഫി എന്നൊരു ബ്രാഞ്ചിനെ പറ്റി സൂചിപ്പിച്ചു, ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ടൈപ്പ് വർക്ക് ചെയ്യുന്ന മറ്റ് ബ്രാഞ്ചുകൾ ASI ഏതൊക്കെയാന്ന് പറയാം?
1: സയൻസ് ബ്രാഞ്ച് ഉണ്ട്. സയൻസ് ബ്രാഞ്ച് ചെയ്യുന്ന അവര് മ്യൂറൽ പെയിന്റിങ്സ് കൺസർവ് ചെയ്യുന്നവരാണ്. അപ്പൊ അതിന്റെ ടെക്നിക്കലായിട്ടുള്ള എക്സ്പെർട്ടീസ് ഉണ്ട്, അവര് വന്നിട്ട് സ്റ്റഡി ചെയ്ത് കെമിക്കലി അത് സ്ട്രെങ്തൻ ചെയ്യണം, അവരത് ചെയ്യും അത്. പക്ഷെ എന്നാലും അത് നമ്മള് പുതിയ പെയിന്റ് ഒന്നും മാറി അത് നവീകരിക്കാനൊന്നും നോക്കില്ല. നിലവിലുള്ള മ്യൂറൽ പെയിന്റിങ്സ് അതിനെ സ്ട്രെങ്തൻ ചെയ്യാനോ അതിന്റെ ഡിറ്റീരിയേഷൻ കുറയ്ക്കാനും വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് അവർ ചെയ്യും.
0: ഈ പഴയ കാലത്ത് പെയിന്റിങ്ങിലൊക്കെ ഇപ്പൊ വാട്ടർ ബേസ്ഡ് എന്ന് പറഞ്ഞ ഈ മുട്ട, കരിപ്പെട്ടി, ഇങ്ങനെയൊക്കെയുള്ള പല ഇത് ഇതെങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്?
1: അത് അവര് കെമിക്കൽ അനാലിസിസ് ചെയ്തിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിനുശേഷം അവര് അതേ കോൺസെൻട്രേഷനിൽ അതേ പെർസെന്റേജിൽ ഇത് സംഗതികൾ മിക്സ് ചെയ്തിട്ടാണ് അത് അവരുപയോഗിക്കുന്നത്. അപ്പൊ അത് അതിന്റെ സയൻസ് ബ്രാഞ്ചിന് അതിന്റേതായിട്ടുള്ള ടെക്നിക്സും എക്സ്പെർട്ടീസും ഉണ്ട്.
0: ഒരു എഞ്ചിനീയറിംഗ് എക്സ്പെർട്ടൈസ് വേണ്ട തരം ബ്രാഞ്ചുകൾ അങ്ങനെയുണ്ടോ?
1: അത് സർക്കിളിൽ നമ്മൾ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ആർക്കിയോളജിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്. അവരാണ് കൺസർവേഷൻ വർക്ക് മോണിറ്റർ ചെയ്യുന്നത്. നമ്മുടെ തൃശ്ശൂർ സർക്കിളിൽ നമുക്ക് അസിസ്റ്റന്റ് സൂപ്രണ്ടന്റ് ആർക്കിയോളജിസ്റ്റ് ഉണ്ട്, ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് ആർക്കിയോളജിസ്റ്റ് ഉണ്ട്. അതിന്റെ അവരുടെ പോസ്റ്റുകളുണ്ട്. അപ്പൊ അവര് സൈറ്റിൽ ചെന്ന് മോണുമെന്റ് നോക്കുകയും സ്ട്രക്ചറിലെ സ്ട്രെങ്ത് അനാലിസിസ് ചെയ്യുകയും മറ്റ് വർക്കുകൾ അവരുടെ ജൂനിയേഴ്സ് ആയിട്ടുള്ള സ്റ്റാഫിനെ അവര്

0: സൂപ്പർവൈസ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആർക്കിയോളജി എഞ്ചിനീയേഴ്സ് അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്, അവരത് ചെയ്യും. അത് മോഡേൺ വർക്ക്സ് ഇപ്പോൾ സി പി ഡബ്ല്യു ഡി വർക്കല്ല. സി പി ഡബ്ല്യു ഡിയിൽ നമുക്ക് എഞ്ചിനീയേഴ്സ്, ആ ഡിപ്പാർട്ട്മെന്റിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, അവർ മോഡേൺ വർക്ക്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ സി പി ഡബ്ല്യു ഡി എഞ്ചിനീയേഴ്സ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് റിക്രൂട്ട് ചെയ്ത് വന്നാലും അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കും. അതെ, ഹെറിറ്റേജ് പ്രിസർവേഷൻ, അതായത് ആർക്കിയോളജിക്കൽ കൺസർവേഷന്റെ ട്രെയിനിങ് കൊടുത്തിട്ടാണ് അവരെ കൊണ്ട് ഇത്തരം വർക്കുകൾ ചെയ്യിക്കുന്നത്. ഇപ്പോൾ രണ്ടു മാസം മുമ്പ് തൃശൂർ സർക്കിളിൽ വെച്ചിട്ട് സദേൺ ഇന്ത്യയിലെ എല്ലാ ആർക്കിയോളജി എഞ്ചിനീയേഴ്സിനും കൺസർവേഷൻ അസിസ്റ്റൻസിനും ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. 5 ദിവസത്തെ വർക്ക്ഷോപ്പായിരുന്നു അത്. 5 ദിവസത്തെ വർക്ക്ഷോപ്പ് നമ്മൾ ബേക്കലിൽ വെച്ച് ട്രെയിനിങ് കൊടുത്തു, തൃശ്ശൂരിൽ വെച്ച് ട്രെയിനിങ് കൊടുത്തു. ഇങ്ങനെ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ അതായത് ടൈമുകളിൽ പല റീജിയൻസിലും വർക്ക്ഷോപ്പ്സ് നടത്താറുണ്ട്, ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് നമ്മുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നത്.
1: ഇപ്പൊ നമ്മളൊരു സൈറ്റിന്റെ കൺസർവേഷൻ, ഇപ്പോൾ ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമാണെങ്കിലും പലപ്പോഴും അത് സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മുതൽ സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ, പല വകുപ്പുകളൊക്കെ ഇതിൽ ഇടപെടുകയാണ്. ഈ ഒരു കോർഡിനേറ്റഡ് എഫേർട്ടിനെ കുറിച്ച്,
0: ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നമ്മൾ ഒരു സൈറ്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഓണേഴ്സ് ആരാണെന്ന് വെച്ചാൽ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരുടെ കൺസെന്റോട് കൂടിയേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. പിന്നെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ സപ്പോർട്ട്, അവരെല്ലാം നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു മോണുമെന്റ് അല്ലെങ്കിൽ ഒരു സൈറ്റ് നാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ട് AMASR Act 1958 പ്രകാരം ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പ്രൊട്ടക്റ്റഡ് ഏരിയയ്ക്ക് അടുത്ത് പ്രൊട്ടക്റ്റഡ് ഏരിയയുടെ ബൗണ്ടറി ഉണ്ടല്ലോ, അതിന് പുറത്ത് 100 മീറ്റർ വരെ അത് പ്രോഹിബിറ്റഡ് ഏരിയ എന്നാണ് പറയുന്നത്. ആ പ്രോഹിബിറ്റഡ് ഏരിയയിൽ പുതിയതായിട്ടുള്ള കൺസ്ട്രക്ഷൻസ് അനുവദിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമമുണ്ട്. പക്ഷെ മുൻപ് ഉണ്ടായിരുന്ന കെട്ടിടങ്ങൾ റിനോവേറ്റ് ചെയ്യാം, റിപ്പയർ ചെയ്യാം, പ്രൊവിഷനുണ്ട്. പക്ഷെ പുതിയതായിട്ടൊന്നും കൺസ്ട്രക്ട് ചെയ്യാൻ പാടില്ല. പ്രോഹിബിറ്റഡ് ഏരിയയുടെ ബൗണ്ടറി ഉണ്ടല്ലോ, അവിടെ തൊട്ട് അടുത്ത 200 മീറ്റർ എന്ന് പറയുന്നത് റെഗുലേറ്റഡ് ഏരിയയാണ്. ആ റെഗുലേറ്റഡ് ഏരിയയിൽ മോഡേൺ കൺസ്ട്രക്ഷൻ എല്ലാം അനുവദിക്കാൻ പറ്റും. പക്ഷെ അതിന് നാഷണൽ മോണുമെന്റ്സ് അതോറിറ്റിയുടെ പെർമിഷൻ വേണം. അത് കോമ്പീറ്റന്റ് അതോറിറ്റി കേരളത്തിൽ നമ്മുടെ സ്റ്റേറ്റ് ആർക്കിയോളജിയുടെ ഡയറക്ടറാണ് ഇപ്പോൾ കോമ്പീറ്റന്റ് അതോറിറ്റി. പിന്നെ നമ്മുടെ നാഷണൽ മോണുമെന്റ്സ് അതോറിറ്റിയുടെ ഓഫീസ് ഡൽഹിയിലാണ്. നാഷണൽ മോണുമെന്റ്സ് അതോറിറ്റിയുടെ പെർമിഷനോടുകൂടി റെഗുലേറ്റഡ് ഏരിയയിൽ പബ്ലിക്കിന് പുതിയ കൺസ്ട്രക്ഷൻ പറ്റും. അതിനുള്ള ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രോഹിബിറ്റഡ് ഏരിയയിൽ റിപ്പയറിന് വേണ്ടിയും ഇതുപോലെ നമ്മൾ അപ്ലൈ ചെയ്യണം. ഇത് അറിഞ്ഞുകൂടാത്ത പല ഡിപ്പാർട്ട്മെന്റുകളും ആൾക്കാരും ഉണ്ട്. അവർ ചെന്ന് ഡയറക്റ്റ് ആയിട്ട് കൺസ്ട്രക്ഷൻ നടത്തിയതിന് ശേഷം പിന്നെ അതിന്റെ ഡിമോളിഷൻ ഓർഡറും കാര്യങ്ങളൊക്കെ വരും, അപ്പോഴാണ് അവർക്കത് സാമ്പത്തികമായിട്ട് നഷ്ടം ഉണ്ടാകുന്നതും കൂടെ അല്ലേ. അപ്പൊ ഇത് പബ്ലിക് അറിഞ്ഞിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
1: ഈ ഒരു മേഖലയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായി തോന്നുന്നത് രസമുള്ളൊരു മേഖലയാണ്. വ്യക്തിപരമായ ചോദ്യമാണ്, താങ്കൾ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത്, താങ്കളുടെ ഒരു പഠനം?
0: എന്റെ ഡിഗ്രി ഹിസ്റ്ററിയിലായിരുന്നു. ഇപ്പോൾ ഹിസ്റ്ററിക്ക് ഒരു ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനുഷ്യനെ കുറിച്ച് അറിയാൻ പറ്റില്ല. കാരണം റിട്ടൺ റെക്കോർഡ്സ്, അതായത് റൈറ്റിംഗ് ഇമർജ് ചെയ്ത ഒരു മാക്സിമം ഒരു 5000 വർഷം മനുഷ്യന്റെ ചരിത്രം ഇതിനെ കുറിച്ച് നമ്മൾ റിട്ടേൺ റെക്കോർഡ്സിൽ കിട്ടുന്നത് 5000 വർഷങ്ങൾക്കകം എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളാണ്. അതിനു മുമ്പ് 98% ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി ഡീറ്റെയിൽസ് ആർക്കിയോളജിയിലൂടെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആർക്കിയോളജി പഠനം ഹിസ്റ്ററി കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനൊരു ഇതിനപ്പുറം എന്തുണ്ട് എന്നുള്ള ഒരു ചോദ്യമായി. അപ്പോൾ അത് തരുന്നത് ആർക്കിയോളജി എന്നുള്ള ഡിസിപ്ലിനാണ്. അങ്ങനെയാണ് ഞാൻ ആർക്കിയോളജിയിലേക്ക് മാറുന്നത്. അപ്പോൾ എൻ്റെ മാസ്റ്റർ ഡിഗ്രി ഞാൻ ആർക്കിയോളജിയാണ് ചെയ്തത്. പിന്നെ എനിക്ക് ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ എന്ന് ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ചെയ്തായിരുന്നു. 2 വർഷം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിയോളജി ഡൽഹിയിൽ ചെയ്തു. അതിനുശേഷം എനിക്ക് യൂറോപ്യൻ കമ്മീഷൻ സ്കോളർഷിപ്പ് കിട്ടി. ഞാൻ ഇറ്റലിയിലേക്ക് പോയി. അവിടെ പ്രീഹിസ്റ്ററി, അതും ആർക്കിയോളജിയുടെ ഒരു ഭാഗമാണ്, ഹ്യൂമൻ എവല്യൂഷനും കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. അത് ഞാൻ സ്പെയിനിലും ഇറ്റലിയിലുമായിട്ട് ഞാനത് പഠനം പൂർത്തിയാക്കി. അതിനുശേഷം ജോബ് അക്കാഡമിക് ഫീൽഡിൽ തന്നെയാണ്, യൂണിവേഴ്സിറ്റിയിൽ, അതും ഫോറിനിൽ തന്നെയാണ്, വിദേശത്ത് യൂണിവേഴ്സിറ്റിയിലെ ജോലിയായി. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമ്മുടെ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ റിക്രൂട്ട്മെന്റ് അഡ്വർട്ടൈസ് ചെയ്തു, ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് ആർക്കിയോളജിസ്റ്റ്. അതിൽ റാങ്ക് ലിസ്റ്റിൽ വന്നു. അത് വന്നപ്പോൾ ഞാൻ തിരിച്ച് വിദേശത്ത് ജോലി റിസൈൻ ചെയ്തിട്ട് തിരിച്ചു വന്നു. 2015 ഞാൻ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം സൂപ്രണ്ടന്റ് ആർക്കിയോളജിസ്റ്റായിട്ട് പ്രൊമോഷനായി കേരളത്തിലേക്ക് വന്നു. ഇപ്പോൾ ഇവിടെ കേരളത്തിലെ മോണുമെന്റ്സിന്റെ കാര്യങ്ങൾ, കൺസർവേഷനും റെസ്റ്റോറേഷനും കാര്യങ്ങളും നോക്ക് നടത്തുകയാണ്. തൃശ്ശൂരാണ് മെയിൻ ഓഫീസ് കേരളത്തില്.
1: അപ്പൊ താങ്കൾക്ക് പഠനകാലത്ത് ഒരു ഇൻസൈറ്റ് ഉണ്ടാകുന്നു, ഇതിനപ്പുറം എന്താണെന്നുള്ള ക്യൂരിയോസിറ്റി താങ്കളെ ലീഡ് ചെയ്യുന്നു. കേരളത്തിൽ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ താല്പര്യമുള്ള ആളുകൾ താങ്കൾ

0: എന്താണ് പറയാനുള്ളത്?
1: നമ്മുടെ പൈതൃകത്തിനെ കുറിച്ച് താല്പര്യമുള്ള എല്ലാവർക്കും കടന്നു വരാമെന്നുള്ള ഒരു ഫീൽഡാണ് ആർക്കിയോളജി ഫീൽഡ്. പല യൂണിവേഴ്സിറ്റികളും നമ്മുടെ ആർക്കിയോളജി കോഴ്സ് നടത്തുന്നുണ്ട്. ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിയോളജിയിൽ 2 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ നടത്തുന്നുണ്ട്. അപ്പോൾ ആർക്കിയോളജിയുടെ ഫീൽഡിലേക്ക് കടന്നു വരുന്നവർക്ക് ഒരു ബേസിക് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ആർക്കിയോളജിയിൽ ആവശ്യമാണ്. അപ്പോൾ അതിനുശേഷം നമുക്കിപ്പോൾ വിദേശത്ത് പോകുന്നെങ്കിൽ വിദേശ യൂണിവേഴ്സിറ്റികളിലും വളരെയധികം സ്കോളർഷിപ്പ് ചാൻസ് ഉള്ള ഒരു ഫീൽഡാണ്. മാത്രമല്ല പല പല പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇപ്പോൾ ആർക്കിയോളജിസ്റ്റുകളെ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ആർക്കിയോളജിയിൽ മിനിമം ഒരു മാസ്റ്റർ ഡിഗ്രിയെങ്കിലും ഉള്ള ആൾക്കാർക്ക് ജോബ് ചാൻസ് ഉള്ള ഒരു ഫീൽഡാണ്. മാത്രമല്ല ഇപ്പം ആർക്കിയോളജിയിൽ വന്നവർക്ക് ആർക്കിടെക്ചറിൽ ആ മേഖലകളിലും കൂടെ എക്സ്പീരിയൻസ് നേടിക്കൊണ്ട് അത്തരം സ്ഥാപനങ്ങളിലും പോകാനുള്ള കൺസൾട്ടൻസി സർവീസും കാര്യങ്ങളൊക്കെ. ഇപ്പം ആർക്കിയോളജി ഉണ്ട്, ഒരാൾക്ക് ബിടെക് ഉണ്ട്,
0: അങ്ങനെയുള്ളവർക്ക്
1: ഹെറിറ്റേജ് കൺസർവേഷന്റെ പല പല ഓർഗനൈസേഷനും ഇന്ത്യയിൽ തന്നെയുണ്ട്. അവർക്കെല്ലാം ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. അപ്പൊ നല്ലൊരു ഫീൽഡാണ് ആർക്കിയോളജി. പിന്നെ കുറച്ച് ക്ഷമയും കാര്യങ്ങളൊക്കെ വേണം, പെട്ടെന്ന് ജോലി സാധ്യത ഉള്ള ഒരു ഫീൽഡല്ല. എന്നാൽ അത് അതില് ക്ഷമയോടുകൂടി മുന്നോട്ട് പോകുന്നവർക്ക് ചാൻസ് ഉണ്ട്.
0: താങ്കളുടെ ഒരു ജീവിതം സൂചിപ്പിക്കുന്നത് അങ്ങനെ ക്ഷമയോടുകൂടി താല്പര്യമുള്ള ഒരു മേഖലയിൽ മുന്നോട്ട് പോകുന്ന റിസൾട്ടാണ്. ഈ ഇന്റർവ്യൂവിലൂടെ തന്നെ ASI പ്രവർത്തനങ്ങളെ കുറിച്ചും ഒപ്പം ഈ കരിയറിനെ കുറിച്ചും വ്യക്തമായ ചിത്രം ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. താങ്കളുടെ വിലയേറിയ സമയം ഈ ഒരു പരിപാടിക്ക് വേണ്ടി ചെലവഴിച്ച് ഞങ്ങളുടെ ശ്രോതാക്കളോട് താങ്കളുടെ വിശേഷങ്ങൾ പങ്കുവച്ചതിന് നന്ദി.
1: നന്ദി, നമസ്കാരം.
2: ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തൃശൂർ സർക്കിളിലെ സൂപ്രണ്ടന്റിംഗ് ആർക്കിയോളജിസ്റ്റായ വിജയകുമാർ എസ് നായരുമായി MK ദിലീപ് നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നേർമൊഴി സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭകയാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ അഡ്രസ് youth.aartvm@gmail.com അല്ലെങ്കിൽ 8281423005 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 8281423005.

മറ്റൊരറിയിപ്പ്. പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം aartvmpm@gmail.com. അറിയിപ്പ് സമാപിച്ചു.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. ശ്രേയസ് പദ്ധതി.
1: പഠനത്തോട് ചേർത്ത് തൊഴിൽ പരിശീലനവും കൂടി നൽകി യുവാക്കളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുവാനായി രൂപീകരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ശ്രേയസ്. 2019 February 27 ഇത് പ്രഖ്യാപിച്ചത്. ശ്രേയസിന്റെ പൂർണ്ണരൂപം സ്കീം ഫോർ ഹയർ എഡ്യൂക്കേറ്റഡ് യൂത്ത് ഇൻ അപ്രന്റീസ്ഷിപ്പ് ആൻഡ് സ്കിൽസ് എന്നാണ്. സാധാരണ ബിരുദധാരികൾക്ക് വ്യവസായ അപ്രന്റീസ്ഷിപ്പ് അവസരങ്ങൾ നൽകുന്നതിനുള്ള കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ് ഇത്. അപ്രന്റീസ്ഷിപ്പ് വഴി ജോലികളിലെ കഴിവ് വർദ്ധിപ്പിക്കാം, സ്റ്റൈപ്പൻഡ് നേടുകയും ചെയ്യാം. ഇതുവഴി രാജ്യത്തെ യുവാക്കളുടെ തൊഴിലവസരം വർദ്ധിപ്പിക്കുകയാണ് ഈ പ്രോഗ്രാം ലക്ഷ്യമിടുന്നത്. മാനവ വിഭവശേഷി വികസന മന്ത്രാലയം, നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം, തൊഴിൽ മന്ത്രാലയം എന്നിങ്ങനെ 3 കേന്ദ്ര മന്ത്രാലയങ്ങളുടെ സംരംഭങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രോഗ്രാം ബാസ്കറ്റാണ് ശ്രേയസ്. ഇനി പറയുന്നവയാണ് ശ്രേയസിന്റെ ലക്ഷ്യങ്ങൾ. 1. ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തൊഴിൽ പരിശീലനം കൂടി ഉൾപ്പെടുത്തി വിദ്യാർത്ഥികളുടെ തൊഴിൽ ക്ഷമത മെച്ചപ്പെടുത്തുക. 2. വിദ്യാഭ്യാസവും വ്യവസായ സേവന മേഖലകളും തമ്മിൽ അടുത്ത ബന്ധം സ്ഥാപിക്കുക. 3. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കഴിവുകൾ നൽകുക. 4. പഠനത്തോടൊപ്പം സമ്പാദിക്കുക എന്നത് പ്രോത്സാഹിപ്പിക്കുക. 5. ഗുണമേന്മയുള്ള മനുഷ്യശക്തി ബിസിനസ് വ്യവസായ രംഗത്തെ സഹായിക്കുന്നതിന് ലഭ്യമാക്കുക. 6. ഗവൺമെന്റിന്റെ തൊഴിൽ വികസന ശ്രമങ്ങളുമായി വിദ്യാർത്ഥി സമൂഹത്തെ ബന്ധിപ്പിക്കുക. എല്ലാ ബിസിനസ് വ്യവസായ രംഗങ്ങളിലും മൊത്തം തൊഴിൽ ശക്തിയുടെ 10% വരെ അപ്രന്റീസുമാരെ നിയമിക്കുന്നതിന് നിഷ്കർഷിക്കുന്ന ദേശീയ അപ്രന്റീസ്ഷിപ്പ് പ്രമോഷൻ സ്കീമുമായി ചേർന്നാണ് പ്രാഥമികമായി ഈ പദ്ധതി പ്രവർത്തിക്കുന്നത്. സെക്ടർ സ്കിൽ കൌൺസിലുകൾ അതായത് SSC വഴി ബാങ്കിംഗ്, ഫിനാൻസ്, ഇൻഷുറൻസ് മേഖലകൾ, റീറ്റെയിൽ, ഹെൽത്ത് കെയർ, ടെലികോം, ലോജിസ്റ്റിക്സ്, വസ്ത്രനിർമ്മാണം, മീഡിയ മാനേജ്മെന്റ് സേവനങ്ങൾ എന്നിവയിലാണ് ഈ പദ്ധതി തുടക്കത്തിൽ നടപ്പിലാക്കുന്നത്. ഉയർന്നുവരുന്ന അപ്രന്റീസ്ഷിപ്പ് ഡിമാൻഡ് അനുസരിച്ച് പാഠ്യപദ്ധതികൾ ക്രമീകരിച്ച് കാലക്രമേണ കൂടുതൽ മേഖലകൾ ഇവയോട് കൂട്ടിച്ചേർക്കപ്പെടും. വ്യത്യസ്ത രീതികളിൽ ഈ പ്രോഗ്രാം നടന്നുവരുന്നുണ്ട്. 1. ആഡ് ഓൺ അപ്രന്റീസ്ഷിപ്പ് അല്ലെങ്കിൽ ഡിഗ്രി അപ്രന്റീസ്ഷിപ്പ്. നിലവിൽ ഡിഗ്രി പ്രോഗ്രാം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് സെക്ടർ സ്കിൽ കൌൺസിലുകൾ നൽകുന്ന തിരഞ്ഞെടുത്ത അപ്രന്റീസ്ഷിപ്പ് മേഖലകളിൽ നിന്ന് അവർക്കിഷ്ടമുള്ള ജോലി തിരഞ്ഞെടുക്കാൻ സാധിക്കും. അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം സാധാരണയായി ഏകദേശം 6 മാസമാണ്. മേഖലയെ സംബന്ധിച്ച അടിസ്ഥാന പരിശീലനത്തിനാണ് ഇത് ഉപകരിക്കുക. ഡിഗ്രി പ്രോഗ്രാം പൂർത്തിയാക്കിയ ഉടൻ തന്നെ പ്രോഗ്രാം ആരംഭിക്കും. എല്ലാ വർഷവും മെയ് മുതലാണ് ഇത് ആരംഭിക്കുന്നത്. അപ്രന്റീസ്ഷിപ്പ് കാലയളവിൽ വിദ്യാർത്ഥിക്ക് പ്രതിമാസം ഏകദേശം 6,000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. അപ്രന്റീസ്ഷിപ്പ് കാലയളവ് അവസാനിക്കുമ്പോൾ ബന്ധപ്പെട്ട സെക്ടർ സ്കിൽ കൌൺസിൽ നടത്തുന്ന ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ ബിരുദ സർട്ടിഫിക്കറ്റിന് പുറമെ നൈപുണ്യ സർട്ടിഫിക്കറ്റും ലഭിക്കും. മറ്റൊരു രീതി ഉൾച്ചേർത്ത അപ്രന്റീസ്ഷിപ്പ് പദ്ധതിയാണ്. ഇതിനു കീഴിൽ നിലവിലുള്ള ഡിഗ്രി പ്രോഗ്രാമുകൾ BA പ്രൊഫഷണൽ, BSc പ്രൊഫഷണൽ അല്ലെങ്കിൽ BCom പ്രൊഫഷണൽ കോഴ്സുകളായി പുനഃക്രമീകരിക്കും. അതിൽ വിദ്യാഭ്യാസ ഇൻപുട്ട്, വൊക്കേഷണൽ ഇൻപുട്ട് എന്നിവ മാത്രമല്ല അപ്രന്റീസ്ഷിപ്പും ഉൾപ്പെടുത്തിയിരിക്കും. നൈപുണ്യത്തിന്റെ ആവശ്യകത അനുസരിച്ച് 6 മുതൽ 10 വരെ മാസം ഇതിന് ദൈർഘ്യമുണ്ടാകും. ഉദാഹരണത്തിന്, ലോജിസ്റ്റിക്സിലെ BBA കോഴ്സിന് 1 സെമസ്റ്റർ ക്ലാസ് റൂം അധ്യാപനവും അടുത്ത സെമസ്റ്റർ അപ്രന്റീസ്ഷിപ്പും ആയിരിക്കും.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. പ്രോടേം സ്പീക്കർ ജി സുധാകരന് മുന്നിൽ എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ബിജെപി അംഗം രാജീവ് ചന്ദ്രശേഖരും ഉൾപ്പെടെ കൂടുതൽ എംഎൽഎമാരും മലയാളത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം എംഎൽഎ എ കെ എം അഷ്റഫ് കന്നഡയിലും ദേവികുളം അംഗം എഫ് രാജ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, ഷിബു ബേബി ജോൺ, സണ്ണി ജോസഫ്, കെ മുരളീധരൻ തുടങ്ങിയവർ ഇംഗ്ലീഷിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അക്ഷരമാലാക്രമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നിയമസഭയിൽ നാളെ നടക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് യു ഡി എഫ് സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. എ സി മൊയ്തീനാണ് എൽ ഡി എഫിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. ബിജെപിയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി ബി ബി ഗോപകുമാറാണ്. സ്പീക്കർ തിരഞ്ഞെടുപ്പിന് ശേഷം നാളെ പിരിയുന്ന സഭ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29ന് വീണ്ടും ചേരും. ജൂൺ 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ സഭയിൽ നടക്കും. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചതായി വിദേശകാര്യ മന്ത്രാലയം. ആഫ്രിക്കയിലെ ആരോഗ്യ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് ഈ മാസം 28 മുതൽ 31 വരെ ന്യൂഡൽഹിയിൽ നടക്കേണ്ടിയിരുന്ന ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചത്. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കർശന ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങി എബോള ജാഗ്രതാ നിർദ്ദേശമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തുന്നവർ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. കോംഗോയിലും യുഗാണ്ടയിലും എബോളയുടെ ബുണ്ടി ബുഗ്യോ വകഭേദം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വകഭേദത്തിനെതിരെ മരുന്ന് വികസിപ്പിക്കാൻ 9 മാസമെങ്കിലും എടുക്കുമെന്നാണ് WHO വിലയിരുത്തൽ. 140ലേറെ എബോള മരണങ്ങളും 650ലേറെ പേർക്ക് രോഗബാധയും ഇതിനകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, യുഗാണ്ട, സൌത്ത് സുഡാൻ എന്നിവിടങ്ങളിലെ എബോള സാഹചര്യം കണക്കിലെടുത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ദ്രുതകർമ്മ സമിതി യോഗം ചേർന്നു. ഇന്ത്യയിൽ നിലവിൽ എബോള രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് യോഗം ചേർന്നത്. പൊതുജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് യോഗം വിലയിരുത്തി. ലോകാരോഗ്യ സംഘടനയും കേന്ദ്ര സർക്കാരും നിർദ്ദേശിക്കുന്ന രാജ്യങ്ങളിൽ നിന്നും എത്തുന്നവർക്ക് 21 ദിവസം വരെയുള്ള നിരീക്ഷണ സംവിധാനം സജ്ജമാക്കും. കേരളത്തിലെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയുള്ള തീവ്രപരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം ജൂൺ 1 രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSSൽ നടക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ കെ മുരളീധരൻ, സി പി ജോൺ എന്നിവരും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുക്കും. യു പി എസ് സി സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ ഈ മാസം 24ന് നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ള വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമായി 2 സെഷനുകളിലായാണ് പരീക്ഷ ക്രമീകരിച്ചിരിക്കുന്നത്. എറണാകുളം കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട ഡി ജി പി റിപ്പോർട്ട് 3 ദിവസത്തിനകം സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് നടപടികൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. പോലീസ് നടപടികളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഭാവിയിൽ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ച സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തര റിപ്പോർട്ട് തേടി. എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. കേസിലെ 5 പ്രതികൾക്കാണ് നിലവിൽ പരോൾ ലഭിച്ചിരിക്കുന്നത്. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ 2026 സർക്കാരിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഗ്രാന്റുകൾ സ്വീകരിക്കാത്ത സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് ബാധകമല്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. എന്നാൽ സുതാര്യത, പങ്കാളിത്ത ഭരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇത്തരം സ്കൂളുകളിലും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കാവുന്നതാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. സൌന്ദര്യവർദ്ധക വസ്തുക്കൾ കുത്തിവയ്പ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകൾക്കും ഉപഭോക്താക്കൾക്കും നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. സൌന്ദര്യവർദ്ധക വസ്തുക്കൾ ലേപനങ്ങളായോ സ്പ്രേ രൂപത്തിലോ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ അറിയിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുന്നു. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്ത് 13ാം ഓവറിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ 125 റൺസ് എന്ന നിലയിലാണ്.
കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് ശക്തമായ കാറ്റിനും മോശം

0: കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ബിച്ചു തിരുമല വരികളെഴുതി രവീന്ദ്രൻ സംഗീതം നൽകി യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ചമ്പക്കുളം തച്ചൻ.

ചലച്ചിത്രഗാനമാണ് ഇപ്പോൾ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ സമാചാർ സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലേക്ക്.

0: ആകാശവാണി സമയം 9:15.
1: ആകാശവാണി വിദ്യാഭ്യാസ രംഗം.
0: മൈൻഡ്ഫുൾനെസ് കുട്ടികൾക്ക്, ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണം കേൾക്കാം. അവതരിപ്പിക്കുന്നത് കൌൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ലക്ഷ്മി കെ.
2: മൈൻഡ്ഫുൾനെസ് അഥവാ ശ്രദ്ധാപൂർണത എന്ന നിപുണത കുട്ടികളിൽ എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്ന വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ.

വർത്തമാനകാല നിമിഷങ്ങളിലെ അനുഭവങ്ങളെ തുറന്ന മനസ്സോടെയും എല്ലാം അംഗീകരിക്കുന്ന ഒരു മനോഭാവത്തോടെയും പ്രത്യേകിച്ച് മുൻവിധികളൊന്നുമില്ലാതെ തിരിച്ചറിയുന്നതിനെയാണ് മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ ശ്രദ്ധാപൂർണത എന്ന് പറയുന്നത്. കരുണാർദ്രമായ ശ്രദ്ധയാണ് ശ്രദ്ധാപൂർണതയിൽ നാം ഉപയോഗിക്കുന്നത്. അതായത് തീർത്തും മുൻവിധികളില്ലാതെ എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക എന്നത് അസാധ്യമായ ഒന്നാണ്. അപ്പോൾ എന്താണ് ചെയ്യാൻ സാധിക്കുക? ഞാൻ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കുമ്പോൾ പല രീതിയിലുള്ള മുൻധാരണകൾ അല്ലെങ്കിൽ ജഡ്ജ്മെന്റുകൾ എന്ന് വിളിക്കുന്ന അവസ്ഥ എന്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് എന്ന തിരിച്ചറിവോടെ തന്നെ വിഷയങ്ങളെ നോക്കിക്കാണുകയാണ് മൈൻഡ്ഫുൾനെസ്സിലൂടെ നാം ചെയ്യുന്നത്. മൈൻഡ്ഫുൾനെസ് എന്നത് മുതിർന്നവർക്ക് മാത്രമുള്ള ഒരു നിപുണതയായി കണക്കാക്കരുത്. സത്യത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും ശ്രദ്ധിക്കാനുള്ള കഴിവുണ്ട്. ബ്രസ്റ്റ് ക്രോൾ എന്ന് അറിയപ്പെടുന്ന കുഞ്ഞുങ്ങളിൽ, അതായത് നവജാത ശിശുക്കളിൽ കാണപ്പെടുന്ന ഒരു സവിശേഷ സ്വഭാവമുണ്ട്. തലച്ചോറിന്റെ ആരോഗ്യം ശരിയായ രീതിയിലാണ് എന്നുണ്ടെങ്കിൽ ഒരു നവജാത ശിശുവിനെ അത് ജനിച്ചാലുടനെ തന്നെ അമ്മയുടെ തൊലിയുമായി സമ്പർക്കം വരുന്ന രീതിയിൽ അമ്മയുടെ മാറിൽ കിടത്തിയാൽ ആ കുഞ്ഞ് സ്വയം ഇഴഞ്ഞ് അമ്മയുടെ ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ അടുത്തേക്ക് പോവുകയും സ്വയം പാല് വലിച്ചു കുടിക്കുന്നതായുമാണ് അറിയുന്നത്. അങ്ങനെ തന്നെയാണ് കാണപ്പെടുന്നതും. അപ്പോൾ ജനിച്ചു വീഴുന്ന കുട്ടിക്ക് പോലും ശ്രദ്ധിക്കാനുള്ള കഴിവുണ്ട്. എന്നാൽ മൈൻഡ്ഫുൾനെസ്സിൽ വെറും ശ്രദ്ധയല്ല, മറിച്ച് കരുണാർദ്രമായ ശ്രദ്ധയാണ് നാം ഉപയോഗിക്കുന്നത്. കാരുണ്യം എന്ന വാക്കിന് ഇംഗ്ലീഷിൽ കമ്പാഷൻ എന്നും പറയാം. അതായത് അവനവന്റെ അവസ്ഥയെയും ഒപ്പം നിൽക്കുന്ന ആൾക്കാരുടെ അവസ്ഥയെയും മറ്റെല്ലാ വിഷയങ്ങളെയും പരമാവധി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു തുടക്കക്കാരന്റെ മനസ്സോടെ മുന്നിലേക്ക് പോകാനുള്ള ഒരു അവസ്ഥ. കുഞ്ഞുങ്ങളിൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാനാവുന്നത്? കുഞ്ഞുങ്ങളിലും മുതിർന്നവരെ പോലെ തന്നെ കൃത്യമായ പരിശീലനത്തിലൂടെ ഈ ഒരു നൈപുണ്യം നേടിയെടുക്കാനാവുന്നതാണ്. മൈൻഡ്ഫുൾനെസ് എന്ന പരിശീലനം കൃത്യമായി ചെയ്യുന്നവരുടെ മസ്തിഷ്കത്തിൽ 8 ആഴ്ചകൾക്കുള്ളിൽ പല പല മാറ്റങ്ങൾ വരുന്നതായി ന്യൂറോളജിക്കൽ ആയ ഗവേഷണങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ശ്രദ്ധിക്കാനും ഏകാഗ്രതയോടെ വിഷയങ്ങളെ കാണാനും പ്രശ്നപരിഹാരം ചെയ്യുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും ആവേശം നിയന്ത്രിക്കാൻ വൈകാരിക നിയന്ത്രണം എന്നുവേണ്ട അതിജീവന ശേഷി വരെയുള്ള ഒട്ടേറെ ഉന്നതമായ നിർവഹണങ്ങൾ ചെയ്യുന്ന തലച്ചോറിന്റെ ഭാഗങ്ങളെ മൈൻഡ്ഫുൾനെസ് പരിശീലനത്തിലൂടെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ സാധിക്കും എന്നാണ് കാണപ്പെടുന്നത്. ഏതൊരു കുട്ടിക്കും ഇതൊക്കെ അത്യാവശ്യമുള്ള ഘടകങ്ങൾ തന്നെ അല്ലേ? എല്ലാ ജീവിത നിപുണതകൾക്കും നിദാനമാകുന്നത്, ഏറ്റവും വലിയ ഒരു അടിത്തറ, ശക്തമായ അടിത്തറയാകുന്നത് ഈ മൈൻഡ്ഫുൾനെസ് എന്ന പരമപ്രധാനമായ നിപുണത തന്നെയാണ്. പക്ഷേ ഇതിന്റെ പരിശീലനം കുട്ടികളെ വളരെ കൃത്രിമമായ രീതിയിൽ നമുക്ക് ചെയ്യിപ്പിക്കാവുന്ന ഒന്നല്ല. മറ്റേതൊരു നൈപുണ്യവും പോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് മൈൻഡ്ഫുൾനെസ്സിലും നല്ല മോഡലുകളുടെ ആവശ്യമുണ്ട്. അതായത് അവനവന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനോട് പ്രതിപ്രവർത്തിക്കാൻ കഴിയുന്ന, സംയമനത്തോടെ സ്വന്തം ജീവിതത്തെ കാണാനുള്ള മനോഭാവം നിറയുന്ന വ്യക്തികളോടൊപ്പമാണ് കുഞ്ഞുങ്ങൾക്കും മൈൻഡ്ഫുൾനെസ് പരിശീലിക്കാനാവുക. അപ്പോൾ കുഞ്ഞുങ്ങളുടെ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് സംസാരിക്കുന്ന ഏതൊരു വ്യക്തിയും, അല്ലെങ്കിൽ എന്റെ കുട്ടിക്ക് മൈൻഡ്ഫുൾനെസ്സിന്റെ പരിശീലനം നൽകണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു രക്ഷിതാവും ആദ്യം തന്നെ കൺസിഡർ ചെയ്യേണ്ട ഒരു വിഷയമാണ് എത്ര കണ്ട് ഞാൻ മൈൻഡ്ഫുൾ ആണ് എന്നുള്ളത്. ശരിയായ മാതൃകകളിലൂടെ മാത്രമേ നമുക്ക് കുട്ടികളിൽ മൈൻഡ്ഫുൾനെസ് എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെ മൈൻഡ്ഫുൾനെസ് നമുക്ക് പരിശീലിക്കാം? ഇതിനായി പ്രധാനമായും 5 നങ്കൂരങ്ങളെ നമുക്ക് ഉപയോഗിക്കാം. ആൻകേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ വിളിക്കും. ശ്വാസം, ശരീരം, ചുറ്റുപാടുകൾ, ചിന്തകൾ, വികാരങ്ങൾ എന്നിങ്ങനെ ഈ 5 വിഷയങ്ങളെക്കുറിച്ചും നമുക്ക് ശ്രദ്ധാലുക്കളാകാവുന്നതാണ്. അനുനിമിഷം എന്റെ ശ്വാസം എങ്ങനെയാണ് പോകുന്നത്?

ഒരു പ്രത്യേക വിഷയത്തിനോട് ഞാൻ എങ്ങനെയാണ് എന്റെ ചിന്തകൾ കൊണ്ട് വിനിമയം നടത്തുന്നത്? ആ സമയത്ത് എന്തൊക്കെ വികാരങ്ങളാണ് എന്നിലൂടെ വരുന്നത്? എന്തൊക്കെ ശാരീരിക പ്രവർത്തനങ്ങളാണ് എനിക്ക് തിരിച്ചറിയുവാനാകുന്നത്? ഏതെങ്കിലും പ്രത്യേക രീതിയിലുള്ള ഒരു പെരുമാറ്റത്തിലേക്ക് ഞാൻ സ്ഥിരമായി പോകുന്നുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ മൈൻഡ്ഫുള്ളായ ഒരു മുതിർന്ന വ്യക്തിക്കും തിരിച്ചറിയുവാനാകും. ഇവിടെയാണ് ശ്രദ്ധ എന്ന ഒരു പരമപ്രധാനമായ വിഷയത്തെ കരുണാർദ്രമായ ശ്രദ്ധയിലേക്ക് നാം ഉയർത്തിയെടുക്കുന്നത്. ശ്രദ്ധിച്ചു കഴിയുമ്പോൾ ഇവിടെ എത്ര കണ്ടാണ് എന്റെ ചിന്തകളും വികാരങ്ങളും എന്നെ ഒരു പ്രത്യേക വലയത്തിലേക്ക് കൊണ്ടിടുന്നത് എന്ന് ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ജനിക്കുമ്പോൾ മുതൽ ശ്രദ്ധിക്കാൻ കഴിവുള്ള ഓരോ മനുഷ്യനും ജീവിച്ച് മുന്നിലേക്ക് പോകുമ്പോൾ ചിന്തകൾ പറയുന്ന കഥകളെ വിശ്വസിച്ച് ചിന്തകളും വികാരങ്ങളും നെയ്തുകൂട്ടുന്ന വലകളിൽ കുടുങ്ങി സ്വന്തം ജീവിതത്തെ അതിന്റെ അനുഭവതലത്തിൽ നിന്നും തന്നെ മാറ്റിക്കളഞ്ഞ് വളരെ കൃത്രിമമായ ഒരു ജീവിതത്തിലൂടെയാണ് കടന്നുപോകുന്നത്. അതിനു പകരം എന്താണ് എനിക്ക് സംഭവിക്കുന്നത് എന്ന തിരിച്ചറിവോടെ ആ അനുഭവങ്ങളെ പൂർണമായും ഉൾക്കൊള്ളുവാൻ ശ്രമിച്ചുകൊണ്ട് എന്നിലും മറ്റുള്ളവരിലുമുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും എന്തൊക്കെയാണ് എന്ന ഒരു മനസ്സിലാക്കലും അതിൽ ഊന്നിക്കൊണ്ട് വിഷയങ്ങളെ നോക്കിക്കണ്ട് അവയോട് ഒത്തുപോവുക. ഇങ്ങനെ ചെയ്യുന്ന ഒരാളിന്റെ തലച്ചോറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നുവല്ലോ. ഒരു കുട്ടിയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു കുട്ടിയും ഒരു ടീനേജിലേക്ക് എത്തുന്നതിനോടൊപ്പം തന്നെ ജീവിത നിപുണതകളിൽ ഗ്രാഹ്യമുള്ള ഒരു വ്യക്തിയായി മാറണം എന്നാണ് ലോകാരോഗ്യ സംഘടന അനുശാസിക്കുന്നത്. ഈ ജീവിത നിപുണതകളിൽ ഏറ്റവും ആദ്യത്തെ നിപുണതയായി കാണുന്നത് സ്വാവബോധമാണ്, സെൽഫ് അവെയർനെസ്. ഞാൻ ആരാണ്, ഞാൻ എവിടെയാണ്, എന്നെക്കൊണ്ട് എന്തൊക്കെ സാധിക്കും, എന്തൊക്കെ എന്നെക്കൊണ്ട് സാധിക്കുകയില്ല എന്ന ഒരു തിരിച്ചറിവോടെ വേണം കുട്ടികൾ വളരാൻ എന്നും ആ തിരിച്ചറിവ് മുൻവിധികളിൽ ഊന്നിയത് ആകാതെയിരിക്കണം എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ സംഭവിക്കുമ്പോൾ ആ കുട്ടിക്ക് ചുറ്റുപാടുമുള്ള സമൂഹവുമായും കുടുംബാംഗങ്ങളുമായും എല്ലാം ഒരു മികച്ച ആശയവിനിമയം നടത്താനും അവനവന്റെ വികാരങ്ങളെയും മാനസിക സമ്മർദ്ദത്തെയും നല്ല രീതിയിൽ തന്നെ നിയന്ത്രിക്കാനും പ്രശ്നപരിഹാരം അതേപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കൽ തുടങ്ങിയ വിശേഷപ്പെട്ട നിപുണതകളിലേക്ക് എത്തിച്ചേരാനും സാധിക്കും. അപ്പോൾ ഒരു കുട്ടി എങ്ങനെയാണ് മൈൻഡ്ഫുൾനെസ് പരിശീലിക്കേണ്ടത്? ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഉത്തമ മാതൃകകളാകുന്ന രക്ഷിതാക്കൾ അത്യാവശ്യമാണ്. കാരണം കുഞ്ഞുങ്ങളുടെ തലച്ചോറിൽ മിറർ ന്യൂറോൺ അഥവാ ദർപ്പണകോശങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രത്യേക തരം നാഡീകോശങ്ങളുണ്ട്. ഇവയാണ് ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ കണ്ട് അതുപോലെ തന്നെ കോപ്പി ചെയ്ത് പ്രവർത്തിക്കാൻ കുട്ടിയെ കാര്യക്ഷമരാക്കുന്നത്. അപ്പോൾ ഈ ക്ഷമതയിലൂടെയാണ് കുഞ്ഞുങ്ങൾ ഒട്ടുമിക്ക നിപുണതകളും പഠിക്കുന്നത് തന്നെ. അതേപോലെ തന്നെ ഈ മിറർ ന്യൂറോണുകളെ കൃത്യമായി ഉപയോഗിച്ച് കുട്ടികളുടെ തലച്ചോറിൽ മൈൻഡ്ഫുൾനെസ് എന്ന നൈപുണ്യത്തിനെ എങ്ങനെയാണ് സ്വന്തം ജീവിതത്തിൽ ഉപയോഗിക്കേണ്ടത് എന്ന മാതൃക രക്ഷിതാക്കൾ കാട്ടിക്കൊടുക്കണം. പക്ഷേ അതിൽ മാത്രം ഒതുങ്ങുന്നതല്ല കേട്ടോ. ഔപചാരികവും അനൌപചാരികവുമായ ഒന്നിലേറെ പരിശീലന മുറകൾ മൈൻഡ്ഫുൾനെസ്സിനുണ്ട്. ഔപചാരികമായ പരിശീലനങ്ങളിൽ ചെറിയ വിവരണത്തോടൊപ്പം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന വ്യക്തമായ നിർദ്ദേശങ്ങൾക്കൊപ്പം ശ്രദ്ധിക്കാൻ പഠിക്കുന്നതാണ്. ശ്രദ്ധയിൽ നിന്നും മനസ്സ് ഓടിമാറുമ്പോൾ ആ ഓടിമാറുന്ന മനസ്സിനെ കുറ്റപ്പെടുത്താതെ കുഞ്ഞിനെ വീണ്ടും വീണ്ടും എന്തിലേക്കാണോ ആദ്യം അവൻ അല്ലെങ്കിൽ അവൾ ശ്രദ്ധിച്ചത് അവിടേക്ക് കൊണ്ടുവരാൻ, കാരുണ്യത്തോടെ സ്വന്തം ശ്രദ്ധയെ മടക്കി കൊണ്ടുവരാൻ പഠിപ്പിക്കുന്നു. ഇതിന് നമ്മൾ ഔപചാരികമായ രീതി എന്ന് പറയും. എന്നാൽ അനൌപചാരികമായും നമുക്ക് ചെയ്യാം. അതായത് കളികളിലൂടെ, പാട്ടുകളിലൂടെ ഒരു കുട്ടി സ്വന്തം ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ കാര്യങ്ങളിൽ ഓരോ തുള്ളി വീതം ശ്രദ്ധ ചേർത്ത് ചേർത്ത് കാരുണ്യത്തോടെ ശ്രദ്ധിക്കാനും മാറിപ്പോകുന്ന ശ്രദ്ധയെ കുറ്റപ്പെടുത്താതെ സ്നേഹത്തോടെ തിരികെ വിളിച്ചുകൊണ്ടുവന്ന് വീണ്ടും ശ്രദ്ധിക്കാനും ഭൂതകാലത്തിലെ ഓർമ്മകൾ വേട്ടയാടുമ്പോൾ അത് ഓർമ്മകൾ മാത്രമാണ്

0: എന്ന തിരിച്ചറിവോടെ, അതേപോലെ ഭാവിയെക്കുറിച്ചുള്ള വ്യാകുലതകൾ വേട്ടയാടുമ്പോൾ ഞാൻ ഇന്ന് ഇവിടെയാണ് ഇരിക്കുന്നത്, അനാവശ്യമായി എന്റെ മനസ്സ് ഭാവിയിലേക്ക് ഓടിപ്പോയി എന്തൊക്കെയോ കഥകൾ പറയുകയാണ് എന്ന തിരിച്ചറിവോടെ വൈകാരിക നിയന്ത്രണത്തോടെ ജീവിക്കാൻ കുട്ടിയെ ഇത്തരം പരിശീലനങ്ങൾ പ്രാപ്തരാക്കും. ഇനി എത്ര സമയം ഒരു കുട്ടിയെ നമുക്ക് ഔപചാരികമായ പരിശീലനങ്ങളിലൂടെ കൊണ്ടുപോകാം എന്നതിന് കൃത്യമായ കണക്കുണ്ട്. ആദ്യം തന്നെ ഒരു 5-6 വയസ്സായ കുട്ടികൾ മുതൽ ഇത്തരം പരിശീലനങ്ങൾക്ക് യോഗ്യതയുള്ളവരാണ്. കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചായിരിക്കണം നാം പരിശീലനം നൽകേണ്ടത്. 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് പരമാവധി 5 മിനിറ്റിൽ നീണ്ടു നിൽക്കുന്ന ഒരു പരിശീലനമാണ് യോജ്യം. വയസ്സ് മുന്നിലേക്ക് പോകും തോറും നമുക്ക് സമയപരിധി കൂട്ടിക്കൊടുക്കാവുന്നതാണ്. 1 വർഷത്തിന് 1 മിനിറ്റ് എന്ന രീതിയിൽ നമുക്ക് ഔപചാരിക പരിശീലനങ്ങളുടെ ദൈർഘ്യം കൂട്ടാം. പക്ഷെ ഓർക്കണം, പ്രായത്തിനും ആ കുട്ടിയുടെ മസ്തിഷ്കത്തിന്റെ വളർച്ചയ്ക്കുമനുസരിച്ച് മാത്രമേ നാം ഇതൊക്കെ ചെയ്യാവൂ കേട്ടോ. അത് മാത്രവുമല്ല, ഓരോ കുട്ടിയും അവന്റെ തലച്ചോറ് കൊണ്ട് വ്യത്യസ്തനാണ്. ഒരു കുട്ടിക്ക് നമുക്ക് ചെയ്യിക്കാൻ ആയ എല്ലാ കാര്യങ്ങളും വേറൊരു കുട്ടിയിലും ചെയ്യിക്കാനാകണം എന്ന ഒരു നിർബന്ധത്തോടെ ഒരു രക്ഷിതാവും മൈൻഡ്ഫുൾനെസ് പരിശീലനത്തെ കാണരുത്. ഓർക്കുക, എവിടെ മുൻവിധികൾ വരുന്നു അവിടെ പരിശീലനം തകർന്നു തരിപ്പണമായി പോകും. ഇനി ഇത്തരം പരിശീലനങ്ങൾ കുട്ടികൾ എത്ര കാലമാണ് ചെയ്യേണ്ടത്? മൈൻഡ്ഫുൾനെസ് എന്ന ഒരു മനോഭാവം സ്വന്തം ഉള്ളിൽ നിറയുന്നതുവരെ ഒരു വ്യക്തി ഇത് പരിശീലിക്കേണ്ടതാണ്. അത് ചെറുപ്പത്തിൽ തന്നെ നിൽക്കുന്നതല്ല, ചെറുപ്പത്തിൽ നിന്നും വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവനവന്റേതായ രീതിയിൽ ഒരു കുട്ടിക്ക് സ്വന്തം മൈൻഡ്ഫുൾനെസ് പരിശീലനത്തിന് മുന്നിലേക്ക് കൊണ്ടുപോകാം. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, മൈൻഡ്ഫുൾനെസ് എന്ന ഒരു പ്രധാന നിപുണതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന് കുറെ ഉപനിപുണതകൾ ഉണ്ട് എന്നതും കൂടി നാം ഓർക്കേണ്ടതുണ്ട്. ക്ഷമ, അംഗീകരിക്കാനുള്ള മനസ്സ്, മുൻവിധികളില്ലാതെ തുറന്ന മനസ്സോടെ വിശ്വാസത്തോടെ സമാധാനത്തോടെ വിഷയങ്ങളെ കാണാനുള്ള ഒരു മനസ്സ്, ഇതോരോന്നും ഓരോ ഉപനിപുണതകളാണ്. ഒരു തുടക്കക്കാരന്റെ മനസ്സ് കൈമോശം വരുത്താതെ ഒപ്പം വിട്ടുകളയേണ്ടതിനെയൊക്കെ വിട്ടുകളഞ്ഞ് വെറുതെ ഇരിക്കാൻ പഠിക്കുക എന്നത് തന്നെ മൈൻഡ്ഫുൾനെസ്സിന്റെ ഒരു വലിയ വിജയമാണ്. ഒന്ന് ഓർത്തു നോക്കൂ, ഈ കാലഘട്ടത്തിൽ എത്ര കുട്ടികൾക്ക് ബോറടിച്ച് വെറുതെ ഇരിക്കാനുള്ള കഴിവുണ്ട്. ആ സമയങ്ങളിലൊക്കെ മുതിർന്നവർ എന്തെങ്കിലുമൊക്കെ കൊണ്ട് ആ കുട്ടിയുടെ തലച്ചോറിലേക്ക് കടന്നു ചെല്ലും അല്ലേ. ട്യൂഷനുകളായിട്ടോ പാട്ടായിട്ടോ ഫുട്ബോൾ കളിയായിട്ടോ വീഡിയോ ഗെയിമുകളായിട്ടോ ഒക്കെ. അപ്പോൾ എപ്പോഴാണ് കുട്ടി വെറുതെ ഇരിക്കാൻ പഠിക്കുന്നത്? ഒരിക്കലും അത് കുട്ടിക്ക് സാധിക്കുന്നില്ല. പക്ഷെ ഓർക്കുക, വെറുതെ ഇരിക്കാനും നാം പഠിക്കേണ്ടതുണ്ട്. വെറുതെ ഇരിക്കാൻ പഠിക്കുമ്പോഴാണ് മനസ്സ് നെയ്തു കൂട്ടുന്ന ഒരുപാട് കഥകളെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഓരോ കുഞ്ഞിനും ഉണ്ടാകുന്നത്. ആ കഥകളെക്കുറിച്ച് അവൻ മുതിർന്നവരുമായി സംസാരിക്കുമ്പോഴാണ് അത്തരം കഥകൾ തങ്ങളുടെ ഉള്ളിലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും, ഭൂതകാലത്തെയോ ഭാവിയെ സംബന്ധിച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളെക്കുറിച്ച് മനസ്സെപ്പോഴും കഥകൾ ഉണ്ടാക്കും എന്നത് രക്ഷിതാക്കൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്.
1: മൈൻഡ്ഫുൾനെസ് കുട്ടികൾക്ക്, ഈ വിഷയത്തെക്കുറിച്ചുള്ള അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് കൌൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ലക്ഷ്മി കെ. വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ആകാശവാണി കവരത്തി. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ നാളെ രാവിലെ 6:20 ആരംഭിക്കും. ജയ് ഹിന്ദ്.